ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 20, മലയാള വർഷം 1201, ഇടവം 27. 2026 ജൂൺ 10, ബുധനാഴ്ച. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെഡ്സിലും FM 101.1 MHz ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 52 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം അവതരിപ്പിക്കുന്നത് സുഭദ്ര സതീശൻ.
1: ജീവിതം ഏറ്റവും സുഖമായി മുന്നോട്ടു പോകുന്നുണ്ടോ? നാം ഓരോരുത്തരും സ്വയം ഈ ചോദ്യം ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം ഉണ്ടെന്നോ ഇല്ലെന്നോ ആവാം. പക്ഷേ അതിനായി നാം എന്തു ചെയ്യുന്നുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ പലതായിരിക്കും. എങ്ങനെയാണ് ജീവിതം സുഖദമാണെന്ന് അറിയുക? യാതൊരു പിരിമുറുക്കവുമില്ലാത്ത മനസ്സ്, ചിന്തകൾ, ധാരാളം ധനം, അസുഖമില്ലാതിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെയാണ് സുഖത്തിന് ആധാരം എന്നാണല്ലോ പൊതുവായ ധാരണ. ഇതൊക്കെയുള്ളവർ നമ്മുടെ ചുറ്റും ധാരാളമുണ്ടല്ലോ. എന്നിട്ടും അവരൊക്കെ ചിലപ്പോൾ നിരാശരാകുന്നതെന്തിന്? ആകുലതകൾ തീണ്ടിക്കറുക്കുന്ന മനസ്സാണ് സമാധാനമില്ലായ്മയ്ക്ക് കാരണം. കുടുംബം, സമൂഹം, തൊഴിലിടം എന്നിങ്ങനെ നാം ഒക്കെ ഉൾപ്പെടുന്ന ജീവിതാന്തരീക്ഷത്തെ വിഭജിക്കാം. ചിലർക്ക് തൊഴിലിടം എന്നത് ഒഴിവായേക്കാം. എവിടെയാണെങ്കിലും നമുക്ക് നിരന്തരമായ പ്രശ്നങ്ങളുണ്ട്. നാം അവയെ അഭിമുഖീകരിച്ചേ പറ്റൂ. ശാന്തമായ മനസ്സ് ഒന്നുകൊണ്ടു മാത്രം എല്ലാത്തിനെയും നമുക്ക് വരുതിയിലാക്കാം. അതാണല്ലോ ഇല്ലാത്തതും കിട്ടാത്തതും, അല്ലേ? ഒരൊറ്റ ചിന്തയാൽ നമുക്ക് ആ വഴി തുറക്കാം. അതിലെ പോകണോ വേണ്ടയോ എന്നത് നമ്മുടെ ഇഷ്ടം. നാം നമുക്കുവേണ്ടി മാത്രമായി ദിനംതോറും അല്പസമയം മാറ്റിവെക്കുക മാത്രം മതി, ആ വഴി തെളിയും. മനസ്സിലാക്കുക, ഈ പറഞ്ഞതിനെ സ്വാർത്ഥത എന്നല്ല പറയുക. നമുക്കുള്ള ചെറിയ രോഗങ്ങളും മറ്റസ്വസ്ഥതകളുമൊന്നും കണക്കാക്കാതെ യന്ത്രം കണക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒന്നുണ്ട്. നാം വഹിക്കുന്ന ചിന്തകൾ, കോപം, നിരാശ, പക, വെറുപ്പ്, അസഹ്യത, ഇതൊന്നും നമുക്കു വേണ്ടിയല്ല. ഇതിലൊന്നും തെരഞ്ഞാൽ നമ്മെ കണ്ടെത്താനുമാവില്ല. നമ്മെ ചുറ്റിപ്പറ്റിയുള്ള മറ്റാർക്കൊക്കെയോ വേണ്ടിയാണ് ഇവയൊക്കെയും. ചിലരെപ്പോഴും പ്രകോപിതരായിരിക്കും. അതവർ മറ്റുള്ളവരിലേക്കും പകരും. ഫലമോ? ഒറ്റപ്പെടൽ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു ദിവസത്തിൽ നാം നമുക്കുവേണ്ടി മാത്രമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സമയം ചെലവിടുന്നുണ്ടോ? തിരക്കുകളിലും കടമകളിലും തിരക്കുകളിലും സ്വയം വിട്ടുകൊടുത്ത് ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് അങ്ങനെ നാളുകൾ തള്ളിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഗാഢമായ ബന്ധങ്ങളുണ്ട്. ആരോട്? ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട്, അല്ലേ? അതല്ല വേണ്ടത്. ആത്മബന്ധം ആദ്യം ഉടലെടുക്കേണ്ടത് നമ്മോടു തന്നെയാണ്, നമ്മുടെ ഹൃദയത്തോട്. ഉള്ളുതുറന്ന് സ്വയം പറയാനും കേൾക്കാനും കഴിയണം. അങ്ങനെയൊരു പറച്ചിൽ അഥവാ കേൾക്കൽ പുറത്തുള്ളവർ അവരാരുമാവട്ടെ പൂർണമായും സാധ്യമാണോ? നാം സ്നേഹിക്കുന്നവരെ നാം വിശ്വസിക്കുന്നു. നമുക്ക് നമ്മെ വിശ്വാസമുണ്ടോ? നാം ആദ്യം വിശ്വസിക്കേണ്ടത് നമ്മെ തന്നെയാണ്. ഹൃദയം പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം. സ്വയം സ്നേഹിക്കണം, കുറ്റപ്പെടുത്തണം, പശ്ചത്തപിക്കണം. സുഖദുഃഖങ്ങളെ ഇഴപിരിച്ച് വിശകലനം ചെയ്യണം. ശരിതെറ്റുകൾ വിലയിരുത്തണം. ഒരു ദിനം കൊഴിയുന്ന അവസാന മാത്രയിൽ ഒരു കണക്കെടുപ്പ് നടത്തണം. അപ്പോൾ നാം നമുക്കായി, നമ്മുടെ ഇഷ്ടത്തിനായി, മനസ്സിനായി എന്തെങ്കിലും ചെയ്തത് കൈകളിൽ മുറുകെ പിടിക്കണം. സദാ നാം നമുക്കൊപ്പം സഞ്ചരിക്കണം. ഉൾവിളി എന്നൊരു വാക്കുണ്ട്. എല്ലാ മനസ്സുകളിലും അതുണ്ട്. അകമേ അതങ്ങനെ ഉണർന്നിരിക്കും. കേൾക്കാൻ നാം കൂട്ടാക്കില്ല. മറ്റുള്ളവർക്കായി ജീവിക്കുകയാണ് നാം. അവരെന്തു വിചാരിക്കും എന്ന ചിന്തയാണ് ഓരോരുത്തർക്കും. ഇങ്ങനെ ചെയ്താൽ ഞാൻ എന്തു വിചാരിക്കും എന്ന് സ്വയം ചോദിക്കുന്ന അവസ്ഥയുണ്ടാകണം. അവിടെയാണ് ഒരു തനി മനുഷ്യജാതിയുടെ തിരുപ്പിറവി. നമ്മുടെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും തിരിച്ചറിയുക. അവയ്ക്കായി എന്നും ഒരിത്തിരി നേരം മാറ്റിവെക്കുക. അവ നമ്മെയും മറ്റുള്ളവരെയും തകർത്തുകളയാതെ സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കുക. ഒരു വട്ടം കൂടി പറയട്ടെ, ഇതിനു പേര് സ്വാർത്ഥത എന്നല്ല, ആത്മദർശനം എന്നാണ്.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. അവതരിപ്പിച്ചത് സുഭദ്ര സതീശൻ.

0: ആകാശവാണി സമയം 6 മണി.
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ കുമാരനാശാന്റെ ചിന്താവിഷ്ടയായ സീതയിൽ നിന്നൊരു ഭാഗം കേൾക്കാം. ആലപിച്ചത് എസ് ചന്ദ്രിക.

0: India scored 277 for 6 in stipulated 50 overs, riding on Rituraj Gaikwad's 101 runs. Fast bowler Mohammad Siraj has been withdrawn from India's squads for the upcoming T20 international series against Ireland and England. The men's selection committee has named Prasidh Krishna as Siraj's replacement for both T20I series. And that is the end of this news bulletin.
1: ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഇന്ന് രാവിലെ 6:15 പ്രഭാതവന്ദനം പി ലീല പാടിയ ഭക്തിഗാനങ്ങൾ. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം. ഇടവപ്പാതി വി യു രാധാകൃഷ്ണൻ സംസാരിക്കുന്നു. 7:10 മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിതപാഠം. 7:15 റീഗൽ ജ്വല്ല സിക്കണ്ട വാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി. മഹാകവി ഒളപ്പമണ്ണയുടെ ഉടകുടം എന്ന കവിത ആലാപനം രാജീവ് കാറൽമണ്ണ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 വൈകിട്ട് 4:45 രാത്രി 7:50 ചലച്ചിത്രഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യമായ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ആരോഗ്യജീവിതം. കൌമാരക്കാരുടെ പെരുമാറ്റരീതികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. സൈക്യാട്രി വിഭാഗം ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ രമ രാംകുമാർ സംസാരിക്കുന്നു. 9:00 ഗാനതരംഗിണി തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ല സിക്കണ്ട വാരിയർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 പഞ്ചവാദ്യം. കടവല്ലൂർ ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പ്രസവാനന്തര ആരോഗ്യം ഹോമിയോപ്പതിയിലൂടെ ഡോക്ടർ ഉഷ കെ എൻ സംസാരിക്കുന്നു. 1:00 പ്രിയഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം. ദസ്തയോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം. 42 ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. സംവിധാനം പി എ ബിജു. 2:30 സ്വരസാഗരം. മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ കൃതികൾ. സി രാജേന്ദ്രൻ വയലിൻ. പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 കൊങ്കിണി ഗാനങ്ങൾ. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. കാർഷിക മേഖലയിൽ കർഷകർക്കായി കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ. അനിൽകുമാറുമായി അഭിമുഖം തുടർന്ന് നിങ്ങൾക്കറിയാമോ. പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 8:00 ചിത്രീകരണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. പി എം മാൻധൻ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ പ്രത്യേക പരിപാടി. മാറി ചിന്തിക്കാം. 9:30 ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേശ് വയലിൻ. കെ എം എസ് മണി മൃദംഗം. പി വി നാരായണൻ ഘടം. 10:30 ചലച്ചിത്രഗാനങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.3 മെഗാഹെഡ്സിൽ ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 രാഗപരിചയം പുനഃപ്രക്ഷേപണം. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ദന്താരോഗ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു. ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്രഗാനങ്ങൾ. 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ശക്തമായി

0: ശക്തമായ മഴയ്ക്കും ഇടിയോടുകൂടി മഴയ്ക്കും സാധ്യത. മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള തീരങ്ങളിൽ കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 45 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യത. മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
3: ബുധൻ രാവിലെ 8:30. AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ പ്രഭാതവന്ദനം. പി ലീല പാടിയ ഭക്തിഗാനങ്ങൾ കേൾക്കാം.

0: പി ലീല പാടിയ ഭക്തിഗാനങ്ങളാണ് കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിത്തം
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം,
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
0: ആകാശവാണി തൃശൂർ.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ കണിമംഗലം, വിളംബരം.
7: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
9: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. തൃശൂരിനെ വിറപ്പിച്ച് മിന്നൽ ചുഴലി. ജില്ലയിൽ ഇന്നലെ പുലർച്ചെ മുതൽ തുടർന്ന ശക്തമായ മഴയ്ക്കും കാറ്റിനുമിടെ രാവിലെ 9 മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം സംഭവിച്ചുവെങ്കിലും ആളപായമില്ല. കേരള തീരത്ത് അറബിക്കടലിൽ മുങ്ങിയ MS Elsa 3 കപ്പലിലെ 3 ജീവനക്കാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ ഹൈക്കോടതി അനുമതി നൽകി. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസാണ് ഉത്തരവിറക്കിയത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ നടത്തിയ റെയ്ഡിൽ 151 പേരെ അറസ്റ്റ് ചെയ്തു. 144 കേസുകൾ രജിസ്റ്ററും ചെയ്തു. വിദ്യാർത്ഥികളെയും യുവാക്കളെയും സംരക്ഷിക്കുന്നതിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് കടത്ത് ശൃംഖലകളെ ഇല്ലാതാക്കുന്നതിനായി ആരംഭിച്ചതാണ് ഓപ്പറേഷൻ തൂഫാൻ. പാക് അധീന കാശ്മീരിൽ പ്രതിഷേധക്കാരും സുരക്ഷാസേനയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 30 പേർ കൊല്ലപ്പെട്ടു. 200 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കാശ്മീർ താഴ്വരയിൽ നിന്നും ലഡാക്കിലേക്കുള്ള പാതയിൽ വർഷം മുഴുവനും യാത്ര സാധ്യമാകുന്ന സോജില തുരങ്കത്തിന്റെ നിർമ്മാണം നിർണായക ഘട്ടം പിന്നിട്ടു. നിർമ്മാണ ജോലികൾ പൂർത്തിയാകുന്നതോടെ നിലവിൽ 1.5 വേണ്ട സോജില ചുരത്തിലെ യാത്ര 15 ചുരുങ്ങും. മഞ്ഞുവീഴ്ച മൂലം മാസങ്ങളോളം ഗതാഗതം നിർത്തിവെക്കേണ്ട അവസ്ഥയിലും മാറ്റമുണ്ടാകും. അതിവൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്ക് US നൽകുന്ന വിസയായ H1B ക്ക് ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ

0: $100,000 അധിക വാർഷിക ഫീസ് ഫെഡറൽ കോടതി റദ്ദാക്കിയതിനെ അമേരിക്കയിലെ ഇന്ത്യൻ സമൂഹം സ്വാഗതം ചെയ്തു. H-1B വിസയുടെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളാണ് ഇന്ത്യക്കാർ. വെടിനിർത്തൽ ധാരണ അട്ടിമറിച്ച് ലെബനനിലെ വിവിധ നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം വ്യോമാക്രമണം രൂക്ഷമാക്കി. ത്രിരാഷ്ട്ര ക്രിക്കറ്റ് ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യ എ ടീം ശ്രീലങ്ക എ ടീമിനെതിരെ 8 runs വിജയം നേടി. അന്താരാഷ്ട്ര സൌഹൃദ ഫുട്ബോൾ മത്സരത്തിൽ ഇന്ത്യയും താജിക്കിസ്ഥാനും സമനിലയിലെത്തി. ആദ്യ മത്സരത്തിൽ താജിക്കിസ്ഥാൻ ജയിച്ചിരുന്നു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനിയാൻ കണിമംഗലം വിളംബരം സമാപിക്കുന്നു.
2: പ്രായോജകർ
3: കാഴ്ചയുടെ തെളിച്ചം ജീവിതത്തിന് വെളിച്ചം ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
5: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ
6: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം
7: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
6: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. www.accountantsacademy.in.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് താഞ്ഞാണി സേവന വാർത്തകൾ
9: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
8: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.

അറിയിപ്പ്. ആകാശവാണി തൃശൂർ നിലയം എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോൺ ഇൻ ചലച്ചിത്രഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 0487-23-23-571 അല്ലെങ്കിൽ 0487-23-23-572. എല്ലാ ബുധനാഴ്ചയും രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോൺ ചലച്ചിത്രഗാന പരിപാടി. നമ്പറുകൾ ആവർത്തിക്കാം: 0487-23-23-571 അല്ലെങ്കിൽ 0487-23-23-572. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി തൃശൂർ. ഇന്നത്തെ ചോദ്യം: ഏത് കവിയുടെ പ്രശസ്ത കവിതയാണ് ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നിതെന്നോർമ്മയിൽ എന്ന വരികളിൽ ആരംഭിക്കുന്നത്? ചോദ്യം ആവർത്തിക്കാം. ഏത് കവിയുടെ പ്രശസ്ത കവിതയാണ് ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നിതെന്നോർമ്മയിൽ എന്ന വരികളിൽ ആരംഭിക്കുന്നത്? ഈ ചോദ്യത്തിനുത്തരം ഇന്ന് രാവിലെ 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിൽ കേൾക്കാം.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
3: മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
0: ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി: ഏത് കവിയുടെ പ്രശസ്ത കവിതയാണ് ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നതിനോർമ്മയിൽ എന്ന വരികളിൽ ആരംഭിക്കുന്നത്?

പ്രത്യേക അറിയിപ്പ്. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. നാളെ 11-ാം തീയതി മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. 12-ാം തീയതി എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്ററിൽ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലിനോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് പ്രതീക്ഷിക്കുന്നത്.

0: അത് മലവെള്ളപ്പാച്ചിലിനും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം. നഗരപ്രദേശങ്ങളിലും പൊതുവെ താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട്. മഴ തുടരുന്ന സാഹചര്യം മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും സൃഷ്ടിച്ചേക്കാം. പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും അതീവ ജാഗ്രത പാലിക്കണം. പൊതുജനങ്ങൾക്കുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ ഇതാണ്. ശക്തമായ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവർ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി താമസിക്കേണ്ടതാണ്. പകൽ സമയത്ത് തന്നെ മാറി താമസിക്കാൻ ആളുകൾ തയ്യാറാകണം. സ്ഥിരമായി വെള്ളക്കെട്ട് രൂപപ്പെടാറുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സാഹചര്യം വിലയിരുത്തി തയ്യാറാക്കപ്പെടുന്ന ക്യാമ്പുകളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കേണ്ടതാണ്. അപകടാവസ്ഥ മുന്നിൽ കാണുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി മാറി താമസിക്കണം. സ്വകാര്യ പൊതു ഇടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ, മതിലുകൾ തുടങ്ങിയവ സുരക്ഷിതമാക്കേണ്ടതും മരങ്ങൾ കോതി ഒതുക്കുകയും ചെയ്യേണ്ടതാണ്. അപകടാവസ്ഥകൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചുകടക്കാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പരമാവധി ഒഴിവാക്കുക. വെള്ളച്ചാട്ടങ്ങൾ, ജലാശയങ്ങൾ, മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കേണ്ടതാണ്. പ്രത്യേക അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ. തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ജനങ്ങൾ തെരഞ്ഞെടുത്ത്

0: ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ പ്രധാനമന്ത്രിക്കയച്ച കത്തിൽ പറഞ്ഞു. നരേന്ദ്രമോദി ഒരു മാതൃകയും നേതൃത്വത്തിൻ്റെ ഉദാഹരണവുമാണെന്ന് പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ വീഡിയോ സന്ദേശത്തിൽ അറിയിച്ചു. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആഗോള കാര്യങ്ങളിൽ ഇന്ത്യ മുൻനിര ശബ്ദമായി പരിണമിച്ചിട്ടുണ്ടെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പെർസാദ് ബിസേസർ അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് NDA ഗവൺമെൻറ് 12 വർഷം പൂർത്തിയാക്കിയതിൻ്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായതിൻ്റെയും ഭാഗമായി ന്യൂഡൽഹിയിൽ ഇന്ന് പ്രത്യേക യോഗം ചേരും. നരേന്ദ്രമോദി ഉൾപ്പെടെ പാർട്ടി നേതാക്കളും NDA ഭരിക്കുന്ന 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പരിപാടിയിൽ പങ്കെടുക്കും. വിവിധ ദേശീയ വികസന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ 2047 രാജ്യത്തെ വികസിത രാജ്യമാക്കി മാറ്റുന്നതിന് കാഴ്ചപ്പാട് എന്നിവയും ആഘോഷത്തിൻ്റെ ഭാഗമായി യോഗം അവലോകനം ചെയ്യും. ആഗോളതലത്തിൽ പ്രശസ്തമായ 3 വിദേശ സർവകലാശാലകൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരപത്രങ്ങൾ നൽകി. ബ്രിസ്റ്റോൾ, യോർക്ക്, ന്യൂ സൗത്ത് വെയിൽസ് സർവകലാശാലകൾക്കാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ സാന്നിധ്യത്തിൽ UGC ചെയർപേഴ്സൺ ഡോക്ടർ വിനീത് ജോഷി ഇന്നലെ അംഗീകാരപത്രങ്ങൾ കൈമാറിയത്. മഹാരാഷ്ട്ര, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലായിരിക്കും ഈ സർവകലാശാലകൾ സ്ഥാപിക്കുക. 2020 ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ അന്താരാഷ്ട്രവൽക്കരണം ദർശനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ സർവകലാശാല ക്യാമ്പസുകൾ പ്രധാന ചുവടുവയ്പ്പായിരിക്കുമെന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ചടങ്ങിൽ പറഞ്ഞു. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായും വിദേശകാര്യമന്ത്രിയുമായും ജയശങ്കർ ഉഭയകക്ഷി ചർച്ച നടത്തും. തുടർന്ന് ഫിൻലാൻഡിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും മറ്റ് പ്രമുഖ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ഈ കാലയളവിൽ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും മോദി ഗവൺമെൻറ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കിയ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: കഴിഞ്ഞ 12 വർഷമായി കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. വരും തലമുറ പരിഷ്കാരങ്ങൾ നടപ്പാക്കുമ്പോൾ അതിന്റെ കാതലായ ഭാഗം യുവശക്തിയാണ്. വികസിത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിലും ഇന്ത്യൻ യുവത അതിന്റെ കേന്ദ്ര ബിന്ദുവാണ്. 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജനയിലൂടെ കേന്ദ്ര ഗവൺമെന്റ് വായ്പകൾ ലഭ്യമാക്കി. ഇത് യുവാക്കളുടെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകുന്നു. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിന് യുവാക്കളെ കേന്ദ്ര ഗവൺമെന്റ് ശാക്തീകരിച്ചു. യുവാക്കൾ തൊഴിലന്വേഷകരല്ല, തൊഴിൽ സൃഷ്ടാക്കളായി മാറുകയും ചെയ്തു. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ പ്രയോജനം 60 ലക്ഷത്തിലധികം യുവാക്കൾക്കാണ് ലഭിച്ചത്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജനയിൽ 1.6 കോടിയിലധികം യുവാക്കൾക്ക് പരിശീലനം ലഭിച്ചു. മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിന്റെ ഭാഗമായ പ്രതിഭകളായ യുവാക്കളെ രാജ്യത്ത് വളർത്തിയെടുക്കാനും കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചു.
0: കൃഷി കർഷക ക്ഷേമ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഖേത് ബച്ചാവോ അഭിയാൻ തൃശൂർ ജില്ലാതല പ്രചാരണ പരിപാടിയും സെമിനാറും കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. കൃഷിഭൂമിയെയും മണ്ണിന്റെ ആരോഗ്യത്തെയും സംരക്ഷിക്കുന്നതിലൂടെ സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുകയാണ് ഖേത് ബച്ചാവോ അഭിയാന്റെ ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കൊല്ലത്ത് പറഞ്ഞു. ജില്ലയിലെ ചിൽഡ്രൻസ് ഹോമുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി പൊതുജനങ്ങളിൽ നിന്നും സന്നദ്ധ സംഘടനകളിൽ നിന്നും വസ്ത്രങ്ങൾ സംഭാവനയായി സ്വീകരിക്കുന്ന കുട്ടിക്കുപ്പായം പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വനിതാ ശിശുവികസന വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഷിഗെല്ല റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശിച്ചു. ഇന്നലെ വൈകിട്ട് വയനാട്ടിൽ മന്ത്രി സന്ദർശനം നടത്തി. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38 ആയി. മന്ത്രി കെ മുരളീധരൻ ഇന്ന് രാവിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം അദ്ദേഹത്തിന്റെ സന്ദർശനമാണിത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയും മന്ത്രി സന്ദർശിക്കും. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായാണ് മുരളീധരന്റെ സന്ദർശനം. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തെ അന്താരാഷ്ട്ര നിലവാരത്തിൽ മെന്റൽ ഹാപ്പിനെസ് സെന്ററാക്കി വികസിപ്പിക്കുന്നതിന് വിശദമായ പദ്ധതി റിപ്പോർട്ട് മന്ത്രി കെ മുരളീധരന് ഫൈസൽ ബാബു MLA കൈമാറി. കുതിരവട്ടത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമിട്ട് MLA നേതൃത്വത്തിൽ വിദഗ്ധരെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ റിപ്പോർട്ടിനെ അഭിനന്ദിച്ച മന്ത്രി വിഷയം അതീവ പ്രാധാന്യത്തോടെ പരിഗണിക്കുമെന്നും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ എല്ലാ ഇടപെടലുകളും ലഭ്യമാക്കുമെന്നും ഉറപ്പു നൽകി. ഇടുക്കി ചിന്നക്കനാലിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച മാരിയുടെ മക്കളുടെ ഉത്തരവാദിത്വം വനം വകുപ്പ് ഏറ്റെടുക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ അറിയിച്ചു. കുട്ടികളുടെ പേരിൽ FD അക്കൗണ്ട് ആരംഭിച്ച് നഷ്ടപരിഹാര തുകയുടെ

0: ആദ്യ ഗഡുവായ 500,000 രൂപ അതിൽ നിക്ഷേപിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന് കണ്ണൂർ ആറളം ഫാമിൽ പ്രത്യേക ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചു. കണ്ണൂർ ഡിവിഷന്റെയും ആറളം വൈൽഡ് ലൈഫ് ഡിവിഷന്റെയും നേതൃത്വത്തിലാണ് പുതിയ സംഘത്തിന് രൂപം നൽകിയത്. കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും പ്രശ്നം സൃഷ്ടിക്കുന്ന കാട്ടാനകളെ ഫലപ്രദമായി നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായാണ് ഡ്രോൺ സ്ക്വാഡ് രൂപീകരിച്ചത്. രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ കൃത്യമായി കണ്ടെത്തുന്നതിനും അവയെ സുരക്ഷിതമായി വന്യജീവി സങ്കേതത്തിലേക്ക് തുരത്തുന്നതിനുമായി തെർമൽ ഡ്രോണുകളാണ് ഉപയോഗപ്പെടുത്തുക. കൂടാതെ ഫെൻസിംഗുകൾക്ക് തകരാർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തിരിച്ചറിഞ്ഞ് സ്ഥലത്തെത്തി പരിശോധനയും നിരീക്ഷണവും നടത്തുന്നതിനും രാത്രികാല പട്രോളിങ്ങിനും ഈ സാങ്കേതിക സംവിധാനം പ്രയോജനപ്പെടുത്തും. ഇതിന്റെ ഭാഗമായി തെർമൽ ഡ്രോൺ, നൈറ്റ് വിഷൻ, തെർമൽ ബൈനോക്കുലർ, ക്യാമറ ട്രാപ്പ് എന്നിവയുടെ പ്രവർത്തനവും ഉപയോഗവും സംബന്ധിച്ച് പരിശീലനം നൽകി.
0: സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി നിലവിൽ വന്നു. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. യന്ത്രവൽകൃത ബോട്ടുകൾക്കും ഇൻബോർഡ് വള്ളങ്ങൾക്കും നിരോധനം ബാധകമാണ്. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കൊല്ലത്ത് നീണ്ടകരപ്പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. പരമ്പരാഗത രീതിയിൽ വള്ളങ്ങളിൽ മീൻപിടിക്കാൻ അനുവാദമുണ്ട്. തീരത്തുനിന്ന് 12 നോട്ടിക്കൽ മൈൽ അകലെ വരെ പോയി മീൻപിടിക്കാം. നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കും. സംസ്ഥാനത്ത് ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മഴ സാധ്യത കണക്കിലെടുത്ത് മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർഗോഡ് അളാന്തൂർ ഗ്രാമപഞ്ചായത്തിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഡയാലിസിസ് കേന്ദ്രം പ്രവർത്തനമാരംഭിച്ചു. വൃക്കരോഗികൾക്ക് ഗുണമേന്മേറിയ ചികിത്സാ സേവനം പ്രാദേശിക തലത്തിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
2: ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽസ് ലിമിറ്റഡിന്റെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ടിൽ നിന്നുള്ള 1,10,000 രൂപയും പഞ്ചായത്തിന്റെ തനത് ഫണ്ടും ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കിയത്. ഡയാലിസിസ് ഉപകരണങ്ങൾ പൂർണ്ണമായും CRS ഫണ്ടിലൂടെയാണ് സമാഹരിച്ചത്. അജാനൂർ കടപ്പുറത്തെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഒരു ഭാഗം നവീകരിച്ചാണ് ഡയാലിസിസ് യൂണിറ്റ് സജ്ജമാക്കിയത്. ഗ്രാമപഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് 8,00,000 രൂപ ചെലവഴിച്ചാണ് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്.
0: കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും ഉണ്ടാകും. 4-ാമത്തെ ആരാധന 14 രോഹിണി നാളിലാണ്. സവിശേഷമായ ആലിംഗന പുഷ്പാഞ്ജലിയും അന്നാണ്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ സംസ്ഥാനതല പരിപാടി മന്ത്രി ഒ ജെ ജനീഷ് ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുരാരേഖാ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് വാരാഘോഷം. ചടങ്ങിൽ മന്ത്രി സി പി ജോൺ അധ്യക്ഷനാകും. നീതിക്കായ പുരാരേഖകൾ, അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ ആർക്കൈവ്സ് വാരാഘോഷത്തിന്റെ പ്രമേയം. പ്രധാന വാർത്തകൾ വീണ്ടും. ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് ലോക നേതാക്കളുടെ അഭിനന്ദനം. 3 വിദേശ സർവകലാശാലകൾക്ക് വിദ്യാഭ്യാസ മന്ത്രാലയം അംഗീകാരപത്രങ്ങൾ നൽകി. എല്ലാ ജില്ലകളെയും സമ്പൂർണ്ണ ശിശു സൗഹൃദമാക്കി മാറ്റുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ഇന്നും നാളെയും വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക രചാജ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ ഭാരതസ്യ ദീർഘതമഃ നിർവാചിതഃ പ്രധാനമന്ത്രി അഭവത്. ശ്രീമോദി 2014 മെയ് മാസസ്യ 26 ദിനാങ്കേ കാര്യഭാരം സ്വീകൃതവാൻ ആസീത്. असौ पंडित जवाहरलाल नेहरू इत्येतस्य समयम् अतिक्रमितवान्, यः प्रथमवारं 2015 मई मासस्य 13 दिनांके निर्वाचित प्रधानमंत्री रूपेण शपथवचनं स्वीकृतवान्, तथा 64-99 मई मासस्य 27 दिनांकं यावत् स्वीय सेवां प्रदत्तवान्. निर्वाचित प्रधानमंत्री रूपेण पंडित नेहरू वर्यस्य कार्यकालः 98-300-4,000 दिवसान् यावत् आसीत्. 14,000 मई मासस्य 26 दिनांकादारभ्य अद्य षड्विंशत्यधिकद्विसहस्रतमवर्षस्य जून मासस्य दशदिनाङ्कं यावत् प्रधानमन्त्रिणः नरेन्द्रमोदिनः कार्यकालः निरन्तरम्

0: മൂന്ന് അല്ലെങ്കിൽ 0487-2370773. കേരള കാർഷിക സർവകലാശാലയിലെ കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് ചെയ്തത് വില 1500 രൂപ. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8281-200-673. നമ്പർ ആവർത്തിക്കാം, 8281-200-673. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന KLPG കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ MTech റെന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20 വരെയാണ്. ഫോൺ നമ്പർ 0494-2686-214. ആവർത്തിക്കാം, 0494-2686-214. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിൽ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27-ാം തീയതി ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുള്ളവർക്ക് CELKAU.IN എന്ന വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ജൂലൈ 7-ന് ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ്. 9 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ സ്മാർട്ട് ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കും. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മേൽപ്പറഞ്ഞ വെബ്സൈറ്റിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാവുന്നതാണ്. ഫോൺ നമ്പർ 0487-243-8566. ആവർത്തിക്കാം, 0487-243-8566.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
0: പുലരിപ്പൂക്കളിൽ ഇനി
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
6: പ്രായോജകർ
5: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
7: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
8: കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
9: അല്ല, അതെങ്ങനെ?
8: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
8: ഫോൺ 8078788881.
10: ഇടവപ്പാതി, വിയു രാധാകൃഷ്ണൻ സംസാരിക്കുന്നു.
11: ലളിത സുന്ദരമായ ഒരു മലയാള വാക്കാണ് ഇടവപ്പാതി. ഇടവമാസത്തിന്റെ പകുതിയിൽ പ്രകൃതിയുടെ ഭാവമാണ് ഇവിടെ വിശദാംശമായി വരിക. ഞാറ്റുവേല ആരംഭിക്കുന്ന മേടത്തിന് ശേഷം വരുന്ന ഇടവം രാശിയിലാണിത്. ഇടവത്തിന് കാള, ടോറസ് എന്ന മൃഗാകൃതിയാണ് ഉള്ളത്. ഈ സൗരസഞ്ചാര പദത്തിൽ 3 ഞാറ്റുവേലകൾ വരുന്നു. കാർത്തികയുടെ 3 ഭാഗവും രോഹിണി മുഴുവനും മകീരത്തിന്റെ പകുതിയും ചേർന്നാൽ ഈ രാശി പൂർണ്ണമാകുന്നു. കാലവർഷത്തിന്റെ ആഘോഷപൂർണമായ കടന്നുവരവ് ഈ കാലത്താണ്. അതിനാൽ ഇടവപ്പാതി വരാനിരിക്കുന്ന മഴപ്പെയ്ത്തിന് സ്വാഗതവേളയാണ്. കൂടെ കൂടെ മഴയും ഇടവിട്ടുള്ള വെയിലുമാണ് സ്വഭാവം. ഇംഗ്ലീഷ് മാസം ജൂൺ പിറക്കുന്നത് ഈ വേളയിലാണ്. സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ മഴയെന്ന് പറയുന്നത് നല്ല ഇടവപ്പാതിയുടെ ലക്ഷണമാണ്. നിരവധി കൃഷിയൊരുക്കങ്ങളും ഈ കാലത്ത് കർഷകർ നടത്താറുണ്ട്. കാർത്തികക്കാലിൽ കാക്കക്കാലു നനഞ്ഞാൽ മുക്കാലിൽ മുങ്ങും എന്ന് പറയാറുണ്ട്. രോഹിണിക്ക് ശേഷം വിത വേണ്ടെന്നും മകയിരം മതിച്ചു വരുന്നു, ഇതെല്ലാം നല്ല മൺസൂണിന്റെ ലക്ഷണങ്ങളടങ്ങിയ ചൊല്ലുകളാണ്. ഒട്ടും തെറ്റാതെ വിരുന്നിനെത്തുന്ന തെക്കു പടിഞ്ഞാറൻ കാലവർഷം കറുത്ത മേഘങ്ങളിലൂടെ കനത്ത പെയ്ത്തിലൂടെ കേരളത്തിന്റെ മണ്ണിനെ സുഖപ്പെടുത്തുന്നു. വരാനിരിക്കുന്ന വലിയ മാരിവീഴ്ത്തലിന് തേരാളിയായി വന്നെത്തുന്ന ഇടവപ്പാതി വിളവെടുപ്പിനു വേണ്ട ശക്തിദായകമായി.

0: ഇടവപ്പാതിക്ക് മുമ്പേയും പിമ്പേയും ഗതി തിരിച്ച് കാര്യങ്ങൾ പറയാറുണ്ട്. വിരിപ്പ് കൃഷിക്ക് വേണ്ട പോഷകസമ്പുഷ്ടിയും മുണ്ടകനു വേണ്ട തയ്യാറെടുപ്പുകളും ഇടവപ്പാതിയെ കണക്കാക്കിയാണ് നടത്താറുള്ളത്. വേനൽ അറുതിയായി വന്നെത്തുന്ന ഇടവപ്പാതിക്ക് പക്ഷെ ഇന്നെന്തു പറ്റിയെന്ന് ചിന്തിക്കണം. വൈകിയെത്തുന്ന മഴക്കാലം എന്തിന്റെ സൂചകമാണ്? അതിനാൽ സംഭവിക്കുന്ന കാർഷിക പ്രതിഭാസങ്ങൾ എന്തെല്ലാമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നാം ലോകത്തിന്റെ മുന്നിൽ അഭിമാനപൂർവ്വം അവതരിപ്പിച്ചിരുന്നു ഇടവപ്പാതിയുടെ സുഹൃതങ്ങളെ. എങ്ങനെ അത് നഷ്ടമായി എന്നും അറിയണം. പാരീസിൽ നടന്ന ഉച്ചകോടിക്ക് ശേഷം നിലവിൽ വന്ന ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് IPCC എന്ന ഉടമ്പടിയിലൂടെ ലോകമറിഞ്ഞ വരാനിരിക്കുന്ന കാലാവസ്ഥാ ഭീഷണിയിൽ ഇടവപ്പാതിയും നഷ്ടമായേക്കുമോ എന്നുപോലും ചിന്തിക്കേണ്ടതാണ്. വർഷാവർഷം ലഭിക്കേണ്ടുന്ന മഴയുടെ തോത് കുറഞ്ഞുവന്നിരിക്കുന്നു. ആഗോളതാപനം മൂലം സംഭവിക്കുന്ന സമുദ്ര സ്വഭാവങ്ങളുടെ മാറ്റം അറബിക്കടലിനെയും ബാധിച്ചിരിക്കുന്നു. ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന പടിഞ്ഞാറൻ കടലും ഉയർന്നുകൊണ്ടിരിക്കുന്ന ജലനിരപ്പും സഹ്യന്റെ പടിഞ്ഞാറൻ ചെരിവിലുള്ള നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഭാവിയെ വൻ ഭവിഷ്യത്തിലേക്ക് എത്തിച്ചേക്കാമെന്നാണ് ശാസ്ത്ര നിഗമനം. ക്രമം തെറ്റിയ മഴക്കാലമാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടവത്തിൽ ലഭിക്കേണ്ടുന്ന കാലവർഷക്കണക്ക് തിരിയാൽ ഇടവത്തിലെ കാർഷിക വ്യവസ്ഥയും തകരുന്നു. വിളകളുടെ നടീലും പരിചരണവും ഇല്ലാതായാൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ജനസംഖ്യയുടെ വിശപ്പ് നാം എങ്ങനെ അടക്കും? കടൽ ചൂട് കൂടുമ്പോൾ സംഭവിക്കുന്ന ചുവന്ന ആൽഗകളുടെ മേൽത്തട്ടിലേക്കുള്ള പലായനവും കടലാമകളുടെ ആഗമനമില്ലായ്മയും ദേശാടനങ്ങളിലെ കുറവും നാം അറിയുന്നുണ്ടല്ലോ. രാത്രിമഴയും പ്രത്യേക പകൽ ദൃശ്യങ്ങളും ഒരുക്കുന്ന ഇടവപ്പാതിയിലെ മഴത്താളമേറ്റു വളരേണ്ടുന്ന പുതുതലമുറയോട് എങ്ങനെ നാം ഉത്തരം പറയും? രാത്രിമഴയും പ്രത്യേക പകൽ ദൃശ്യങ്ങളും ഒരുക്കുന്ന ഇടവപ്പാതിയും നഷ്ടമാക്കുന്ന മനുഷ്യജീവികളെ ഉടനടി നാം തിരിച്ചറിയണം.
1: ഇടവപ്പാതി ഇതുവരെ സംസാരിച്ചത് VU രാധാകൃഷ്ണൻ.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
3: സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
6: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
7: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
8: പുലരിപ്പൂക്കളിൽ അടുത്തതായി
9: മൃദുല ഫർണിച്ചർ വേൾഡ്, ജീവിത പാഠം. പ്രായോജകർ
10: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ ഡോട്ട്, തൃശൂർ. ഫോൺ 9946851951.
11: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധ തരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ.
12: ഒരു ബെഡ്റൂം ആവുമ്പോ കട്ടില് മാത്രം മതിയോ? വാർഡ്രോബ് വേണ്ടേ? ഫുഡ് കഴിക്കാൻ ടേബിള് മാത്രം മതിയോ? ചെയറും വേണ്ടേ? ഇങ്ങനെ മികച്ച കോംബോ ഓഫറുകൾ കിട്ടാനോ മൃദുല ഫർണിച്ചർ വേൾഡ് തന്നെ വേണം. മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ റോഡ്, തൃശൂർ.
10: ഫോൺ 9946851951.
11: മൃദുല ഫർണിച്ചർ വേൾഡ്.
13: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
14: തൂലിക പടവാളാക്കിക്കൊണ്ട്, അറിവിന്റെ അക്ഷരാഗ്നി പകർന്നുകൊണ്ട്, അഗ്നിസാക്ഷി എന്ന ഒറ്റ നോവൽ കൊണ്ട് തന്നെ കേരള ചരിത്രത്തിൽ നവോത്ഥാന തരംഗം സൃഷ്ടിച്ച, മലയാള സാഹിത്യത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ വനിതാരത്നത്തെക്കുറിച്ചാണ് ഇന്നത്തെ ജീവിത പാഠം. മലയാള കഥയുടെയും നോവലിൻ്റെയും നവോത്ഥാനത്തിൽ തൻ്റേതായ പങ്കുവഹിച്ച അനശ്വര കഥാകാരി ലളിതാംബിക അന്തർജനം. ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ മലയാള സാഹിത്യത്തിന് സമർപ്പിച്ച അനർഘനിധിയായിരുന്നു അഗ്നിസാക്ഷി എന്ന നോവൽ. പുരുഷാധിപത്യ സമൂഹത്തിൽ ഒരു സ്ത്രീ എഴുത്തുകാരിയായി കടന്നുപോയ സർഗാത്മകവും സാമൂഹികവുമായ ജീവിതാനുഭവങ്ങളെ ഈ രചന വിശകലനം ചെയ്യുന്നു. നാലുകെട്ടുകൾക്കുള്ളിൽ മൂടുപടങ്ങളിലും മറക്കുടകളിലുമായി നെടുവീർപ്പിട്ട് കണ്ണീർ വാർത്ത് കഴിഞ്ഞിരുന്ന സ്ത്രീ സമൂഹത്തിൻ്റെ ദുരന്താനുഭവങ്ങൾ സമൂഹത്തിലെത്തിക്കാനും ചർച്ച ചെയ്യപ്പെടാനും ലളിതാംബിക അന്തർജനത്തിൻ്റെ എഴുത്തുകൾക്ക് കഴിഞ്ഞു. മലയാള കഥകളുടെയും നോവലിൻ്റെയും നവോത്ഥാനത്തിൽ മുഖ്യ പങ്കുവഹിച്ച കൃതികൾ സ്ത്രീപക്ഷ രചനകളുടെ കൊടിയടയാളങ്ങൾ കൂടിയാണ്. അന്നത്തെ നമ്പൂതിരി സമുദായത്തിൽ നിലനിന്നിരുന്ന പല അനാചാരങ്ങളെയും തുറന്നെഴുതി. ഒരു ജന്മത്തിൽ പല ജീവിതം കഴിച്ചുകൂട്ടേണ്ടി വന്ന തേദിക്കുട്ടിയുടെ ദുരിതപൂർണമായ ജീവിതകഥയായിരുന്നു അഗ്നിസാക്ഷി എന്ന നോവൽ. ഈ നോവലിന് പ്രഥമ വയലാർ അവാർഡും കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും ഓടക്കുഴൽ അവാർഡും ലഭിച്ചു. കൊട്ടാരക്കര താലൂക്കിൽ കോട്ടവട്ടത്ത് ദാമോദരൻ പോറ്റിയുടെയും ആര്യദേവി അന്തർജനത്തിൻ്റെയും പുത്രിയായി 1909 മാർച്ച് 30

0: ലളിതാംബിക അന്തർജനം ജനിച്ചത്. പിതാവ് പ്രജാസഭാ മെമ്പറും പണ്ഡിതനും സാമുദായിക പരിഷ്കർത്താവുമായിരുന്നു. പരമ്പരാഗത രീതിയിൽ വീട്ടിലിരുന്നാണ് അവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. 1927 രാമപുരത്ത് അമനകര ഇല്ലത്ത് നാരായണൻ നമ്പൂതിരിയെ വിവാഹം കഴിച്ചു. മലയാളത്തിലെ പ്രമുഖ കഥാകൃത്തുക്കളിലൊരാളായിരുന്ന എൻ മോഹനൻ രണ്ടാമത്തെ മകനാണ്. 1937 ലളിതാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിലൂടെ കാവ്യലോകത്തേക്ക് രംഗപ്രവേശം ചെയ്യുന്നത്. തുടർന്ന് അതേ വർഷം തന്നെ അംബികാഞ്ജലി എന്ന കഥാസമാഹാരവും രചിച്ചു. 1965 പുറത്തിറങ്ങിയ ശകുന്തള എന്ന ചലച്ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചത് ലളിതാംബിക അന്തർജനമായിരുന്നു. കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും വയലാർ അവാർഡുകൾ ഉൾപ്പെടെ നിരവധി അനവധി പുരസ്കാരങ്ങൾ ലളിതാംബിക അന്തർജനത്തിന് ലഭിച്ചിട്ടുണ്ട്. സോഷ്യൽ വെൽഫെയർ ബോർഡ്, കേരള സാഹിത്യ അക്കാദമി, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഡയറക്ടർ ബോർഡ്, പാഠപുസ്തക കമ്മിറ്റി എന്നിവയിൽ അംഗമായിരുന്നു. നമ്പൂതിരി സ്ത്രീകളുടെ ദുരിതങ്ങളും അന്തർജനങ്ങളുടെ യാതനകളും അവരുടെ കഥകളിൽ പ്രധാന വിഷയങ്ങളായി. ഒരു കാലഘട്ടത്തിന്റെ മൂർത്തഭാവങ്ങളെയും സാമൂഹിക അസമത്വങ്ങളെയും പുരോഗമന ചിന്തകളെയും തന്റെ രചനാവൈഭവത്തിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കാൻ ലളിതാംബിക അന്തർജനത്തിന് സാധിച്ചിട്ടുണ്ട്. അഗ്നിസാക്ഷി, മൂടുപടത്തിൽ, കൊടുങ്കാറ്റിൽ നിന്ന്, കിളിവാതിലിലൂടെ എന്നിവയെല്ലാം പ്രധാന കൃതികളാണ്. ആത്മകഥയ്ക്ക് ഒരാമുഖം എന്നാണ് ആത്മകഥയുടെ പേര്. 1987 ഫെബ്രുവരി 6 അവർ അന്തരിച്ചു. വേദനയനുഭവിക്കുന്ന മനുഷ്യാത്മാക്കളോടുള്ള സഹാനുഭൂതിയാണ് എന്നും എന്നെ കലാസൃഷ്ടിക്ക് പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഭാവനയിലിരുന്ന് ചൂടുപിടിച്ച ഓർമ്മകൾക്ക് ക്രമേണ ജ്വാലയും ചലനവും ചൈതന്യവും ലഭിക്കുന്നു. അവ മറ്റൊരു ജന്മം സ്വീകരിക്കുന്നു. ലളിതാംബിക അന്തർജനത്തിന്റെ വാക്കുകളാണിവ. ആത്മവിശ്വാസത്തോടെ സ്വപ്നങ്ങൾ കാണാനും അവ യാഥാർത്ഥ്യമാക്കാനും ധൈര്യപൂർവം വനിതകൾ മുന്നോട്ടു വരട്ടെ. വരാനിരിക്കുന്ന മികച്ച അവസരങ്ങൾക്കൊപ്പം ആത്മവിശ്വാസവും സ്ഥിരോത്സാഹവും കൂടിച്ചേരുമ്പോൾ ശക്തമായ വിജയം കൈവരുന്നു. സമൂഹത്തിൽ നന്മയുള്ള ചലനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു.
1: ഇതുവരെ കേട്ടത് ജീവിതപാഠം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജയ സിആർ.
2: മൃദുല ഫർണിച്ചർ വേൾഡ് ജീവിതപാഠം സമാപിക്കുന്നു. പ്രായോജക
3: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ തൃശൂർ. ഫോൺ 9946851951.
4: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
7: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
8: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി.
9: പ്രായോജകർ
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
10: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
9: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
12: ഒളപ്പമണ്ണയുടെ ഉടകുടം എന്ന കവിതയാണ് ഇന്ന് കാവ്യാഞ്ജലിയിൽ ചൊല്ലുന്നത് ശ്രീ രാജീവ് കാറൽ മണ്ണ.
13: ഒലി നിന്ന പുഴയിൽ കുഴികളിൽ വെള്ളം, ഓഴക്കുവെള്ളം, ഒലിക്കാത്ത വെള്ളം, കുഴിവെള്ളം കൂടി കുടിച്ചു തീരുമ്പോൾ കുന്തിപ്പുഴേ നീ മരിച്ചിരിക്കുന്നു. തീരവൃക്ഷത്തിൽ കിളികളെ കേൾക്കെ നീരിന്നു നീറ്റും പശുക്കളെ കാണെ പിടിവിട്ടു വീണു ചിന്നുന്ന തണ്ണീർ കുടം ഇക്കുടപ്പൊട്ടിലാചമിക്കാൻ കുമ്പിടും എന്റെ കൈക്കോരികയിൽ കുന്തിപ്പുഴേ നീ മരിച്ചിരിക്കുന്നു. കെട്ടിൽ കുളി കഴിഞ്ഞെന്നുമേ ഭസ്മം തൊട്ടു നാട്യാചാര്യൻ വന്നിരുന്നു. തടവെച്ചു നെയ്ക്കഞ്ഞിയുണ്ടെഴുന്നേറ്റു പതിവായി കളരിയിൽ പോയിരുന്നു. കടവത്തു പുഴ പോലെ കളരിയിലൊലിക്കും കഥകളിക്കൊട്ടു ഞാൻ കേട്ടു.

ആട്ടവും കൊട്ടുമിപ്പോൾ ആറ്റിൽ ഞാൻ അന്തിക്കിറങ്ങി നിൽക്കേ, പൊന്തക്കാടങ്ങിങ്ങു വെള്ളാരം കല്ലും കുന്തിപ്പുഴേ നീ മരിച്ചിരിക്കുന്നു. നീ അട്ടപ്പാടിയിൽ കുന്തിപ്പുഴേ നറും നീരുറവായി പിറന്നതോർക്കേ, കുരവയായി

0: അങ്ങു പോയി പോയ കാലം ഞാൻ അയവിറക്കെ കാവിൽ തൊഴുതുമടങ്ങും കുടുംബിനി ദേവിതൻ ചന്ദനം പൂവും തരുന്നത് തൊട്ടുചൂടുന്ന ഞാൻ അമ്മയെ തേടി അച്ഛനെ തേടി പുഴങ്കര തേടി ഇടനേരത്തുള്ള മടക്കയാത്ര അവസാനമില്ലാത്തതായിരുന്നു അവിടെ എന്നില്ലമില്ലായിരുന്നു അല്ലെങ്കിൽ ഇല്ലമുണ്ടായിരുന്നു അച്ഛനും അമ്മയും ഇല്ലാത്തൊരില്ലം കല്ലും കഴുക്കോലുമായി നിൽക്കേ വാറയഞ്ഞിരുവട്ടം വിണ്ട ചെണ്ട വളയൊന്നിൽ തൂങ്ങുന്നതായിരിക്കെ ഔപാസനാഗ്നിയും കെട്ടുപോയി ഇല്ലത്താദിത്യനാളം തളർന്നു വീഴുകേ കുമ്പിട്ടു നിന്നു ഞാൻ കോരിടുമ്പോൾ കുന്തിപ്പുഴേ നീ മരിച്ചിരിക്കുന്നു തുടുകണ്ണിൽ എന്നിൽ കലക്കം തുടുകണ്ണിൽ എന്നിൽ കലക്കം ഇപ്പോൾ ഉടകുടം മാമകം ജന്മദേശം ഉടകുടം മാമകം ജന്മദേശം.
1: കാവ്യാഞ്ജലിയിൽ ഇതുവരെ കേട്ടത് ഒളപ്പമണ്ണയുടെ ഉടകുടം എന്ന കവിത. ചൊല്ലിയത് ശ്രീ രാജീവ് കാറൽമണ്ണ. റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി സമാപിക്കുന്നു.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
6: ഇന്നർ ഷോപ്പി എം ജെ റോഡ് തൃശൂർ ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജെ റോഡ് തൃശൂർ.
7: പുലരിപ്പൂക്കളിൽ അവസാനമായി
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി. സേവന വാർത്തകൾ
7: പ്രായോജകർ
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487-299-3299.
10: കണ്ണാശുപത്രി എന്നാ അത് നമ്മുടെ സൈമൺസ് മാത്രം. ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
11: അപ്പൊ ചേട്ടൻ അറിഞ്ഞല്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്.
10: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശൂർ വരെ പോകണ്ടല്ലോ.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി.
9: ഫോൺ 0487-299-3299.
7: സഹപ്രായോജകർ
12: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
13: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
9: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ
13: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
12: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
7: ആധാറുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ആധാറിന്റെ നോഡൽ ഏജൻസിയായ കേരള സംസ്ഥാന ഐ ടി മിഷൻ പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ ഇനി പറയുന്നു. ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്ന മുറയ്ക്ക് നവജാത ശിശുക്കൾക്ക് ആധാർ സൌജന്യമായി എൻറോൾ ചെയ്യാം. കുട്ടികളുടെ 5-ാം വയസ്സിലും 15-ാം വയസ്സിലും വിരലടയാളം, ഫോട്ടോ, കണ്ണിലെ കൃഷ്ണമണി രേഖ എന്നീ ബയോമെട്രിക് നിർബന്ധമായും ആധാറിൽ പുതുക്കേണ്ടതുണ്ട്. 5 മുതൽ 17 വയസ്സുവരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സെപ്റ്റംബർ 2026 വരെ സൌജന്യമാണ്. തക്ക സമയത്ത് നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ നടത്തിയാൽ നീറ്റ്, ജെഇഇ, കെയിം എന്നീ പരീക്ഷകൾ എന്നിവയ്ക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ

0: വിദ്യാർത്ഥികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. സ്കോളർഷിപ്പ്, റേഷൻ കാർഡിൽ പേര് ചേർക്കൽ, സ്കൂൾ കോളേജ് അഡ്മിഷൻ, എൻട്രൻസ് അല്ലെങ്കിൽ മത്സര പരീക്ഷകൾ, ഡിജി ലോക്കർ, പാൻ കാർഡ് മുതലായവയിൽ ആധാർ ഉപയോഗപ്പെടുത്തുന്നു. പല വകുപ്പുകളുടെയും ആധാർ ഉപയോഗിച്ചുള്ള സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കാൻ നിങ്ങളുടെ ആധാറിൽ മൊബൈൽ നമ്പർ, ഇമെയിൽ എന്നിവ നൽകേണ്ടത് അനിവാര്യമാണ്. ആധാർ എൻറോൾമെന്റ്, പുതുക്കൽ എന്നീ സേവനങ്ങൾ തിരഞ്ഞെടുത്ത അക്ഷയ കേന്ദ്രങ്ങൾ, പോസ്റ്റ് ഓഫീസ്, ബാങ്കുകൾ, BSNL ഓഫീസുകൾ എന്നിവ വഴി ലഭിക്കും. സംശയങ്ങൾക്ക് സംസ്ഥാന IT മിഷന്റെ 0471-2335-523 അല്ലെങ്കിൽ 2525442 എന്നീ നമ്പറുകളിൽ വിളിക്കാവുന്നതാണ്. സ്പോർട്സ് ആൻഡ് മാനേജ്മെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള വിവിധ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പ്രവേശനം ആരംഭിച്ചു. സ്പോർട്സ് മാനേജ്മെന്റ്, ഫുട്ബോൾ മാനേജ്മെന്റ്, സ്പോർട്സ് എഞ്ചിനീയറിംഗ്, സ്പോർട്സ് സൈക്കോളജി എന്നീ കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. കായികരംഗം, മാനേജ്മെന്റ്, സാങ്കേതികവിദ്യ, മനഃശാസ്ത്രം എന്നീ മേഖലകളെ സംയോജിപ്പിച്ച് തൊഴിൽ കേന്ദ്രീകൃത പരിശീലനമാണ് കോഴ്സുകളുടെ പ്രത്യേകത. പ്ലസ് ടു ഡിഗ്രി, പോസ്റ്റ് ഗ്രാജുവേറ്റ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് വ്യവസായ വിദഗ്ധരുടെ ക്ലാസുകൾ, പ്രായോഗിക പരിശീലനം, ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് സഹായം എന്നിവയും ലഭ്യമാക്കും. വിലാസം: സ്പോർട്സ് ആൻഡ് മാനേജ്മെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കൊച്ചി, കേരള. വെബ്സൈറ്റ് SMRI.IN. ഫോൺ നമ്പർ 8891-67529. മറ്റൊരു നമ്പർ 9995-67529. കേരള കാർഷിക സർവകലാശാലയുടെ വെള്ളാനിക്കരയിലുള്ള സെൻട്രൽ ലൈബ്രറിയിൽ 2 വർഷത്തെ ഇന്റഗ്രേറ്റഡ് PG പ്രോഗ്രാമിലേക്ക് പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു. കോഴ്സ് മാസ്റ്റർ ഓഫ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ്. യോഗ്യത 50%. ബിരുദം: മികച്ച പഠനാന്തരീക്ഷം, പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ഡിജിറ്റൽ ലൈബ്രറി സൌകര്യങ്ങൾ എന്നിവയോടുകൂടി നടത്തുന്ന ഈ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് വിവിധ മേഖലകളിൽ മികച്ച തൊഴിൽ സാധ്യതകളാണുള്ളത്. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും admissions.kau.in എന്ന വെബ് പോർട്ടലിൽ ലഭ്യമാണ്. ഈ മാസം 20 ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്.
1: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ:
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487-299-3299.
4: സഹപ്രായോജകർ: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
3: പ്രായോജകർ: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
5: ഫോൺ 9387168444.
6: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: ആകാശവാണി തൃശൂർ. ഇനി 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. അഭിനന്ദനവുമായി ലോക നേതാക്കൾ. NDA ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ. കേന്ദ്ര സർക്കാരിന്റെ 12 വാർഷികവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കും. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഏറ്റുമുട്ടലിൽ മരണസംഖ്യ 30. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ധനവില വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് എണ്ണക്കമ്പനികൾക്ക് 1.23 ലക്ഷം കോടി രൂപയുടെ സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന ചരിത്ര റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ഒരു റിപ്പോർട്ട്.
2: ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിൽ സുവർണ അധ്യായം എഴുതി ചേർത്താണ്

0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ നയിക്കുന്നത്. 2014 മെയ് 26 അദ്ദേഹം ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. 1952 മെയ് 13 ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ സർക്കാരിന്റെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു 1964 മെയ് 27 വരെ 4,398 ദിവസമാണ് അധികാരത്തിലുണ്ടായിരുന്നത്. 1947 മുതൽ നെഹ്റു അധികാരത്തിലുണ്ടായിരുന്നെങ്കിലും അതിന്റെ ആദ്യ ഭാഗം ഇടക്കാല ഭരണകൂടത്തിന്റേതായിരുന്നു. 2014, 2019, 2024 പൊതു തെരഞ്ഞെടുപ്പുകളിലെ തുടർച്ചയായ ജനവിധികളിലൂടെയാണ് ശ്രീ നരേന്ദ്രമോദി അപൂർവ റെക്കോർഡിലേക്ക് എത്തിയത്. 140 കോടിയിലധികം ജനസംഖ്യയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്ത് തുടർച്ചയായ 3 പൊതു തെരഞ്ഞെടുപ്പുകളിലൂടെ ജനങ്ങൾ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. സാധാരണ പശ്ചാത്തലത്തിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണ നേതൃത്വത്തിലേക്ക് ഉയർന്നുവന്ന പ്രധാനമന്ത്രിയുടെ ജീവിതം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്താണ് വ്യക്തമാക്കുന്നത്. ഈ ഭരണകാലയളവിൽ 25 കോടിയോളം ജനങ്ങളാണ് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായത്. ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളുടെ വികസനം, വൻകിട നിർമ്മാണ പദ്ധതികൾ, ജനക്ഷേമ പദ്ധതികളുടെ കാര്യക്ഷമത എന്നിവയിൽ രാജ്യം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ നേതാവായി അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30-ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. പ്രമുഖ ആഗോള ശക്തികളുമായുള്ള വ്യാപാര കരാറുകൾ, കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരെയുള്ള പ്രതിരോധം, ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങളുടെ ശബ്ദമായി മാറാനുള്ള ഇന്ത്യയുടെ നയതന്ത്ര മുന്നേറ്റം എന്നിവ നരേന്ദ്രമോദി ഭരണത്തിന്റെ പ്രധാന നാഴികക്കല്ലുകളാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ചരിത്ര റെക്കോർഡ് സ്വന്തമാക്കിയ ശ്രീ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ഈ നാഴികക്കല്ല് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസത്തെയാണ് പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ അഭിനന്ദന കത്തിൽ വ്യക്തമാക്കി. പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ അയച്ച വീഡിയോ സന്ദേശത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമലാ പ്രസാദ് ബിൻ സെസർ പറഞ്ഞു. ദേശീയ ജനാധിപത്യ

0: മായ വിശ്വാസത്തെയാണ് പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരകുമാര ദിസനായകെ അഭിനന്ദന കത്തിൽ വ്യക്തമാക്കി. പാപ്പുവ ന്യൂഗിനിയ പ്രധാനമന്ത്രി ജെയിംസ് മരാപ്പെ അയച്ച വീഡിയോ സന്ദേശത്തിൽ ശ്രീ നരേന്ദ്രമോദിയെ ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമെന്ന് വിശേഷിപ്പിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമല പ്രസാദ് ബിൻ സെസർ പറഞ്ഞു. ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. എൻഡിഎ സർക്കാരിന്റെ 12 വർഷത്തെ ഭരണ പൂർത്തീകരണവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കുന്നതിനാണ് യോഗം. പ്രധാനമന്ത്രിക്കൊപ്പം ബിജെപിയുടെയും സഖ്യകക്ഷികളുടെയും ദേശീയ നേതാക്കളും 22 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും എൻഡിഎ മുഖ്യമന്ത്രിമാരും ഉപമുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ലക്ഷ്യത്തിലേക്കുള്ള പദ്ധതികൾ യോഗം അവലോകനം ചെയ്യും. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി വിവിധ മേഖലകളിൽ രൂപപ്പെടുത്തുന്നതിലും കേന്ദ്ര ബിന്ദുവാണ് രാജ്യത്തെ യുവാക്കൾ. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിനായി 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജന വായ്പകൾ ലഭ്യമാക്കി. വർദ്ധിച്ചുവരുന്ന അസംസ്കൃത എണ്ണ വിലയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനായി എണ്ണ വിപണന കമ്പനികൾക്ക് ഏകദേശം 1.23 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആദ്യ 78 ദിവസത്തേക്കാണ് ഈ സാമ്പത്തിക സഹായം നൽകിയിട്ടുള്ളത്. സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച സമ്മർദ്ദത്തിലല്ലെന്നും സർക്കാർ അറിയിച്ചു. വിബിജി റാംജി പദ്ധതി നടപ്പിലാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ പുതിയ നിയമം നിലവിൽ വരും. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിന് ശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഇക്കാര്യം അറിയിച്ചത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ ബൾഗേറിയ ഫിൻലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബൾഗേറിയൻ ഭരണ നേതൃത്വവുമായി വിദേശകാര്യമന്ത്രിയുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. തുടർന്ന് ഫിൻലാന്റിലെത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രിയുമായും അവിടുത്തെ മറ്റ് പ്രമുഖ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. നീറ്റ് പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നതു മുതൽ എല്ലാ നടപടിക്രമങ്ങളിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവം ഉറപ്പാക്കിയതായി അദ്ദേഹം ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. വീഴ്ചകളും പോരായ്മകളും തടയുന്നതിന് സംസ്ഥാനങ്ങളുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുമെന്നും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. ഈ മാസം 21-നാണ് നീറ്റ് പുനഃപരീക്ഷ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾക്കെതിരെ മനുഷ്യാവകാശം സംരക്ഷിക്കുന്നതിനെക്കുറിച്ച് ഓപ്പൺ ഹൌസ് ചർച്ച സംഘടിപ്പിച്ച ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ന്യൂഡൽഹിയിൽ നടന്ന ചർച്ചയിൽ സൈബർ തട്ടിപ്പുകൾ ഉയർത്തുന്ന ഭീഷണിയിൽ കമ്മീഷൻ ആശങ്ക പ്രകടിപ്പിച്ചു. കഴിഞ്ഞ 6 വർഷത്തിനിടെ സൈബർ തട്ടിപ്പുകളിലൂടെ ഇന്ത്യക്കാർക്ക് 52,900 കോടിയിലധികം രൂപ നഷ്ടപ്പെട്ടതായി ചർച്ചയിൽ അധ്യക്ഷത വഹിച്ച എൻഎച്ച്ആർസി ചെയർപേഴ്സൺ ജസ്റ്റിസ് രാമസുബ്രഹ്മണ്യൻ അറിയിച്ചു. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് വിദേശകാര്യ മന്ത്രാലയം. പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 30-ൽ അധികം പേർ കൊല്ലപ്പെടുകയും 200-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പാകിസ്ഥാൻ പുറത്തുവിടുന്ന വ്യാജ വാർത്തകളും വീഡിയോകളും സ്വന്തം പരാജയങ്ങൾ മറച്ചുവെക്കാനും മനുഷ്യാവകാശ ലംഘനങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുമുള്ള പാകിസ്ഥാന്റെ ശ്രമമാണെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. ഇത്തരം പ്രവൃത്തികളിൽ പാകിസ്ഥാന്റെ പങ്ക് അന്താരാഷ്ട്ര സമൂഹം മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി അദ്ദേഹം അറിയിച്ചു.
2: पाकिस्तान की ओर से फर्जी खबरों और वीडियो का एक सिलसिला लगातार देखने को मिला है. यह अपनी विफलताओं को छिपाने और अपने मानवाधिकारों के उल्लंघन हनन से ध्यान भटकाने का पाकिस्तान का हताशापूर्ण प्रयास है.
0: കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. മലപ്പുറം മുതൽ കാസർഗോഡ് വരെയും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് ബോട്ടുകൾ കടലിൽ പോകുന്നില്ലെന്ന് ഉറപ്പാക്കാനായി കൊല്ലത്ത് നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അർദ്ധരാത്രി അധികൃതർ ചങ്ങല ബന്ധിച്ചു. ഉപരിതല മത്സ്യബന്ധനം നടത്തുന്ന പരമ്പരാഗത യാനങ്ങൾക്ക് നിരോധനം ബാധകമല്ല. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുടെ എണ്ണം 68-ൽ നിന്ന് 38. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ശനിയാഴ്ച തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെത്തുന്ന അദ്ദേഹം പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിന്റെ പുരോഗതി ഇരുവരും അവലോകനം ചെയ്യും. പിന്നീട് ഈ മാസം 14 മുതൽ 16 വരെ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കും. സ്ലോവാക്യയുടെ 1993 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം

0: രാജ്യം സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. തുടർന്ന് ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഒമാൻ തീരത്ത് വെച്ച് US സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണം ഉണ്ടായതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന രണ്ട് പൈലറ്റുമാരും രക്ഷപ്പെട്ടതായി സൈന്യം അറിയിച്ചു. US ഹെലികോപ്റ്റർ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണമാണോ ഇതെന്ന് വ്യക്തമല്ലെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ത്രിരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് എ പരമ്പരയുടെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ എ ശ്രീലങ്ക എയെ 8 runs പരാജയപ്പെടുത്തി. ഇന്നലെ ശ്രീലങ്കയിൽ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 50 overs 6 wickets നഷ്ടത്തിൽ 277 runs നേടി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ശ്രീലങ്ക 269 runs പുറത്തായി. നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ എ അഫ്ഗാനിസ്ഥാൻ എയെ നേരിടും. ഇംഗ്ലണ്ടിനും അയർലൻഡിനുമെതിരായ 2020 പരമ്പരകൾക്കുള്ള ഇന്ത്യൻ ടീമിൽ നിന്ന് ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജിനെ ഒഴിവാക്കി. ദീർഘമായ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സീസൺ മുന്നിൽ കണ്ട് പരിക്കുകളിൽ നിന്ന് പൂർണ്ണ മുക്തി നേടാൻ സിറാജിന് വിശ്രമം അനുവദിക്കാൻ മെഡിക്കൽ സംഘവും ടീം മാനേജ്മെന്റും നിർദ്ദേശത്തിനെ തുടർന്നാണ് തീരുമാനം. സിറാജിന് പകരം കർണാടക പേസർ പ്രസിദ്ധ കൃഷ്ണയെ ടീമിൽ ഉൾപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. അഭിനന്ദനവുമായി ലോക നേതാക്കൾ. NDA ഉന്നതതല യോഗം ഇന്ന് ന്യൂഡൽഹി. കേന്ദ്ര സർക്കാരിന്റെ 12th anniversary പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചരിത്ര നേട്ടവും ആഘോഷിക്കും. പാക് അധിനിവേശ കാശ്മീരിൽ പാകിസ്ഥാൻ പോലീസ് നടത്തിയ അതിക്രമങ്ങളെ അപലപിച്ച് ഇന്ത്യ. ഏറ്റുമുട്ടലിൽ മരണസംഖ്യ 30. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ബൾഗേറിയ ഫിൻലാൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ധനവില വർധനയിൽ നിന്ന് ഉപഭോക്താക്കളെ സഹായിക്കുന്നതിന് എണ്ണ കമ്പനികൾക്ക് 1.23 lakh crore രൂപയുടെ സഹായം നൽകിയതായി കേന്ദ്ര സർക്കാർ. കേരളത്തിൽ മഴ തുടരും. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രത. ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ. മ്യൂസിക് പാർക്ക് MG Road തൃശൂർ.
2: ഗാനസന്ദേശം.
1: പ്രായോജകർ
3: സംഗീതോപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് MG Road തൃശൂർ.
4: പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി.
3: മ്യൂസിക് പാർക്കിൽ സംഗീതോപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീതോപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക് MG Road തൃശൂർ.
1: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
6: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇന്ന് 6th വിവാഹ വാർഷികം ആഘോഷിക്കുന്ന കണ്ണൂത്ത് ഇരിപ്പശ്ശേരി വീട്ടിൽ വിഷ്ണുപ്രസാദ്, സ്വാതിജ ദമ്പതികൾക്ക് എല്ലാ ആശംസകളും നേരുന്നു അച്ഛൻ, അമ്മ, അനിയൻ, മക്കളായ ശ്രാവണി, സാത്വിക് എന്നിവരും മറ്റ് ബന്ധുമിത്രാദികളും. ഇന്നലെ June 9 ജന്മദിനം ആഘോഷിച്ച ചെറുപറമ്പിൽ വിവേക് മോഹനന് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നിരിക്കുന്നു നഫീസ കുഞ്ഞിപ്പ പന്താവൂർ. ആശംസകളുടെ ഗാനമിത. ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ P. മാധുരി പാടിയ ഗാനം. MD രാജേന്ദ്രന്റെ വരികൾ, G. ദേവരാജന്റെ സംഗീതം.

0: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: ഗാനസന്ദേശം
0: സമാപിക്കുന്നു. പ്രായോജകർ
2: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
0: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
3: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: ആകാശവാണി തൃശൂർ, തൊഴിലവസര വാർത്തകൾ. തൃശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു. MSW യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18-40 മധ്യേ. മലയാളം, ഇംഗ്ലീഷ്, ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. വേർഡ് പ്രോസസ്സിംഗിൽ സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായിരിക്കണം. സാമൂഹ്യ സേവന മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുതിർന്ന പൌരന്മാരുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികളുടെ നിർവഹണത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ മുൻപരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ഫോട്ടോ, യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഇന്ന് രാവിലെ 10:00 അയ്യന്തോൾ കളക്ടറേറ്റിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ചേംബറിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരണം. ഫോൺ നമ്പർ 0487-23-21-702. ആവർത്തിക്കാം, 0487-23-21-702. ചാലക്കുടി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിൽ കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ, ലൈബ്രേറിയൻ എന്നീ തസ്തികകളിലേക്ക് കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. സ്ഥാപനത്തിൽ താമസിച്ച് ജോലി ചെയ്യുന്നതിന് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ബയോഡേറ്റ, യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും സഹിതം നാളെ സ്കൂളിൽ നേരിട്ട് അഭിമുഖത്തിന് ഹാജരാകണം. നിശ്ചിത ട്രേഡിൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി ലിവിംഗ് സർട്ടിഫിക്കറ്റോ SSLC വിജയത്തോടൊപ്പം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള എഞ്ചിനീയറിംഗ് പരീക്ഷ അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സോ പാസ്സായവർക്ക് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് അപേക്ഷിക്കാം. 19,950 രൂപയാണ് പ്രതിമാസ വേതനം. നാളെ രാവിലെ 10:00 ഇന്റർവ്യൂ നടത്തും. അംഗീകൃത സർവകലാശാലകളിൽ നിന്നുള്ള ലൈബ്രറി സയൻസ് ബിരുദമാണ് ലൈബ്രേറിയൻ തസ്തികയുടെ യോഗ്യത. കമ്പ്യൂട്ടറൈസ്ഡ് ലൈബ്രറികളിലെ പ്രവൃത്തി പരിചയം അഭിലഷണീയം. 22,000 രൂപയാണ് പ്രതിമാസ വേതനം. നാളെ ഉച്ചയ്ക്ക് 2:00 ഇന്റർവ്യൂ. ഫോൺ നമ്പറുകൾ 0480-29-60-400. മറ്റൊരു നമ്പർ 0480-27-06-100. പുല്ലൂറ്റ് KKTM സർക്കാർ കോളേജിൽ ട്രാവൽ ആൻഡ് ടൂറിസം വിഷയത്തിൽ താൽക്കാലിക ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗസ്റ്റ് അധ്യാപക പാനലിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥ

0: യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കണം. താൽപര്യമുള്ളവർ വയസ്സ്, യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 12-ാം തീയതി ഉച്ചയ്ക്ക് 1:30 കോളേജിൽ അഭിമുഖത്തിന് ഹാജരാകണം. ഇമെയിൽ ഐ ഡി kktmcollege@gmail.com. ഫോൺ നമ്പർ 0480282231. നമ്പർ ആവർത്തിക്കാം, 0480282231. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കേളപ്പിജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി തവനൂരിൽ ഇറിഗേഷൻ ആൻഡ് ഡ്രെയിനേജ് എഞ്ചിനീയറിംഗ് IDE വിഭാഗത്തിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് ഒരു വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി ഈ മാസം 12-ാം തീയതി രാവിലെ 10 വോക്കിൻ ഇന്റർവ്യൂ നടത്തുന്നു. മാസശമ്പളം 44,100 രൂപ. വിശദവിവരങ്ങൾ അറിയുന്നതിന് kau.in അല്ലെങ്കിൽ kcaet.kau.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. ഫോൺ നമ്പർ 0494268614. ആവർത്തിക്കാം, 0494268614. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
1: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
0: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനം കേൾക്കാം. റാണി പത്മിനി എന്ന ചിത്രത്തിൽ ശ്വേതാമോഹൻ, ദേവ്ദൂത്, ബിജിപാൽ, ലോല എന്നിവർ പാടിയ ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഈണം പകർന്നത് ബിജിപാൽ.

0: ചലച്ചിത്ര ഗാനങ്ങൾ 8:45 കേൾക്കാം. അറിയിപ്പ്: കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ, ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറേ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം തൃശൂർ ആൻഡ് ഷേറ്റുവ റോഡ്, ചാവക്കാട്.
4: ഫോൺ 7025131199.
5: ആരോഗ്യക്കുറിപ്പുകൾ. കോർണിയ അന്ധതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും നേത്രദാനം ചെയ്യാൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി എല്ലാ വർഷവും ജൂൺ 10 ലോക നേത്രദാന ദിനമായി ആചരിക്കുന്നു. അന്ധരുടെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്നതിനും കാഴ്ചയെന്ന വരദാനം നൽകുന്നതിനുമായി നേത്രദാനം പ്രോത്സാഹിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഈ ദിനം ചൂണ്ടിക്കാട്ടുന്നു. ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് അഡ്വക്കേറ്റ് ജോയ് PF വാടാനപ്പള്ളി.
6: നേത്രദാനം മഹാദാനം. എല്ലാ കൊല്ലവും ജൂൺ 10 ലോക നേത്രദാന ദിനമായി ആചരിക്കുന്നു. നേത്രദാനത്തിന്റെ പ്രാധാന്യം പൊതുസമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു ദിനം നാം ആചരിക്കുന്നത്. അവയവദാനത്തെക്കുറിച്ച് ഏറെ കാര്യങ്ങൾ നമുക്ക് അറിയാം. നമ്മുടെ കുടുംബാംഗങ്ങൾ ആരെങ്കിലും വൃക്കകൾ തകരാറിലായി ഡയാലിസിസിലൂടെ ജീവൻ നിലനിർത്തുന്നുണ്ടെങ്കിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മുടെ 2 വൃക്കകളിൽ 1 നൽകി അവരുടെ ജീവൻ നിലനിർത്താൻ നമുക്ക് കഴിയും. എന്നാൽ നമ്മുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും നേത്രപടല തകരാർ മൂലം അന്ധരായി കഴിയുന്നുണ്ടെങ്കിൽ നാം ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ 2 കണ്ണുകളിൽ 1 നൽകി അവരുടെ അന്ധത മാറ്റാൻ കഴിയില്ല. നിയമം അതിന് അനുവദിക്കുന്നില്ല. പകരം എവിടെ നിന്നെങ്കിലും ഒരു നേത്രപടലം ലഭിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാനേ നമുക്ക് കഴിയൂ. ഏറ്റവും പുതിയ സ്ഥിതി വിവര കണക്കനുസരിച്ച് ഭാരതത്തിൽ 10 ലക്ഷത്തിലധികം പേർ നേത്രപടല തകരാർ മൂലം അന്ധരായി ജീവിക്കുന്നുണ്ട്. ഇതിൽ 1 ലക്ഷത്തിലധികം പേർ ഭാരതത്തിലെ വിവിധ നേത്ര ബാങ്കുകളിൽ

0: പേര് രജിസ്റ്റർ ചെയ്ത് നേത്രപഠനത്തിനായി കാത്തിരിക്കുന്നു. എന്നാൽ നമുക്ക് ഓരോ വർഷവും ലഭിക്കുന്ന നേത്രപഠനം 25,000 താഴെ മാത്രം. അതോടൊപ്പം ഓരോ വർഷവും പുതുതായി 30,000 പേർ നേത്ര പഠനത്തിനായി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. EBAIonline.org എന്ന വെബ്സൈറ്റിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാണ്. ഇങ്ങനെ ലക്ഷക്കണക്കിന് ഭാരതീയർ അവരുടെ അന്ധത മാറ്റുന്നതിന് വേണ്ടി നേത്രപഠനം ലഭിക്കുന്നതിനായി നമ്മുടെ കരുണയ്ക്കായി യാചിക്കുമ്പോഴാണ് അഭ്യസ്ത വിദ്യരായ നമ്മൾ മരണശേഷം നമ്മുടെ കണ്ണുകൾ കുഴിച്ചുമൂടുകയോ കത്തിച്ചു കളയുകയോ ചെയ്യുന്നത്. മരണശേഷം കണ്ണുകൾ മണ്ണിനുള്ളതല്ല മനുഷ്യനുള്ളതാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മുടെ അന്ധരായ സഹോദരരെ വെളിച്ചത്തിന്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ നമുക്ക് കൈകോർക്കാം.
1: ലോക നേത്രദാന ദിന ചിന്തകൾ പങ്കുവച്ചത് അഡ്വക്കേറ്റ് ജോയ് PF വാടാനപ്പള്ളി. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7
3: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 സേവന പാരമ്പര്യം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ആകാശവാണി തൃശൂർ. സമയം 7 കഴിഞ്ഞ് 55.
5: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം.
3: പ്രായോജികർ
2: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
6: വിസിറ്റ് www.accountantsacademy.in.
7: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാം?
8: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
9: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
4: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് കവിയുടെ പ്രശസ്ത കവിതയാണ് ഇന്നു ഞാൻ നാളിനി, ഇന്നു ഞാൻ നാളിനി, ഇന്നും പ്രതിധ്വനിക്കുന്നിതൻ ഓർമ്മയിൽ എന്ന വരികളിൽ ആരംഭിക്കുന്നത്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് മലയാളത്തിന്റെ ജി ശങ്കരക്കുറുപ്പിനാണ്. വിശ്വദർശനം, ഓടക്കുഴൽ, സൂര്യകാന്തി തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കൃതികളാണ്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ഏത് കവിയുടെ പ്രശസ്ത കവിതയാണ് ഇന്നു ഞാൻ നാളിനി, ഇന്നു ഞാൻ നാളിനി, ഇന്നും പ്രതിധ്വനിക്കുന്നതിൻ ഓർമ്മയിൽ എന്ന വരികളിൽ ആരംഭിക്കുന്നത്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് മലയാളത്തിന്റെ ജി ശങ്കരക്കുറുപ്പിനാണ്. വിശ്വദർശനം, ഓടക്കുഴൽ, സൂര്യകാന്തി തുടങ്ങിയവ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ കൃതികളാണ്. ചിന്താവിഷയം: വാർദ്ധക്യം നഷ്ടപ്പെട്ട യൗവനം അല്ല, മറിച്ച് അവസരത്തിന്റെയും ശക്തിയുടെയും ഒരു പുതിയ ഘട്ടമാണ്. ബെറ്റി ഫ്രീഡൻ. വാർദ്ധക്യം നഷ്ടപ്പെട്ട യൗവനമല്ല, മറിച്ച് അവസരത്തിന്റെയും ശക്തിയുടെയും ഒരു പുതിയ ഘട്ടമാണ്. ബെറ്റി ഫ്രീഡൻ.
5: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
2: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം:
2: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
3: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.

FM 101.3 മെഗാഹെർട്സിൽ ഇന്ന് രാവിലെ 10:30 രാഗപരിചയം പുനഃപ്രക്ഷേപണം. 11:02 കേൾക്കാം, ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിൻ പരിപാടി, ദന്താരോഗ്യം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ GR മണികണ്ഠൻ മറുപടി.

നൽകുന്നു. രാവിലെ 11:02, ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ, 4 മണിക്ക് തമിഴ് ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം FM 101.1 MHz.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.
2: ഇന്ന് രാത്രി 9:15 വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്റർവെൽ പ്രത്യേക പരിപാടി മാറി ചിന്തിക്കാം.

0: Press writes about Apple's digital assistant. Siri jumps on AI bandwagon in more personal avatar. And with that, it's back to you, Saira.
1: Thanks, Shagun. And now before we end the bulletin, the headlines once again. Prime Minister Modi becomes longest serving elected Prime Minister of India. World leaders hail Prime Minister Modi's transformative governance and advocacy for Global South. NDA to meet in New Delhi today to celebrate PM Modi's achievements and completion of 12 years of government. Centre unveils 1.25 lakh crore rupees rural development push. New framework under Viksit Bharat Jiramji to roll out from 1st July. US military launches strikes against Iran in response to downing of Army Apache helicopter off Oman coast. And in cricket, Ruthuraj Gaikwad's century helps India A beat Sri Lanka A by 8 runs in tri-series opener in Dambulla. For details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And with that, we end the morning news. Have a great day.
2: ആകാശവാണി തൃശൂർ ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ആരോഗ്യ ജീവിതം
3: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ
2: ഫോൺ 9387168444
4: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി മുടികൊഴിച്ചിൽ തൂക്ക രോഗങ്ങൾ വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ പ്രഗത്ഭരായ ഡോക്ടർമാർ ജർമ്മൻ ഔഷധങ്ങൾ
2: കേരളത്തിലുടനീളം സെന്ററുകൾ
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി എം ജി റോഡ് തൃശൂർ
2: ഫോൺ 9387168444
5: ആരോഗ്യ ജീവിതം കൗമാരക്കാരുടെ പെരുമാറ്റ രീതികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സൈക്യാട്രി വിഭാഗം ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ രമ രാംകുമാർ സംസാരിക്കുന്നു.
6: ഇനി നമുക്ക് കൗമാരപ്രായക്കാരായ കുട്ടികളുടെ ലോകത്തിലേക്ക് കടക്കാം. സത്യത്തിൽ കൗമാരപ്രായം എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലഘട്ടം തന്നെയാണ്. അതേസമയം ഏറ്റവും ആശയക്കുഴപ്പം നിറഞ്ഞ കാലഘട്ടവുമാണ്. ശരീരം മാറുന്നു, ചിന്തകൾ മാറുന്നു, സൗഹൃദങ്ങൾ മാറുന്നു, സ്വപ്നങ്ങൾ മാറുന്നു, സ്വന്തം വ്യക്തിത്വം കണ്ടെത്താനുള്ള ശ്രമം ആരംഭിക്കുന്നു. ഈ സമയത്ത് സ്കൂൾ തുറക്കുന്നത് ചില കുട്ടികൾക്ക് വലിയ ആവേശമാണ്. പക്ഷേ ചിലർക്കത് വലിയ സമ്മർദ്ദമാകാം. കാരണം അവർ പുസ്തകങ്ങളിലേക്ക് മാത്രമല്ല മടങ്ങുന്നത്, ഒരു സാമൂഹിക ലോകത്തിലേക്കാണ് മടങ്ങുന്നത്. അവരുടെ താരതമ്യങ്ങളുടെ ലോകത്തേക്ക്, പ്രതീക്ഷകളുടെ ലോകത്തേക്ക്, വിലയിരുത്തലുകളുമുണ്ട് അവിടെ. ഇന്നത്തെ കുട്ടികൾ വളരുന്നത് നമ്മൾ വളർന്ന സാഹചര്യത്തിലല്ല, നമ്മുടെ ബാല്യത്തിൽ വീട്ടിലും സ്കൂളിലും മാത്രമായിരുന്നു താരതമ്യങ്ങൾ. ഇന്ന് കമ്പയർ ചെയ്യുന്നത് ലോകത്തിൽ നിന്ന് മുഴുവനാണ് വരുന്നത്, സോഷ്യൽ മീഡിയയിലൂടെ. ഒരു കുട്ടി രാവിലെ കണ്ണ് തുറക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ ജീവിതം കാണുകയാണ്. മറ്റുള്ളവരുടെ യാത്ര, മറ്റുള്ളവരുടെ മാർക്ക്, മറ്റുള്ളവരുടെ സൗന്ദര്യം, അവരുടെ നേട്ടങ്ങൾ, ഇങ്ങനെ നിരന്തരം മറ്റുള്ളവരുടെ ജീവിതവുമായി സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്യുമ്പോൾ ചില കുട്ടികളിൽ ഒരു അപര്യാപ്തതയുടെ ഒരു തോന്നൽ വരും. ഞാൻ കുറവാണ്, എനിക്ക് മാത്രം ഒന്നുമില്ല, ഞാൻ കഴിവുള്ള ഒരാളല്ല, എനിക്ക് കഴിവുകളില്ല, ഇത്തരത്തിലുള്ള ചിന്തകൾ ചിലപ്പോൾ അവരുടെ മനസ്സിൽ പതിഞ്ഞു പോകും. സോഷ്യൽ മീഡിയയിൽ കാണുന്നത് ജീവിതത്തിൻ്റെ മുഴുവൻ സത്യമല്ല എന്ന് മാതാപിതാക്കളും മനസ്സിലാക്കണം. അത് പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ മാത്രം കാണിക്കുന്ന ഒരു വിൻഡോ മാത്രമാണ്. ഈ കാര്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബോഡി ഇമേജാണ്. പ്രത്യേകിച്ച് കൗമാരക്കാരായ പെൺകുട്ടികളിലും ആൺകുട്ടികളിലും ഇത് വളരെ സാധാരണമാണ്. ഞാൻ ഭയങ്കരമായിട്ട് തടിച്ചിട്ടുണ്ടോ, ഞാനതോ ഞാൻ നന്നായി മെലിഞ്ഞിട്ടുണ്ടോ, എൻ്റെ നിറമൊന്നും ശരിയല്ല, ഞാൻ ഭയങ്കര കറുത്തിട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ രൂപം നല്ലതല്ല, ഇങ്ങനെ സ്വന്തം ശരീരത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കുന്ന കുട്ടികൾ ഇന്ന് കൂടുതലാണ്. ചിലപ്പോൾ ഒരു സാധാരണ കമൻറ്റ് പോലും കുട്ടിയുടെ മനസ്സിൽ വലിയ മുറിവുണ്ടാക്കും. അതുകൊണ്ട് വീട്ടിൽ പോലും കുട്ടികളുടെ ശരീരത്തെക്കുറിച്ചിട്ടുള്ള വിമർശനങ്ങൾ പരമാവധി ഒഴിവാക്കണം. രോഗത്തെക്കുറിച്ച് സംസാരിക്കാം, പക്ഷേ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കണം. കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ആക്സെപ്റ്റൻസ് ആണ്. നീ എങ്ങനെയാണോ അങ്ങനെയായി നിന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു എന്ന ഒരു സന്ദേശമാണ് അവർക്ക് കൊടുക്കേണ്ടത്. ഇനി സ്കൂൾ തുറക്കുന്ന സമയത്ത് മറ്റൊരു പ്രധാന വിഷയം എന്ന് പറഞ്ഞാൽ പഠനവും മാർക്കുമാണ്. ചില വീടുകളിൽ ജൂൺ മാസം തുടങ്ങുമ്പോൾ തന്നെ ഒരു യുദ്ധം ഉള്ള പോലെയാണ്. ട്യൂഷൻ, കോച്ചിങ്, എക്സ്ട്രാ ക്ലാസ്സുകൾ, ടെസ്റ്റ് പേപ്പറുകൾ, ടൈം ടേബിളുകൾ, ഇതെല്ലാം ആവശ്യമായിരിക്കാം. പക്ഷേ കുട്ടിക്ക് ശ്വാസം മുട്ടുന്ന അവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ പലപ്പോഴും മറക്കുന്ന ഒരു കാര്യമുണ്ട്, പഠനം ഒരു മാരത്തോൺ ഓട്ടമാണ്. 100 മീറ്റർ ഓട്ടമല്ല, ഒരു വർഷം മുഴുവൻ ഓടേണ്ട കുട്ടിയെ ആദ്യ ആഴ്ചയിൽ തന്നെ തളർത്തരുത്. അവനല്ലെങ്കിൽ അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം കൊടുക്കണം. സ്കൂൾ തുറന്ന ഉടനെ ചില കുട്ടികൾക്ക് പരീക്ഷാഭീതി തുടങ്ങും. പ്രത്യേകിച്ച് 10-ാം ക്ലാസ് +2 പോലുള്ള ക്ലാസ്സുകളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഈ വർഷം ജീവിതം തീരുമാനിക്കും. മാർക്ക്

0: കിട്ടിയില്ലെങ്കിൽ എല്ലാം നഷ്ടമാകും. ഇത്തരം സന്ദേശങ്ങൾ അവർ പല ഭാഗങ്ങളിൽ നിന്ന് കേൾക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അതല്ല. അതെ, പരീക്ഷകൾ പ്രധാനമൊക്കെ തന്നെയാണ്, പക്ഷേ ഒരു പരീക്ഷയും ഒരു കുട്ടിയുടെ മുഴുവൻ ജീവിതത്തെ നിർവചിക്കുന്നില്ല. ഒരു മാർക്ക് ലിസ്റ്റിനേക്കാൾ വലുതാണ് ഒരു കുട്ടിയുടെ വ്യക്തിത്വം. ഒരു റാങ്കിനേക്കാൾ വലിയതാണ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ മനുഷ്യൻ എന്ന നിലയിലുള്ള ഒരു വാല്യൂ, മൂല്യം. ഇത് കുട്ടികൾ കേൾക്കേണ്ടതുണ്ട്, അവർക്ക് അറിയേണ്ടതുണ്ട് ഈ കാര്യങ്ങൾ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുട്ടി പരീക്ഷയിൽ വിജയിച്ചാൽ സന്തോഷിക്കാം, പക്ഷേ ശ്രമിച്ചിട്ടും വിജയിച്ചില്ലെങ്കിൽ അവരെ ചേർത്ത് പിടിക്കാനും മറക്കരുത്. കാരണം ജീവിതത്തിൽ ആത്മവിശ്വാസം നൽകുന്നത് വിജയങ്ങൾ മാത്രമല്ല, പരാജയ സമയങ്ങളിൽ ലഭിക്കുന്ന പിന്തുണയും കൂടിയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, പെർഫോമൻസ് ആങ്സൈറ്റി. ഇന്ന് പല കുട്ടികളിലും പഠനം മാത്രമല്ല, എല്ലാ മേഖലകളിലും മികച്ചവരാകണമെന്ന സമ്മർദ്ദത്തിലാണ്. പഠനം, ഡാൻസ്, മ്യൂസിക്, സ്പോർട്സ്, സ്പീച്ച് എല്ലാം. പക്ഷേ ഓരോ കുട്ടിക്കും സ്വന്തം ആയിട്ടുള്ളൊരു സ്പീഡുണ്ട്, സ്വന്തം കഴിവുകളുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് അവരുടെ കഴിവുകൾ കണ്ടെത്താൻ സഹായിക്കുകയാണ്, അവരെ മറ്റൊരാളാക്കാൻ ശ്രമിക്കുകയല്ല. ഒരു പൂവിനെ വലിച്ചെഴിച്ച് വിരിയിക്കാൻ കഴിയില്ല, അതിന് വെള്ളവും വെളിച്ചവും സമയവും കൊടുക്കണം. അതുപോലെ തന്നെ കുട്ടികളും സ്നേഹം കൊടുക്കണം, സുരക്ഷിതത്വം കൊടുക്കണം, പ്രോത്സാഹനം കൊടുക്കണം, സമയം കൊടുക്കണം. അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും വളരും. കൗമാരപ്രായം ചിലപ്പോൾ കൊടുങ്കാറ്റ് പോലെയായിരിക്കും, പക്ഷേ ആ കൊടുങ്കാറ്റിലൂടെ കുട്ടികളെ സുരക്ഷിതമായി കടത്തിവിടാൻ മാതാപിതാക്കൾക്കും അധ്യാപകർക്കും കഴിയും. വിമർശനത്തിലൂടെയല്ല, ബന്ധത്തിലൂടെ, നിയന്ത്രണത്തിലൂടെ, വിശ്വാസത്തിലൂടെ, ഭയത്തിലൂടെയല്ല, സ്നേഹത്തിലൂടെ. ഇനി മാതാപിതാക്കളായ നമ്മളെല്ലാവരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യത്തിലേക്ക് വരാം. നല്ലത് ചെയ്യാനാണ് ശ്രമിക്കുന്നത്, പക്ഷേ അറിയാതെ കുട്ടികളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നുണ്ടോ?
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് തൃശൂർ.
2: ആരോഗ്യ ജീവിതം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്, അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
2: കേരളത്തിലുടനീളം സെന്ററുകൾ.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
2: ഫോൺ 9387168444.
4: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം തുടരുന്നു.
0: മിക്ക മാതാപിതാക്കളും കുട്ടികളെ സ്നേഹിക്കുന്നവരാണ്, അവർക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്. പക്ഷേ ചിലപ്പോൾ സ്നേഹത്തിൻ്റെ പേരിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ ഭയങ്കര ഒരു പ്രഷർ സൃഷ്ടിക്കാറുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഒന്നാമത്തെ കാര്യം തന്നെ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കമ്പയർ ചെയ്യുക. കുട്ടികളെ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യത്തിലൊന്നാണിത്. അവനെ കണ്ടുപിടിക്കേ, ഇവരെ കണ്ടുപിടിക്കേ, ഇവർക്ക് എത്ര മാർക്കുണ്ട്, അടുത്ത വീട്ടിലെ കുട്ടി എത്ര ഡിസിപ്ലിൻഡ് ആണ്. നമ്മൾ അവരെ പ്രചോദിപ്പിക്കാനാണ് നമ്മൾ അവരെ ഇതെല്ലാം പറയുന്നത്. പക്ഷെ കുട്ടികൾ കേൾക്കുന്നത് മറ്റൊരു രീതിയിലാണ്. ഞാൻ ഏതോ ഒരു കുറവുള്ള ആളാണ് എന്ന ഒരു സന്ദേശമാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത്. ഓരോ കുട്ടിക്കും സ്വന്തം കഴിവുകളുണ്ട്, അവരെ മറ്റൊരാളുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത്. രണ്ടാമത്തെ കാര്യം, അമിതമായിട്ടുള്ള വിമർശനം. ചില വീടുകളിൽ കുട്ടികൾ എന്ത് ചെയ്താലും കുറ്റം കണ്ടെത്തും. മാർക്ക് കുറഞ്ഞാൽ പ്രശ്നം, മാർക്ക് കൂടിയാൽ പ്രശ്നം, ഇനിയും കൂട്ടാമായിരുന്നു എന്ന് പറയും. ഇത്തരം അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾ പലപ്പോഴും പെർഫെക്ഷനിസത്തിലേക്ക് പോകും. എന്ത് ചെയ്താലും മതിയാകുന്നില്ല എന്ന തോന്നൽ അവരിൽ വളരും. കുട്ടികൾക്ക് തിരുത്തലുകൾ ആവശ്യമാണ്, പക്ഷേ പ്രോത്സാഹനവും അതുപോലെ തന്നെ ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യം, അവരെ കേൾക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് എല്ലാവരും തിരക്കിലാണ്, ജോലി, വീട്, സാമ്പത്തിക പ്രശ്നങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ. പക്ഷേ ദിവസവും 10 മിനിറ്റ് കുട്ടിക്ക് വേണ്ടി മാറ്റിവെക്കാൻ വേണ്ടി ശ്രമിക്കാം. അവർ പറയുന്നത് നമുക്ക് കേൾക്കാം. ഉടനെ ഉപദേശം കൊടുക്കേണ്ട, അവരെ വിലയിരുത്തും വേണ്ട, കേൾക്കുക മാത്രം ചെയ്യുക. ചിലപ്പോൾ കുട്ടികളെ ഏറ്റവും ആവശ്യമുള്ളത് അവരെ കേൾക്കുക എന്നുള്ളതാണ്. ഇനി നാലാമത്തെ കാര്യം, രാവിലെ വീട്ടിലത്തെ അന്തരീക്ഷം. സ്കൂൾ ദിവസങ്ങളിൽ രാവിലെ പല വീടുകളിലും ഒരു യുദ്ധഭൂമി പോലെയാണ്. വേഗം എഴുന്നേൽക്ക്, ഇനി റെഡിയായില്ലേ, ബസ് പോകും, എത്ര തവണ പറയണം, ഇതെല്ലാം ചിലപ്പോൾ ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ കഴിയുന്നത്ര വളരെ ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം ദിവസത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കുട്ടിയുടെ മനസ്സിന് വളരെയധികം സ്വാധീനിക്കുക തന്നെ ചെയ്യും. ഇനി അഞ്ചാമത്തെ കാര്യം, കുട്ടിയുടെ ഭയങ്ങളെ നിസാരമാക്കുക എന്നുള്ള ഒരു തെറ്റ്. ഒരു കുട്ടി പറയുന്നു, എനിക്ക് പേടിയുണ്ട്. ഉടനെ വരുന്ന മറുപടി, അതിൽ പേടിക്കാൻ എന്തുണ്ട്? പക്ഷെ കുട്ടിയുടെ ഭയം യഥാർത്ഥമാണ്. നമ്മൾ പറയേണ്ടത്, നിനക്ക് പേടി തോന്നുന്നുണ്ടല്ലേ, അതൊക്കെ സാധാരണയായിട്ട് ഉണ്ടാകും, നമുക്ക് ഒരുമിച്ച് അതിനൊക്കെ നേരിടാം എന്നായിരിക്കണം. ആറാമത്തെ കാര്യം, എല്ലാ സമയത്തും പഠനത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുക. കുട്ടിയുടെ ജീവിതം മാർക്കുകൾ മാത്രമല്ല, അവന് സുഹൃത്തുക്കളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ഹോബികളുണ്ട്, വികാരങ്ങളുണ്ട്. അതിനാൽ നമ്മുടെ സംഭാഷണങ്ങൾ എപ്പോഴും പഠനത്തെക്കുറിച്ച് മാത്രം ആവരുത്. ഇനി ഏഴാമത്തെ തെറ്റെന്താണെന്ന് വെച്ചാൽ, തെറ്റുകൾ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. കുട്ടി മറക്കും, അവന് തെറ്റും, അവൻ തോൽക്കും, അതാണ് വളർച്ചയുടെ ഭാഗം. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കുട്ടിയെ രക്ഷിക്കാൻ

ശ്രമിച്ചാൽ ജീവിതം നേരിടാനുള്ള കഴിവ് അവരിൽ വളരില്ല. ഇനി അടുത്തതായിട്ടുള്ള എട്ടാമത്തെ ഒരു കാര്യം, അമിത സംരക്ഷണം. ചില മാതാപിതാക്കൾ കുട്ടിക്ക് വേണ്ടി എല്ലാം ചെയ്യും, പക്ഷേ ജീവിതത്തിൽ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കുട്ടിയെ ഏൽപ്പിക്കണം. ബാഗ് ഒരുക്കുക, സാധനങ്ങൾ സൂക്ഷിക്കുക, സമയം മാനേജ് ചെയ്യുക, ഇവയെല്ലാം അവരെ പഠിപ്പിക്കണം. ഇനി ഒൻപതാമത്തെ കാര്യം, കുട്ടിയുടെ മുന്നിൽ നിരന്തരം നെഗറ്റീവ് സംസാരിക്കുക. ഈ വർഷം ഭയങ്കര ബുദ്ധിമുട്ടാണ്, പഠനം ഭയങ്കര ബുദ്ധിമുട്ടാണ്, മാർക്ക് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്, ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോൾ കുട്ടികളുടെ ഉത്കണ്ഠ കൂടും. പകരം പറയാം, നിനക്ക് പറ്റും, നമുക്ക് പതുക്കെ പഠിക്കാം, നമുക്ക് ശ്രമിക്കാം, ഇങ്ങനെയെല്ലാം പറയാൻ ശ്രമിക്കാം നമുക്ക്. ഇനി പത്താമത്തെ കാര്യം, സ്നേഹം പ്രകടിപ്പിക്കാതിരിക്കുക. പല മാതാപിതാക്കളും സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ പറയാറില്ല. കുട്ടികൾക്കാണെങ്കിൽ അത് കേൾക്കണം, അറിയണം, അനുഭവിക്കണം. ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നു, ഞങ്ങൾ നിന്റെ കൂടെയുണ്ട്, നീ ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടവനാണ്. ഈ വാക്കുകൾ കുട്ടിയുടെ ആത്മവിശ്വാസത്തിൻ്റെ ഒരു അടിത്തറയാകാം. ഒരു കുട്ടിക്ക് വേണ്ട ഏറ്റവും നല്ല സമ്മാനം എന്താണെന്ന് അറിയാമോ? വില കൂടിയ ഫോണല്ല, വില കൂടിയ ബാഗുകളല്ല, വില കൂടിയ ട്യൂഷൻ പോലും അല്ല. ഒരു കുട്ടിക്ക് ഏറ്റവും വലിയ സമ്മാനം അവനെ മനസ്സിലാക്കുന്ന ഒരു മുതിർന്നവരാരെങ്കിലും ഉണ്ട് എന്ന തോന്നലാണ്. അവൻ്റെ വികാരങ്ങൾ അംഗീകരിക്കുന്ന ഒരാൾ, പരാജയപ്പെട്ടാലും കൂടെയുണ്ടാകുന്ന ഒരാൾ, അവനെ വിശ്വസിക്കുന്ന ഒരാൾ. സ്കൂൾ തുറക്കുമ്പോൾ പുതിയ പുസ്തകങ്ങൾ വാങ്ങുന്നത് പോലെ തന്നെ കുട്ടികളുടെ മനസ്സിനും ഒരു പുതിയ തുടക്കം നൽകാം. കൂടുതൽ കേൾക്കാം, കൂടുതൽ മനസ്സിലാക്കാം, കുറച്ച് കുറച്ച് താരതമ്യം ചെയ്യാം, കുറച്ച് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാം. അപ്പോൾ ഈ പുതിയ അധ്യയന വർഷം കുട്ടികൾക്ക് പഠനത്തിൻ്റെ വർഷം മാത്രമാകില്ല, ആത്മവിശ്വാസത്തിൻ്റെ വർഷമാകും, സന്തോഷത്തിൻ്റെ വർഷമാകും, വളർച്ചയുടെയും വർഷമാകും. ഇനി നമുക്ക് പാരൻസിനൊക്കെ പ്രായോഗികമായി ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ നോക്കാം. കുട്ടികൾക്കായി ദിവസവും ചെയ്യാവുന്ന ചില ചെറിയ കാര്യങ്ങൾ. ഒന്നാമതായി, ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും കുട്ടിയുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തുക. രണ്ടാമതായി, കുട്ടി സംസാരിക്കുമ്പോൾ ഫോൺ മാറ്റിവെക്കുക. മൂന്നാമതായി, ഉറക്കത്തിന് പ്രാധാന്യം നൽകുക. നല്ല ഉറക്കം ലഭിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിലും പെരുമാറ്റത്തിലും മാനസികാരോഗ്യത്തിലും ഗുണം ലഭിക്കും. നാലാമതായി, ശ്രമത്തെ പരിശ്രമിക്കുക. റിസൾട്ട് മാത്രമല്ല, നീ നന്നായി ശ്രമിച്ചു എന്ന വാക്കുപോലും ചിലപ്പോൾ നീ ഒന്നാമനായി എന്ന വാക്കിനേക്കാൾ ശക്തമായിരിക്കും. അഞ്ചാമതായി, കുട്ടികൾക്ക് തെറ്റുകൾ ചെയ്യാനുള്ള അവകാശം നൽകുക. കാരണം തെറ്റുകളാണ് ജീവിതത്തിലെ ഏറ്റവും നല്ല അധ്യാപകർ. പ്രിയപ്പെട്ട അധ്യാപകരെ, ഈ അവസരത്തിൽ നിങ്ങളോടും ഒരു കാര്യം പറയാനുണ്ട്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് ശേഷം ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നവർ അധ്യാപകരാണ്. ഒരു പ്രോത്സാഹന വാക്ക്, ഒരു പുഞ്ചിരി, ഒരു അംഗീകാരം ചിലപ്പോൾ ഒരു കുട്ടിയുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചേക്കാം. അതുപോലെ ഒരു അപമാനം, ഒരു പരിഹാസം, ഒരു താരതമ്യം വർഷങ്ങളോളം മനസ്സിൽ മുറിവായി നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് പഠിപ്പിക്കുന്നതിനോടൊപ്പം കുട്ടികളുടെ മനസ്സിനെയും കാണാൻ ശ്രമിക്കാം. ഇന്ന് കുട്ടികൾ നേരിടുന്ന വെല്ലുവിളികൾ മുമ്പത്തെ തലമുറകൾ നേരിട്ടതിൽ നിന്ന് വളരെ വ്യത്യാസമാണ്. അക്കാദമിക് സമ്മർദ്ദം, സോഷ്യൽ മീഡിയ, താരതമ്യങ്ങൾ, ഒറ്റപ്പെടൽ, ആത്മവിശ്വാസക്കുറവ്, ഉത്കണ്ഠ, ഇതെല്ലാം ഇന്ന് കൂടുതൽ കാണപ്പെടുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് കുട്ടികളുടെ മാനസികാരോഗ്യത്തിന് നാം കൂടുതൽ പ്രാധാന്യം നൽകേണ്ട സമയമാണിത്. ഒരു ഡോക്ടർ എന്ന നിലയിൽ ഹോമിയോപ്പതിയെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി പറയട്ടെ. സ്കൂൾ റീഓപ്പണിംഗ് സമയത്ത് ചില കുട്ടികൾ വളരെ എളുപ്പത്തിൽ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാം. എന്നാൽ ചില കുട്ടികൾ ഉത്കണ്ഠയും ഭയവും കൂടുതൽ പ്രകടമായിരിക്കും. ഒരു കുട്ടി ക്ലിനിക്കിലേക്ക് വരുമ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ പറയുന്നത് ഇങ്ങനെയായിരിക്കും, ഡോക്ടർ തലവേദനയാണ് പ്രശ്നം, അല്ലെങ്കിൽ ഉറക്കം ശരിയല്ല, സ്കൂളിൽ പോകാൻ മടിയാണ്, പരീക്ഷ വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. പക്ഷേ കുറച്ചു നേരം കുട്ടിയുമായി സംസാരിച്ച് ചിലപ്പോൾ മറ്റൊരു കഥയായിരിക്കും പുറത്തു വരിക. കൂട്ടുകാരുമായി പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ട്, അധ്യാപകനെ കുറിച്ചുള്ള ഭയം, പരാജയപ്പെടുമോ എന്ന ആശങ്ക, വീട്ടിലെ ചില സമ്മർദ്ദങ്ങൾ, അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയൊരു സ്വഭാവം, അങ്ങനെ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു ലക്ഷണം മാത്രമല്ല, ഒരു മുഴുവൻ കുട്ടിയെയാണ്. ഹോമിയോപ്പതിയിലെ കുട്ടിയെ വിലയിരുത്തുമ്പോൾ ഈ വിശാലമായിട്ടുള്ള ഒരു ചിത്രം മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം ഓരോ കുട്ടിയും വ്യത്യസ്തരാണ്. ഒരേ പ്രശ്നങ്ങൾ പറയുന്ന രണ്ട് കുട്ടികൾ, അവരുടെ രണ്ടുപേരുടെ അനുഭവങ്ങൾ ഒന്നായിരിക്കണം എന്നില്ല. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ വ്യക്തിത്വത്തിനും അവരുടെ വൈകാരികമായ സ്വഭാവത്തിനും ഹോമിയോപ്പതി പ്രാധാന്യം നൽകുന്നുണ്ട്. കുട്ടികളിലെ മനസ്സും ശരീരവും വളരെ അടുത്ത ബന്ധത്തിലാണ്. സന്തോഷമുള്ളപ്പോൾ അവർ ഓടിക്കളിക്കും, വിഷമമുള്ളപ്പോൾ അവർ നിശബ്ദരാകും, ഭയമുള്ളപ്പോൾ ചിലപ്പോൾ അവർക്ക് വയറുവേദന വരും, ഉത്കണ്ഠയുള്ളപ്പോൾ തലവേദന വരാം, ഉറക്കം നഷ്ടപ്പെടാം, വിശപ്പ് കുറയാം. അതുകൊണ്ട് കുട്ടിയുടെ ശാരീരിക പരാതികൾ കേൾക്കുമ്പോൾ അതിനൊപ്പം അവരുടെ ഇമോഷണലായിട്ടുള്ള ഒരു ലോകം മനസ്സിലാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മാതാപിതാക്കൾക്കുള്ള ഒരു സന്ദേശം, ചികിത്സ ഏതായാലും, ഹോമിയോപ്പതി ആയാലും മറ്റേതെങ്കിലും ശാസ്ത്രീയ ചികിത്സാ രീതി ആയാലും, ഒരു കുട്ടിയുടെ സുഖപ്രാപ്തിയിൽ ഏറ്റവും വലിയ പങ്കുവഹിക്കുന്നത് സ്നേഹവും പിന്തുണയും മനസ്സിലാക്കലുമാണ്. ഒരു കുട്ടിക്ക്

0: എന്നു മാത്രം മതിയാകില്ല, കേൾക്കുന്ന മാതാപിതാക്കൾ വേണം, പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകരെ വേണം, സുരക്ഷിതമായ ഒരു അന്തരീക്ഷം വേണം. ആ പിന്തുണ ലഭിക്കുമ്പോൾ കുട്ടികൾക്ക് ജീവിതത്തിലെ വെല്ലുവിളികളെ കൂടുതൽ ആത്മവിശ്വാസത്തോടെ നേരിടാൻ കഴിയും. ഒരു പുതിയ അധ്യയന വർഷത്തിന്റെ പടിവാതിലിക്കൽ നിൽക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ.
1: കൗമാരക്കാരുടെ പെരുമാറ്റ രീതികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സൈക്യാട്രി വിഭാഗം ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ രമ രാംകുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ആരോഗ്യ ജീവിതം.
1: നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇ എൻ.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം സമർപ്പിച്ചത്
4: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
3: ഫോൺ 9387168444.
5: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്. അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
3: കേരളത്തിലുടനീളം സെന്ററുകൾ.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
3: ഫോൺ 9387168444.
6: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആകാശമിഠായി എന്ന ചിത്രത്തിൽ ഗോപുകൃഷ്ണ പാടിയ ഗാനമാണ് ആദ്യം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഇണം പകർന്നത് മൻസൂർ അഹമ്മദ്.

0: അക്കൗണ്ടൻസ് അക്കാഡമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55 പ്രായോജകർ
1: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാൾ കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: ആകാശത്തേക്കൊരു കിളിവാതിൽ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് ഔസേപ്പച്ചൻ.

0: മുത്തശ്ശ എഴുതിയ ഏതു പ്ലാന്റാണ്?
1: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
1: എന്തേ
0: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ,
3: കൂൾ ആകൂ.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
6: ഇന്നർ ഷോപ്പി, MG റോഡ്, തൃശൂർ. ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.
7: ആകാശവാണി ഒരു കൊതുക് കണ്ട കഥ. ഈ ചിത്രത്തിൽ സന്ദീപ് പാടിയ ഗാനം കേൾക്കാം. സബീന ഷാജഹാന്റെ വരികൾക്ക് ഇണ പകർന്നത് അനിൽ ഗോപൻ.

0: ആകാശത്തെ ഒരു കിളിവാതിൽ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനമാണ് കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി തൃശൂർ.
1: ആകാശവാണി തൃശൂർ. ഗാനതരംഗിണി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാനപരിപാടി.
0: ആകാശവാണിയുടെ പ്രിയ ശ്രോതാക്കൾക്ക് ഏവർക്കും ഒരു സുന്ദര സുലഭിലമായ ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗാനതരംഗിണി നമുക്ക് ആരംഭിക്കാം. നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും ഇഷ്ടഗാനങ്ങൾ ഒന്നിച്ചാസ്വദിക്കാനും ഇവിടെ കാതോർത്തിരിക്കുന്നു ഞാൻ അശ്വതി. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 04872323571. മറ്റൊരു നമ്പർ 04872323572. ഗാനതരംഗിണിയിലെ ഇന്നത്തെ ആദ്യത്തെ കോളറ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ.
2: ഹലോ
0: ഹലോ, ഇതാരാ സംസാരിക്കണേ?
2: ഞാൻ ജയകുമാരി.
0: ആഹാ, എവിടുന്നാ വിളിക്കുന്നത്?
2: ഗുരുവായൂരിൽ
0: നിന്നാണ്. ഗുരുവായൂർ അമ്പലത്തിന് അടുത്താണോ? ആണല്ലേ. ആകാശവാണി എപ്പോഴും കേൾക്കുന്ന ആളാണോ? എപ്പോഴും വിളിക്കുന്ന ആളാണോ? സംസാരിക്കാറുണ്ടോ? കത്തുകൾ അയക്കാറുണ്ടോ?
2: കത്തുകൾ അയക്കാൻ എനിക്ക് കുറച്ച് പ്രയാസമാണ്. ഞാൻ ബ്ലൈൻഡ് ആണ്, അതുകൊണ്ട് ഞാൻ കത്തുകൾ അങ്ങനെ അയക്കാറില്ല. മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണ്ടേ? അതുകൊണ്ട്
0: എപ്പോഴും ആകാശവാണി കേൾക്കാറുണ്ടല്ലേ.
2: ആകാശവാണി, ഞാൻ ബ്ലൈൻഡ് ആയതുകൊണ്ട് ഞാൻ പഠിക്കാൻ പോകാനൊക്കെ വൈകിയിരുന്നു. അപ്പോ ആകാശവാണി തന്നെയായിരുന്നു എനിക്ക് റേഡിയോ വരുന്നതിന്റെ സന്തോഷ സഹജാതി.
0: അപ്പൊ ആകാശവാണിയുടെ ഒരു പ്രിയ സുഹൃത്താണ് വിളിക്കുന്നത്.
2: കേട്ടോ,
0: ഏത് തരത്തിലുള്ള പരിപാടികളോടാണ് കൂടുതൽ ഇഷ്ടം? ചലച്ചിത്ര ഗാനങ്ങളാണോ അതോ മറ്റ് സംസാരിക്കുന്ന കുറെ കുറെ പരിപാടികൾ ഉണ്ടല്ലോ, ഏതിനോടാ കൂടുതൽ താല്പര്യം?
2: രാവിലെ ഓണാകുമ്പോ തൊട്ടിട്ട് തന്നെ കേൾക്കാറുണ്ട് പലപ്പോഴും. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടി റേഡിയോഗ്രാം, മറ്റേ വയലും വീട്ടും പരിപാടിയൊക്കെ അല്ലേ, 6:50-ന്റെ അത് കേൾക്കാറുണ്ട്. പിന്നെ ആറ്റുവേല 5:30-ന്റെ അത് കേൾക്കാറുണ്ട്. നാടകങ്ങളൊക്കെ ഇഷ്ടമാണ്.
0: ഇത്തവണത്തെ നാടകോത്സവത്തിലെ നാടകങ്ങളൊക്കെ കേട്ടിരുന്നോ?
2: കേട്ടിരുന്നു, പക്ഷെ എനിക്ക് അങ്ങനെ അല്ലാതെ അത്ര ഇഷ്ടപ്പെട്ടില്ല. മടക്കം മറ്റൊരു നാടകം കേട്ടിരുന്നു, അത് ഇഷ്ടപ്പെട്ടിരുന്നു.
0: ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലോ. ഒരാളുടെ ഇഷ്ടമായിരിക്കില്ലല്ലോ മറ്റാളുടെ, അല്ലേ?
2: അതല്ല, അതാണ്. പലരും ഇഷ്ടപ്പെട്ടിരുന്നു, കത്ത് എഴുതിയിരുന്നു, ഞാൻ കേട്ടിരുന്നു.
0: പാട്ടൊക്കെ പാടുന്ന ആളാണോ?
2: പാട്ട് അങ്ങനെ പാടൊന്നുമില്ല, ഇങ്ങനെ ഇഷ്ടത്തിന് സ്വന്തം സന്തോഷത്തിന് വേണ്ടി പാടും.
0: അങ്ങനെ സ്വന്തം സന്തോഷത്തിനും പിന്നെ ഞങ്ങളുടെ സന്തോഷത്തിനും വേണ്ടി രണ്ടുപേര് പാടുന്നുണ്ടോ ഇന്ന്?
2: ഞാൻ ഈ പാട്ട് പാടാൻ ഇഷ്ടപ്പെട്ട ഈ പാട്ട് എനിക്ക് പാട്ടൊന്നും കറക്റ്റ് അറിയില്ല,
0: പാടിക്കോളൂ.
2: പിന്നാവിൽ ഏതൻ തോട്ടം ഏതോ സ്വർഗമായി, വികാരം താളം ചേർക്കും ഗാനം മൗനമായി. അത്രയ്ക്ക് അറിയുള്ളൂ, എനിക്കറിയില്ല പാട്ട്.
0: പക്ഷെ നന്നായിട്ട് പാടിട്ടോ, നന്നായിട്ട് പാടി. ശരിക്കും പറഞ്ഞതാ അറിയുന്ന രണ്ടുപേരും മനോഹരമായിട്ട് പാടി.
2: ആരും ആവശ്യപ്പെടും ഒന്നും കേൾക്കാല്ലേ ഈ പാട്ട്.

0: ആ അങ്ങനെ നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കേൾക്കാം അല്ലേ? കുറെ കാലങ്ങൾക്ക് ശേഷം കേൾക്കാൻ പോവാണ് അല്ലേ? അപ്പൊ ഏതാ പാട്ടെന്ന് പറഞ്ഞാൽ ഏദൻ തോട്ടം എന്ന് തന്നെയാണ് ചിത്രത്തിന്റെയും പേര്. കിനാവിൽ ഏദൻ തോട്ടം എന്നുള്ള ഗാനമാണ് അത്. പി സുശീല പാടിയ ഗാനമുണ്ട്, കെ ജെ യേശുദാസ് പാടിയ ഗാനമുണ്ട്. ഏതാണ് വേണ്ടത്?
1: എനിക്ക് രണ്ടും ഇഷ്ടമാണ്. അപ്പൊ ഇപ്പൊ ഏത് വെച്ചാലും പിന്നെ എപ്പോഴും വേറെ മറ്റുള്ളവയ്ക്കാം.
0: അതെ. അപ്പൊ എന്തായാലും നമ്മൾ ഈ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. നല്ലൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു കേട്ടോ. വീണ്ടും വിളിക്കണം കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ഗാനം ഇതാണ്. സത്യൻ അന്തിക്കാടിന്റെ വരികൾ, ശ്യാമിന്റെ സംഗീതം, പി സുശീല പാടിയ ഗാനം, ചിത്രം ഏദൻ തോട്ടം.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
2: ഗാനത്തിറങ്ങിയുടെ ഇന്നത്തെ അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ,
3: ഹലോ,
2: ഇതാരാ സംസാരിക്കുന്നത്? മുൻപ് വിളിച്ചിട്ടുണ്ടോ? ആണല്ലേ,
3: അന്ന് ഞാൻ ലാസ്റ്റ് കോളർ ആയിരുന്നു.
2: ആഹാ, ഇന്ന് ഇതിപ്പോ ഏകദേശം ഒരു തുടക്കത്തിലെ രണ്ടാമത്തെ കോളർ എന്നൊക്കെ പറയുമ്പോ തുടക്കത്തിലേക്ക് ഇന്ന് കിട്ടി അല്ലേ?
3: കിട്ടി. കുറേ നേരം ട്രൈ ചെയ്തതായിരുന്നു. ഇന്നലെ ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു.
2: ആണല്ലേ, അങ്ങനെ നമ്മള് കൊറേ തവണ ശ്രമിച്ചിട്ട് അത് കിട്ടുമ്പോ ഒരു പ്രത്യേക സന്തോഷാണല്ലേ. ആ ഒരു ഒരു ഊർജം ഇന്നത്തെ ദിവസം മൊത്തം ഉണ്ടായിരിക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
3: വീട്ടിലിപ്പോ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ.
2: ആഹാ, പണികളൊക്കെ കഴിഞ്ഞോ? രാവിലത്തെ തിരക്ക് പിടിച്ച പണികളൊക്കെ അപ്പൊ ഇനി വിശ്രമിച്ച് ഇങ്ങനെ. ആ, അപ്പൊ ഇനി കുറച്ചു നേരം ആകാശവാണിയൊക്കെ കേട്ട് ഇങ്ങനെ വിശ്രമിച്ച് ഇരിക്കുകയാണ്. ഏത് പാട്ടാണ് ഇന്ന് കേൾക്കാനായിട്ട് ആഗ്രഹമുള്ളത്?
3: ഓപ്പോൾ സിനിമയിലുള്ള ഒരു ഏറ്റുമാനൂര് അമ്പലത്തിൽ എന്ന് പറഞ്ഞ എസ്റ്റാൻഡ് വേടിയ ഒരു പാട്ട്.
2: ആ, നല്ല പാട്ടാണ്. പാട്ട് പാടുവോ? എങ്ങനെയാ? കേൾക്കുള്ളൂ. കേൾക്കാൻ ഇഷ്ടമാണ്? പഴയ പാട്ടുകളാണോ പുതിയ പാട്ടുകളാണോ ഇഷ്ടം?
4: കൊണ്ടിരിക്കുന്ന വ്യക്തി താങ്കളുടെ കോൾ ഹോൾഡിൽ വെച്ചിരിക്കുകയാണ്.
2: നമ്മള് സംസാരിച്ചുകൊണ്ടിരുന്നത് ഷൊർണൂരിൽ നിന്ന് വിളിച്ച രതി ആയിട്ടായിരുന്നു. കോള് ഹോൾഡായി. ഹലോ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ആ, അപ്പോ നമ്മള് പറഞ്ഞത് പാട്ടുകളെ കുറിച്ചാണ്. പാട്ട് കേൾക്കുന്ന ആളാണെന്ന് പറഞ്ഞു. പഴയ പാട്ടുകളാണോ പുതിയ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം?
3: ഇഷ്ടാണ്.
2: പാടില്ലാന്നേ ഉള്ളൂ, എല്ലാം കേൾക്കും.
3: പാടില്ലാന്നേ എല്ലാ പരിപാടിയും കേൾക്കും. ചോദ്യ ഉത്തരം ചിന്താ വിഷയമാണ് ഏറ്റവും. ഞാൻ ഇങ്ങനെ എഴുതി വെക്കും.
2: അതിങ്ങനെ എഴുതി വെച്ചിട്ട് എന്താ അതിങ്ങനെ എടുത്ത് വായിക്കും.
3: എപ്പോഴെങ്കിലും ഒക്കെ നോക്കും, നമുക്ക് കുറച്ച് വിവരങ്ങൾ കിട്ടൂലോ.
2: അപ്പോ എഴുതി വെച്ച് ഒരു ബുക്ക് നിറയെ ചോദ്യോത്തരങ്ങളൊക്കെ ആയിട്ടുണ്ടോ? കൊറേ ആയിട്ടുണ്ടോ?
3: പിന്നെ കൊറേ ആയി. ഞാൻ കുറെ കാലം കേട്ടിരുന്നു, പിന്നെ കുറെ കാലം ഗുജറാത്തിലായി പോയി. കല്യാണം ഒക്കെ കഴിഞ്ഞാൽ ഗുജറാത്തിലായി. പിന്നെ അവിടുന്ന് കേൾക്കാതെ പിന്നെ ഇവിടെ വന്നപ്പോ വീണ്ടും തുടങ്ങി.
2: അപ്പൊ കൊറേ ഒരു നാളത്തെ ഒരു ഇടവേളക്ക് ശേഷം വീണ്ടും കേട്ട് തുടങ്ങാന്ന് പറയുമ്പോ വീണ്ടും നമ്മുടെ പഴയ കാലത്തേക്ക് പോലെ ആയിരിക്കും അല്ലേ
3: തോന്നിയിട്ടാവാ. കുട്ടിക്കാലത്ത് അമ്മി അച്ഛനും ഒക്കെ എല്ലാരും ആയിരുന്നു കേട്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ഓർമ്മ.
2: അപ്പൊ എന്തായാലും അങ്ങനെ നല്ല ഓർമ്മകളിൽ ആകാശവാണി ഉണ്ട് എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി തുടർന്ന് ഇതുപോലെ തന്നെ കേട്ടുകൊണ്ടിരിക്കും കേട്ടോ.
3: അപ്പൊ
2: എന്തായാലും ആ പാട്ട് നമുക്ക് ഒന്നിച്ച് ആസ്വദിക്കാം. സന്തോഷം. അപ്പൊ നമ്മളിനി കേൾക്കാനായിട്ട് പോകുന്നത് ഏറ്റുമാനൂർ അമ്പലത്തിൽ എന്ന മനോഹരമായിട്ടുള്ള ഗാനമാണ്. ഓപ്പോൾ എന്ന ചിത്രത്തിൽ എസ് ജാനകി ആലപിച്ചത്. പി ഭാസ്കറിന്റെ വരികൾ, എം പി ശ്രീനിവാസിന്റെ സംഗീതം.

0: ഗാന തരംഗിണിയിൽ ഇതാ അടുത്ത കോളർ വന്നിട്ടുണ്ട്. ഹലോ, ഇതാരാ സംസാരിക്കുന്നത്?
1: ഹലോ.
0: ആ ഹലോ, ഇതാരാ?
1: എന്റെ പേര് ധനേഷ് എന്നാണ്. തൃശ്ശൂർ ജില്ലയിലെ
0: ചെറുതുരുത്തി. നമ്മുടെ തൃശ്ശൂരിന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് അവിടെ നല്ല രസമായിരിക്കും അല്ലേ കാണാനൊക്കെ കാഴ്ചകൾ? ദൂര സ്ഥലത്തുനിന്ന് ആളുകൾ വരും, നിങ്ങള് അടുത്തുള്ളവർ ആ സ്ഥലത്ത് താമസിക്കുന്നവരിങ്ങനെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഇറങ്ങാറുണ്ടോ പ്രകൃതിയെ ആസ്വദിക്കാനായിട്ട്?
1: വൈകുന്നേരമൊക്കെ സൺസെറ്റ് കാണാനൊക്കെ, വേനൽക്കാലത്തൊക്കെ, പിന്നെ മഴക്കാലത്താണെങ്കിലും ആൾക്കാർ മീൻ പിടിക്കാൻ പോകാനും അതുപോലെ മഴ പാടത്ത് മഴ പെയ്യുന്ന കാണാനും മറ്റേ തവളകളിലെയും ചീവീടുകളിലെ സൗണ്ട് ഒക്കെ ആയിട്ട് ഭയങ്കര
0: നമ്മുടെ ഗ്രാമഭംഗി ശരിക്കും ആസ്വദിക്കുന്നുണ്ട് അല്ലേ നിങ്ങള്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ധനേഷ് എന്താ ചെയ്യുന്നത്? അപ്പൊ ഇപ്പോ ഈ പറഞ്ഞതുപോലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, നാട്ടിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ പകർത്തി വെക്കാൻ പറ്റും അല്ലേ? ചിലപ്പോ നിങ്ങളുടെ നാട്ടിലെ ആ ഒരു കാഴ്ചകളും ആ ഒരു ഭംഗിയും ഒക്കെ തന്നെയായിരിക്കും ഉള്ളിലുള്ള ഫോട്ടോഗ്രാഫറെ ഉണർത്തിയിട്ടുണ്ടായിരിക്കും ഒരു പക്ഷെ. ഇന്ന് ജോലിയൊക്കെ ഉണ്ടോ? ഇന്ന് എങ്ങനെയാണ്? ഇന്നൊരു മഴ ദിവസമായിട്ട് വീട്ടിലിരിക്കുകയാണോ? ജോലി ഉണ്ടോ?
1: ആണല്ലേ.
0: അപ്പോ ആകാശവാണി കേൾക്കാറുണ്ടോ സ്ഥിരമായിട്ട്? വീട്ടിലെല്ലാവരും ആകാശവാണിയുടെ ശ്രോതാക്കൾ തന്നെയാണോ? വീട്ടിലാരൊക്കെയുള്ളത്? എല്ലാവരും ആകാശവാണി ശ്രോതാക്കൾ തന്നെയാണ് അല്ലേ? എല്ലാവരോടും അന്വേഷിച്ചു എന്ന് പറയൂ. ധനേഷ് എങ്ങനെയാണ്, ഒരുപാട് പാട്ടുകളൊക്കെ കേൾക്കുന്ന, പാട്ടുകൾ ആസ്വദിക്കുന്ന, പാടുന്ന ആളാണോ? എന്നാ മൂളിപ്പാട്ട് രണ്ടുപേരും കേൾക്കണോ? അതെ, എന്നാ മൂടുള്ള സമയത്ത് വിളിക്കുമ്പോ നമുക്ക് പാടാം. ഇപ്പൊ ഏത് പാട്ടാണ് നമുക്ക് കേൾക്കേണ്ടതെന്ന് പറയൂ.
1: എനിക്കിപ്പോ സല്ലാപത്തിലത്തെ പൊന്നിൽ കുളിച്ചു ചന്ദ്രികാവസ്ഥ.
0: ആ പാട്ടാണ് കേൾക്കേണ്ടത് അല്ലേ? നിങ്ങളുടെ സ്ഥലം എന്ന് പറയുമ്പോ ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ ആയിട്ട് വരുന്ന ഒരു സ്ഥലം കൂടിയാണല്ലോ അല്ലേ? അതുകൊണ്ടാണോ ഈ പാട്ടിനോടും ആ സിനിമയോടൊക്കെ ഒരു ഇഷ്ടം കൂടുതലുണ്ടോ? നമ്മുടെ ഒരു പണ്ടത്തെ സിനിമകളില്
1: ഒരു വാച്ച് കട എന്ന് പറഞ്ഞിട്ട് ദിലീപ് വാച്ച്

0: കഴിക്കണ കട ഞങ്ങളവിടെയാണ്.
1: ഇപ്പോഴും ഉണ്ട് ആ സ്ഥലങ്ങളൊക്കെ അതുപോലെ.
0: ഇപ്പോഴും ഉണ്ട് ആൾക്കാർ കാണാൻ വരാറൊക്കെ എല്ലാവരും ഉണ്ട്.
1: നമ്മള് നമ്മൾക്ക് പരിചയമായിട്ടുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ സിനിമയിലൊക്കെ കാണുമ്പോൾ അതൊരു പ്രത്യേക അഭിമാനം കൂടിയാണല്ലേ നമുക്ക്.
0: ശരിയാണ്.
1: അപ്പൊ എന്തായാലും നമുക്ക് ഒരുമിച്ച് ഈ പാട്ട് കേൾക്കാം.
0: ഓക്കെ,
1: ഒരുപാട് സന്തോഷം ഇന്ന് വിളിച്ചതിൽ.
0: രണ്ടാമത്തെ വട്ടാണ് വിളിക്കുന്നത് കേട്ടോ.
1: ആണല്ലേ. മുൻപ് വിളിച്ചപ്പോ കൊറേ നാളായോ മുൻപ് വിളിച്ചിട്ട്? ആണല്ലേ. അപ്പൊ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിച്ചിട്ട് കിട്ടിയതിന്റെ ഒരു
0: സന്തോഷം.
1: പെട്ടെന്ന് കിട്ടി. അപ്പൊ ഇനി വീണ്ടും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കണം, വിശേഷങ്ങളൊക്കെ പറയണം.
0: ഓക്കെ,
1: സന്തോഷം. അപ്പൊ ദാ പാഞ്ഞാളിൽ നിന്ന് ധനേഷ് ആണ് വിളിച്ചത്. അവിടെ തന്നെ ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ മനോഹരമായിട്ട് പകർത്തിയിട്ടുള്ള ഒരുപാട് ചിത്രങ്ങളുണ്ട്. അതിലൊരു ചിത്രമായിട്ടുള്ള സല്ലാപം, സല്ലാപത്തിലെ ഗാനമാണ് നമ്മൾ ഇനി ആസ്വദിക്കാനായിട്ട് പോകുന്നത്. യേശുദാസ്, ചിത്ര എന്നിവർ പാടിയ ഗാനം. ഗാനരചന കൈതപ്രം, സംഗീതം പകർന്നത് ജോൺസൺ.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: ദാ ഗാനതരംഗിണിയില് അടുത്ത ശ്രോതാവ് വിളിക്കുന്നുണ്ട്. ആരാ സംസാരിക്കുന്നത് പറയോ.
3: ഞാൻ മുടക്കുഴ നിന്ന് പുഷ്പ സംസാരിക്കുന്നത്. മുടക്കുഴ
2: പെരുമ്പാവൂരുള്ള സ്ഥലമാണല്ലേ മുടക്കുഴ. ആഹാ, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലപ്പേര് കേൾക്കുന്നത്.
3: ഈ സ്ഥലം അങ്ങനെ എല്ലാരും അങ്ങനെ കേട്ടിട്ടുണ്ടാവില്ല.
2: എന്താണ് പെരുമ്പാവൂരിലെ വിശേഷങ്ങളൊക്കെ?
3: പെരുമ്പാവൂരിലെ വിശേഷം, ഇന്നലെ മഴയൊക്കെ നല്ല മഴയായിരുന്നു.
2: അതാണ് പുതിയ വിശേഷം. മഴയൊക്കെ ആവുമ്പോ നമ്മളിങ്ങനെ നല്ല സൂക്ഷിച്ചും കണ്ടൊക്കെയാണല്ലേ, കാരണം മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒക്കെ അതിന്റെ ഒരു കൂടിയ ഒരു രീതിയിലാണല്ലോ. അപ്പൊ അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ ഇങ്ങനെ പോണല്ലേ.
3: ഏതാണെങ്കിലും മഴയാണെങ്കിലും വെയിലാണെങ്കിലും കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമാണ്.
2: അതെ അതെ. അപ്പൊ എന്തായാലും ഉള്ളതിൽ നമ്മളിങ്ങനെ ആസ്വദിക്കാൻ ശ്രമിക്കുകയാണ്. പിന്നെ ആകാശവാണി സ്ഥിരമായിട്ട് കേൾക്കാറുണ്ടോ?
3: സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു, ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ ഇന്ന് വിളിച്ചപ്പോ കിട്ടി.
2: അപ്പൊ എന്തായാലും കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. മുൻപ് വിളിച്ചിട്ടുണ്ടോ?
3: ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അത് വിളിച്ചപ്പോ തന്നെ കിട്ടിയായിരുന്നു. അത് കൊറേ നാളായി
2: വിളിച്ചു. അപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം സംസാരിക്കുകയാണ്.
3: അതെ, ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം കിട്ടി.
2: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
3: വീട്ടില് ഞാനും ഭർത്താവും മാത്രമേ ഉള്ളൂ.
2: ആണ്. അപ്പൊ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞോ?
3: പണികള് കഴിഞ്ഞോണ്ടിരിക്കുന്നു.
2: ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ?
3: ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറായതേ ഉള്ളൂ. അത് ഞാൻ പിന്നെ എന്തായാലും ഇത് 10 മണി വരെ അല്ലേ ഉള്ളൂ.
2: അപ്പൊ വേഗം വിളിച്ചിട്ടാവാം ബാക്കി കാര്യങ്ങള്. ഭക്ഷണം കഴിക്കലൊക്കെ പിന്നെ എന്ന് വിചാരിച്ചു അല്ലേ. എന്താ ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്?
3: സ്പെഷ്യൽ ആയിട്ട് പറയുന്നത് ഞങ്ങള് ചോറാ വെച്ചത്.
2: രാവിലെ തന്നെ ചോറുണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അല്ലേ. ഏറ്റവും എന്താ പറയാ, നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും അങ്ങനെ ചോറിലൂടെ കഴിച്ച് നമ്മുടെ ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതമാണ്. അപ്പൊ എന്തായാലും പാട്ട് പാടുന്ന ആളാണോ?
3: പാട്ട് പാടുന്ന വെച്ചാ വലിയ പാട്ടുകാരിയൊന്നും
2: അല്ല. അത് മതി, നമ്മൾ ചെറിയ പാട്ടുകാരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ്. അപ്പൊ എന്തായാലും ഇന്ന് കേൾക്കേണ്ട പാട്ട് രണ്ടുപേരും ഒന്ന് പാടിത്തരാൻ പറ്റുമോ?
3: ഇന്ന് കേൾക്കേണ്ട

0: ഇതിപ്പോ എന്നെ പറ്റിക്കാണല്ലോ ചെയ്തത്. ഞാൻ അധികം പാടൊന്നുമില്ല, വീട്ടില് വെറുതെ മൂളുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊരു പ്രൊഫഷണൽ പാട്ടുകാരിയെ പോലെ ഉണ്ട് കേൾക്കാനായിട്ട്. ഇത്രയും നന്നായി പാട്ട് പാടുന്ന ആളാണ് ഇങ്ങനെ എളിമ കാണിച്ചത് അല്ലേ? നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്, ഒരുപാട് ഇഷ്ടപ്പെട്ടു.
1: അല്ല, നമ്മുടെ പാട്ടിനെ കുറിച്ച് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്, കേൾക്കുന്നവരല്ലേ.
0: ആ, അപ്പൊ എന്തായാലും നന്നായിട്ട് പാടി കേട്ടോ, നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. ഇനി വീണ്ടും വിളിക്കണം, വീണ്ടും വിളിച്ച് ഇതുപോലെ നല്ല നല്ല പാട്ടുകളൊക്കെ പാടി തരണം. ഇന്നിപ്പോ ഏത് പാട്ടാ കേൾക്കേണ്ടത്? അപ്പൊ നമ്മളിങ്ങനെ ഒരുപാട് പാട്ടുകൾ കേട്ടും ഒക്കെ ഇരിക്കുന്ന ഒരാളായിരിക്കും അല്ലേ, ഇങ്ങനെ പാട്ട് കേട്ട് കേട്ട് പഠിക്കുന്ന ഒരുപാട് പാട്ടുകൾ ഉണ്ടാവൂലോ മനസ്സില്. അങ്ങനെ കേട്ട് കേട്ട് ഒരുപാട് പാട്ടുകൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ. ഏത് തരത്തിലുള്ള പാട്ടുകളാണ് ഇഷ്ടം? പഴയ പാട്ടുകളാണോ പുതിയ പാട്ടുകളാണോ?
1: പഴയ പാട്ടുകളാണ്, പഴയ പാട്ടും പിന്നെ ഇടത്തരം പാട്ടുകളും. ഇപ്പോഴത്തെ പാട്ടുകൾ നമുക്ക് അങ്ങനെ പഠിക്കാൻ പറ്റിയ പാട്ടുകളൊന്നും ഈ ഇൻസ്ട്രുമെന്റ്സ് കൂടുതലായിട്ടുണ്ട്. പിന്നെ ചില പാട്ടുകളുണ്ട്, എന്നാലും ഞങ്ങൾക്കൊക്കെ പഴയ പാട്ടുകളാണ് ഇഷ്ടം
0: കൂടുതൽ ഇഷ്ടം അല്ലേ. എന്നാലും പുതിയ പാട്ടാണെങ്കിലും അതില് ഇങ്ങനെ നല്ല പാട്ടുകളാണെങ്കിൽ പഠിക്കും.
1: ആ, നല്ല പാട്ടുകളാണെങ്കിൽ പഠിക്കും.
0: അപ്പൊ എന്തായാലും ഇനി നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും സംസാരിക്കണം. എന്റെ പേര് അശ്വതി. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേന്ന് ഒന്ന് പറയോ. ആ പാട്ട് കേൾക്കാം. അപ്പൊ എന്തായാലും നമുക്ക് വീണ്ടും മറ്റൊരു ദിവസം സംസാരിക്കാം, പാട്ടുകൾ പാടാം കേൾക്കാം. ഒരുപാട് സന്തോഷം. അപ്പൊ എന്തായാലും നമ്മളിനി കേൾക്കാനായിട്ട് പോകുന്നത് തളിരിട്ട കിനാക്കൾ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ്. പി ഭാസ്കറിന്റെ വരികൾക്ക് ഈണം പകർന്നത് ജിതിൻ ശ്യാം.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ, ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ഗാനതരംഗിണിയിലെ അടുത്ത ശ്രോതാവിത വന്നിട്ടുണ്ട്. ഹലോ
3: ഹലോ
2: ഹലോ, ആരാ സംസാരിക്കുന്നത്?
3: ആഹാ,
2: എന്ത് പറയുന്നു, എന്തുണ്ട് വിശേഷങ്ങള് ചിറ്റണ്ടയില്?
3: നല്ല വിശേഷങ്ങള്.
2: മഴയുണ്ടോ അവിടെ?
3: പിന്നെ രണ്ടു മൂന്ന് ദിവസം അടുപ്പിച്ച് മഴയായിരുന്നു.
2: ആ, ഇന്ന് എങ്ങനെയാ അവിടത്തെ ജോലി എന്താ ചെയ്യണേ?
3: ആ, എനിക്ക് ടൈൽസിന്റെ വർക്കാ വീടിന്റെ.
2: ആ, അപ്പോ ഇന്ന് ജോലി ഉണ്ടോ?
3: മഴ കാരണേ കറണ്ട് കട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെയാണ്.
2: പോയിട്ടില്ല അല്ലേ? അപ്പൊ ഇന്ന് ഫ്രീയാണ്. വീട്ടിലിരുന്ന് അങ്ങനെ ആസ്വദിക്കുകയാണ്, പാട്ടുകൾ ആസ്വദിച്ച് മഴയെ ആസ്വദിച്ചിരിക്കുകയാണ്.
3: അതെ അതെ.
2: വീട്ടിൽ ആരൊക്കെയുണ്ട്?
3: വീട്ടില് വൈഫ്, പിന്നെ ഞാനും മൂന്ന് കുട്ടികള്.
2: ആഹാ, മൂന്ന് കുട്ടികള് എന്ത് ചെയ്യാ?
3: അവര് രണ്ടുപേര് ജോലിക്ക് പോന്നു. മൂത്താള് ആദർശ് ടൈൽസിന്റെ വർക്കിന് പോണു. പിന്നെ രണ്ടാമത്തെ അജിത്ത്, ആള് വയറിംഗ് പ്ലംബിങ്ങിന്റെ വർക്കിന് പോണു. പിന്നെ താഴെ പെൺകുട്ടി, അവള് പ്ലസ് ടു പഠിക്കണം.
2: അവളുടെ പേരെന്താ?
3: അനുഷ.
2: ആദർശ്, അജിത്ത്, അനുഷ അല്ലേ?
3: അതെ.
2: വൈഫിന്റെ പേരെന്താ?
3: വൈഫിന്റെ പേര് സുനിഷ.
2: അപ്പൊ അങ്ങനെ എല്ലാവരും കൂടെ നല്ല ഹാപ്പി ആയിട്ട് പോവാണ്.
3: അതെ അതെ, സന്തോഷമുള്ള ജീവിതം.
2: ആ, നമ്മൾക്ക് പാട്ടുകളൊക്കെ കേൾക്കുന്ന ആളാണോ?
3: പിന്നെ ഞാന് ചെറുപ്പം തൊട്ട സ്ഥിര ആകാശവാണിയുടെ ആളാ.
2: ആഹാ, അപ്പൊ ആകാശവാണിക്ക് ഇങ്ങനെ കത്തുകൾ വയ്ക്കാറുണ്ടോ പണ്ട് തൊട്ടേ?
3: കത്തുകൾ വയ്ക്കാനുള്ള സമയം കിട്ടില്ല മാഡം.
2: ആ,
3: അപ്പോ ഞാന് വിളിക്കല് പതിവുണ്ട്, പക്ഷെ കിട്ടാറില്ല.
2: ആ, അപ്പൊ ഇന്ന് ഇങ്ങനെ കിട്ടിയില്ലേ? മുമ്പ് കിട്ടിയിട്ടേ
3: ഇല്ലേ?
2: നമുക്ക് ഇങ്ങനെ സമയമുള്ള സമയത്ത് നമ്മളിങ്ങനെ വിളിക്കുമ്പോ ചെലപ്പോ കിട്ടും, അങ്ങനെയാണ് അല്ലേ? ഇന്നിപ്പോ എന്തായാലും കിട്ടി. ഇന്നൊരു ഫ്രീ ആയിട്ട് ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന ഒരു ദിവസമാണ്, നല്ല രസമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ദാ ആകാശവാണിക്ക് വിളിച്ചു, ഗാനതരംഗിണിയിലേക്ക് കിട്ടി. അപ്പൊ ദാ ഇഷ്ടമുള്ള ഒരു പാട്ടും കേട്ട് അങ്ങനെ എൻജോയ് ചെയ്തിരിക്കാം. ഏത് പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്?
3: എനിക്ക് ശുദ്ധി കളക്ഷൻ ഉള്ള സിനിമയിലത്തെ മൗനരാഗ പൈങ്കിളി.
2: ആ, ആ പാട്ടാണ്. പഴയ പാട്ടുകളോടാണോ ഇഷ്ടം?
3: തീർച്ചയായിട്ടും.
2: പാട്ട് പാടോ?
3: പാട്ട് പാടില്ല.
2: അതെ, പാടില്ല എന്ന് പറയുന്ന പലരും പാടിയിട്ട് നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. താങ്കൾ അങ്ങനെയാണോ? ഇല്ല അല്ലേ? പക്ഷെ നന്നായിട്ട് പാട്ട് ആസ്വദിക്കും, അങ്ങനെയാണ്.
3: ചെറുപ്പം തൊട്ട് തന്നെ നമുക്ക് റേഡിയോ എന്ന് പറഞ്ഞാൽ അത്ര ജീവനാ, നമ്മുടെ ഒരു കുടുംബത്തിലെ ഒരു അംഗം.

0: പോലെയാണ് നമ്മളെ സ്നേഹിക്കുന്നത്.
1: ആ റേഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗാന ആസ്വാദകരും തന്നെയായിരിക്കും അല്ലെ? കാരണം ഒരുപാട് പാട്ടുകൾ കേട്ട് ആസ്വദിച്ച് അതിനുവേണ്ടി റേഡിയോ കേൾക്കുന്നവരും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ റേഡിയോ കേട്ട് ആസ്വാദകരായിട്ടുള്ള ആളുകളും ഉണ്ടായിരിക്കും.
0: അതെ മേഡം, നമ്മളിപ്പോ കാലം എത്ര പുരോഗമിച്ചാലും നമുക്ക് റേഡിയോനെ കടത്തി വെട്ടാനുള്ള ഒരു മാധ്യമവും ഉണ്ടായിട്ടില്ല.
1: അത് ശരിക്കും ഒരു സത്യം തന്നെയാണ്. നമ്മളിങ്ങനെ ശ്രോതാക്കളുടെ ഓരോരോ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കത് ശരിക്കും മനസ്സിലാവും. എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും മാധ്യമരംഗത്ത് എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നാലും ആകാശവാണിക്കും അതുപോലെ റേഡിയോ പ്രക്ഷേപണത്തിനുള്ള ഒരു സ്വാധീനം വളരെ വലുതാണെന്ന് നിങ്ങളുടെ ശ്രോതാക്കളുടെ സംസാരത്തിൽ നമുക്ക് എപ്പോഴും മനസ്സിലാവുന്നുണ്ട്.
0: അതെ, തീർച്ചയായിട്ടും.
1: ഒരുപാട് സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ. അപ്പൊ എന്തായാലും നമ്മുടെ പാട്ട് കേട്ടാലോ?
0: ആ ശരി മാഡം,
1: ഇനി വീണ്ടും ഒരു ദിവസം ഇതുപോലെ ഫ്രീ ആയിരിക്കുമ്പോൾ വിളിക്കണം, സംസാരിക്കണം, വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയൂ കേട്ടോ. അപ്പൊ എന്തായാലും ഇന്നത്തെ അടുത്തൊരു ഗാനം നമ്മൾ ആസ്വദിക്കാൻ പോകുന്നത് ശുദ്ധി കലശം എന്ന ചിത്രത്തിലേതാണ്. എസ് ജാനകി പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടേതാണ് വരികള്. സംഗീതം പകർന്നിരിക്കുന്നത് ശ്യാം.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: ഗാനതരംഗിണിയിലേതാ അടുത്ത ശ്രോതാവ് വിളിക്കുന്നുണ്ട്. ഹലോ.
3: ഹലോ,
2: ആരാ സംസാരിക്കുന്നത്?
3: പൂങ്കുന്നത്ത് നിന്ന് ജാനകി.
2: ആഹാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്?
3: നല്ല വിശേഷം, ഇങ്ങനെ പോണു.
2: മുൻപ് വിളിച്ചിട്ടുണ്ടോ ഗാനതരംഗിണിയിലേക്ക്?
3: ഒരു പ്രാവശ്യം ആദ്യമായിട്ട് ജനുവരിയിൽ, ഈ കൊല്ലം തന്നെ ജനുവരിയിൽ
2: കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് കിട്ടണേ അല്ലേ? ഇന്നിപ്പോ ദാ ഒരു വർഷത്തിന്റെ പകുതിയായി, അപ്പോഴാണ് ഇപ്പൊ കിട്ടുന്നത് അല്ലേ വീണ്ടും?
3: അതെ അതെ, കിട്ടുമെന്ന് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പണിയുടെ ഇടയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.
2: സന്തോഷായി അല്ലേ കിട്ടിയപ്പോ?
3: അയ്യോ, പറയാനുണ്ടാ, ഭയങ്കര സന്തോഷം. എനിക്ക് എന്തായാലും മേഡത്തിനോട് സംസാരിക്കണമെന്നും അവരാഗ്രഹം ഉണ്ടായിരുന്നു.
2: എനിക്ക് സന്തോഷം സംസാരിക്കാൻ പറ്റിയതില്. വീട്ടിലാരൊക്കെ ഉള്ളത്?
3: ഇപ്പോ ഞങ്ങൾ രണ്ടുപേരും മാത്രം, ഞാനും ഹസ്ബൻഡും. രണ്ടു മക്കള്, രണ്ടുപേരും കല്യാണം കഴിഞ്ഞു. രണ്ടുപേർക്കും ഓരോ കൊച്ചുമക്കള്. മകൻ ഇവിടെ പേരാമംഗലത്ത് താമസിക്കുന്നു, മോള് വടക്കാഞ്ചേരി. അങ്ങനെയൊക്കെ പോണു.
2: അവര് മക്കളും അവരുടെ മക്കളൊക്കെ ആയിട്ട് വീട്ടില് വരുമ്പോ ഭയങ്കര ആഘോഷായിരിക്കും അല്ലേ?
3: അതെ അതെ, കൊച്ചുമക്കളെ ഇടയ്ക്കേ ഉണ്ടാവും. ഞങ്ങള് നല്ല അടിച്ചു പൊളിച്ച്
2: പൊളിക്കും എപ്പോഴും.
3: അതെ അതെ അതെ.
2: ഇപ്പൊ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വീണ്ടും സ്കൂൾ കാലം ആയപ്പോ അവരും തിരക്കിലായി അല്ലേ?
3: അതെ, മോന്റെ കുട്ടി ഇപ്പോ യു കെ ജിയില്, മോളുടെ കുട്ടി ചെറിയ കുട്ടിയാ,
2: 2.5 വയസ്സായിട്ടുള്ളൂ.
3: അപ്പൊ ഇടയ്ക്ക് വരും
2: വരും.
3: മോൻ പിന്നെ ഇവിടെ പേരാമംഗലത്ത് താമസിക്കുന്നു, അവന് എഞ്ചിനീയറാണ്. മോളും എഞ്ചിനീയറാണ്. മോള് ചെർപ്പളശ്ശേരിയില് തൃക്കടിയില് പഞ്ചായത്തിൽ വർക്ക് ചെയ്യും.
2: നിങ്ങള് രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ടോ അതോ വിശ്രമ ജീവിതത്തിലാണോ?
3: വിശ്രമ ജീവിതത്തിലാണ്.
2: രണ്ടുപേരും ഇങ്ങനെ ആസ്വദിച്ച് ജീവിച്ചോണ്ടിരിക്കുകയാണ്.
3: അതെ, മക്കള്, കൊച്ചുമക്കളെ ഇടയ്ക്ക് ഉണ്ടാവും. ഇപ്പൊ മോളുണ്ട്, ഒരാഴ്ചയായിട്ട് മോളെ ഞങ്ങളുടെ കൂടെ വന്ന് ഇവിടെ ഉണ്ട്. ജോലിക്ക് പോയി.
2: അപ്പൊ ഇന്ന് പണികളൊക്കെ കഴിഞ്ഞോ രാവിലത്തെ?
3: രാവിലത്തെ എല്ലാം കഴിഞ്ഞു. അവൾക്ക് ചോറ് കൊണ്ടുപോകണല്ലോ, ഇനി കുറച്ച് കുളിക്കണം, അങ്ങനത്തെ പണികളാണ്. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഇതും കൂടി വിളിക്കുകയാണെങ്കിൽ ഒരു സന്തോഷാണല്ലോ.
2: അതെ,
3: അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാ. അടുക്കളയിൽ തന്നെ ഞാൻ റേഡിയോ ഓൺ ആക്കി വെക്കും രാവിലെ. എനിക്ക് വശം കൊച്ചുമക്കള് വന്നാൽ അതുകൊണ്ട് കളിക്കും, പിന്നെ അത് ഓഫ് ആവും. അങ്ങനെ
2: ഇന്നിപ്പോ ഏത് പാട്ടാ കേൾക്കേണ്ടത്?
3: ഇന്നിപ്പോ ഞാൻ പെട്ടെന്ന് ചോദിച്ച കാരണം പാട്ടൊന്നും ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ട് അന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കിട്ടാണ്ടായപ്പോ അങ്ങനെ വെച്ചു. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേമിഴി തുറക്കൂ. ഈ പാട്ട് തന്നെ
2: വെച്ചാണ്. നന്നായി പാടുകയും ചെയ്തു. ആ പാട്ടെന്നെ നമുക്ക് ഒന്നിച്ച് കേൾക്കാം. അപ്പൊ എന്തായാലും ഇനി വീണ്ടും വിളിക്കണം കേട്ടോ, കുറച്ച് നാള് കഴിയുമ്പോ. എന്നാ ചേട്ടന്റെ പാട്ട് കൂടെ കേൾക്കാം. പാടിക്കോളൂ.
4: ഞാൻ പാടാൻ
2: പേരെന്താണ് എന്ന് പറയോ. പേരെന്താണ് ഹസ്ബൻഡിന്റെ പേര്?
3: ഹസ്ബൻഡിന്റെ പേര് രാമചന്ദ്രൻ.
2: ആള് പാടണ്ടാന്ന് പറയാണ് അല്ലേ?
3: പാടും.
2: ഇപ്പൊ അങ്ങനെ ഒരുങ്ങാത്തത് കൊണ്ട് പാടാത്തതായിരിക്കും അല്ലേ?
3: അതായിരിക്കും.
2: ഇനി അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ ഒരുങ്ങിയിട്ട് പാടണം. രണ്ടാളുടെയും പാട്ട് കേൾക്കണം.
3: പാടുന്ന കുട്ടികളെ ചെറിയ തോതിലൊക്കെ
2: ആണല്ലേ? അപ്പൊ എല്ലാവരും ഒരു സംഗീതപരമായിട്ട് കുറച്ച് കഴിവുള്ള ആളുകളാണ് വീട്ടിലെല്ലാവരും.
3: അതെ.
2: അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് ഈ പാട്ട് കേൾക്കാം. ഇനി വീണ്ടും വിളിക്കണം. അപ്പോ രണ്ടുപേരും പാട്ട് പാടണം.
3: നമ്മളിന്നും
2: നമുക്കിങ്ങനെ ഇടയ്ക്ക് ഓരോ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട് ആകാശവാണി.

ഒരുക്കുന്ന പരിപാടികൾ. കഴിഞ്ഞ ആഴ്ച ഒന്നും ഉണ്ടായിരുന്നു, ഈ ജൂൺ 5-ാം തീയതി നമുക്ക് 90-ൻ്റെ നിറവിൽ ആകാശവാണി അതിൻ്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ പരിപാടി വന്നിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു. ഇനി അടുത്ത പരിപാടി വരുമ്പോൾ നമുക്ക് കാണാം. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒരു പരിപാടിയിൽ വെച്ച് കാണാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ ഒരുപാട് സന്തോഷം കേട്ടോ. അപ്പൊ നമ്മള് ഇപ്പൊ കേട്ട മനോഹരമായിട്ടുള്ളൊരു ഗാനം തന്നെയാണ് അടുത്തതായിട്ട് നമ്മൾ ഒന്നിച്ച് ആസ്വദിക്കാനായിട്ട് പോകുന്നത്. സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം, പി ഭാസ്കരന്റെ വരികൾ, പുകഴേന്തിയുടെ വരികൾ, സംഗീതം.

0: ഗാനതരംഗിണിയിലെ അടുത്ത ശ്രോതാവ്. ഹലോ,
1: ഹലോ,
0: ഇതാരാ സംസാരിക്കുന്നത്?
1: ജയശ്രീ.
0: ജയശ്രീ, ഓക്കെ. ആകാശവാണിയിലേക്ക് മുമ്പ് വിളിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ടാണ് സംസാരിക്കാൻ പറ്റുന്നേ അല്ലേ? ആഹാ, അതെന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും. അപ്പൊ നമ്മള് കൊറേ കാലമായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കിട്ടുന്നത് ഇപ്പോഴാണല്ലോ, അപ്പൊ അതിന്റെ ഒരു പ്രത്യേക സന്തോഷം ആ ശബ്ദത്തിൽ കേൾക്കാനുണ്ട്.
1: 9 മണിക്ക് തന്നെ വിളിച്ചപ്പോ ഒന്ന് റിംഗ് ചെയ്തു, പിന്നെ കട്ടായി.
0: ഓ,
1: എനിക്ക് ഉണ്ടാവില്ല.
0: അങ്ങനെ പ്രതീക്ഷ കൈവിട്ട് വെറുതെ വിളിച്ചപ്പോ വീണ്ടും വിളിച്ചപ്പോ കിട്ടിയല്ലേ?
1: കിട്ടി.
0: അതിന്റെ ഒരു ഞെട്ടലും ഒരു

0: ദോഷക്കാ
1: ആ
0: ശബ്ദത്തിൽ
1: പെട്ടെന്ന്
0: ചെറുതായിട്ട്
1: ആ
0: മനസ്സിലാവുന്നുണ്ട്.
1: പെട്ടെന്ന് ചോദിച്ചപ്പോ ഈ കണ്ണ് റേഡിയോ ചെറുപ്പത്തൊട്ടിട്ട് കേൾക്കാറുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര റേഡിയോടെ
0: ആ
1: അച്ഛന്റെ റേഡിയോ എപ്പോഴും ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടു ഓരോ ഓരോന്ന് മാറുന്നത് വന്നത് വാങ്ങിച്ചുകൊണ്ട് അച്ഛൻ റെക്കോർഡ് ഓഡിയോ അങ്ങനെയൊക്കെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് അച്ഛനും. അപ്പൊ വീട്ടിലെ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ സിലോൺ പാട്ട് വെച്ചിട്ടുണ്ടാവും, സിലോണില് മലയാള പാട്ട് വടക്കേ മറത്ത് കൊടുന്ന് വെച്ചിട്ടുണ്ടാവും. അത് കേട്ടിട്ട് ഞങ്ങൾ സ്കൂളിൽ നിന്ന് വരിക.
0: ഓ, അപ്പൊ അങ്ങനെ ചെറുപ്പം മുതലേ നല്ല ഗാഢമായിട്ടുള്ള ഓർമ്മകളുണ്ട് റേഡിയോ ആകാശവാണി ഒക്കെ ആയി ബന്ധപ്പെട്ട്.
1: അമ്മയ്ക്ക് കിട്ടണില്ല റേഡിയോ,
0: ഓ
1: അവിടെ സ്റ്റേഷൻ കിട്ടണില്ല അമ്മയ്ക്ക്.
0: ആഹാ, അമ്മയുടെ സ്ഥലം എവിടെയാണ്?
1: ഒരുമനയൂര്.
0: ഒരുമനയൂര്. ആ,
1: കടലിന്റെ അടുത്ത് തന്നെ, ബോർഡർ തന്നെ.
0: ആഹാ. അപ്പൊ എന്തായാലും ഇന്ന് വിളിച്ചു കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട്
1: സന്തോഷമുണ്ട്.
0: കാലമായിട്ട് ആകാശവാണി കേൾക്കുന്നുണ്ടെങ്കിലും ഇന്നാണ് സംസാരിക്കാൻ പറ്റുന്നത് അല്ലേ വിളിച്ച്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് സംസാരിക്കുന്നതിൽ. ഇന്ന് ഏത് പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയോ. ആ, നന്ദനം എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. വിളിച്ചാ കിട്ടുന്ന് പ്രതീക്ഷിച്ചില്ലല്ലോ അല്ലേ.
1: അതുകൊണ്ട് തന്നെ ഒന്നും ആയിട്ടില്ല. പെട്ടെന്ന് വന്നത് ഭഗവാന്റെ പാട്ടാണ്. അപ്പൊ അത് എന്നെ ആവട്ടെ.
0: ആ, അപ്പൊ എന്തായാലും ആദ്യമായിട്ട് വിളിച്ചിട്ട് ഭഗവാന്റെ പാട്ട് കേൾക്കാം. ഇനി വീണ്ടും ഇതുപോലെ വിളിക്കാനായിട്ട് ശ്രമിക്കണം. ഇതുപോലെ എപ്പോഴെങ്കിലും ഒക്കെ കണക്ട് ആവും കേട്ടോ.
1: എനിക്ക് 3 മക്കളാണ്. അവരുടെ ഭാര്യമാർക്കും കുട്ടികൾക്കും എല്ലാം വേണ്ടി,
0: എല്ലാവർക്കും, വീട്ടിലുള്ള എല്ലാവർക്കും, പ്രത്യേകിച്ച് അമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ട് കേട്ടോ.
1: അമ്മയ്ക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടിയാണ് കൂടുതല്.
0: ആ,
1: കേൾക്കാൻ പറ്റുന്നില്ല ഇപ്പൊ, സ്റ്റേഷൻ ഒന്നും ശരിക്കും കിട്ടുന്നില്ല അവിടെ. കൊറേ ഫ്രണ്ട്സ് പിന്നെ ഇങ്ങനെ ഏരിയയിലെടുത്ത് ഒരു സംഗീത പുറത്തേക്ക് ഇട്ടിട്ടൊക്കെ കൊറേ നാളൊക്കെ കേട്ടായിരുന്നു.
0: ഓ, ഇപ്പൊ അതും പറ്റുന്നില്ല അല്ലേ. അമ്മോട് പക്ഷെ എന്തായാലും അന്വേഷണം പറയണം കേട്ടോ. ആകാശവാണിയുടെ സ്നേഹാന്വേഷണങ്ങൾ പറയോ അമ്മോട്.
1: ആയിക്കോട്ടെ.
0: അപ്പൊ നമുക്കിനി വീണ്ടും അടുത്തൊരു അവസരത്തിൽ സംസാരിക്കാം കൂടുതലായിട്ട്. അപ്പൊ ഇന്ന് ഗാനതരംഗിണിയില് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം കോള് കണക്റ്റായി സംസാരിക്കാൻ പറ്റിയ ജയശ്രീ, എളവള്ളിയിൽ നിന്നുള്ള ജയശ്രീ ആണ് സംസാരിച്ചത്. അപ്പൊ ആ പാട്ടാണ് നമ്മൾ ഇനി ഗാനതരംഗിണിയിൽ ഇന്ന് അവസാനമായിട്ട് കേൾക്കാനായിട്ട് പോകുന്നതും. നന്ദനം എന്ന ചിത്രത്തിൽ ചിത്ര പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ഇന്നത്തെ ഗാനതരംഗിണിയുടെ സമയം ദാ ഇവിടെ സമാപിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് ഒരുപാട് പേരുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. ആദ്യമായിട്ട് ആകാശവാണിയോട് സംസാരിക്കുന്നവരും കുറേ കാലങ്ങൾക്ക് ശേഷം സംസാരിക്കും.

0: ുന്നവരും കാത്തുകാത്തിരുന്ന് സംസാരിക്കുന്നവരും ഒരുപാട് പേര് വിളിച്ചു സംസാരിച്ചു. എനിക്കറിയാം ഇതിലേറെ പേർ ഒരുപാട് തവണ വിളിക്കാൻ ശ്രമിച്ചിട്ടും കണക്ട് ആവാതിരുന്ന ഒരുപാട് ഒരുപാട് പേരുണ്ടെന്ന് അറിയാം. ആരും വിഷമിക്കേണ്ട, മറ്റൊരവസരത്തിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം. ഗാനതരംഗിണിയിലേക്ക് ഇനിയും നിങ്ങൾ വിളിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക, ആകാശവാണിയുടെ മറ്റ് പരിപാടികളിലേക്കും വിളിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കൽ നമുക്ക് കണക്ട് ചെയ്യാൻ സംസാരിക്കാം. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വതി, സാങ്കേതിക സഹായം സിനി പോൾ, വി എൻ ഹരിലാൽ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം.
1: ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.
2: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
3: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഡെങ്കിപ്പനിയും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഇതിൽ പങ്കെടുക്കുന്നത് കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ ചിന്ത എസ്. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
4: നമസ്കാരം
3: മാഡം. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഈ മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈ ഡെങ്കിപ്പനിയുടെ വ്യാപനം കൂടുതലാകാനുള്ള സാഹചര്യങ്ങൾ വളരെയേറെയാണ്. എന്താണ് ഈ അവസരത്തിൽ ഡെങ്കിപ്പനി വ്യാപനത്തെക്കുറിച്ച് മാഡം വിലയിരുത്തുന്നത്?
4: ഡെങ്കി നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പൊതുജനാരോഗ്യ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. കാരണം ഒരു 1996 ശേഷമാണ് കോട്ടയത്തെ ആദ്യത്തെ കേസുകൾ തൊട്ട് 2003 വലിയ ഔട്ട്ബ്രേക്ക് ഉണ്ടായത്. അതിനുശേഷം നമുക്ക് നിരന്തരമായിട്ട് കേരളത്തിൽ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നു. ഇതൊരു ആഗോള പ്രതിഭാസവുമാണ്. നമ്മുടെ പ്രദേശത്ത് പോലും ശ്രദ്ധിക്കുമ്പോൾ പണ്ട് ഇതൊരു ഏർബൻ രോഗമായിരുന്നു, കൂടുതലും നഗരപ്രദേശങ്ങളും നഗരവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ട് കിടന്ന ഒരു രോഗമായിരുന്നു ഡെങ്കി. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം ഇത് കേരളത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലായിടവും രോഗം പടർന്നു പിടിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പറയുമ്പോഴും ഈ 2017 ഔട്ട്ബ്രേക്കിന് ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗവും ലോകാരോഗ്യ സംഘടന കേരള സർക്കാർ ചേർന്ന് നടത്തിയ ഒരു സീറോ പ്രിവലൻസ് പഠനമുണ്ടായിരുന്നു. അവിടെ നമ്മൾ കണ്ടത് കേരളത്തിലെ 9 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ 30% കുട്ടികൾക്കും ഈ ഡെങ്കി വന്നു പോയതിൻ്റെ ആൻറ്റിബോഡി പോസിറ്റീവ് ആയിരുന്നു എന്നാണ്. അപ്പോൾ ഒരു 50 വയസ്സിന് മുകളിലുള്ളവർ, കുറേ സീസണുകൾ ഇവിടെ ജീവിച്ച, ഡെങ്കി സീസണുകൾ ജീവിച്ച ആളുകളിൽ ഇതിൻ്റെ ശതമാനം വളരെ കൂടുതലായിരിക്കും. അവിടെ നമുക്ക് നഗര ഗ്രാമ വ്യത്യാസം നന്നായിട്ട് കാണായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കോർപ്പറേഷൻ ഏരിയ നേമത്തൊക്കെ 60%ത്തിനടുത്ത് കുഞ്ഞുങ്ങളിൽ ഡെങ്കി ആൻറ്റിബോഡി പോസിറ്റീവ് ആയിരുന്നു. അതായത് അവർക്ക് അറിഞ്ഞോ അറിയാതെയോ രോഗം വന്നു പോയി എന്നുള്ളത്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിൽ അതൊരു 20%ത്തിനടുത്തായിരുന്നു. ആ വ്യത്യാസമുണ്ടെങ്കിലും ആ വ്യത്യാസം ഇപ്പം ഇല്ലാതെയായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷത്തെ കേസുകൾ എടുക്കുമ്പോൾ റൂറൽ ഏരിയാസിൽ, ഗ്രാമപ്രദേശങ്ങൾ കൂടുതൽ കേസ് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണുന്നു. പിന്നെ ഇത് 4 സീറോ ടൈപ്പുകളുണ്ട്, അതിലും വ്യത്യാസം വന്നിട്ടുണ്ട്. ആദ്യം 0 ടൈപ്പ് 2 പിന്നെ 2017 1 പ്രീഡോമിനൻസും 1 ഉം 2 ഉം ഉണ്ടായിരുന്നു. അതിനുശേഷം 18 19 ഇത് നമ്മൾ ട്രിവാൻഡ്രത്തെ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്റ്റഡി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അത് 2017 നമ്മൾ തുടർന്ന് നടത്തിയ പഠനമാണ്. ഇതിൻ്റെ 0 ടൈപ്പിങ്ങും മറ്റ് ഫീച്ചേഴ്സും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഡേറ്റയുണ്ട്. 17 2 1 0 ടൈപ്പ് 1 2 കൂടുതലായിരുന്നെങ്കിൽ, 18 19 ആകുമ്പോൾ 4 കയറി വരുന്നു, 3 2022 ആയപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് ഔട്ട്ബ്രേക്സ് ഉണ്ടായിരുന്നു. ചില ചില പോക്കറ്റുകളിൽ വലിയ വലിയ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടുവന്നു 2022. അപ്പോൾ നമ്മൾ 0 ടൈപ്പിംഗ് നടത്തുമ്പോൾ 0 ടൈപ്പ് 3 ഏറ്റവും കൂടുതലായിട്ട്, 70% കൂടുതലും 0 ടൈപ്പ് 3 പോസിറ്റിവിറ്റി കാണിക്കുന്നതും ആയിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ രോഗം നമ്മുടെ കൂടെ തന്നെയുണ്ട്. 4 ടൈപ്പുകളുമുണ്ട്. അത് തമ്മിലുള്ള ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഒരു 1.5-2 വർഷം, വളരെ കുറച്ച്, ഒരു 1.5 വർഷം 2 വർഷമൊക്കെ ഡോക്യുമെൻ്റഡ് ആയിട്ടുള്ളൂ. ഈ 0 ടൈപ്പുകൾ തമ്മിൽ, ഇപ്പോൾ 1 0 ടൈപ്പ് 1 എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ 0 ടൈപ്പ് 2 വരാതെ, 1 എനിക്ക് പിന്നെ ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, 2 വരാതെ ഇരിക്കാനുള്ള സാധ്യത. അത്തരത്തിൽ ക്രോസ് ഇമ്മ്യൂണിറ്റി എന്ന് പറയും. അത് കുറച്ച് ഷോർട്ട് ലിവ്ഡ് ആണ്, ഒരു 1.5 വർഷമൊക്കെ നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുതിയ 0 ടൈപ്പുകൾ നേരത്തെ ഇല്ലാത്ത ഒരു പോപ്പുലേഷനിലേക്ക് വരുമ്പോഴേക്കും അവിടെ ഔട്ട്ബ്രേക്കുകൾ ഉണ്ടാകാം. അപ്പോൾ നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഔട്ട്ബ്രേക്കുകൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. മാത്രവുമല്ല ഒരു 0 ടൈപ്പ് ബാധിക്കപ്പെട്ടവർക്ക് പിന്നീട് 2-ാമത്തെ മറ്റൊരു ടൈപ്പ് ബാധിക്കുമ്പോൾ സങ്കീർണതകൾ കൂടാനും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട് എന്നുള്ളതും ഒരു വലിയ പ്രശ്നമാണ് ഈ രോഗത്തെ സംബന്ധിച്ച്.
3: മാഡം, ഈ ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
4: ഇത് ഡെങ്കി വൈറസ് വൈറൽ രോഗമാണ്. ഫ്ലൈവി വൈറസ് ഗ്രൂപ്പിൽ വരുന്ന 4 സീറോ ടൈപ്പുകൾ ഡെങ്കി 1, 2, 3, 4 4 സീറോ ടൈപ്പുകളാണ് ഉണ്ടാക്കുന്നത്. ഇത് കൊതുകുകളാണ് പരത്തുന്നത്. ഈ രോഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ പിരിയഡ് ഈ രോഗവാഹകനായ കൊതുക് നമ്മളെ കടിച്ചതിന് ശേഷം ഒരു ആവറേജ് ഒരു 4 to 6 days ഇൻക്യുബേഷൻ പീരീഡ് പറയും. ചിലപ്പം ഒരു 1-2 ആഴ്ച അതിനകത്ത് 4 to 6 days ആണ് ഒരു ആവറേജ് ഇൻക്യുബേഷൻ പീരീഡ് പറയുന്നത്. നമുക്ക് രോഗലക്ഷണങ്ങൾ ഈ കൊതുക് കടിച്ചതിന് ശേഷം നമ്മൾ രോഗലക്ഷണം കാണിക്കുന്ന ഒരു കാലയളവ്. രോഗലക്ഷണങ്ങൾ എന്ന് വെച്ചാൽ സാധാരണ

0: പനി പോലെ തന്നെ തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ ഫ്ലൂ ആണോ എലിപ്പനിയാണോ ഡെങ്കിപ്പനിയാണോ തിരിച്ചറിയാം, കോവിഡ് ആണോ തിരിച്ചറിയാൻ വയ്യാത്ത രീതിയിലാണ് കൂടുതൽ ആളുകൾക്ക്. മാത്രവുമല്ല ഈ മുഴുവൻ ബാധിക്കുന്നതിൽ തന്നെ ഒരു 80% ആളുകൾക്കും ചിലപ്പോൾ ലക്ഷണങ്ങൾ പോലും കാണത്തില്ല. ഒരു ലക്ഷണമില്ലാതെ വരുന്ന ഒത്തിരി ആളുകളുണ്ട്. കുറച്ച് പേർക്ക് മൈൽഡ് പനിയായിരിക്കും, തിരിച്ചറിയാൻ പോലും പറ്റുകയില്ല. പിന്നെ ആ പനിയുടെ ഡെങ്കിയുടെ തന്നെ ലക്ഷണങ്ങൾ പ്രത്യേകിച്ച് പറഞ്ഞ തലവേദന ഇത്തിരി കൂടുതലായിരിക്കും. ഈ കണ്ണിൻ്റെ പുറകിലെ റിട്രോ ഓർബിറ്റൽ പെയിൻ എന്ന് നമ്മൾ പറയും, കണ്ണിൻ്റെ പുറകിലെ വേദന, തലവേദന നല്ല കൂടുതലാണ്. പ്രത്യേകിച്ച് ടൈപ്പ് 1, 2 നമുക്ക് ഈ ഫീച്ചേഴ്സ് ഭയങ്കര കൂടുതലായിരുന്നു. ഈ 0 ടൈപ്പ് അനുസരിച്ചും ഈ ലക്ഷണങ്ങൾ കുറച്ച് വ്യത്യാസമാണ്, നമ്മൾ പഠിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത്. തലവേദന, പിന്നെ ശരീരവേദന നല്ലപോലെ കാണും. ഡെങ്കി 0 ടൈപ്പ് 4 ജോയിൻറ്റ് പെയിൻ, ആർത്രാലജിയെ കുറിച്ച് കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ റീസെൻ്റ്ലി കൂടുതൽ കേസസ് ഇപ്പം ഈ ലേറ്റസ്റ്റ് ആയിട്ട് 0 ടൈപ്പ് 3 നമുക്ക് കൂടി വന്നിട്ടുണ്ട്. അവിടെ ഈ വയറു സംബന്ധമായ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ സിംറ്റംസ്, പ്രത്യേകിച്ച് വയറുവേദന, ലൂസ് സ്റ്റൂൾസ്, വയറിളക്കം പോലെയുള്ളത്, ആ രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്നു. പിന്നെ രക്തം പൊടിയാനുള്ള ടെൻഡൻസി, രക്തസ്രാവം. മാത്രമല്ല ഡെങ്കി ഈ മൈൽഡ് ഡെങ്കി ഉണ്ട്, അതിനുശേഷം സിവിയർ ആവാം, സങ്കീർണതകൾ വരാം. ഗുരുതരമായി സിവിയർ ഡെങ്കി വളരെ കുറച്ചൊരു 10% ആൾക്കാർക്ക് സിവിയർ ഡെങ്കിയിലേക്ക് പോകാം. 15% ആൾക്കാരായിരിക്കും ആശുപത്രിയിൽ എത്തുന്നത്. ഒരു 5% ആൾക്കാർ തീവ്രപരിചരണ ആവശ്യമുള്ള രീതിയിലേക്കുള്ള സങ്കീർണതകളിലേക്ക് എത്തുകയും ഇതിൻ്റെ മരണനിരക്ക് നമ്മൾ എലിപ്പനിയുടെ അത്രയും മരണനിരക്കില്ല, ഒരു 1% താഴെയാണ്. പൊതുവേ നമുക്കൊരു 0.3-0.4% ആ ഒരു നിരക്കിലാണ് നിൽക്കാറ്. കാരണം നമുക്കൊരു വർഷം ഇവിടെ ഏകദേശം കൺഫേംഡ് ഒരു 15,000-20,000 കേസസ്സാണ് ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നതും. ഒരു പ്രോബബിൾ എന്ന് പറയുന്നത്, അതായത് ഇത് ടെസ്റ്റ് പോസിറ്റീവ് അല്ല, നമ്മൾ ഡെങ്കി എന്ന് സംശയിക്കുന്നു, ക്ലിനിക്കലി സംശയിക്കുന്ന ഒരു ഏകദേശം ഒരു 40,000-50,000 ഇടയ്ക്കുള്ള കേസസ്സാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ ഇപ്പോൾ 1,000 കൺഫേംഡ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ മരണനിരക്ക് എന്ന് വെച്ചാൽ ഒരു മൊത്തത്തിൽ ഇത് രണ്ടും പ്രോബബിളും കൺഫേംഡോട് ചേർന്ന് ഒരു 150-200 ഡെത്തുകളാണ് നമുക്കുണ്ടാവുന്നത്. 1% താഴെയാണ് അതിൻ്റെ മരണനിരക്ക്. അപ്പോൾ ഈ സങ്കീർണതകളിലേക്ക് പോകുന്നതിൽ ഒരു പ്രധാനപ്പെട്ട സങ്കീർണ രക്തസ്രാവത്തോടു കൂടിയുള്ള ഡെങ്കിയാണ്. ഡെങ്കി ഹെമറേജിക് ഫീവർ എന്ന് പറയും, രക്തസ്രാവം ഉണ്ടാകും. അപ്പോൾ അതിൽ ബ്ലീഡിങ് ടെൻഡൻസി കാണിക്കും. ഒരു പ്രധാനപ്പെട്ട ലക്ഷണം അതുകൊണ്ട് മലത്തിൻ്റെ നിറം കറുത്ത നിറമാകുക, മെല്ലേന എന്ന് പറയും. അതായത് നമ്മുടെ ഗ്യാസ്ട്രോ, നമ്മുടെ ആന്തരികമായിട്ട് കുടലിൽ രക്തസ്രാവം ഉണ്ടാവുമ്പോൾ ഈ മലം കറുത്ത നിറത്തിലായിരിക്കും വരുന്നത്, മെല്ലേന. അതിൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണമാണ്. പിന്നീട് നമുക്ക് കയ്യിലൊക്കെ പൊടിക്കാം, വായിൽ നിന്നൊക്കെ ബ്ലീഡിങ് ഉണ്ടാവാം. ഇത്തരത്തിൽ രക്തം പൊടിക്കുന്നതും അതൊരു അപകട സൂചനയാണ്. ഇതിൽ തന്നെ ഈ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് നമ്മൾ വാർണിംഗ് സൈൻസ് എന്ന് പറയും. അത് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ സാധാരണ പനിയാണ് എന്ന രീതിയിൽ വീട്ടിൽ ചികിത്സ എടുത്തുകൊണ്ടിരിക്കാതെ ആശുപത്രിയിലേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിനെ മനസ്സിലാക്കുവാനാണ് വാർണിംഗ് സൈൻസ് എന്ന് ഡെങ്കിയിൽ നമ്മൾ കുറച്ച് സിംറ്റംസിനെ പറയുന്നത്. അത് അതിതീവ്രമായ വയറുവേദന, പിന്നീട് ഈ ബോധവുമായിട്ട് ബന്ധം, ബോധക്ഷയം, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ഹൃദയമിടിപ്പ് കൂടുക, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ശ്വാസത്തിൻ്റെ ഗതി വേഗതയിലാവുക, റെസ്പിറേറ്ററി റേറ്റ് കൂടുക, പിന്നീട് ഇത്തരത്തിലുള്ള ബ്ലീഡിങ് ടെൻഡൻസീസ്, രക്തസ്രാവം ഉണ്ടാവുക, ബി പി താഴോട്ട് പോകുന്നു, ക്ഷീണം, പിന്നെ എപ്പോഴും ഡെങ്കിയിലും പലപ്പോഴും മരണം വരുന്ന കേസുകളൊക്കെ നമ്മൾ അനലൈസ് ചെയ്യുമ്പം സഹിക്കാൻ വയ്യാത്ത തന്നെ ക്ഷീണം എന്ന് വെച്ചാൽ തലപൊക്കാൻ വയ്യാത്ത ക്ഷീണവും, പിന്നീട് ചിലർക്ക് വയറിളക്കവും, ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്.
1: മാഡം, സാധാരണഗതിയിൽ ഡെങ്കിപ്പനിയുടെ പകർച്ചാരീതികൾ ഏതൊക്കെയാണ്?
0: ഇത് ഒരു കൊതുക് ജന്യ രോഗമാണ്. ഈ ഈഡിസ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന കൊതുകാണ് ഈ രോഗം പകർത്തുന്നത്. അതിൽ ഈഡിസ് ആൽബോപിക്റ്റസും പകർത്തും, ഈഡിസ് ഈജിപ്ഷ്യയും പകർത്തും. ഈ ആൽബോപിക്റ്റസാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന കൊതുക്. പക്ഷേ ഈ ചുരുങ്ങിയ കുറച്ച് കാലമായിട്ട് ഈജിപ്ഷ്യയുടെ പ്രൊപ്പോർഷൻ കൂടുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നു. ഇതിൽ ഈജിപ്ഷ്യ കുറച്ചുകൂടി അപകടകാരിയാണ്. കാരണം ഈജിപ്ഷ്യ എന്ന് വെച്ചാൽ ഭയങ്കര സാധാരണ കൊതുകൾക്ക് ഒരു മുട്ടയിടാൻ, ആ സൈക്കിൾ പൂർത്തിയാകാൻ ഒരാളെ കടിച്ചാൽ മതി. പക്ഷേ ഈഡിസ് ഈജിപ്ഷ്യയ്ക്ക് അങ്ങനെയല്ല, മൾട്ടിപ്പിൾ പല ആളുകളെ കടിക്കാൻ പറ്റും. ആ സൈക്കിളിൽ അത് കടിക്കും മുട്ടയിടാനായിട്ട്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഒരു വീട്ടിൽ കയറി ഈ രോഗവാഹകനായ കൊതുക് വരികയാണെങ്കിൽ ആൽബോപിക്റ്റസോ മറ്റു കൊതുകുകളൊക്കെ ആണെങ്കിൽ ഒരാളെ കടിച്ചിട്ട് അയാൾക്ക് രോഗം ഉണ്ടാക്കിയിട്ട് പോകും. പക്ഷേ ഇത് ഈഡിസ് ഈജിപ്ഷ്യയാണ് വരുന്നതെങ്കിൽ വീട്ടിലുള്ളവർ എല്ലാവരെയും ചറവറ കടിച്ച് രോഗമുണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡെങ്കി ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല, ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും വരുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഒരു തവണ തന്നെ കൊതുക് എല്ലാവരെയും കടിക്കുന്നത്. രണ്ട്, ഈ കൊതുകുകൾ ഇതെവിടെയാണ് മുട്ടയിട്ട് എവിടെയാണിത് കാണപ്പെടുന്നത്? നമ്മുടെ വീടിനകത്തും വീടിന് തൊട്ട് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, പെരി ഡൊമസ്റ്റിക് ഏരിയയിലുമായിരിക്കും കണ്ടുവരുന്നത്. നമ്മൾ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, വളരുവാനായിട്ട് നമ്മൾ വെള്ളം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ തന്നെ നമ്മളോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ സുശീല ചേച്ചിയോ വളർത്തിയ കൊതുക് നമ്മളെ കടിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലോ നമ്മുടെ ഓഫീസിലോ നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന കൊതുകുകളെ നമ്മളെ കടിക്കുകയുള്ളൂ. ദൂരെയെന്ന് പറഞ്ഞു വരില്ല. തൊട്ട് നമ്മുടെ മിക്കവാറും മിക്ക കേസിൻ്റെ വീടുകളിൽ ചെല്ലുമ്പോൾ

0: നമുക്ക് സോസ് കിട്ടും. അതായത് ഈവൻ നമ്മുടെ വീട്ടിനകത്ത് വെച്ചിരിക്കുന്ന ഈ അലങ്കാര ചെടികൾ, ഫ്രിഡ്ജിൻ്റെ ട്രേ, കൂളറിൻ്റെ ട്രേ, നമ്മുടെ സൺഷെയ്ഡ്, പുറത്ത് ഈവൻ കരിയിലകൾ കൂടി കിടക്കുമ്പോൾ അത്രയും കുറച്ച് ഒരു ചെറിയ തുള്ളി വെള്ളം മതി ഇതിന്. വളരെ ഈ കരിയിലയിലൊക്കെ ഉള്ള വെള്ളം മതി. നമ്മുടെ പൈനാപ്പിൾ കണക്കുള്ള ചെടികൾ അല്ലെ, വാഴയുടെയൊക്കെ ഇലയുടെ ഇടയ്ക്ക് ഒക്കെ വളരാം. പിന്നെ ചിരട്ടകൾ, പ്ലാസ്റ്റിക് കപ്പുകൾ, അടപ്പുകൾ, ഇവയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത്, വേസ്റ്റ് പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിരിക്കുന്ന വെള്ളം, പിന്നെ റബ്ബർ തോട്ടങ്ങൾ, ഇത്തരത്തിൽ ടയർ വളരെ ഇഷ്ടമാണ് ഈ കൊതുകിന്. ഇവിടെയെല്ലാം ഇത് വളരുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കൊതു എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ രോഗാണുമായിട്ടുള്ള കൊതുക് ഒരു മനുഷ്യനെ കടിച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഒരു, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക്, ഒരു 4 to 6 days ഇൻക്യുബേഷൻ പീരീഡിൽ രോഗലക്ഷണം വരുന്നു. ഇയാളെ മറ്റൊരു കൊതുക് കടിക്കുവാണെങ്കിൽ ആ കൊതുകിന് പിന്നെ ഒരു എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡുണ്ട്. അതൊരു 8-10 ദിവസമാണ്. 8-10 ദിവസം കഴിയുമ്പോൾ കൊതുക് ഈ രോഗം പകർത്തുവാൻ ഉള്ള പ്രാപ്തി നേടും. മാത്രമല്ല മുട്ടയിലൂടെയും ഈ രോഗം ട്രാൻസ്ഓവറിയൻ ട്രാൻസ്മിഷൻ എന്ന് പറയും, കൊതുകിന് കുഞ്ഞുങ്ങൾക്ക് നൽകാനുള്ള ശേഷിയുമുണ്ട്. പിന്നെ ഇതിനകത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു മഴക്കാലത്ത് ഈ ഇത്തരത്തിലുള്ള കൊതുകൾ മുട്ടയിട്ട് വെച്ചിരുന്നു, അതൊരു പാത്രത്തിൻ്റെ അറ്റത്ത് ആ മുട്ട പറ്റിയിരുന്നാൽ അടുത്ത ഡ്രൈഡ് ആയിട്ട് ഇതൊരു 6 മാസത്തിൽ കൂടുതലൊക്കെ ഇരിക്കാം. അടുത്ത മഴക്കാലം വരുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു മഴ പെയ്യുമ്പം ഇത് കുതിർന്ന് വീണ്ടും ഇതിന് മുട്ട വിരിഞ്ഞു വരാം. സാധാരണ കൊതുകിൻ്റെ നമ്മൾ 7 ദിവസമാണ് ഒരു മുട്ടയിട്ട് വിരിഞ്ഞു വരാനുള്ള സൈക്കിൾ, 7 ദിവസമാണ് പറയുന്നത്. പക്ഷെ ഇത് ഡ്രൈഡായിട്ടിരിക്കാനുള്ള സാഹചര്യവുമുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിൽ മഴക്കാലത്തിന് മുമ്പ് ഈ ഇത്തരത്തിലുള്ള പാത്രങ്ങളൊക്കെ ചുരണ്ടി വൃത്തിയാക്കി വേസ്റ്റുകളൊക്കെ എടുത്ത് കളഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ പ്രശ്നം തന്നെ നമുക്ക് തുടർന്ന് വരാനുള്ള സാധ്യതയും ഇതിലുണ്ട്.
1: അതുപോലെ തന്നെ മേഡം, ഈ കൊതുക് നശീകരണം മാത്രമാണോ ഇതിനുള്ള ഏക പ്രതിവിധി?
0: കൊതുക് നശീകരണം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഇത് കൊതുകാണ് പരത്തുന്നത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഈ സീസൺ വരുമ്പോൾ, ഇപ്പോൾ നമുക്ക് ഡെങ്കി കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രധാന കാര്യം പലപ്പോഴും പലരും മറന്നു പോകുന്നത്, ഈ രോഗികളെ കൊതുക് വലയിൽ കിടത്തണം. കാരണം ഈ നമ്മുടെ വീട്ടിൽ പലപ്പോഴും കിട്ടുന്നത് അല്ലെ, ഓഫീസിൽ കിട്ടുന്നത് രോഗിയെ കടിച്ച കൊതുക് പിന്നീട് ഈ രോഗവാഹകനാകുന്നു. അപ്പോൾ രോഗിയെ കൊതുക് വലയിൽ കിടത്തുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ട്, ഇപ്പോൾ ഉള്ള ഒരു ഔട്ട്ബ്രേക്ക് സിറ്റുവേഷനിൽ നമ്മൾ ഓഫീസിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, അവിടെ നമുക്ക് നമ്മുടെ ഓഫീസും സ്കൂളിൽ നമുക്ക് വൃത്തിയാക്കാം. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്നു, ബസ്സിൽ യാത്ര ചെയ്യുന്നു, ഒരു സ്ഥലത്ത് നിന്ന് പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നു, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ പേഴ്സണൽ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാം. ഒന്ന്, റിപ്പല്ലൻസ്. നമ്മളിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റിപ്പല്ലൻസ് പലതരമുണ്ട്. അപ്പോൾ കുറച്ച് തൊലിപ്പുറത്ത് ഈ ഒരു സീസണിൽ പെരട്ടി എന്ന് പറഞ്ഞ് വലിയ അപകടമൊന്നും ഉണ്ടാവാനില്ല. നല്ല കമ്പനികളുടെയൊക്കെ റിപ്പല്ലൻസ്, നമ്മൾ മുസ്കിറ്റോ റിപ്പല്ലൻസ്, ആ ലേപനങ്ങൾ നമുക്ക് പുരട്ടാം. പിന്നെ കഴിവതും കവർ ചെയ്യുന്നുള്ള തുണി ധരിക്കുക. അപ്പോൾ കാലും, ഈ സീസണിൽ നമ്മൾ കാലും കൈയും ഒക്കെ കവർ ചെയ്ത് കൊതുകടി ഏൽക്കാതിരിക്കുക. പിന്നെ നമ്മളെപ്പോഴും പറയുമായിരുന്നു, സന്ധി ആവുമ്പം വീടും കതവും വാതിലും ഒക്കെ അടച്ചിടുക. വീടുകളിലും ഓഫീസിലും ഒക്കെ മെഷ്, കൊതുക് വലകൾ, നെറ്റുകൾ നമ്മൾ വിൻഡോസിലും ഡോറിലും ഒക്കെ ഘടിപ്പിക്കുക. ഇത് പറയുന്നുണ്ട്. ഈ സന്ധ്യയ്ക്കും രാവിലെ മാത്രം കടിക്കുന്നുള്ള ഫിനോമിന പോലും കൊതുക് മാറ്റുന്നുണ്ട്. ഈ കാലാവസ്ഥ വ്യതിയാനമായിട്ടനുബന്ധിച്ച് കൊതുകിൻ്റെ സ്വഭാവം തന്നെ മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഒന്ന്, ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ കൊതുകിൻ്റെ എക്സ്ട്രിൻസിക് ഇൻക്യുബേഷൻ പീരീഡ് ഞാൻ നേരത്തെ പറഞ്ഞ 8 മുതൽ 10 ദിവസമൊക്കെ ചുരുങ്ങാം. പിന്നെ അതിൻ്റെ ലൈഫ് ലോഞ്ചിവിറ്റിയും കൂടും കൊതുകിൻ്റെ. അത് കൂടുതൽ മുട്ടയിടും. ഇത്തരത്തിൽ ഇതിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നേരത്തെ ഇല്ലാത്ത ഔട്ട്ബ്രേക്കിനെ കാട്ടി കൂടുതൽ ഔട്ട്ബ്രേക്കുകളും പുതിയ ഔട്ട്ബ്രേക്കുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. അപ്പം ഇതിൽ പക്ഷേ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊതുകിനെ നശീകരിക്കാൻ, അത് തന്നെ നമ്മുടെ വീട്ടിനകത്തും ചുറ്റുമുള്ള ഈ ചെറിയ സോസസ്, ഇതിൻ്റെ ഉറവിടങ്ങളെ നശിപ്പിക്കുക. ഇതിൻ്റെ സൈക്കിൾ 7 ദിവസമാണ്. ഒരു മുട്ടയിട്ട് കഴിഞ്ഞത് വിരിഞ്ഞു വരാൻ 7 ദിവസം എടുക്കും എന്നുള്ളത് കൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുകയാണ്. അതായത് ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് നടന്ന്, സ്കൂളായാലും കോളേജായാലും ഓഫീസാണെങ്കിലും നമ്മുടെ വീടാണെങ്കിലും ആഴ്ചയിൽ ഒരു ഫിക്സഡ് ഡേ നമ്മളിതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന പറമ്പുകൾ, അവയൊക്കെ LSG പഞ്ചായത്തിൻ്റെയൊക്കെ കോർപ്പറേഷൻ്റെയൊക്കെ ഇടപെടലുകളോടുകൂടി ഈ പലപ്പോഴും ഈ സ്ക്രാപ്പൊക്കെ വിൽക്കുന്നത് നമ്മൾ പലപ്പോഴും ചില ഔട്ട്ബ്രേക്കുകൾ കാണുമ്പോൾ ഈ ആക്രിക്കടകൾ അവിടെ ഇങ്ങനെ ശ്രദ്ധിക്കാതെ, ചില പറമ്പുകൾ ശ്രദ്ധിക്കാതെ ഇട്ടിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ ഈ ഔട്ട്ബ്രേക്ക് സീസണിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നീട് വലിയ ഔട്ട്ബ്രേക്ക് വരുന്ന സമയത്ത്, ഇപ്പം നമ്മൾ 2017 ഉണ്ടായ കണക്ക്, ആ സമയത്ത് നമ്മൾ ഫോഗിങ് അത്ര ശാസ്ത്രീയമല്ല, അതിന് കുറച്ച് ഇക്കോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എൻവയോൺമെൻറ്റിനെയൊക്കെ ബാധിക്കും, അത്ര ശാസ്ത്രീയവുമല്ല. അപ്പോൾ നമ്മൾ ഫോഗിങ് കൂടി ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ വീടുകളിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, നമ്മൾ സാധാരണ മോസ്കിറ്റോയ്ക്കടിക്കുന്ന നമ്മൾ സ്പ്രേകളുണ്ട്, നല്ല കമ്പനികളുടെ ഉണ്ട്. ഈ സ്പ്രേകൾ ഉപയോഗിക്കുന്നത് വളരെ എഫക്റ്റീവാണ്. കാരണം വീട്ടിനകത്താണല്ലോ മിക്കവാറും, പുറത്തുനിന്നല്ല നമുക്ക് ഈ കൊതുകടി. അപ്പോൾ വീട് അല്ലെങ്കിൽ ഓഫീസുകളിൽ നമുക്കതും ഒരു ചുവരിൻ്റെ പകുതി തൊട്ട് താഴോട്ട് മതി. കാരണം ഈഡിസ് കൊതുകുകൾ എപ്പോഴും റെസ്റ്റ് ചെയ്യുന്നത് ഈ ഫർണിച്ചറിൻ്റെയൊക്കെ അടി, നമ്മൾ കൂട്ടിയിട്ടിരിക്കുന്ന തുണികളും. ഭിത്തി ആണെങ്കിൽ തന്നെ അങ്ങ് ഒത്തിരി പൊക്കത്തിലല്ല, ഒരു പകുതിയിൽ നിന്ന് താഴോട്ട് മതി. ആ താഴോട്ട് ഈ നമ്മൾ സ്പേസ് സ്പ്രേ ചെയ്യുകയും ഈ ഭിത്തികളിൽ നമ്മൾ ഈ കൊതുകിൻ്റെ സ്പ്രേ അടിക്കുകയും ചെയ്യുന്നത് വളരെ ഫലപ്രദമാണ്. അതെന്തിനാണ്? മറ്റേത് കൂത്താടികളെ കൊല്ലുവാനാണ് നമ്മൾ ഉറവിട നശീകരണം. ഇത് നല്ലൊരു സീസൺ ആകുമ്പോൾ അഡൽറ്റ് കൊതുക് വാഹകരാണ്. അപ്പോൾ കൂത്താടി

0: അവിടെ കൊന്നുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അഡൽറ്റ് കൊതുക് നമ്മളെ കടിക്കാൻ വരുന്നത്. അതുകൊണ്ട് അഡൽറ്റ് കൊതുകുകളെ കൊല്ലുവാൻ, വലിയ കൊതുകുകളെ കൊല്ലുവാൻ നമുക്ക് ഈ സ്പ്രേ തന്നെ ഉപയോഗിക്കാം. വീടിനകത്ത് തന്നെ സ്പ്രേകൾ ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഈ ഫർണിച്ചറിൻ്റെ അടിയൊക്കെ ശ്രദ്ധിച്ചോ. കുഞ്ഞുങ്ങളെ രാവിലെ ട്യൂഷൻ വിടുമ്പം രാവിലെയും വൈകിട്ടാണല്ലോ അവർ ട്യൂഷന് പോകുന്നത്. നല്ല ഉടുപ്പ് നിറച്ച് കാലിലൊക്കെ ആണ് ഈ ഫർണിച്ചറിൻ്റെ അടിയിൽ, മേശയുടെ അടിയിൽ നിന്ന് കടി കിട്ടി കുഞ്ഞുങ്ങൾക്ക് ഡെങ്കി വരാതെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിലെ ജാനകി പാടിയ ഗാനം കേൾക്കാം. കൈതപ്രത്തിന്റെ വരികൾക്ക് ഇണം പകർന്നത് രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 395 രൂപ കുറഞ്ഞ് 13,645 രൂപയ്ക്കും, പവന് 3,160 രൂപ കുറഞ്ഞ് 1,09,160 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000664.

0: പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം.

ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും ശക്തമായ മഴയ്ക്കും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യത. മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മണിക്കൂറിൽ 45 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കേരള തീരങ്ങളിൽ കാറ്റ് വീശാനിടയുണ്ട്. ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ

0: ഇടങ്ങളിലും ശക്തമായ മഴയ്ക്കും ഇടിയോടുകൂടിയ മഴയ്ക്കും സാധ്യത. മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. മണിക്കൂറിൽ 45 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കേരള തീരങ്ങളിൽ കാറ്റ് വീശാനിടയുണ്ട്. ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ ഇടയുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ ഇറങ്ങരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോ ഹെഡ്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 മെഗാ ഹെഡ്സിൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം.
1: ആകാശവാണി തൃശൂർ.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
0: രാഗപരിചയം.
2: രാഗം
3: കീരവാണി. കർണാടക സംഗീതത്തിലെ ഏറ്റവും പ്രശസ്തവും ഭാവസമ്പന്നവുമായ രാഗങ്ങളിലൊന്നാണ് കീരവാണി. 21-ാമത് മേളകർത്ത രാഗമായ കീരവാണി ഒരു സമ്പൂർണ്ണ രാഗം കൂടിയാണ്. അതായത് ആരോഹണത്തിലും അവരോഹണത്തിലും ഏഴ് സ്വരങ്ങളും ഉൾക്കൊള്ളുന്നു. ഈ രാഗത്തിൻ്റെ ആരോഹണ അവരോഹണ ക്രമങ്ങൾ ഇപ്രകാരമാണ്: ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധധൈവതം, കാകളിനിഷാദം അഥവാ സ രീ മേജർ, ഗ മൈനർ, മാ മൈനർ, പ ധ മൈനർ, നീ മേജർ എന്നീ സ്വരങ്ങൾ ഉപയോഗിക്കുന്നു.

ഈ സ്വരങ്ങളുടെ മനോഹരമായ ക്രമീകരണം കീരവാണിക്ക് ആഴമുള്ള ഭാവവും മാധുര്യവും നൽകുന്നു. പ്രത്യേകിച്ച് ഗൗരവം, ദുഃഖം, പ്രണയം, ഭക്തി, ആത്മീയത എന്നിവ പ്രകടിപ്പിക്കാൻ ഈ രാഗം ഏറെ അനുയോജ്യമാണ്. കർണാടക സംഗീതത്തിൽ കീരവാണിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആലാപനം, നിരവൽ, സ്വരപ്രയോഗം എന്നിവയിൽ സംഗീതജ്ഞർ ഈ രാഗത്തെ വ്യാപകമായി ഉപയോഗിക്കുന്നു. സമാധാനം, ധ്യാനം, ഭക്തി എന്നീ ഭാവങ്ങൾ സ്ഫുരിപ്പിക്കുന്ന രാഗമാണ് കീരവാണി. അതുകൊണ്ടുതന്നെ ഭക്തിഗാനങ്ങൾക്കും ആത്മീയ സംഗീതാവതരണങ്ങൾക്കും ഇത് വളരെ അനുയോജ്യമാണ്. ശ്രോതാക്കളുടെ മനസ്സിനെ ആഴത്തിൽ സ്പർശിക്കാൻ ഈ രാഗത്തിന് പ്രത്യേക കഴിവുണ്ട്. ത്യാഗരാജസ്വാമികളുടെ

കലികിയുണ്ടേ, പാപനാശം ശിവന്റെ ദേവീനീയേ തുണൈ, സ്വാതി തിരുനാളിന്റെ ഭാവയേ സാരസനാഭം, പൂച്ചി ശ്രീനിവാസ അയ്യങ്കാരുടെ നിജമുഖരാമ തുടങ്ങിയവ ഈ രാഗത്തിലെ പ്രധാന കർണാടക സംഗീത കൃതികളാണ്. ചലച്ചിത്ര സംഗീതത്തിലും കീരവാണി വളരെ ജനപ്രിയമാണ്. ഹൃദയസ്പർശിയായ പ്രണയഗാനങ്ങൾക്കും വിഷാദഭരിതമായ ഗാനങ്ങൾക്കും സംഗീത സംവിധായകർ ഈ രാഗം വ്യാപകമായി ഉപയോഗിക്കുന്നു. ആസ്വദിക്കാം. 1973 പുറത്തിറങ്ങിയ ബോബി എന്ന ചിത്രത്തിൽ ആനന്ദ് ഭക്ഷിയുടെ വരികൾക്ക് ലക്ഷ്മികാന്ത് പ്യാരിലാൽ ഈണം പകർന്ന് ശൈലേന്ദ്ര സിംഗ് ആലപിച്ച ഒരതിമനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ. കീരവാണിയുടെ തണലിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എങ്കിലും ഇടയ്ക്കുള്ള കൈശികി നിഷാദം അഥവാ നീ മൈനർ പ്രയോഗങ്ങൾ ഈ ഗാനത്തിന്റെ മാറ്റുകൂട്ടുന്നു.

0: राग परिचय
1: रागम नडभैरवी കർണാടക സംഗീതത്തിലെ പ്രധാനപ്പെട്ട രാഗങ്ങളിൽ ഒന്നാണ് നടഭൈരവി. 72 മേളകർത്ത രാഗങ്ങളിൽ 20-ാമത് മേളകർത്ത രാഗമാണ് ഇത്. ആരോഹണത്തിലും അവരോഹണത്തിലും 7 സ്വരങ്ങൾ മുഴുവനായും ഉപയോഗിക്കുന്നതിനാൽ ഇതൊരു സമ്പൂർണ്ണ രാഗമാണ്. പാശ്ചാത്യ സംഗീതത്തിലെ നാച്ചുറൽ മൈനർ സ്കെയിലിനോട് ഇതിന്റെ സ്വരക്രമം പൂർണ്ണമായും ഒത്തുപോകുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ആശ്വരി ധാട്ടിനോടും സമാനമായി കരുതപ്പെടുന്നു. ഈ രാഗത്തിന്റെ ആരോഹണ അവരോഹണ ക്രമം ശ്രദ്ധിക്കാം.

സാ ഡി മേജർ, ഗ മൈനർ, മ മൈനർ, പ ധ മൈനർ, നീ മൈനർ, സ. ഈ രാഗത്തിൽ ഉപയോഗിക്കുന്ന സ്വരങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ശുദ്ധ ധൈവതം, കൈശികി നിഷാദം എന്നിങ്ങനെയാണ്.

നടഭൈരവി പ്രധാനമായും കരുണരസം ഉണർത്തുന്ന രാഗമായി അറിയപ്പെടുന്നു. ദുഃഖം, ഭക്തി, ഗൗരവം തുടങ്ങിയ ഭാവങ്ങൾ അതിമനോഹരമായി പ്രകടിപ്പിക്കാൻ ഈ രാഗത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ഭക്തിഗാനങ്ങൾക്കും ദാർശനിക ആശയങ്ങളുള്ള കൃതികൾക്കും ഇത് ഏറെ അനുയോജ്യമാണ്. രാഗത്തിൻ്റെ സ്വാഭാവികമായ സ്വരചലനവും മൃദുലമായ ഭാവവും ആലാപനത്തിനും നിരവലിനും കൽപ്പനസ്വരങ്ങൾക്കും വിശാലമായ സാധ്യതകൾ നൽകുന്നു. പാശ്ചാത്യ സംഗീതവുമായുള്ള ബന്ധവും നടഭൈരവിയുടെ പ്രത്യേകതയാണ്. ഇതിൻ്റെ സ്വരക്രമം നാച്ചുറൽ മൈനർ സ്കെയിലിനോട് തുല്യമായതിനാൽ പാശ്ചാത്യ സംഗീതം അഭ്യസിക്കുന്നവർക്കും ഈ രാഗം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതിനാൽ തന്നെ ഇന്ത്യൻ പാശ്ചാത്യ സംഗീത സംയോജനങ്ങളിലും ചലച്ചിത്ര സംഗീതത്തിലും ഇതിൻ്റെ സ്വാധീനം കാണാം. മുത്തുസ്വാമി ദീക്ഷിതരുടെ സംഗീത പരമ്പരയിൽ ഈ രാഗം നരരീതിഗൗള എന്ന പേരിലും അറിയപ്പെടുന്നു. സംഗീത പരമ്പരകളിൽ ഒരേ രാഗത്തിന് വ്യത്യസ്ത പേരുകളും ശൈലികളും നിലനിൽക്കുന്നുവെന്നതിനെ ഒരു ഉദാഹരണമാണ് ഇത്. നടഭൈരവി നിരവധി രാഗങ്ങളുടെ ജനകരാഗമാണ്. നടഭൈരവിയുടെ ജന്യരാഗങ്ങളിൽ ഏറെ പ്രസിദ്ധമായവയാണ് സാരമതി, ഭൈരവി, ആനന്ദഭൈരവി, ജോൺപുരി തുടങ്ങിയവ. പലപ്പോഴും ഈ ജന്യരാഗങ്ങൾ തന്നെ സംഗീത കച്ചേരികളിൽ കൂടുതലായി ആലപിക്കപ്പെടുന്നു. ഓരോ ജന്യരാഗത്തിനും തനതായ ഭാവങ്ങളും പ്രയോഗങ്ങളും ഉണ്ടായിരുന്നാലും അവയിൽ നടഭൈരവിയുടെ അടിസ്ഥാന സ്വര സൗന്ദര്യം നിലനിൽക്കുന്നു. ഈ രാഗത്തിൽ അനേകം മനോഹര കൃതികൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അവയിൽ പ്രശസ്തമായ ഒന്നാണ് പാപനാശം ശിവൻ രചിച്ച ശ്രീവല്ലി ദേവസേനാപതേ എന്നത്. പൂച്ചി ശ്രീനിവാസ അയ്യങ്കാരുടെ പാറുല സേവ, ത്യാഗരാജസ്വാമികളുടെ ചെതുലാറ ശൃംഗാരമു തുടങ്ങിയവയും ഈ രാഗത്തിലെ പ്രധാന കർണാടക സംഗീത കൃതികളാണ്. നടഭൈരവി, കീരവാണി ഈ രണ്ട് രാഗങ്ങളുടെയും തണലിൽ പിറന്ന 1984 പുറത്തിറങ്ങിയ വൈദേഹി കാത്തിരുന്താൾ എന്ന തമിഴ് ചിത്രത്തിൽ വാലിയുടെ വരികൾക്ക് ഇളയരാജ ഇടം പകർന്ന് പി. ജയചന്ദ്രൻ ആലപിച്ച ഒരു മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ

0: राग परिचयम्।
1: रागम
2: यमन कल्याण हिंदुस्तानी शास्त्रीय संगीतത്തിലെ ഏറ്റവും മനോഹരവും അടിസ്ഥാനപരവുമായ രാഗങ്ങളിലൊന്നാണ് യമൻ കല്യാൺ. ശാന്തതയും പ്രണയഭാവവും ഭക്തിരസവും നിറഞ്ഞ സ്വഭാവം കൊണ്ടാണ് ഈ രാഗം പ്രശസ്തമായത്. രാത്രിയുടെ ആദ്യ ഭാഗത്തിലാണ് സാധാരണയായി ഈ രാഗം ആലപിക്കപ്പെടുന്നത്. സമാധാനവും ആത്മീയതയും നിറഞ്ഞ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ യമൻ കല്യാണിന് കഴിയും. മൃദുലമായ സ്വരചലനവും ഭാവസമ്പന്നതയും കാരണം ശാസ്ത്രീയ സംഗീതത്തിലും ലളിത സംഗീതത്തിലും ഈ രാഗത്തിന് പ്രത്യേക സ്ഥാനമുണ്ട്. യമൻ കല്യാൺ കല്യാൺ ധാട്ടിൽപ്പെടുന്ന ഒരു സമ്പൂർണ്ണ രാഗമാണ്. അതായത് ആരോഹണത്തിലും അവരോഹണത്തിലും 7 സ്വരങ്ങളും ഉപയോഗിക്കുന്നു. ഈ രാഗത്തിൻ്റെ വാദിസ്വരം ഗാന്ധാരവും സംവാദിസ്വരം നിഷാദവുമാണ്.

യമൻ കല്യാണിന്റെ പ്രധാന പ്രത്യേകത തീവ്ര മധ്യമത്തോടൊപ്പം ചില അവസരങ്ങളിൽ ശുദ്ധമധ്യമവും ഉപയോഗിക്കുന്നതിലാണ്. സാധാരണ യമനിൽ തീവ്രമധ്യമം മാത്രം ഉപയോഗിക്കുമ്പോൾ യമൻ കല്യാണിൽ അവരോഹണ പ്രയോഗങ്ങളിൽ ശുദ്ധമധ്യമവും മൃദുവായി ഉപയോഗിക്കുന്നു. ഈ രാഗം അതീവ ഭാവസമ്പന്നവും ആലാപനത്തിനും സ്വരവിശകലനത്തിനും വളരെ അനുയോജ്യവുമാണ്. ഖയാൽ, ഭജനുകൾ, വാദ്യസംഗീതം, അർദ്ധശാസ്ത്രീയ സംഗീത രൂപങ്ങൾ എന്നിവയിൽ യമൻ കല്യാൺ വ്യാപകമായി ഉപയോഗിക്കുന്നു. അതിൻ്റെ പ്രകാശമാർന്നതും ധ്യാനാത്മകവുമായ സ്വഭാവം ശ്രോതാക്കളെ ആഴത്തിൽ ആകർഷിക്കുന്നു. പ്രത്യേകിച്ച് തീവ്രമധ്യമവും തമ്മിലുള്ള സുന്ദരമായ സംയോജനം ഈ രാഗത്തിന് തനതായ ഭംഗി നൽകുന്നു. ആസ്വദിക്കാം. 1987 പുറത്തിറങ്ങിയ ഉണ്ണികളെ ഒരു കഥ പറയാം എന്ന ചിത്രത്തിൽ ബിജു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ.

ഈ രാഗത്തിന്റെ ചുവട് പിടിച്ച് ചിട്ടപ്പെടുത്തിയ മറ്റൊരു ഗാനം ആസ്വദിക്കാം. 1985 പുറത്തിറങ്ങിയ ഒരു കുടക്കീഴിൽ എന്ന ചിത്രത്തിൽ പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ജോൺസൺ ഈണം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനം വയലിൻ തന്ത്രികളിലൂടെ.

0: രാഗ പരിചയം.
1: രാഗം.
2: ഓരോ രാഗവും ഒരു വികാരത്തെയും, ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും, ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര. രാഗപരിചയം കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
0: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിനാവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
3: രാഗപരിചയം.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം.

0: ആകാശവാണി ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ പെരിയോഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠൻ മറുപടി നൽകുന്നു. അദ്ദേഹത്തോടൊപ്പം സ്റ്റുഡിയോയിൽ എം എസ് ആശ. പരിപാടിയിലേക്ക് ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9495964321, മറ്റൊരു നമ്പർ 9495563321. ഇനി ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് മണ്ണന്തല ഗവൺമെന്റ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെന്റൽ ക്ലിനിക്കിലെ പെരിയോഡോണ്ടിസ്റ്റ് ഡോക്ടർ ജി ആർ മണികണ്ഠനാണ്. സ്വാഗതം സാർ.
2: നമസ്കാരം.
1: അപ്പോൾ ഈ പരിപാടിയിലേക്ക് 12 മണിവരെ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം, 9495964321, മറ്റൊരു നമ്പർ 9496565631. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496596321. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ പരിപാടിയിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്താണ് ഒരു പെരിയോഡോണ്ടിസ്റ്റ് അല്ലെങ്കിൽ പെരിയോഡോണ്ടിസ്റ്റ് ആരാണ്, ഒരു സാധാരണ ദന്ത ഡോക്ടറിൽ നിന്ന് ഇവരെങ്ങനെ വ്യത്യസ്തനാകുന്നു എന്നൊന്ന് പറയാമോ?
2: തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പോൾ ഡെന്റിസ്ട്രി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ ഒരുപാട് ബ്രാഞ്ചസ് ഉള്ളതുപോലെ തന്നെ ഡെന്റിസ്ട്രിക്ക് ഒരു 10 ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൊരു വീടിൻ്റെ അടിത്തറ എന്ന് പറയുന്ന അതിൻ്റെ ബേസ്മെൻറ്റ് സ്ട്രോങ് ആയാലാണ് എപ്പോഴും നമുക്ക് ആ വീട് 2 കെട്ടുമ്പോഴും അവിടെ ഒരുപാട് മുറി ഉണ്ടാക്കുമ്പോഴൊക്കെ അതിൻ്റെ ബേസ്മെൻറ്റ് സ്ട്രോങ് അല്ലെങ്കിൽ ആ വീട് ചിലപ്പോൾ നിലം പൊത്താൻ സാധ്യതയുണ്ട്. എന്ന് പറയുന്നത് പോലെ നമ്മുടെ പല്ലിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് പല്ല് നിൽക്കുന്നത് മോണയിലാണ്. അപ്പം മോണയുമായി ബന്ധപ്പെട്ട മോണരോഗവുമായി സംബന്ധിച്ചിട്ടുള്ള ആ ഒരു ബ്രാഞ്ചാണ് പെരിയോഡോണ്ടിക്സ് എന്ന് പറയുന്നത്. അപ്പം മോണരോഗത്തിൻ്റെ അസുഖങ്ങൾ അതിനെ ഡീൽ ചെയ്യുന്ന ഡോക്ടറിനെയാണ് നമ്മൾ മോണരോഗ വിദഗ്ധൻ അല്ലെങ്കിൽ പെരിയോഡോണ്ടിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് സബ്ബായിട്ടുള്ള കാര്യങ്ങളും വരും. ലേസർ ഡെന്റിസ്ട്രി അതിനകത്തൊരു ഭാഗമായിട്ട് വരും. ഇംപ്ലാന്റ്സ് വരും, പീസോ സർജറി, മൈക്രോ സർജറി, അങ്ങനെ പല കാര്യങ്ങളും വരും.
1: ഓക്കെ, നമുക്ക് ആദ്യത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം.

0: ഹലോ
1: ഹലോ.
0: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
1: ഓ, പേര് ലീല. ഞാനൊരു ക്യാൻസർ പേഷ്യന്റ്. എന്റെ പല്ലിന്റെ ഒരു സംശയം ചോദിക്കാനാ.
0: ആയിക്കോട്ടെ, സ്ഥലം കൂടെ പറയണേ.
1: ആ, സ്ഥലം കോഴിക്കോട് ഇല്ല, കുറ്റ്യാടി.
0: ആ ആ ഡോക്ടർ ജി ആർ മണികണ്ഠൻ ഉണ്ട്, സംസാരിച്ചോളൂ.
2: ആ, ചോദിച്ചോളൂ അമ്മ.
1: സാർ, എനിക്ക് എന്റെ അണപ്പല്ലൊക്കെ ഇപ്പൊ ഇങ്ങനെ കേടായിട്ട് വേദന. എനിക്കിപ്പത് പല്ലി പറിക്കാൻ പറ്റുമോ എന്നറിയാന്. കേടാ പല്ലിനൊക്കെ.
2: എത്ര വയസ്സായി അമ്മക്കിപ്പോ?
1: എനിക്ക് 61 വയസ്സായി.
2: ആ, ക്യാൻസർ പേഷ്യന്റ് ആണെന്ന് അമ്മ പറഞ്ഞു. അപ്പൊ അത് ട്രീറ്റ്മെന്റ് ഇപ്പം കീമോതെറാപ്പി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുവാണോ?
1: ഇപ്പൊ കീമോ ഒക്കെ കഴിഞ്ഞ്, സർജറി ഒക്കെ കഴിഞ്ഞ്.
2: ആ, എവിടെയായിരുന്നു അമ്മ ഈ ക്യാൻസർ?
1: ക്യാൻസർ വൻകുടലിനായിരുന്നു ആദ്യം വന്നത്. സർജറി ചെയ്ത് വൻകുടൽ പഴുത്തോടെ.
2: ഇപ്പോ ഇപ്പൊ കീമോ കഴിഞ്ഞിട്ട് എത്ര നാളായിട്ടുണ്ട്? 6 മാസം കഴിഞ്ഞിട്ടുണ്ടോ?
1: മാസം
2: കഴിഞ്ഞിട്ടുണ്ടോ? ഇനി അടുത്തടുത്ത വേറെ ഷെഡ്യൂൾ ഇല്ലല്ലോ?
1: ഇല്ലല്ല, ഇനിയിപ്പൊ 3 മാസം കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കാനാ പറഞ്ഞത്. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പോയി കണ്ട്. ഇപ്പൊ ഒരു ഈ ഒരു വർഷത്തിൽ 2025 ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ്. ഇപ്പം പിന്നെയും വയറിന് തടിപ്പ് വന്നപ്പോ ഇപ്പൊ 1 മാസം ആയതേളും പിന്നെ രണ്ടാമത്തെ ഓപ്പറേഷനും കഴിഞ്ഞിട്ട്.
2: സാധാരണയായിട്ട് നമ്മളിപ്പോ കീമോ അടുത്ത കൊല്ലം വരുന്നുണ്ടെങ്കിൽ കീമോയ്ക്ക് അനുബന്ധമായിട്ട് പെട്ടെന്ന് ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ കീമോ ചെയ്യുന്നതിന് അല്ലെങ്കിൽ റേഡിയേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നീക്കാറുണ്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞ കുറച്ച് ഒരു സമയത്തേക്ക്, പ്രത്യേകിച്ച് റേഡിയേഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റേഡിയേഷൻ കാരണം അവിടുത്തെ നമ്മുടെ വായിലെ തൊലി നമ്മൾ പറഞ്ഞ ശ്ലേഷ്മ സ്ഥലം എന്ന് പറയും, മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയും. അപ്പോൾ അതിനൊരു നീർവീക്കമൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ഒരു ഒരു ഗ്യാപ്പ് എടുക്കാറുണ്ട്. ഇതിപ്പോൾ അമ്മയ്ക്കിപ്പോൾ 6 മാസം ആയല്ലോ കഴിഞ്ഞിട്ട്. അപ്പോൾ പല്ല് പറിക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടില്ല. എന്നാലും നമ്മൾ ഇതൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഡെന്റൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു സമ്മതപത്രം, ഒരു നമ്മുടെ ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ ഒരു കൺസെൻറ്റും കൂടെ മേടിക്കാറുണ്ട്. അപ്പോൾ അമ്മ ട്രീറ്റ് ചെയ്ത ഓങ്കോളജിസ്റ്റിൻ്റെ ഒരു ഒരു കൺസെൻറ്റ് കൂടി മേടിച്ചിട്ട് ആ ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ച് പല്ലെടുക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇൻഫെക്ഷൻ കൂടുതലായിട്ട് വേർസൺ ആകാതിരിക്കുക, വഷളാകാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ആ, ഒരു അടുത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെ കാണിക്കുക. അപ്പോൾ ഡെന്റിസ്റ്റ് മിക്കവാറും ഒരു ഒരു ഓങ്കോളജിസ്റ്റിൻ്റെ ഒരു കൺസെൻറ്റ് കൂടി ചോദിക്കുക. ആ സമ്മതം കൂടെ നമ്മൾ കിട്ടുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൽ സമ്മതം തരാതിരിക്കാനുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മൾ രക്തം അലിയിക്കുന്ന തരത്തിലുള്ള മറ്റ് മരുന്നുകളോ എല്ലാം നമ്മുടെ ഹൃദയ സംബന്ധമായിട്ട് മറ്റ് മരുന്നുകളോ എല്ലാം കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡോക്ടറെയും കൂടെ കാണേണ്ടതായിട്ട് വരും. ചില മരുന്നുകൾ നമ്മൾ ഷുഗർ ഒരു നിയന്ത്രണമായിട്ടുള്ള രീതി നടത്തണമെന്നുള്ളതാണുള്ളത്. അല്ലാതെ നമ്മൾ ഈ ഹാർട്ട് സംബന്ധമായിട്ട് വേറെ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ? രക്തം അലിയിക്കുന്ന തരത്തിലുള്ള ആസ്പിരിൻ പോലെയുള്ള ഗുളികകളോ എല്ലാം കഴിക്കുന്നുണ്ടോ?
1: അലർജി ഗുളികയുണ്ട്, ഷുഗറിന്റെ ഗുളികയുണ്ട്.
2: ആ, അത് കുഴപ്പമില്ല,
1: വേറെ ഒന്നുമില്ല.
2: അപ്പൊ തീർച്ചയായിട്ടും പല്ലെടുക്കാവുന്നതേ ഉള്ളൂ.
1: പല്ലെടുക്കാൻ കുഴപ്പമൊന്നും
2: ഇല്ല.
1: ശരി സാർ,
2: ശരി,
1: ഇത്രയും
0: വിളിച്ചതിന് നന്ദി. സാർ, ഈ മോണ രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ ഈ അമ്മ ഇപ്പോൾ ക്യാൻസറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ 2017 തുടങ്ങി ഈ മോണരോഗത്തിന് നമ്മൾ ക്യാൻസറിന് പറയുന്ന പോലെ തന്നെ ഇപ്പം അതിനൊരു ക്രോഡീകരണം വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റേജസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പണ്ട് നമ്മളതിന് ഇങ്ങനെ രണ്ടായിട്ട് പറയും, വളരെ ക്രോണിക് ആയിട്ടുള്ളൊരു മോണരോഗമുണ്ട്, കുറച്ചുകൂടി ചെറുപ്പക്കാരിൽ കാണുന്ന വളരെ തീവ്ര സ്വഭാവമുള്ള അഗ്രസീവ് ടൈപ്പ് എന്നുള്ളൊരു മോണരോഗമുണ്ട്. ഇപ്പോഴും നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ അതിന് രണ്ട് രീതിയിൽ സ്റ്റേജിങ്ങും ഉണ്ട്, ഗ്രേഡിങ്ങും ഉണ്ട്. അപ്പോൾ സ്റ്റേജ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഘട്ടത്തിലൂടെയാണ് മോണരോഗം കടന്നു പോകുന്നത്. അതിൻ്റെ തന്നെ അത് സ്റ്റേജ്. അതുപോലെ ഗ്രേഡ് പറയുമ്പോൾ മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. അതായത് അതിനകത്ത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് എത്രത്തോളം അവിടെ അസ്ഥിക്ക് ഒരു ഭ്രംശം സംഭവിച്ചു, അതിനെ പ്രായവുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അനുപാതത്തിലാണ് തീരുമാനിക്കുന്നത്. അതായത് പെർസെൻറ്റേജ് ഓഫ് ബോൺ ലോസ് ഡിവൈഡ് ബൈ ഏജ് എന്നുള്ളതിൻ്റെ ഒരു കണക്ക് വെച്ചിട്ടാണ് ഇതിനെ മൈൽഡ് ആണോ, അതായത് വളരെ ലഘുവായിട്ടുള്ള മോണരോഗമാണോ, ഒരു ഇടത്തരം ലെവലിലുള്ള മോഡറേറ്റ് ആണോ, അത് വളരെ തീവ്രമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള സ്റ്റേജിലാണോ എന്ന് തീരുമാനിക്കുന്നത്. ഇനി ഇതിൽ തന്നെ നമ്മളിപ്പോൾ ഈ മോണരോഗത്തിൻ്റെ ലക്ഷണങ്ങളോട്ടാണ് ആശയം ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ മോണരോഗം പ്രധാനമായിട്ട് ഈ മോണയെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിൽ എപ്പോഴും കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ പുറത്ത് കാണുന്ന ഈ പിങ്ക് നിറത്തിലുള്ള, അല്ലെങ്കിൽ നമ്മൾ അത്രയും പിങ്ക് വരത്തില്ല ഇന്ത്യക്കാരിലൊരു ചെറിയൊരു ബ്രൗൺ നിറത്തിലുള്ളൊരു മോണ എന്നുള്ളതാണ് നമ്മുടെ മനസ്സിലുള്ളത്. പക്ഷേ ഈ മോണയെന്ന് പറഞ്ഞാൽ 4 കലകൾ കൂടിച്ചേർന്ന ഒരു ഒരു കോംപ്ലക്സിനെയാണ് ശരിക്കും മോണയെന്ന് പറയുന്നത്. 4 കലകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറത്ത് കാണുന്ന ഈ ജിഞ്ചൈവ അല്ലെങ്കിൽ ഗം എന്ന് പറയുന്ന അത് ആ ഒരു മോണയുടെ ഒരു ഭാഗമുണ്ട്. അതോടൊപ്പം തന്നെ പല്ലിനെ എല്ലുമായിട്ട് ചേർത്ത് നിർത്തുന്ന നേർത്ത തന്തുക്കളുണ്ട് അല്ലെങ്കിൽ സ്നായുക്കളുണ്ട്, നമ്മളതിനെ പറയും പെരിഡോണ്ടൽ ലിഗമെൻ്റ് എന്ന് പറയും. അപ്പോൾ ഇത് രണ്ടും വളരെ മൃദുവായിട്ടുള്ള കോശങ്ങളാണ്, അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂസാണ്. ഇനി പല്ലിനെ ഉൾക്കൊള്ളുന്ന എല്ലിൻ്റെ ഒരു ഭാഗമുണ്ട്, നമ്മളതിനെ ആൽവിയോ

0: ഗ്രാനുലാർ ബോൺ എന്ന് പറയും. പല്ലിൻ്റെ വേരിനെ ആവരണം ചെയ്യുന്ന സിമെൻ്റം എന്ന് പറയുന്ന കലയുണ്ട്. ഇത് രണ്ടും കുറച്ചുകൂടി കാഠിന്യമേറിയ കലകളാണ്, അപ്പോൾ ഹാർട്ട് ഇഷ്യൂസ് എന്ന് പറയും. അപ്പോൾ മോണരോഗത്തിൻ്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ഘട്ടത്തിൽ വളരെ മൃദുവായിട്ടുള്ള കലകളിൽ മാത്രമായിരിക്കും അത് ഒതുങ്ങി നിൽക്കുന്നത്. അപ്പോഴും കാണുന്ന ലക്ഷണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല്ല് തേക്കുമ്പോഴത്തേക്കും ബ്ലീഡിങ് ഉണ്ടാവുക, എന്തെങ്കിലും കട്ടിയുള്ള ആഹാര പദാർത്ഥങ്ങൾ ഇപ്പോൾ പേരക്കയോ അല്ലെങ്കിൽ ആപ്പിളോ ഒക്കെ കഴിക്കുമ്പോഴേ അതിനകത്ത് ചെറുതായിട്ട് ചോരത്തുള്ളികൾ കാണുക, ഇതൊക്കെയാണ്. അപ്പം പിന്നെ മോണയ്ക്ക് പതിവിലും കൂടുതലൊരു കടുത്ത ചുവപ്പ് നിറം അനുഭവപ്പെടുക, മോണ വീർത്ത് വരിക പോലെയുള്ള ലക്ഷണങ്ങളാണ്. അപ്പോൾ ഇത് മൃദുവായിട്ടുള്ള ആദ്യം പറഞ്ഞ രണ്ട് കലകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു. കുറച്ചുകൂടി നമ്മളതിനെ കെയർലെസ് ആയിട്ട് വിടുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ അവഗണിച്ചിട്ട് അത്ര ശ്രദ്ധ കൊടുക്കാതിരിക്കുമ്പോൾ ഇത് അടുത്ത ഘട്ടമായിട്ടുള്ള ഈ കാഠിന്യമേറിയ കലകളിലോട്ട് കൂടെ വ്യാപിക്കും. അപ്പോഴാണ് ശരിക്കും പല്ലുകൾക്ക് ചെറിയ തോതിൽ ഇളക്കം വന്നു തുടങ്ങും. അപ്പോൾ പല്ലുകൾ ആടുന്ന പോലെ തോന്നുക, പല്ലുകൾക്ക് നീളം വെച്ചതുപോലെ തോന്നുക. പല്ലുകൾക്ക് നീളം വയ്ക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും നീളം വയ്ക്കുന്നില്ല, പല്ലിൽ നമ്മുടെ മോണ കുറച്ചുകൂടി ആ ഒരു ദശ, മൃദുവായിട്ടുള്ള ദശ മുകളിലേക്ക് അല്ലെങ്കിൽ താഴേക്ക് പിൻവാങ്ങുകയാണ് ചെയ്യുന്നത്. നമ്മളതിനെ റിസഷൻ എന്ന് പറയും. അപ്പോൾ ഈ പിൻവാങ്ങൽ സംഭവിക്കുമ്പോഴത്തേക്കും നമ്മൾ ചിരിക്കുമ്പോഴത്തേക്കും മോണയ്ക്ക് നീള കൂടുതൽ, പല്ലുകൾക്ക് നീള കൂടുതലായിട്ട് തോന്നുക. പല്ലുകൾക്കിടയിൽ പെട്ടെന്ന്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിലൊക്കെ കാണുന്നതാണ്, അവർ രണ്ട് വർഷം മുമ്പ് എടുത്ത ഒരു ഫോട്ടോയും ഇപ്പോഴത്തെ ഒരു ഫോട്ടോയും കമ്പയർ ചെയ്യുമ്പോൾ പെട്ടെന്ന് പല്ലുകൾക്കിടയിൽ വിടവുകൾ കൂടുന്നു. രണ്ട് വർഷം മുമ്പ് എടുത്തൊരു ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ നല്ലതായിട്ട് ഒതുങ്ങിയിരുന്ന പല്ലാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് പല്ലുകൾക്കിടയിൽ വിടവ് കൂടിക്കൂടി വരുന്നു. ഈ പല്ലുകൾ ഇങ്ങോട്ട് ഫ്ലെയർ അപ്പ് ചെയ്ത്, അതായത് ഫ്രണ്ടിലേക്ക് തള്ളി ഉന്തി വരുന്നു. മറ്റൊരു കാരണവും നമ്മളതിൻ്റെ പത്തോളജിക്കൽ മൈഗ്രേഷൻ എന്ന് പറയും, അത് മോണരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ ചെറുതായിട്ട് നമുക്ക് ഈ പല്ലുകൾക്കിടയിലോട്ട് ഈ ഭക്ഷണ പദാർത്ഥങ്ങൾ കയറുക, ഫുഡ് ഇമ്പാക്ഷൻ എന്ന് പറയും, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലൊന്നാണ്. ചെറിയ തോതിൽ വായിലൊരു അസ്വസ്ഥത അനുഭവപ്പെടുക, ഒരു പുളിരസം അനുഭവപ്പെടുക, പിന്നെ എന്തെങ്കിലും പോക്ക് ചെയ്യാൻ തോന്നും. പോക്ക് ചെയ്യാൻ തോന്നുന്ന നമുക്ക് എന്തെങ്കിലും ഇട്ട് കുത്താൻ തോന്നും മോണയുടെ ഇടയിൽ. അതായത് വേദനയല്ല, ചില പേഷ്യൻസ് പറയുന്നത് വേദനയല്ല, എന്താന്ന് പറയാൻ പറ്റുന്നില്ല കറക്റ്റായിട്ട്, ഒരു അസ്വസ്ഥതയാണ്. പക്ഷേ എന്തോ ഇട്ട് കുത്തുമ്പോഴത്തേക്കും ചെറിയൊരു ആശ്വാസം തോന്നും. അപ്പോൾ അതൊക്കെ തന്നെ മോണരോഗത്തിൻ്റെ ഈ രണ്ടാമത്തെ ഘട്ടത്തിലോട്ട് കടന്നു എന്നുള്ള അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ.
1: കോളർ വെയിറ്റിംഗിലാണ്, ആരാണ് നോക്കാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്, പേര് പറയാമോ? റേഡിയോയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് ഡോക്ടറുമായിട്ട് ഒന്ന് സംസാരിക്കണേ.
0: നമസ്കാരം സാർ.
2: നമസ്കാരം. നമസ്കാരം സാറേ.
0: സാർ ചോദിച്ചോളൂ.
2: ഞാനാ ഇതാണ്ട് 86 വയസ്സ.
0: 86 വയസ്സായി സാർ.
2: കേട്ടാൽ പഴയ കാലത്ത് ഒരുപോലെ ചെമ്മടൊക്കെ ചുമി പല്ലിന് ഒരുപോലെ കേടുപാടൊക്കെ സംഭവിച്ചു. അപ്പം
0: പറഞ്ഞോ സാർ, പറഞ്ഞോ, കേൾക്കുന്നുണ്ട്.
1: ഹലോ,
0: ഡ്രോപ്പ് ആയ
1: കോൾ കട്ടായി എന്ന് തോന്നുന്നു. അപ്പോൾ മോണരോഗങ്ങൾ സാധാരണയായിട്ടും ഹൃദ്രോഗം, സ്ട്രോക്ക് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നത് പറയുന്നതിൽ വാസ്തവമുണ്ടോ?
0: ഉണ്ട്, തീർച്ചയായിട്ടും. ഹൃദ്രോഗം ഇപ്പം ഏതാണ്ട് 57 രോഗങ്ങളുമായിട്ട് മോണരോഗം ഒന്നല്ലെങ്കിൽ വളരെ, അത് അതിൻ്റെ തോത് ഏറ്റക്കുറച്ചിലുണ്ടാവും. ഏതാണ്ട് 8 രോഗങ്ങളാണ് കൂടുതൽ പഠനങ്ങൾ നടന്നിട്ടുള്ളത്. അപ്പോൾ അതിന് നമുക്ക് വളരെ ശക്തമായിട്ടുള്ളൊരു ബന്ധമെന്ന് പറയാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് പ്രമേഹം പോലുള്ള രോഗങ്ങളിൽ ദ്വിദിശാ ബന്ധമെന്ന് പറയും, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ടു വേ റിലേഷൻഷിപ്പ്. അതായത് പ്രമേഹ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞാലും മോണരോഗത്തിൻ്റെ തീവ്രത കൂടും, തിരിച്ചുകൊണ്ട് മോണരോഗം നമ്മൾ നിയന്ത്രണ വിധേയമല്ലാതിരുന്നു കഴിഞ്ഞാൽ പ്രമേഹം മൂർച്ഛിക്കുന്നതായിട്ടും, അതായത് രോഗിക്ക് പഞ്ചസാര നിയന്ത്രണ വിധേയമല്ലാത്ത രീതിയിൽ. ഇപ്പം നമ്മളൊരു സുവർണ അളവുകോലെന്ന് പറയുന്നത് ഒന്ന് എത്ര നേരം ഈ പഞ്ചസാര നിയന്ത്രണത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മളതിന് ടൈം ഇൻ റേഞ്ച് എന്ന് പറയും, പുതിയ അളവുകൾ TIR എന്ന് പറയും. അതോടൊപ്പം തന്നെ 3 രക്തത്തിലുള്ള പഞ്ചസാരയുടെ ശരാശരി എന്ന് പറയുന്ന HbA1c എന്ന് പറയുന്ന അളവുകോലും ഉണ്ട്. അപ്പോൾ മോണരോഗം ഈ പറഞ്ഞ പോലെ നിയന്ത്രണ വിധേയമല്ല നിൽക്കുന്ന ആൾക്കാരിൽ നമ്മൾ നന്നായിട്ട് ആഴത്തിലൊരു ക്ലീനിങ് ചെയ്തു കൊടുക്കുകയും അവിടെ വായിലുള്ള ആ ഒരു നീർവീക്കം കുറയ്ക്കുന്ന വേളയിൽ ഇവരുടെ HbA1c അല്ലെങ്കിൽ ടൈം ഇൻ റേഞ്ച് അതിന് മുൻപും ശേഷവും ഉള്ളത് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കും വളരെ വലിയൊരു തോതിൽ, അതായത് ഏതാണ്ട് 2 നമ്മൾ HbA1c എപ്പോഴും പറയുന്ന 6.5 താഴെ നിൽക്കണമെന്നുള്ളതാണ്. അപ്പോൾ 8-9 ഒക്കെ HbA1c ഉള്ള ആൾക്കാരിൽ നന്നായിട്ട് ഗമ്മിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ HbA1c 1 or 2 വരെ കുറയുന്നതായിട്ടുള്ള പഠനങ്ങളുണ്ട്. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബന്ധമെന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റൊന്നും ചെയ്യാതെ ജസ്റ്റ് ഇത് മാത്രം ചെയ്യണമെന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല. പക്ഷേ മറ്റ് പാരാമീറ്ററുകളുടെ കൂട്ടത്തിൽ ഈ ഗമ്മിൻ്റെ ഹെൽത്ത് അല്ലെങ്കിൽ നമ്മൾ ഓറൽ ഹെൽത്ത് എന്ന് പറയുന്നതും നിങ്ങളുടെ ഡയബറ്റീസിൻ്റെ കൺട്രോളിന് ഒരു വലിയ കാരണമായിട്ട് മാറുന്നു. ഏറ്റവും പുതിയ 2 ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പഠനം എന്ന് പറഞ്ഞാൽ അൽഷീമേഴ്സ് രോഗവുമായിട്ട് മോണരോഗത്തിനുള്ള ഒരു ബന്ധമാണ്.

0: മോണരോഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായിട്ടുള്ള ഗ്രാം നെഗറ്റീവ് കുടുംബത്തിൽപ്പെടുന്ന പോർഫൈറോമോണാസ് ജിഞ്ചിവാലിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ. ആ ബാക്ടീരിയ നമുക്ക് ഈ അൽഷീമേഴ്സ് രോഗികളുടെ നമ്മുടെ തലച്ചോറുകളിൽ കാണുന്ന അമൈലോയ്ഡ് പ്ലാക്സ് അല്ലെങ്കിൽ ഐ അവരിൽ കാണുന്ന ചില നമ്മുടെ ബ്രെയിനിൽ കാണുന്ന ഡെപ്പോസിറ്റ്സിൽ ഈ ബാക്ടീരിയ കാണപ്പെടുന്നു. നോർമലി ബ്രെയിനിൽ വരേണ്ട ഒരു ബാക്ടീരിയ അല്ല പോർഫൈറോമോണാസ് ജിഞ്ചിവാലിസ്, അത് നമ്മുടെ മോണയിൽ കാണുന്ന ഒരു ബാക്ടീരിയയാണ്. അപ്പോൾ രക്തം വഴി ഇത് പല ഭാഗത്തോട്ടും വ്യാപിക്കുന്നുണ്ടെന്നുള്ളത് തെളിവാണ്. ഏറ്റവും പുതിയതായിട്ട് 2026 വന്നൊരു പുതിയ പഠനത്തിൽ മറ്റൊരു മോണരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആയിട്ടുള്ള ഫ്യൂസോ ബാക്ടീരിയ ന്യൂക്ലിയേറ്റോ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ സ്ത്രീകളിൽ ഒവേറിയൻ ക്യാൻസറിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നതായിട്ടുള്ള പുതിയ പഠനങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പല രോഗങ്ങളായിട്ടും ഇപ്പോൾ അലർജിക് റൈനൈറ്റിസ് പോലുള്ള രോഗങ്ങളായിട്ട് ഗൗട്ട് എന്ന് പറഞ്ഞ് നമുക്ക് യൂറിക് ആസിഡ് കൂടുന്ന അസുഖങ്ങളുണ്ട്, COPD എന്ന് പറഞ്ഞിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളുണ്ട്, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഞാൻ പറഞ്ഞു, സന്ധിവാദമുണ്ട്. അപ്പോൾ ഒരുപാട് തരത്തിലുള്ള ഇപ്പോൾ ഇവൻ കോവിഡ് പോലും നമ്മുടെ പുതിയ മോണരോഗത്തിൻ്റെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ തന്നെ കോവിഡും മോണരോഗവും തമ്മിലുള്ള ബന്ധം പ്രതിപാദിച്ചിട്ടുള്ള ഒരു ചാപ്റ്ററിൽ ഒരു പ്രത്യേക സെക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പല അസുഖങ്ങളുമായിട്ടും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇതിൻ്റെയൊക്കെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു കണക്റ്റിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ നമ്മുടെ ഈ രോഗപ്രതിരോധ ശേഷിയെ തകിടം മറിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ഇമ്മ്യൂൺ റെസ്പോൺസിനെ കൃത്യമായിട്ട് ആ ബാധിക്കുന്ന രണ്ട് അസുഖങ്ങളാകുമ്പോഴത്തേക്കും ഒരു പോയിൻ്റ് എത്തുമ്പോൾ ഇത് തമ്മിൽ ഒരു കണക്ഷൻ വരും. അപ്പോൾ മോണരോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വായ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ ചയാപചയ പ്രവർത്തനങ്ങളുമായിട്ടൊക്കെ ബന്ധമുള്ള, അതായത് നമ്മുടെ ദന്തക്ഷയത്തിനേക്കാൾ ഉപരിയായിട്ട് മോണരോഗം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് ഒരു നമ്മുടെ ഇമ്മ്യൂണിറ്റി ആയിട്ട് കാര്യമായിട്ട് ബന്ധമുള്ള ഒരു അസുഖമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധമുള്ള മറ്റ് അസുഖങ്ങളുമായിട്ട് ഇവയ്ക്കൊരു അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വായുടെ ശുചിത്വം നന്നായിട്ട് പാലിക്കുന്നതുകൊണ്ട് നമുക്ക് കേവലം വായുടെ ആരോഗ്യം മാത്രമല്ല ശരീരത്തിൻ്റെ പൊതുവായിട്ടുള്ള ആരോഗ്യം കൂടി മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഈ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്.
1: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: സാർ, എന്റെ പേര് സുഗേഷൻ എന്നാണ്.
1: എവിടെ നിന്നാണ്?
2: ആലപ്പുഴ.
1: ഓക്കെ, ഡോക്ടറുമായിട്ട് സംസാരിച്ചോളൂ.
0: നമസ്കാരം സാർ.
2: നമസ്കാരം ഡോക്ടർ,
0: പറഞ്ഞോളൂ.
2: നമസ്കാരം സാറേ, ഞാൻ എനിക്ക് 62 വയസ്സ് കഴിഞ്ഞു.
0: ശരി.
2: ഞാൻ സ്ഥിരമായിട്ട് ഈ വെറ്റില പാക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ്. മുറുക്കാൻ എന്ന് പറയും.
0: പുകയില ഉപയോഗിക്കുന്നുണ്ടോ സാർ? വെറ്റിലയും പാക്കും മാത്രമേ ഉള്ളോ? ചുണ്ണാമ്പ് മാത്രമേ ഉള്ളൂ? പുകയില ഉണ്ടോ?
2: ലേശം പോലെ ഉപയോഗിക്കാറുണ്ട്.
0: ഉണ്ട്.
2: അത് വളരെ കുറവാണ്.
0: ശരി.
2: അപ്പോ എന്റെ പല്ല് നല്ല ക്ലിയർ പല്ലുകളായിരുന്നു, നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ ഇപ്പോ ഇത് മൊത്തം കറയായിട്ട് എനിക്ക് തന്നെ ഒരു ഇത് തോന്നി. എന്നാൽ ഈ മുറുക്കാൻ വിട്ട് അങ്ങോട്ട് വിട്ട് കളയാനും തോന്നില്ല.
0: പറ്റുന്നില്ല.
2: റെഡിയാക്കാൻ എന്താ ചെയ്യാ സാറേ?
0: അല്ല, നമുക്ക് ആ കറ മാറ്റാനായിട്ട് നമുക്ക് പല്ലുകളൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ മതിയാവും. പക്ഷേ വീണ്ടും സാർ ഇത് മുറുക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് ഇതൊരു ഈ ഒരു സൈക്കിള് പോലെ ഇത് തുടരും. അപ്പൊ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നമ്മള് ആ മുറുക്കൽ പതുക്കെ പതുക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ക്ലീൻ ചെയ്യുന്നതായിരിക്കും നല്ലത്.
2: അതിന്റെ ക്വാണ്ടിറ്റി കുറച്ചിട്ടുണ്ട്. ഞാൻ മുമ്പ് 5-ഉം 10-ഉം ഒക്കെ മുറുക്കുമായിരുന്നു, ഇപ്പൊ അത് കുറച്ചിട്ട് ഒരു 4-5 ഒക്കെ ആക്കിയിരിക്കുക.
0: എന്നാൽ തന്നെ നമ്മൾ ഈ ഇതിനകത്ത് കുറച്ച് പ്രശ്നമില്ലാത്ത ഒരേ ഒരാളെന്ന് പറഞ്ഞാൽ വെറ്റില മാത്രമേ ഉള്ളൂ, ബാക്കി 3 പേരും പ്രശ്നക്കാരാണ്.
2: അപ്പൊ
0: പുകയില
2: ശീലമായി പോയി.
0: അപ്പൊ നമുക്ക് അതിനുള്ള മറ്റു മാർഗങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ നിക്കോടെക്സ് പോലെയുള്ള ച്യൂയിങ്ങം അങ്ങനത്തെ ഉള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ഈ പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാൽ ആ രക്തത്തിൽ അതിന്റെ ഒരു അളവ് പെട്ടെന്ന് ക്രമാതീതമായിട്ട് കുറയുമ്പോഴത്തേക്കും മറ്റ് BP കൂടുക, അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ വളരെ കൺട്രോൾഡ് ആയിട്ട് നമുക്ക് ഇങ്ങനെ പടിപടിയായിട്ട് അതിനെ നിർത്തിക്കൊണ്ടു പോവാം. അതുകൊണ്ടാണ് വളരെ ചെറിയ തോതിൽ നിക്കോട്ടിന്റെ അളവുള്ള ച്യൂയിങ്ങം ഒക്കെ കൊടുത്തിട്ട് ആദ്യം ഒന്ന് പതുക്കെ പതുക്കെ സ്റ്റോപ്പ് ചെയ്ത് അതിന്റെ എമൗണ്ട് കുറച്ച് കുറച്ച് പിന്നെ 0-ലോട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു 2 മാസം എടുത്തു കഴിഞ്ഞാൽ സാറിന് കൃത്യമായിട്ട് അതിനെ നിർത്തിക്കൊണ്ട് വരാവുന്നതേ ഉള്ളൂ. അതിനുശേഷം പല്ല് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കറ പിടിക്കില്ല. ക്ലീൻ ചെയ്താൽ മതി. പക്ഷെ സാർ ഈ ശീലം തുടരുന്നിടത്തോളം കാലം വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യും, വീണ്ടും കറ പിടിക്കും. കാരണം നമ്മൾ ചില ആൾക്കാർ വിചാരിക്കും പുകയില ഇല്ല, നമ്മൾ ബാക്കി 3 ചെയ്താലും പ്രശ്നമില്ല എന്ന് വിചാരിക്കും. അപ്പൊ പുകയില ഡേഞ്ചറസ് ആണ് നമുക്കറിയാം. അതിനകത്ത് 400-ഓളം ഈ പറഞ്ഞ പോലെ ക്യാൻസർ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാർസിനോജൻസ് ഉണ്ട്. പക്ഷെ അടക്കിയ അതുപോലെ തന്നെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ആളാണ് അടക്കിയ എന്ന് പറയുന്നത്. അപ്പൊ അടക്കിയും ഈ അർബുദത്തിന് മുന്നോടിയായിട്ട് പ്രീ ക്യാൻസറസ് എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാക്കും, പൂർവാർബുദ അവസ്ഥകൾ എന്ന് പറയുന്നത്. അതിനൊന്നാണ് നമ്മുടെ സബ്മ്യൂക്കസ് ഫൈബ്രോസ് എന്ന് പറയും. പലപ്പോഴും വാക്കകത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടിയതുപോലെ, ഇങ്ങനെ കയറിട്ട് കെട്ടിയതുപോലെ വലിഞ്ഞ് മുറുങ്ങുന്ന രീതിയിൽ നമ്മുടെ ദശ വരികയും വാ തുറക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയും വരുന്ന അവസ്ഥയുണ്ട്. അതിന്റെ കാരണം പുകയിലേക്കാളും കൂടുതലായിട്ട് നമ്മുടെ ഇതാണ് ഈ അടക്കയിലുണ്ടാകുന്ന ചില ആൽക്കലോയിഡുകളാണ്. പിന്നെ ചുണ്ണാമ്പ്.

0: പിന്നെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വായുടെ നമ്മുടെ ഈ ഒരു പി എച്ച് ഉണ്ടല്ലോ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടല്ലോ, ഈ അമ്ലക്ഷാരം പഠിച്ചിട്ടുണ്ടല്ലോ, ആ പി എച്ച് കുറച്ചിട്ട് കുറച്ചുകൂടി ആ ഒരു പി എച്ചിന്റെ ഒരു ഒരു ഇംബാലൻസ് ഉണ്ടാക്കും. അപ്പോൾ ഈ പുക വലിക്കുന്ന ഒരാൾ മദ്യപാനി കൂടിയാണെന്നുണ്ടെങ്കിൽ വായിലെ ജലാംശം കൂടി നഷ്ടപ്പെട്ടിട്ട് വായ കൂടുതൽ ഡ്രൈ ആകുകയും ഇതിൻ്റെ ഒരു വേഗത ഈ മറ്റ് ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ വരാനുള്ള ഒരു വേഗത ത്വരിതപ്പെടുത്താനും കാരണമാവും. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേനാണ് ഒന്നും ഒന്നും രണ്ടിനേക്കാളും കൂടുതലായിട്ട് ഒന്നും ഒന്നും മോർ ദാൻ രണ്ടെന്നാണ് പറയുന്നത്. അതായത് രണ്ടിനേക്കാൾ കൂടുതൽ എഫക്റ്റ് വരും ഇത് രണ്ടും കൂടെ. പുക മദ്യപാനം മാത്രമായിട്ട് ഈ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിലോട്ട് നയിക്കുന്നു എന്നുള്ള, വായിലെ ക്യാൻസർ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് വലിയ പഠനങ്ങളില്ല. പക്ഷേ പുകയില പുകയില ഉപയോഗിക്കുന്ന ഒരാൾ മദ്യപാനി കൂടിയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് കൂട്ടാനായിട്ട് മദ്യപാനത്തിന് സഹായിക്കാൻ പറ്റും എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ സാർ ഈ ഒരു ശീലങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ പല്ല് നന്നായിട്ട് വൃത്തിയാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് ഈ കറ പിടിക്കുന്ന സാധ്യത കുറയും.
1: ഓക്കെ, അപ്പൊ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള രീതിയിൽ ഒന്ന്
0: ക്ലീൻ ചെയ്യാം. അതെ അതെ, ശരി സാർ.
2: ശരി, കൂർക്കം വലി ഇപ്പോൾ ആൾക്കാർ നേരിടുന്ന ഇപ്പോഴല്ല എല്ലാ കാലത്തും അതൊരു പ്രശ്നം തന്നെയാണ്. അതിന് ദന്താരോഗ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: തീർച്ചയായിട്ടും. അപ്പോൾ കൂർക്കം വലി പലപ്പോഴും നമ്മൾ സിനിമയിലൊക്കെ കോമഡി ആയിട്ടൊക്കെയാണ് എപ്പോഴും ചിത്രീകരിക്കാറ്. അപ്പോൾ കൂർക്കം വലി എന്ന് പറയുന്ന ഒരു ഒരു അസുഖമല്ല, അതൊരു ലക്ഷണമാണ് ആക്ച്വലി. ഇതിൻ്റെ അസുഖത്തിന് നമ്മൾ ശരിക്കും ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും. അല്ലെങ്കിൽ ഈ സ്ലീപ്പ് ആപ്നിയ പലതരത്തിലുണ്ട്. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയ ഉണ്ട്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ട്. ഒബ്സ്ട്രക്റ്റീവ് പേര് പറയുന്ന പോലെ തന്നെ എന്തോ ഒരു തടസ്സം കാരണം നമുക്ക് ഉറക്കത്തിൽ നമ്മുടെ ശ്വാസം നഷ്ടപ്പെടുന്നതാണ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞ്. അതായത് ഇതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മളറിയാതെ നമ്മുടെ ഉറക്കത്തിൽ ചില സമയങ്ങളിൽ നമ്മുടെ ശ്വാസം കുറച്ച് ഒന്ന് അതിൻ്റെ തോത് കുറയുകയോ ചില അവസരങ്ങളിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ആവുകയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ശ്വാസത്തിൻ്റെ ഗതി കുറയുന്നതിനെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഹൈപ്പോപ്നിയ എന്ന് പറയും. കംപ്ലീറ്റ് ആയിട്ട് കുറയുന്നതിനെ പറയുന്നത് ആപ്നിയ എന്നും പറയും. അപ്പോൾ ഇവ തമ്മിലൊരു അനുപാതമുണ്ട്, AHI എന്ന് പറയും, ആപ്നിയ ഹൈപ്പോപ്നിയ ഇൻഡെക്സ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ബേസിസിലാണ് നമ്മളതിനെ, അതൊരു 5 താഴെയൊക്കെ ആണെങ്കിൽ അതൊരു നോർമലാണ്, 5 മുതൽ 15 വരെ ആണെങ്കിൽ അത് മൈൽഡ് ആണെന്നും, 15 മുതൽ 25 വരെ ആണെങ്കിൽ അത് മോഡറേറ്റ് ആണെന്നും, 25 മുകളിലാണെന്നുണ്ടെങ്കിൽ അതിനെ സിവിയർ എന്നുള്ള രീതിയിലാണ് പെടുത്തുന്നത്. അപ്പോൾ ലോകത്തിൽ നോക്കിക്കഴിഞ്ഞാൽ പല ആൾക്കാരും മരിക്കുന്നതിൻ്റെ 4-ാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ. ക്യാൻസറും നമ്മുടെ ഹൃദ്രോഗവും അതുപോലെ തന്നെ അപകട മരണങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ 4-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് OSA.
2: നമ്മളിപ്പോൾ
0: അതെ അതെ, നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും മണിക്കൂറിൽ ഏതാണ്ട് ലോകത്ത് 23 ആൾക്കാർ OSA കാരണം മരണപ്പെടുന്നതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ദുർമേധസ് അല്ലെങ്കിൽ പൊണ്ണത്തടി, ഒബിസിറ്റി ഒക്കെ അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടറായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് ഹോം സ്ലീപ്പ് സ്റ്റഡി ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഒരു സംശയമുണ്ട്, നമ്മളൊരു കൂർക്കം വലിക്കുന്ന ആളാണ്, ഒരിക്കലും ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഏത് പേഷ്യൻറ്റോട് ചോദിച്ചാൽ നിങ്ങൾ കൂർക്കം വലിക്കുന്നുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയില്ല എന്ന് പറയും. ഇപ്പോൾ എന്നോട് ചോദിച്ചാൽ ഞാൻ കൂർക്കം വലിക്കുന്നുണ്ടോ എനിക്കറിയാൻ പറ്റില്ല, മാഡത്തിനും അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ അടുത്ത് കിടക്കുന്ന ആൾ, നമ്മുടെ ഇപ്പോൾ ഒരു ഭാര്യയുടെ കാര്യം ഭർത്താവിനോടോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യം ഭാര്യയോടോ സ്പൗസിനോട് ചോദിക്കുമ്പോഴായിരിക്കും ആ പുള്ളി കൂർക്കം വലിക്കുന്നുണ്ട് ഞാനല്ലേ കേൾക്കുന്നതെന്ന് പറയുന്നത് മറ്റേ ആളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിതൊന്ന് സ്ഥിരീകരിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യാവുന്ന ഹോം സ്ലീപ്പ് സ്റ്റഡി. ഇപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും ഹോം സ്ലീപ്പ് സ്റ്റഡി ഉണ്ട്, അത് നമ്മുടെ വീട്ടിൽ വന്നിട്ട് അവർ ചെയ്തു തരും. ഇപ്പോൾ ഇതിനകത്ത് നോക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ പോളിസോംനോഗ്രാഫി എന്ന് പറയും. 4 കാര്യങ്ങളാണ് നമ്മളവിടെ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ECG, അവിടെ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു വേരിയേഷൻസ് അറിയണം ഉറക്കത്തിൻ്റെ സമയത്ത്. അതുപോലെ തന്നെ EEG എന്ന് പറയാറുണ്ട്, ബ്രെയിനിലുണ്ടാകുന്ന ഇലക്ട്രോ എൻസെഫലോഗ്രാം ഉണ്ട്. പിന്നെ നമ്മൾ പല ആൾക്കാരും പറയും ഉറക്കത്തിൽ അറിയാതെ കാലൊക്കെ ആട്ടുന്നുണ്ട്, റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ അറിയാതെ പേശികളുടെ മൂവ്മെൻറ്റും അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോ മയോഗ്രാം എന്ന് പറഞ്ഞിട്ട് മസിലിൻ്റെ ഒരു വേരിയേഷൻ അറിയണം. കണ്ണുകളുടെ ബേസിലാണ് നമ്മൾ സ്ലീപ്പിനെ രണ്ടായിട്ട്, ഇപ്പോൾ റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പും ഉണ്ട്, നോൺ റാപ്പിഡ് REM സ്ലീപ്പും NREM സ്ലീപ്പ് എന്ന് പറയും. അപ്പോൾ ആ കണ്ണുകളുടെ മൂവ്മെൻറ്റ് അറിയാൻ വേണ്ടി EOG എന്ന് പറയും, ഇലക്ട്രോ ഓക്കുലോഗ്രാം. ഇത് 4 ചേരുന്നതിനാണ് പോളിസോംനോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്കൊരു ഗ്രാഫ് പോലെ ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ചെറിയ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ഇപ്പോൾ ഒബ്സ്ട്രക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ ഡെൻറ്റിസ്റ്റിന് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കീഴ്ത്താടിയിലാണ് നാക്ക് എപ്പോഴും വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നാക്ക് കുറച്ച് ബാക്കിലോട്ട് പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എയർ വേ നാക്ക് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ നമ്മുടെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കീഴ്ത്താടിയെ മുന്നോട്ട് കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിലുള്ള ചില പ്രത്യേകതര ഉപകരണങ്ങൾ രാത്രിയിൽ പേഷ്യൻറ്റിന് കൊടുത്തിട്ട് കിടത്തുക എന്നുള്ളതാണ്. അപ്പോൾ കീഴ്ത്താടിയെ ഒരു 2 മുതൽ 3 മില്ലിമീറ്ററോളം മുന്നോട്ട് വലിക്കുമ്പോൾ കീഴ്ത്താടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന നാക്ക് കൂടി ഫ്രണ്ടിലോട്ട് വരികയും എയർ വേ നന്നായിട്ട് ഓപ്പൺ ആയിട്ട് വളരെ നല്ല എന്താണ് ഈസി ആയിട്ട് നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് സഹായിക്കാൻ പറ്റുമെന്നുള്ളതാണ്. പക്ഷേ ഈ സ്ലീപ്പ് ആപ്നിയ രണ്ട് തരത്തിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു സെൻട്രൽ സ്ലീപ്പ് ആപ്നിയുണ്ട്. സെൻട്രൽ സ്ലീപ്പ് ആപ്നിയുടെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതിന് നാഡീവ്യൂഹം സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതിന് നിങ്ങളൊരു ന്യൂറോളജിസ്റ്റിനെയാണ് കാണേണ്ടത്. പക്ഷെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയ്ക്ക് നിങ്ങളുടെ ഡെന്റിസ്റ്റിനെയും ഇ എൻ ഡി ഡോക്ടറിനെയും കാണേണ്ടതായിട്ട് വരും. ഇതിന്റെ ഫൈൻ

0: സെഗ്മെൻറ്റ് ഇപ്പം സെൻട്രല് പോലെയുള്ള ആപ്നി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് സി പാപ്പും വെക്കേണ്ട. സി പാപ്പ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ വെച്ചുകൊണ്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടാവും, ആനയുടെ തുമ്പിക്കൈ പോലെ നീണ്ട ഒരു ഡിവൈസാണ്. പക്ഷേ അത് നമ്മളിങ്ങനെ ഫുൾ ടൈം അത് കൊണ്ട് നടക്കണം. പക്ഷെ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഡെന്റൽ അല്ലെങ്കിൽ ഇ എൻ ടിയിൽ കൊടുക്കുന്ന ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് എന്താണ് വെക്കാനായിട്ട് കുറച്ചുകൂടി സിമ്പിളാണ്. രാത്രിയിൽ നമ്മുടെ നോർമലി ഇപ്പോൾ ഒറ്റ കമ്പിയൊക്കെ ഇടുന്ന ആൾക്കാർ ചെയ്യുന്നത് പോലെ ഒരു ചെറിയൊരു ഡിവൈസ് വായിൽ വെച്ചുകൊണ്ട് കിടന്നാൽ മതിയാവും, നമ്മുടെ ഈ ഒരു സ്ലീപ്പ് ആപ്നിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ കൂർക്കമ്പലി എഴുതി തള്ളാതെ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമായിട്ട് കണ്ട് അത് പരിഹരിക്കേണ്ടതാണ്.
1: ആൾക്കാർ പൊതുവേ കൂർക്കംവലി കാരണം ഉണ്ടാകുന്ന ശബ്ദം ഉണ്ടാകുന്ന ശല്യം മാത്രമേ
0: കണക്കാക്കാറുള്ളൂ,
1: ആരോഗ്യ പ്രശ്നങ്ങൾ മനസ്സിലാക്കാറില്ല. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് സനലാണ്, ഞാൻ നീയാറ്റിങ്ങരയിൽ നിന്നാണ്.
1: സംസാരിച്ചോളൂ, റേഡിയോ വോളിയം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വെക്കണേ.
2: ശരി ശരി. എന്റെ അമ്മയുടെ പല്ലാണെങ്കിൽ എല്ലാം ഇളക്കിയിട്ടുണ്ട്.
0: അമ്മയ്ക്ക് എത്ര വയസ്സായി സാർ?
2: അമ്മയ്ക്ക് 60 വയസ്സ് കഴിഞ്ഞു.
0: ശരി.
2: പിന്നെ എനിക്കാണെങ്കിൽ മുകളിലത്തെ പല്ല് ഇനി 3 എണ്ണേ ഉള്ളു, ബാക്കി എല്ലാം കൊച്ചിയിലെ 13-15 വയസ്സായപ്പോഴേ കേടായല്ലാം ഇളക്കി.
0: 13-15 വയസ്സായപ്പോ എല്ലാ പല്ലും ഇളക്കിയോ?
2: എല്ലാ 15 വയസ്സ് മുതലേ ഇളക്കാൻ തുടങ്ങി. ഇപ്പൊ എനിക്ക് 50 വയസ്സായി, ഏകദേശം പല്ല് ഇനി 3 പല്ലേ
0: ഉള്ളു. ശരി.
2: ഇപ്പൊ എന്റെ മക്കൾക്ക് 18-23 വയസ്സായി.
0: ശരി.
2: അവർക്ക് ഇപ്പം മുകളിലത്തെ പല്ല് ഏകദേശവും കേടായി വന്നു. ഞാൻ എല്ലാം ഓരോന്ന് കേട് വരുമ്പോ അടച്ചടച്ച് പറഞ്ഞു, പക്ഷെ കംപ്ലീറ്റ് കേടായി വന്നു. അടുത്തിപ്പോ ഇപ്പൊ ഇരിക്കുന്ന പല്ല് എല്ലാം പൊടിഞ്ഞു പൊടിഞ്ഞു.
0: സാറിന്റെ സംശയം പാരമ്പര്യമാണോന്നാണോ സംശയം?
2: ഓ അങ്ങനെ, അതാണോ സംശയം? പിന്നെ ഇതിന് വല്ല പ്രതിവിധി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട്.
0: സാറിന് ഇനി 3 പല്ലേ ഉള്ളൂ.
2: ഇനി 3 പല്ലേ ഉള്ളൂ, ബാക്കി എല്ലാം ഞാൻ എല്ലാ ദിവസവും 2 നേരം പല്ല് കഴിച്ച് നല്ല വൃത്തിയാക്കണം. എന്നിട്ടും എന്ത് ചെയ്യും?
0: എങ്ങനെയാണ് പല്ല് തേക്കുന്നത്? ഉമിക്കിരി ഇട്ടാണോ പല്ല് തേക്കുന്നത്?
2: ഇല്ല, ബ്രഷ് ഇട്ട് തന്നെ. ബ്രഷ്
0: ഇട്ട് തന്നെയാണ് തേക്കുന്നത്. ഒരുപാട് സമയം പല്ല് തേക്കുമായിരുന്നു? 10 മിനിറ്റ് ഒക്കെ തേക്കുമായിരുന്നു പല്ല് വിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്?
2: ഇല്ല, അങ്ങനെ തേക്കില്ല, കുറച്ച് തന്നെ സമയം എടുക്കും.
0: ഈ എടുത്ത ഈ പോയ പല്ലുകളെല്ലാം കേട് വന്നിട്ട് പോയതാണോ അതോ പല്ലുകൾക്ക് ഇളക്കം വന്നിട്ട് പോയത്?
2: എല്ലാം കേട് വന്നു പോയതാണ്. എല്ലാം നല്ല ബലമുള്ള പല്ല്, നല്ല വേരൊക്കെ പുഴുതെടുക്കാൻ ഭയങ്കര പാടായിരുന്നു, പക്ഷെ കേടായിട്ട് പൊടിഞ്ഞു പൊടിഞ്ഞ് കേടായ കംപ്ലീറ്റ് ഇല്ലാതായി.
0: ശരി, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇപ്പൊ മക്കൾക്ക് 17-23 വയസ്സുണ്ടല്ലേ?
2: വയസ്സുണ്ട്. അവർക്കും ഇതേ എന്റെ അതേപോലെ മുകളിലത്തെ പല്ല്.
0: അവരെ പല്ലൊന്നും എടുത്തിട്ടില്ലല്ലോ, ഇപ്പൊ കേടായിട്ട് നിൽക്കുന്നു, ഒന്നും എടുത്തിട്ടില്ലല്ലോ.
2: എല്ലാം ഈ കേട് വന്നതിനും കൂടെ മുട്ട ഞാൻ കൊണ്ട് അടച്ചടച്ച് വിടും, പക്ഷെ കേടായി വന്നു, എല്ലാം കേടായി വന്നു.
0: അതായത് നമുക്കിപ്പോ പാരമ്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാല് അതിനകത്ത് ഒരു 10% അതിനകത്ത് ചില ജനറ്റിക് ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. ഇപ്പൊ ഈ പ്രത്യേകിച്ച് അത് ദന്തക്ഷേത്രങ്ങളെ കൂടുതലായിട്ട് മോണരോഗത്തില് ഇപ്പൊ പാരമ്പര്യത്തിന് ഒരു ചെറിയൊരു ഇതുണ്ട്, ഒരു ഫാക്ടർ ഉണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. അല്ലാതെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോ ചില ആൾക്കാരിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ പല കുട്ടികളുടെ അമ്മമാര് വന്നിട്ട് പറയും, ഇപ്പൊ എന്റെ മോൻ നന്നായിട്ട് പല്ല് കഴിക്കും 2 നേരം, അവനാണെങ്കിൽ വല്ലപ്പോഴും 1-2 മിഠായി കഴിക്കത്തേ ഉള്ളൂ, പക്ഷെ അവന്റെ വായിൽ എപ്പോഴും കേടാണ്. പക്ഷെ വീടിനടുത്തുള്ള ഒരു പയ്യനെ എപ്പോഴും ഓരോ മണിക്കൂറും മിഠായി കഴിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവന്റെ വായിലാണെങ്കിൽ കേടൊന്നുമില്ല. അപ്പൊ ഇതങ്ങനെ സംഭവിക്കുന്നു, ഈ ഒരു വിരോധാഭാസം. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് പല്ലില് ദന്തക്ഷയ അല്ലെങ്കിൽ കേട് വരണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അതിനകത്ത് പല്ലിന്റെ ഒരു ഘടനയുണ്ട്. പല്ലിന്റെ ഘടന എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ അണപ്പല്ലും സാറിന്റെ അണപ്പല്ലും ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കില്ല. എല്ലാ അണപ്പല്ലാണെന്നുണ്ടെങ്കിലും ചില ആൾക്കാരുടെ അണപ്പല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും പിറ്റ്സ് ആൻഡ് ഫിഷേഴ്സ് കൂടുതലായിരിക്കും, അതിനകത്ത് കുറച്ച് കുണ്ടും കുഴിയും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ കുഴിഞ്ഞ പ്രതലത്തിലുള്ള അണപ്പല്ലായിരിക്കും. ചില ആൾക്കാർക്ക് കുറച്ചുകൂടി ഫ്ലാറ്റ് ആയിട്ടുള്ള, നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ട് പോലെ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള അണപ്പല്ലുകളും ഉണ്ടാവും. അപ്പോൾ ഫ്ളാറ്റ് ആയിട്ടുള്ള അണപ്പല്ലാണെങ്കിൽ സാറിപ്പോൾ ഒരുപാട് മധുരമൊക്കെ കഴിച്ചാലും അതിനകത്ത് ഒരുപാട് ഐറ്റംസ് തങ്ങി നിൽക്കാനുള്ള സാധ്യത കുറവാണ്. ഇപ്പം ജസ്റ്റ് നമ്മളൊന്ന് ഒന്ന് ഓടിച്ച് വാ കഴുകുമ്പോഴത്തേക്കും ചിലപ്പോൾ സാറിൻ്റെ ആ പല്ല് ഫുള്ള് ക്ലീൻ ആവും. പക്ഷെ കുറച്ചുകൂടെ കുഴിഞ്ഞ അണപ്പല്ലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരിപ്പോൾ ഒരു ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു മധുരം തന്നെ വേണമെന്നില്ല, ഇപ്പോൾ എക്ലെയർ മിഠായിയോ ചോക്ലേറ്റ് ഒന്നും വേണമെന്നില്ല. നമ്മളിപ്പോൾ ഒരു ചോറിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു അവിയൽ കഴിച്ചെന്നിരിക്കട്ടെ, അതായത് ഒരു തേങ്ങക്കൊത്താണെങ്കിലും മതി. തേങ്ങക്കൊത്ത് ചിലപ്പോൾ അവിടെ ആ ഒരു വളരെ ഈ പറഞ്ഞ കുഴിവുള്ള ഭാഗത്ത് ചിലപ്പോൾ അവിടെ ഇങ്ങനെ കുറേ നേരം പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഒരു ഭക്ഷണ പദാർത്ഥം നമ്മുടെ പല്ലിൽ പറ്റിപ്പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ക്രിട്ടിക്കൽ പി എച്ച് എന്ന് പറയും. ഒരു നമ്മുടെ ആ വായിലെ പി എച്ചിൻ്റെ അളവ് വ്യത്യാസപ്പെടുകയും അവിടെ അണുക്കൾ ഉടനെ ആക്ട് ചെയ്തിട്ട് അതിനകത്ത് അതിനെ പല്ല് പല്ലിനെ ചെറുതായിട്ട് ദ്രവിപ്പിക്കാനുള്ള പ്രക്രിയകൾ അവിടെ തുടങ്ങുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് പല്ലിൻ്റെ സർഫസ്, അതായത് പ്രതലം, ഒരു ഫാക്ടറാണ്. പിന്നെ ചില ആൾക്കാരുടെ വായിലുണ്ടാകുന്ന ഈ പറഞ്ഞ ഓറൽ ക്യാവിറ്റിയിലുള്ള ബാക്ടീരിയയുടെ തോതും മറ്റൊരാളുടെ വായിലുള്ള ബാക്ടീരിയയുടെ തോതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ആ ഒരു ടൂത്തിൻ്റെ സ്ട്രക്ചറും സബ്സ്ട്രേറ്റും ഒക്കെ തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രീതിയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു നേച്ചറുണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട്. ഇപ്പം നമ്മൾ കുട്ടികളുടെ അമ്മമാർ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും ഇപ്പോൾ ഐസ്ക്രീം കൊടുത്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല, ഐസ്ക്രീം കാരണം

അലിഞ്ഞ് പോകും, ഇവാപറേറ്റ് ചെയ്ത് പോകും. അപ്പോൾ കുട്ടി ചോക്ലേറ്റും ഐസ്ക്രീമും വേണമെന്ന് പറഞ്ഞ് കരയുമ്പോൾ ചോക്ലേറ്റ് വാങ്ങി കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കുന്നതാണ്. കാരണം ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് വിഷമാവും. കാരണം ഇതൊക്കെ കഴിക്കേണ്ടത് ചെറിയ പ്രായത്തിലാണല്ലോ, അപ്പം പല്ലിന് കേടുവരുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ മധുരം ഒന്നും തന്നെ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ അതും അതൊരു നല്ല കാര്യമല്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ കുറച്ചൊക്കെ നമ്മളിപ്പോൾ ചോക്ലേറ്റ് വേണമെന്ന് കരയുന്ന കുട്ടി, അല്ലെങ്കിൽ ഇപ്പോൾ ലഡുവോ ജിലേബിയോ ഒക്കെ വേണമെന്ന് പറഞ്ഞ് കരയുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ബിറ്റ്വീൻ മീൽ സ്നാക്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാതെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ മധുരപദാർത്ഥങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഇപ്പോൾ ഒരു ലഡു കഴിക്കണമെന്ന് പറയുകയാണെങ്കിൽ രാവിലെ പുട്ടോ ദോശയോ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ലഡു കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ടൊന്ന്

0: എപ്പോഴും നമ്മൾ ബിറ്റ്വീൻ മീൽ സ്നാക്കിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാതെ പ്രധാനപ്പെട്ട ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ മധുരപദാർത്ഥങ്ങൾ വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഇപ്പോൾ ഒരു ലഡു കഴിക്കണമെന്ന് പറയുകയാണെങ്കിൽ രാവിലെ പുട്ടോ ദോശയോ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ലഡു കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ ആ ഭക്ഷണം കഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വാ കഴുകും, അവിടെ പാരൻസിൻ്റെ ഒരു ശ്രദ്ധയും കൂടെ വരും. പക്ഷേ നമ്മൾ ഈ 11 മണിക്കുള്ള സ്നാക്സിൽ ബിസ്ക്കറ്റുമൊക്കെ കൊടുത്തു കഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടി കൃത്യമായിട്ട് കഴുകണമെന്നില്ല. പിന്നെ ചിലപ്പോൾ രാത്രി അമ്മയൊക്കെ ശ്രദ്ധിച്ചിട്ട് ഡിന്നറിൻ്റെ സമയത്തായിരിക്കും ശരിക്കും പറഞ്ഞ് നന്നായിട്ട് വാ കഴുകുന്നത്. അപ്പോൾ എപ്പോഴും ഇൻ ബിറ്റ്വീൻ മീൽ സ്നാക്കിങ് ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ദന്തക്ഷയത്തിൻ്റെ തോത് കുറയും. പിന്നെ നമ്മൾ കുട്ടികൾക്ക് സ്കൂളിൽ വാട്ടർ ബോട്ടിൽ കൊടുത്തയക്കുമ്പോഴത്തേക്കും ഇപ്പോൾ പുതിയ വാട്ടർ ബോട്ടിലൊക്കെ മേടിക്കുമ്പോൾ സിപ്പിംഗ് ടൈപ്പ് ഓഫ് വാട്ടർ ബോട്ടിൽ ഒഴിവാക്കിയിട്ട് നമ്മൾ വലിയ ആൾക്കാർ കുടിക്കുന്ന പോലെയുള്ള വലിയ വാവട്ടത്തിലുള്ള വാട്ടർ ബോട്ടിൽ തന്നെ വാങ്ങിച്ചു കൊടുക്കുക. അപ്പം വെള്ളം പൊക്കി ഒഴിച്ചു കുടിക്കുമ്പോഴത്തേക്കും കുറച്ചൊക്കെ പല്ലിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഫുഡ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഇളകിയിട്ട് വയറ്റിൻ്റെ അകത്തോട്ട് പൊയ്ക്കോളും. പക്ഷെ വീണ്ടും സിപ്പിംഗ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഫുഡ് പാർട്ടിക്കിൾ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കുഴിവുള്ള പല്ലാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇപ്പോൾ ഒരു കുട്ടികൾക്ക് നമ്മളിപ്പോൾ ബിസ്ക്കറ്റ് കൊടുത്തിട്ടാൽ തന്നെ ഇരിക്കട്ടെ, ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഒരു ബർത്ത്ഡേ വന്നിട്ടൊരു ക്ലാസ്സിലൊരു മിഠായി കഴിച്ചെന്നിരിക്കട്ടെ, അപ്പോൾ 11 മണിക്ക് കഴിക്കുന്ന മിഠായിയുടെ അംശം പിന്നെ നീക്കം ചെയ്യുന്നില്ല. അപ്പോൾ രാത്രി ഒരു 8 മണിക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്തായിരിക്കും. ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞാൽ കൂടിയും ഒരു എനിക്ക് തോന്നുന്നു ഒരു 20-30% കുട്ടികൾ ഇപ്പോഴും 2 നേരം ബ്രഷ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല. അപ്പം തലേ ദിവസം രാവിലെ 11 മണിക്ക് കഴിച്ചാൽ എന്താ ഈ പറഞ്ഞ മിഠായി ക്ലീൻ ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ 7 മണിക്ക് ബ്രഷ് ചെയ്യുന്ന സമയത്തായിരിക്കും. ഇത്രയും സമയം വായിൽ ഇത് പറ്റി പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ OCT എന്ന് പറയും, ഓറൽ ക്ലിയറൻസ് ടൈം എന്ന് പറയും, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര ഫാസ്റ്റായിട്ടാണ് വായിൽ നിന്ന് ഒരു ഭക്ഷണ പദാർത്ഥം നീക്കം ചെയ്യപ്പെടുന്നത് അത്രയും നമുക്ക് കേട് വരാനുള്ള സാധ്യത കുറയും. അപ്പം മറ്റേ കുട്ടി ഇഷ്ടംപോലെ ആഹാരം കഴിക്കുക, ഈ പറഞ്ഞതുപോലെ മിഠായി കഴിക്കുന്നുണ്ടെങ്കിലും അവൻ ഇടയ്ക്ക് കൃത്യമായിട്ട് വാ കഴുകുന്നുണ്ടാവും. അവൻ 10 എണ്ണം കഴിച്ചാലും ഇടയ്ക്ക് വാ കഴുകുന്നുണ്ടാവും. നമ്മുടെ കുട്ടി 1 എണ്ണം കഴിച്ചിട്ട് വാ കഴുകുന്നത് പിറ്റേ ദിവസമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് അവൻ്റെ അമ്മ ഇങ്ങനെ പരാതി പറയുന്നത്, എൻ്റെ മോൻ 1 കഴിക്കുന്നുള്ളൂ പക്ഷേ അവന് കേട് വരുന്നുണ്ട്, മറ്റേ ആൾ 10-12 കഴിക്കുന്നു കേട് വരുന്നില്ല. കാരണം ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് വരണം. ഇതിനകത്ത് പല്ലിൻ്റെ സ്ട്രക്ചറുണ്ട്, അതിനകത്ത് വായിലുള്ള ബാക്ടീരിയയുടെ തോതുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, OCT ഏറ്റവും പ്രധാനമായിട്ട്. OCT പണ്ടില്ലായിരുന്നു, നമ്മൾ കെരീസ് ട്രയാഡ് എന്നാണ് പറഞ്ഞിരുന്നത്. 3 കാര്യങ്ങൾ ഈ ഓറൽ ക്ലിയറൻസ് ടൈം കൂടെ ആഡ് ചെയ്തിട്ട് ലേറ്റസ്റ്റ് ആയിട്ടാണ് കെരീസ് ടെട്രാഡ് എന്ന് പറഞ്ഞ് 4 കാര്യങ്ങൾ ഒരുമിച്ച് വരണമെന്നുള്ളത്. പിന്നെ സാർ പറഞ്ഞാൽ ഇപ്പോൾ പല്ല് പൊടിയുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനം വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാരണമാണ്. പല ആൾക്കാർ പ്രത്യേകിച്ച് കോവിഡിന് ശേഷം നമ്മൾ ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വീട്ടിനകത്തിരുന്ന സമയത്തൊക്കെ ഈ സൺലൈറ്റ് ഒന്നും കൊള്ളുന്നില്ല ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും. അപ്പോൾ 6 മുതൽ 8 മണി വരെയുള്ള സമയത്തുള്ള രാവിലത്തെ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ തന്നെ നമ്മളൊക്കെ പണ്ടുള്ള ആൾക്കാരൊക്കെ ഇപ്പോൾ സാറിനൊക്കെ ആണെങ്കിൽ പല്ല് പോയെന്ന് പറഞ്ഞു, പക്ഷേ പണ്ട് സാറൊക്കെ ഈ പറഞ്ഞത് പണ്ടുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞതുപോലെ എത്രത്തോളം എക്സസൈസ് സൂര്യപ്രകാശം കൊണ്ട് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫാക്ടറാണ്. അപ്പം സാറ് പറഞ്ഞു ഉറപ്പുള്ള പല്ലായിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണയായിട്ട് പല്ലിൻ്റെയും എല്ലിൻ്റെ ഉറപ്പിന് പ്രധാനപ്പെട്ട ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കേടുവരാതിരിക്കാനും വൈറ്റമിൻ ഡി ധാരാളം അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ തൈര് പോലെയുള്ളത്, ക്യാരറ്റ് പോലെയുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ഏത്തപ്പഴം, ബനാന, പിന്നെ കുറച്ചൊക്കെ റെഡ് മീറ്റ് നമുക്ക് കഴിക്കാം, മട്ടനും ബീഫും ഒക്കെ കഴിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിനകത്ത് വൈറ്റമിൻ ഡി കിട്ടുന്നതാണ്. ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശം എന്നുള്ളതാണ്. അപ്പോൾ സൂര്യപ്രകാശം കൊള്ളുക, വൈറ്റമിൻ ഡി ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുക. വൈറ്റമിൻ ഡി ഒരു 30-35 ഉള്ളത് നല്ലതാണ്. അതിൽ താഴെയാണെന്നുണ്ടെങ്കിൽ മാക്സിമം വൈറ്റമിൻ ഡി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യം നിലനിർത്താനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം 2 നേരം നമ്മൾ ബ്രഷ് ചെയ്യുക. പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ ഈ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഭക്ഷണങ്ങൾ കഴിച്ചാൽ ഉടനെ തന്നെ പേസ്റ്റ് ഉപയോഗിക്കണം എന്നില്ല, ജസ്റ്റ് ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്രഷ് ചെയ്യാം, അല്ലെങ്കിൽ വായ നന്നായിട്ടൊന്ന് കഴുകിയാലും മതിയാവും. അപ്പോൾ തന്നെ നമുക്ക് ഈ ദന്തക്ഷയം വരാനുള്ള സാധ്യത കുറയും എന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ഇപ്പോൾ പലരും വിട്ടുപോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ഡോക്ടേഴ്സിനെയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് പല ടെസ്റ്റുകളും ഒക്കെ ചിലപ്പോൾ എഴുതിത്തരും. ഇപ്പോൾ ചില ഡോക്ടേഴ്സ് ടെസ്റ്റ് എഴുതിയില്ലെങ്കിലാണ് നമുക്ക് വിഷമം വരുന്നത്. പക്ഷേ ഡെൻ്റലിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ ചില പ്രധാനപ്പെട്ട ന്യൂട്രിയൻസ് ഉണ്ട്, അത് ചിലപ്പോൾ ഈ വൈറ്റമിൻ ഡി അതിനകത്ത് ഒന്നാണ്. അതോടൊപ്പം തന്നെ സിങ്ക് എന്ന് പറയുന്ന ന്യൂട്രിയൻറ്റും സെലീനിയവും മെഗ്നീഷ്യവും പോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ സിങ്കിൻ്റെയോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെയോ സെലീനിയത്തിൻ്റെയോ ഫോസ്ഫറസിൻ്റെയോ മെഗ്നീഷ്യത്തിൻ്റെയൊക്കെ തന്നെ ഒരു ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോഴും അത് നമ്മുടെ ഉറക്കത്തിനെയും ബാധിക്കും, നമ്മുടെ ഈ പറഞ്ഞതുപോലെ ഓറൽ ഹെൽത്തിനെയും ബാധിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ ഈ കാൽഷ്യവും മെഗ്നീഷ്യവും ഇടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്.
1: അപ്പോൾ ശ്രോതാവിൻ്റെ സംശയം മാറി എന്ന് വിചാരിക്കുന്നു. സാറെ, വായ്പുണ്ണ് അടിക്കടി ഉണ്ടാകുന്നത് മോണരോഗത്തിൻ്റെ ലക്ഷണമാണ്?
0: അല്ലല്ല, വായ്പുണ്ണ് അടിക്കടി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ടെക്കീസ് ഒക്കെ ഉണ്ട്, ഇപ്പോൾ ഒരുപാട് നമ്മൾ ഈ ഡെഡ് ലൈൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ സ്ട്രെസ്ഫുൾ ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ റൗണ്ട് ദ ക്ലോക്ക്, ഇപ്പോൾ ജെറ്റ് ലാഗും ഒക്കെ വരും അവർക്ക് ചില സമയത്ത്. അവർ ചിലപ്പം രാത്രി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഈ

0: ഇതുപോലെ പകൽ സമയത്തും ഏതാണ്ട് 10-15 മണിക്കൂറോളം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത്രയും മാനസിക സമ്മർദ്ദം അനുഭവപ്പെടുമ്പോഴത്തേക്കും നമുക്ക് വായ്പുണ്ണ് വരാനൊരു ഒരു കാരണമാണ്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷൻ കാരണം വരാം. നമുക്കിപ്പോൾ ഒരു നിർജ്ജലീകരണം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കുടിക്കുന്നില്ല. കുറഞ്ഞ നമ്മൾ 8 മുതൽ 12 ഗ്ലാസ്, 2 മുതൽ 3 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. അപ്പോൾ വെള്ളം കുടിക്കുന്നില്ല എന്നുണ്ടെന്നുള്ള അതൊരു ഫാക്ടറാണ്. പിന്നെ ചില ഈ പറഞ്ഞതുപോലെ ചില വൈറൽ പനികൾ വരുമ്പോഴത്തേക്കും, വൈറൽ ഫീവർ വരുമ്പോഴത്തേക്കും വാക്കിയാത്തും അതിൻ്റെ ചേഞ്ചസ് വരും. ഇപ്പോൾ നമുക്ക് തന്നെ ചിക്കൻ പോക്സ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഡെങ്കു വരുന്ന സമയത്തോ ഒക്കെ തന്നെയും അപ്പോൾ അത്തരത്തിലുള്ള ചേഞ്ചസ് വരുമ്പോഴത്തേക്കും ചെറിയതായിട്ട് നമുക്ക് വായിൽ ചേഞ്ചസ് വരാം. മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി, പ്രത്യേകിച്ച് ബി കോംപ്ലക്സിലുള്ള ചില വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി വരുന്ന സമയത്തും, മോണയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി വരുമ്പോൾ മോണയിൽ ഉണ്ടാകുന്നതിനെ നമ്മൾ സ്കൂൾ കാലഘട്ടം തൊട്ടേ പഠിക്കുന്നുണ്ട്, സ്കർവി എന്ന് പറയും. ഇപ്പോൾ സ്കർവി കാരണം ഉണ്ടാകുന്ന മോണരോഗത്തിന് സ്കോർബ്യൂട്ടിക് ജിഞ്ചിവൈറ്റിസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ സ്കർവി വൈറ്റമിൻ സി എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സിയും സിങ്കും ഈ പറഞ്ഞതുപോലെ ഈ കൊളാജൻ ഉണ്ടാകാനായിട്ട് മെച്ചുറിയാനായിട്ട് കൊളാജൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീനാണ് നമ്മുടെ മോണയ്ക്കകത്തുള്ളത് പ്രധാനമായിട്ടും. അപ്പോൾ കൊളാജൻ്റെ ഒരു മെച്ചുറേഷന് സഹായിക്കുന്ന രണ്ട് കോഫാക്ടേഴ്സാണ് വൈറ്റമിൻ സിയും സിങ്കും എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റമിൻ സി കുറയുമ്പോഴത്തേക്കും മോണയുടെ ബലം കുറയുകയും മോണ പെട്ടെന്ന് ചെറുതായിട്ടൊരു പുതിയ ബ്രഷൊക്കെ വാങ്ങുമ്പോഴത്തേക്കും ബ്ലീഡ് ചെയ്യുന്ന പോലെ തൊട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ മോണ ബ്ലീഡ് ചെയ്യുന്ന അവസ്ഥയിലോട്ട് വരും. അപ്പോൾ വൈറ്റമിൻസ് കുറയുമ്പോഴും അതും വായ്പുണ്ണ് ഉണ്ടാകാനായിട്ട് കാരണമാവും. പ്രത്യേകിച്ച് ബി കോംപ്ലക്സ് വൈറ്റമിനോ അല്ലെങ്കിൽ വൈറ്റമിൻ എയുടെ കുറവ്. വൈറ്റമിൻ എ ആണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ പറഞ്ഞ ടിഷ്യൂസ് തമ്മിൽ നന്നായിട്ട് ഒരു ബ്ലീഡിങ് വരാത്ത രീതിയിൽ ടിഷ്യൂസിൻ്റെ ഒരു ഗ്രോത്തിന് വളരെ സഹായിക്കുന്നത്. അപ്പോൾ വായിലും വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ബി കോംപ്ലക്സ്, ഡി, ഈ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ വൈറ്റമിൻ തന്നെ, കെ യു ഒക്കെ തന്നെ ഈ ഇതിൻ്റെ നമ്മുടെ ഓറൽ ഹെൽത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് ഒക്കെ തന്നെ നമുക്ക് വായ്പുണ്ണിന് കാരണം. പലരും ആൾക്കാർ വിചാരിക്കുന്ന വായ്പുണ്ണ് ക്യാൻസർ ആണോ എന്ന് തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. വായ്പുണ്ണെന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 മുതൽ 14 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറിപ്പോവും. പക്ഷേ നമ്മൾക്ക് 2 അല്ലെങ്കിൽ 3 ആഴ്ചയിൽ കൂടുതൽ മാറാതെ നിൽക്കുന്ന മുറിവുകളുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ 1 മാസം വരെയൊക്കെ മുറിവ് നിന്നേക്കാം. നിങ്ങൾ ഡയബറ്റിക് പേഷ്യൻ്റ് അല്ലാത്ത പക്ഷം ഒരു മുറിവ് വായിൽ വന്നിട്ട് 3 ആഴ്ചയായിട്ടും കരിയാതെ നിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ വായിൽ ഒരു വെളുത്തതോ ഒരു ചുമന്നതോ ആയിട്ടുള്ളൊരു പാട് എത്രയായിട്ടും മായാതെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ഡെൻറ്റിസ്റ്റിനെ കാണിച്ചൊന്ന് പരിശോധിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. അത് ക്യാൻസർ ആണോ നിർബന്ധമില്ല, പക്ഷെ അല്ലാന്ന് ഉറപ്പുവരുന്നത് നമുക്ക് കുറച്ചുകൂടി ഒരു എയർലി സ്റ്റേജിൽ പ്രിവെൻ്റ് ചെയ്യാനായിട്ട് സഹായിക്കും.
1: അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ ഹലോ
1: ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: ഞാൻ മാർത്തല്ലൂരിന്ന് ഷീജയാണ്.
1: ആ ഡോക്ടർ ജി ആർ മണികണ്ഠൻ ഉണ്ട്, സംസാരിച്ചോളൂ.
0: നമസ്കാരം ഷീജ, ചോദിച്ചോളൂ.
2: നമസ്കാരം സർ.
0: നമസ്കാരം.
2: ഞാൻ മാറിനൂരിന്ന് ഷീജയാണ്.
0: കേട്ടു കേട്ടു, പറഞ്ഞു.
2: എനിക്ക് 56 വയസ്സായി.
0: ശരി.
2: പിന്നെ ഞാൻ സാധാരണ പല്ല് തേക്കാതെ ഒന്നും കഴിക്കാറില്ല. ഒരു ചായ പോലും ഞാൻ പല്ല് തേച്ചിട്ട് എന്റേതാണ് ഇഷ്ടം. അങ്ങനെ ഇരിക്കെ ഞാൻ ഇപ്പോ എന്റെ പല്ലില് ഇടയുണ്ട്. അത് മുമ്പ് കമ്പി ഇടാനായിട്ട് ഇടയിട്ടതാണ്, പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ആഹാരങ്ങൾ കഴിച്ചിട്ട് നല്ലവണ്ണം പാ കഴുകാറുണ്ട്. ചിലപ്പോ രാത്രിയിൽ പല്ല് തേക്കും. പിന്നെ എന്നാലും നല്ലവണ്ണം പാ കഴുകാറുണ്ട്. ഇപ്പൊ പല്ല് നല്ല വേദന, ഒരു ഒരു പല്ലിന് കേടായി, അത് ഇളകാറായി. അത് പല്ല് ആട്ടം ഇല്ലാത്തത് കൊണ്ട് അത് ഇളക്കിയില്ല. അതൊന്ന് ഇളക്കണമെന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ ആഹാര സാധനങ്ങൾ ഈ ഇടത് ഭാഗത്ത് വെച്ചാണ് കഴിക്കുന്നത്. ഈ വലത് സൈഡിലുള്ള ഒരു പല്ലിന്
0: വേദനയുണ്ട്.
2: വേദന ആ വേദനയുണ്ട്.
0: സംശയം, അത് എടുക്കണോ വേണ്ടെന്നുള്ളതാണോ സംശയം?
2: ആ ശരി, അത് അടയ്ക്കണോ അതോ അത് എടുത്തു മാറ്റണോ എന്നാണ് പിന്നെ ഒരു സംശയം. നല്ലവണ്ണം വേദനയുണ്ട്. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചു, അപ്പൊ പറഞ്ഞു പിന്നെ
0: റൂട്ട് കനാൽ ചെയ്യാന്ന് പറഞ്ഞു. റൂട്ട് കനാൽ ചെയ്യാന്ന് പറഞ്ഞു.
2: വേദനയ്ക്കുള്ള ഗുളി, ആ വേദനയ്ക്കുള്ള ഗുളികയുണ്ട്. അത് ഇത് ഇത് വേറെ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ കാണിച്ചു നോക്കണം. ഈ പല്ലുമായിട്ട് സംബന്ധിച്ച ഒരു ഒരു ആശുപത്രിയിൽ കാണിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മേഡം, ഇത് എനിക്കിത്തിരി വേദന കുറയാൻ തൽക്കാലം മരുന്ന് തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
0: ശരി, ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ അമ്മ പറഞ്ഞു പണ്ട് കമ്പി ഇടാനായിട്ട് അതിന്റെ ഇട ഒരു വിടവൊക്കെ ഉണ്ടായിരുന്നു, അത് പക്ഷെ കറക്റ്റ് ആയിട്ട് അന്ന് ഇടാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് ആ വിടവോടെ കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ അതിനകത്ത് കയറിയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കമ്പി ഇടാനായിട്ട് പ്രായം ഒന്നും ഒരു വിഷയം

0: അല്ലേ. ഇപ്പം 56 വയസ്സെന്ന് പറഞ്ഞാൽ നമുക്ക് 70 വയസ്സുള്ള ആളിനും കമ്പി ഇടാം. പക്ഷെ നമ്മുടെ മോണയുടെ ആരോഗ്യമാണ് പ്രധാനം. അപ്പം അല്ല, ആ ചിലര് പറയുന്നോണ്ടാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. 30 വയസ്സ് കഴിഞ്ഞിട്ടും കമ്പി ഇടാം, നമുക്ക് 70 വയസ്സിലും കമ്പി ഇടാം. അപ്പൊ അതിനകത്ത് വേണ്ടെന്ന് പറഞ്ഞാൽ മോണ നല്ല ആരോഗ്യമായിട്ടിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, പ്രായത്തിനൊരു ഒരു ഒരു ഘടകമേ അല്ല. അപ്പൊ എപ്പോഴും നമ്മള് ഈ പല്ല് നിരതെറ്റിയിരിക്കുമ്പോഴത്തേക്കും അവിടെ ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് കയറിയിരുന്നിട്ട് പല്ലിന് കേടുവരാനും പല്ലിന് മോണരോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ ആ ഇപ്പൊ വേദനയുള്ള ആ പല്ലിനെ എങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്ത് പരിഹരിക്കുക എന്നുള്ളത് ആദ്യം നോക്കുക. അപ്പൊ അത് ചെറിയൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചെടുക്കുക, അല്ലെങ്കിൽ ആഴത്തിലോട്ട് പല്ലിന്റെ മറ്റേ നമ്മുടെ ഈ ബ്ലഡ് വെസലിലോട്ടൊക്കെ അകത്തുള്ള രക്തക്കുഴലിലോട്ടൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേര് ചികിത്സ എന്ന് പറയും. വേരിൻ്റെ അകത്തുള്ള ആ പഴുപ്പൊക്കെ മാറ്റിയിട്ട് നമ്മൾ അടച്ചെടുക്കുന്നതാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്ത് നമുക്കതിനെ രക്ഷപ്പെടുത്താൻ പറ്റും. എന്നിട്ട് ഈ ബാക്കിയുള്ള ഗ്യാപ്പുകളെ കമ്പി ഇട്ടിട്ട് നമുക്കിപ്പോൾ കമ്പി ഇടുന്നതിന് പകരമായിട്ട് ചില കേസുകളിൽ കമ്പി തന്നെ ഇടേണ്ടതായിട്ട് വരും. കോംപ്ലക്സ് ആയിട്ടുള്ള കേസാണെന്നുണ്ടെങ്കിൽ, സങ്കീർണമായിട്ടുള്ള കേസുകളാണെന്നുണ്ടെങ്കിൽ, വളരെ ലഘുവായിട്ടുള്ള കേസുകളാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കമ്പിക്ക് പകരമായിട്ട് വളരെ സുതാര്യമായിട്ടുള്ള ട്രേകളുണ്ട്. നമ്മൾ അതിനെ ക്ലിയർ അലൈനറുകൾ എന്ന് പറയും. അപ്പോൾ അലൈനർ പോലെയുള്ള ട്രേകൾ ഇട്ടിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പല്ലിൻ്റെ വിടവ് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ പ്രായം ഒരു ഘടകമല്ല. വേദന പല കാരണങ്ങളും കൊണ്ട് വരാം. നമുക്കിപ്പോ കേടില്ലാത്ത പല്ലിനും വേദന വരാം. പല്ലിന്റെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മോണരോഗത്തിന്റെ ലക്ഷണമായിട്ട് മോണ താഴോട്ട് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാല് പല്ലിന്റെ വേര് കൂടുതലായിട്ട് കാണും. അപ്പൊ അവിടെ ഒരുപാടായിട്ട് ചൂടും തണുപ്പൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അസഹ്യമായിട്ടുള്ള പുളിപ്പ് അനുഭവപ്പെടാം, അതൊരു വേദന ആയിട്ട് മാറാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വേദന വരാം. അതായത് നമ്മളൊരു 3 മുതൽ 4 മിനിറ്റ് വരെ നമ്മൾ ബ്രഷ് ചെയ്താൽ മതിയാകും. അധികം കട്ടിയില്ലാത്ത സോഫ്റ്റ് അല്ലെങ്കിൽ ഇടത്തരം മീഡിയം ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് ബ്രഷ് ചെയ്യാതെ മേളിൽ നിന്ന് താഴേക്ക് ചെറിയൊരു ഒരു കോൺ കൊടുത്തുകൊണ്ട് ബ്രഷ് അല്പം ചരിച്ചു വെച്ചുകൊണ്ട് മുകളിൽ നിന്ന് താഴേക്കും താഴെ നിന്ന് മുകളിലോട്ടും ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ശരി. അപ്പൊ എന്തായാലും അടുത്തുള്ള ഒരു ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് പരിശോധിപ്പിക്കുക കേട്ടോ.
1: സാർ, നേരത്തെ നമ്മൾ റൂട്ട് കനാലിനെ കുറിച്ച് സംസാരിച്ചല്ലോ, അപ്പൊ എല്ലാവർക്കും റൂട്ട് കനാലിന്റെ ആവശ്യമുണ്ടോ?
0: ഇല്ല, തീർച്ചയായിട്ടും നമുക്കിപ്പോ ഈ ഒരുപാട് ടെക്നോളജീസ് വരുന്നതിന്റെ ഫലമായിട്ട് നമുക്കിപ്പോ നമ്മളിപ്പോ റൂട്ട് കനാൽ ശരിക്കും വേണ്ടെന്ന് പറഞ്ഞ രണ്ട് കേസുകളിലാണ്. അതായത് ഇപ്പം ഞാൻ ഈ കോളറിനോട് സൂചിപ്പിച്ച പോലെ കേട് പല്ലിൻ്റെ ഏറ്റവും ഉൾഭാഗമായിട്ടുള്ള ദന്തം അജ്ജയെന്ന് പറയും, ഡെൻ്റൽ പൾപ്പിലോട്ടെത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ അസഹ്യമായിട്ടുള്ള വേദനയോ പഴുപ്പൊക്കെ വരുന്ന സമയത്ത് അത് ദന്തമജ്ജ വീക്കമായിട്ട് മാറിയിട്ടുണ്ട്, പൾപ്പൈറ്റിസ് എന്ന് പറയും. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തേ മതിയാകൂ. അല്ലെങ്കിൽ പല്ല് പൊട്ടിപ്പോയി, പല്ല് പൊട്ടിപ്പോയിട്ട് നമുക്ക് ഈ പറഞ്ഞതുപോലെ അപ്പോഴും പല്ല് പൊട്ടൽ പല ലെവലിലുണ്ട്, നമ്മൾ 9 തരംതിരിക്കാറുണ്ട്. അപ്പോൾ അതിൽ 3 ഒരു ടൈപ്പാണ് നമ്മളിപ്പോൾ പൾപ്പിലോട്ട് എത്തുക എന്ന് പറയുന്നത്. അപ്പോൾ പൾപ്പിലോട്ട് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെയിൻ കൂടാൻ സാധ്യതയുണ്ട്. ആ കേസുകളിൽ നമുക്ക് റൂട്ട് കനാൽ ചെയ്യേണ്ടതായിട്ട് വരും. അല്ലാതെ സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ചില കേസുകളിൽ നമ്മൾ ഇൻറ്റൻഷണൽ ആർ സി ടി എന്ന് പറയും, അല്ലെങ്കിൽ നിർബന്ധിത റൂട്ട് കനാൽ ചികിത്സ. നിർബന്ധിതം എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിനെ അനാവശ്യമായിട്ട് നിർബന്ധിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ നോർമലി ആർ സി ടി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള രണ്ട് കണ്ടീഷൻസ് ഒഴികെയുള്ളതിനെല്ലാം നിർബന്ധിത റൂട്ട് കനാൽ ചികിത്സ എന്നാണ് പറയുന്നത്. അത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പേഷ്യൻറ്റ് പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ പല്ലിന് വിടവുള്ള പേഷ്യൻറ്റ്, അപ്പോൾ ചിലർക്ക് കമ്പി ഇട്ട് അതിനെ ചികിത്സിക്കാനായിട്ട് താല്പര്യമില്ലാത്ത പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ പല്ലിൻ്റെ വിടവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കതിന് വേണമെങ്കിൽ വെനീർ പോലെയുള്ള ക്രൗൺസ് പോലെയുള്ള സാധനങ്ങൾ ഇട്ടിട്ട് നമുക്കതിനെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് പല്ല് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അതിനെ ഒന്ന് അതിൻ്റെ ഒരു ആംഗുലേഷനൊക്കെ മാറ്റിയിട്ട് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഭംഗി കൂടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല്ല് റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും പേഷ്യൻറ്റിന് ഭാവിയിൽ പുളിപ്പോ വേദനയൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത് ഭാവിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. വൈറ്റിൽ ഹെൽത്തി ആയിട്ടുള്ള ടൂത്ത് ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിനാണ് ഇൻറ്റൻഷണൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള കേസുകളിൽ, അല്ലെങ്കിൽ ജസ്റ്റ് പൾപ്പ് വരെ എത്താതെ പേഷ്യൻ്റ് വരെ ഇപ്പോൾ അസഹ്യമായിട്ടുള്ള പുളിപ്പ് പറയുന്ന ആൾക്കാരുണ്ടാവും, ഡെൻറ്റിൻ വരെ എത്തിയിട്ടുണ്ടാവും, രണ്ടാമത്തെ ലെയർ വരെ എത്തിയിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ബയോമൈമറ്റിക് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ ബയോമൈമറ്റിക് ഡെൻറ്റിസ്ട്രി എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബയോ മൈമറ്റിക് എന്നാണ് പറയുന്നത്. ബയോ ജൈവ അനുകരണം എന്ന് പറയാം, മിമിക്രി പോലെ. അതായത് നമ്മുടെ

0: പല്ലിൻ്റെ ആ ഡെൻ്റിൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ ദന്ത വസ്തു എന്ന് പറയും, ഡെൻ്റിൻ എന്ന് പറയുന്ന ലെയറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അതുപോലെയുള്ള മറ്റ് അതിൻ്റെ തന്നെ ഫീച്ചേഴ്സിന് സിമിലർ ആയിട്ടുള്ള ചില ഡെൻ്റൽ ഫില്ലിംഗ് മെറ്റീരിയൽസ് വിപണിയിൽ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഡെൻ്റൽ പൾപ്പ് കംപ്ലീറ്റ് ആയിട്ട് നീക്കം ചെയ്യാതെ ഇത്തരത്തിലുള്ള ബയോമൈമെറ്റിക് ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് IDS എന്ന് പറയും, നമ്മൾ ഇമ്മീഡിയറ്റ് ഡെൻ്റിൻ സീലിംഗ് എന്നുള്ളൊരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല്ലിനെ ഫില്ല് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ റൂട്ട് കനാൽ ചികിത്സ ഏതാണ്ട് 60% കേസുകളിലും നമുക്ക് ചിലപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ചെറിയൊരു പ്രശ്നം, പേഷ്യൻ്റ് ഇനി ഫർദർ ഒരുപാട് വേദന അനുഭവിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിലോട്ട് പോകും. അത് ചിലപ്പോൾ പ്രൈമർലി റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾക്ക് നമുക്ക് റൂട്ട് കനാൽ ചികിത്സ ഒഴിവാക്കിക്കൊണ്ട് ബയോമൈമെറ്റിക് ആയിട്ടുള്ള ഈ ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് റൂട്ട് കനാൽ ചികിത്സ തോത് ഒരു പരിധിവരെ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ പണ്ടത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ടൂത്ത് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ക്രൗൺസ് കൊടുക്കാറുണ്ട്. ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടൂത്ത് ഫുള്ളായിട്ട് ക്രൗൺസ് കൊടുക്കുമ്പോൾ നമ്മൾ വീണ്ടും ആ പല്ലിനെ ഒന്ന് രാഗി ചെറുതാക്കണം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ കസ്പ് എന്ന് പറയും, ഇപ്പോൾ അണപ്പല് നോക്കുകയാണെങ്കിൽ 4 ഇങ്ങനെ മുഴച്ച് നിൽക്കും. അപ്പോൾ ആ മുഴച്ച് നിൽക്കുന്ന ഭാഗത്തിനാണ് കസ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരു ഭാഗത്ത് മാത്രമേ കേടുണ്ടാവുകയുള്ളൂ. ഇപ്പോഴത്തെ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് എവിടെയാണോ പ്രശ്നമുള്ളത് നമ്മൾ അവിടെ മാത്രം ക്യാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഫുള്ളായിട്ട് ക്യാപ്പ് കൊടുക്കാതെ ചില പ്രത്യേക ഏരിയയിൽ മാത്രം നമുക്ക് ക്യാപ്പ് കൊടുക്കാം. നമ്മളതിനെ ഓൺലേ എന്ന് പറയും, അല്ലെങ്കിൽ ഇൻലേ എന്ന് പറയും, ഓവർലേ എന്ന് പറയും. ഇപ്പോൾ ഫുള്ളായിട്ട് 360° കവർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. എവിടെയാണോ, അല്ലെങ്കിൽ ടേബിൾ ടോപ്പ്, നമ്മളിപ്പോൾ ഗ്രൈൻഡറിനൊക്കെ ടേബിൾ ടോപ്പ് എന്ന് പറയുന്ന പോലെ ടേബിൾ ടോപ്പ് റെസ്ട്രേഷൻസ് എന്ന് പറയും. ജസ്റ്റ് ടോപ്പിൽ മാത്രമേ കേടുള്ളൂ. ഇപ്പോൾ ഒരു നല്ല ഫുൾ ടൂത്തിൻ്റെ ഫുള്ളായിട്ട് റെഡ്യൂസ് ചെയ്ത് വെറുതെ ക്യാപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. ടേബിൾ ടോപ്പ് മാത്രം ഫില്ല് ചെയ്ത് പോയാൽ മതി. ടേബിൾ ടോപ്പ് റെസ്ട്രേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ ബയോമൈമെറ്റിക് റെസ്ട്രേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മാക്സിമം കൺസർവേറ്റീവായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു കോൺസെപ്റ്റ്.
1: നേരത്തെ കാലങ്ങളിലാണ് എന്ത് വേദന വന്നാലും പല്ല് പറിച്ച് കളയും.
0: പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ഹലോ, കോള് കട്ടായെന്ന് തോന്നുന്നു. സോറി, ഹോളിസ്റ്റിക് ഡെൻറ്റിസ്ട്രി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത്, എന്താണത്?
0: തീർച്ചയായിട്ടും നമ്മളിപ്പോൾ പറഞ്ഞതിലുള്ള ചില പൊരുളൊക്കെ അതിനകത്ത് വരും. അതായത് നമ്മളിപ്പോൾ ലോകത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു വെൽക്കമിങ് ചേഞ്ച് ആയിട്ട് പറഞ്ഞത് ഫങ്ഷണൽ മെഡിസിൻ എന്ന് പറയും, അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അതിനകത്ത് പ്രധാനം എന്ന് പറഞ്ഞാൽ പ്രിസിഷൻ മെഡിസിൻ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയും. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില കോളേജിനോട് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ റൂമിൽ തന്നെ 4 അപ്പോൾ ഈ 4 ഇപ്പോൾ ജനറ്റിക് മേക്കപ്പ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ഒരേ അസുഖം തന്നെ 4 വന്നു കഴിഞ്ഞാലും ഇപ്പോൾ എനിക്കൊരു മോണരോഗം വരികയും ഇപ്പോൾ ആശ മാഡത്തിനൊരു മോണരോഗം വരികയും അതിൻ്റെയൊക്കെ പ്രാഥമിക ലക്ഷണങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, അതും ചിലർക്കൊക്കെ കോമൺ ആയിരിക്കും. പക്ഷേ അത് ക്ലോസ് ആയിട്ട് നോക്കുമ്പോഴത്തേക്കും അതിനോട് നമ്മുടെ ശരീരം പ്രതികരിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. ഈ മോണരോഗം എന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും ഒരു ഹോസ്റ്റ് മൈക്രോബ് ഇൻട്രാക്ഷൻ എന്നുള്ള ഒരു അസുഖമാണ്. അതായത് താൻ പാതി ദൈവം പാതി നമ്മൾ പറയുന്ന പോലെ താൻ പാതി ബാക്കി ഈ പറഞ്ഞ പോലെ മൈക്രോബ് ബാധി എന്നുള്ളതാണ്. അതായത് മൈക്രോബിൻ്റെ എഫക്റ്റ് അവിടെ പകുതിയാണ്. ബാക്കിയുള്ള താൻ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പലപ്പോഴും പല ആൾക്കാർക്ക് കോവിഡ് വന്നിട്ട് എല്ലാവരും ഒന്നും ഹോസ്പിറ്റലായില്ല, കുറച്ചുപേരൊക്കെ ചെറിയൊരു പനി പോലെ വന്നു പോയി. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി സ്ട്രോങ് ആണ്. അപ്പോൾ ഹോസ്റ്റിൻ്റെ റെസ്പോൺസ് അങ്ങനെ ഇരിക്കുന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് നമ്മളിപ്പോൾ കാടടച്ച് വെടിവെക്കുന്ന രീതിയിലായിരുന്നു ആ ഒരു പണ്ടത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ശൈലി എന്ന് പറഞ്ഞാൽ. അതായത് ബ്ലോക്ക് ബസ്റ്റർ അപ്രോച്ച് എന്ന് പറയും, 1 എന്നുള്ളതാണ്. അപ്പോൾ ആ കോൺസെപ്റ്റ് ഇപ്പോൾ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് സ്യൂട്ടബിൾ ആകുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചിലപ്പോൾ മാഡത്തിന് സ്യൂട്ടാവണമെന്നില്ല. രണ്ടും ഒരേ അസുഖമാണെങ്കിൽ, രണ്ടുപേർക്കും മോണരോഗമാണ് അല്ലെങ്കിൽ രണ്ടുപേർക്കും ദന്തക്ഷയമാണ് എന്ന് വെച്ചിട്ട് ഒരാളിനുള്ള ട്രീറ്റ്മെൻറ്റ് മറ്റൊരാളിന് സ്യൂട്ടാവണമെന്നില്ല. കാരണം നമ്മുടെ പല പല ഫാക്ടേഴ്സുണ്ട്, ചില മൈക്രോ ലെവലിൽ പല പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് നോ 2 ആർ സെയിം എന്ന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ പറയും ഒരാളിൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒരുപോലെ അല്ല എന്ന് പറഞ്ഞ പോലെ ഡെൻ്റൽ ഇതിനകത്ത് നമുക്ക് ഈ പറഞ്ഞ നമുക്കങ്ങനെ പറയാം. ഇപ്പോൾ ഒരാളിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ആയിരിക്കില്ല മറ്റൊരാളിന് സ്യൂട്ടാകുന്നത്. അപ്പോൾ പ്രിസിഷൻ മെഡിസിൻ അല്ലെങ്കിൽ പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയും. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് ഒരു ഫാക്ടർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മൊത്തത്തിൽ ന്യൂട്രീഷൻ പലപ്പോഴും കാണാറില്ല. നമ്മളിപ്പോൾ ഡയബറ്റീസ് ഡോക്ടേഴ്സിൻ്റെ അവിടെ മാത്രമാണ് ഒരു ഡയറ്റീഷ്യൻ കാണുന്നത് മസ്റ്റായിട്ട്. വേറെ നമ്മൾ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയാലോ അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാലോ നമ്മൾ സ്ഥിരമായിട്ടൊരു ഡയറ്റീഷ്യനെ കാണില്ല. ഡയബറ്റിയോളജിസ്റ്റിൻ്റെ അവിടെ നോക്കുമ്പോൾ എല്ലായിടത്തും ഒരു ടീമുണ്ട്. അവിടെ ഒരു ഡയറ്റീഷ്യൻ കാണും, നമ്മുടെ കാല് നോക്കാനായിട്ട് ചിലപ്പോൾ ഒരാളുണ്ടാവും. ഇപ്പോൾ ഫൂട്ടിൻ്റെ കാര്യങ്ങൾ പറഞ്ഞതിനായിട്ടൊരാളും ഡയബറ്റീസ് സ്പെഷ്യലായിട്ടുള്ള ചെരിപ്പുകളുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഡയബറ്റീസ് ഒരു കോംപ്രിഹെൻസീവ് സെറ്റപ്പിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഓസോൺ പോലെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ചില

0: കേസുകളിൽ നമുക്ക് ഓസോൺ തെറാപ്പി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ചില കേസുകളിൽ നമ്മളിപ്പോൾ റൂട്ട് കാനൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ പണ്ട് നമ്മൾ ഇപ്പോൾ ഈ സിൽവർ ഫില്ലിങ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു, മെർക്കുറി അടങ്ങിയിട്ടുള്ള. അപ്പോൾ അതൊക്കെ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മെറ്റാലിക്കായിട്ടുള്ള വസ്തുക്കൾ നമ്മുടെ വായിൽ കഴിവത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇപ്പോൾ ചിലർ ചോദിക്കും ഇംപ്ലാൻസ് നമ്മൾ ഇടുന്നില്ല. ഇപ്പോൾ ഇംപ്ലാൻസ് ടൈറ്റാനിയം ആയിട്ടുള്ള അലോയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കുറച്ച് നാളുകൂടെ കഴിയുമ്പോഴത്തേക്ക് ഒരു ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ടൈറ്റാനിയം ഇംപ്ലാൻസിൽ നിന്ന് മാറിയിട്ട് ഇപ്പം വേൾഡിൻ്റെ പാശ്ചാത്യ സ്ഥലങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. ടൈറ്റാനിയം ഇംപ്ലാൻസിൽ നിന്ന് മാറിയിട്ട് സിറാമിക് ഇംപ്ലാൻസിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ കഴിവതും നമ്മൾ ലോഹത്തിൻ്റെ പ്രസൻസ് നമ്മുടെ വായിൽ കുറയ്ക്കുക എന്നുള്ളതാണ്. ലോഹം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം പലപ്പോഴും അത് മറ്റ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ നെർവിലത്തോട്ടൊക്കെ അതിൻ്റെ ഒരു ഇൻഫിൽട്രേഷൻ വന്നിട്ട് ചില മൊത്തത്തിലുള്ള ഓറൽ പ്രശ്നങ്ങൾ മാത്രമല്ല ജനറലായിട്ടുള്ള ബോഡിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ബയോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ ശരീരത്തിന് ഒട്ടും തന്നെ കേട് വരാത്ത തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ബയോ മൈമറ്റിക് ആൻഡ് ബയോ കോമ്പാറ്റബിൾ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിൻ്റെ മൊത്തം അവസ്ഥയെ കൂടി കണക്കിലെടുത്തുകൊണ്ട് ന്യൂട്രീഷനും ഈ പറഞ്ഞ പോലെ ഫിറ്റ്നസ്സും അതൊക്കെ തന്നെ ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഒരു അതാണ് പറഞ്ഞ ഒരു ഹോളിസ്റ്റിക് എന്നുള്ള വാക്ക് സൂചിപ്പിക്കുന്ന ഓൾ ബോഡി വെൽനെസ് എന്നാണ്. അതായത് സമഗ്ര ദന്താരോഗ്യം എന്ന് പറയാം. ഒരു ഹോളിസ്റ്റിക് നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാം സമഗ്രം എന്നാണ്. അതായത് കേവലം ഒരു എന്താ പറയുക സിംറ്റം സെൻട്രിക്കായിട്ട് ഒരാളിനെ കാണാതെ ഓരോ പേഷ്യൻ്റെയും പേഴ്സൺ സെൻട്രിക്കായിട്ടുള്ള അപ്രോച്ചാണ്. ഇയാളെ മൊത്തത്തിലാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇയാൾ മോണരോഗി അല്ലെങ്കിൽ പല്ലിന് കേടുള്ള ആളെന്ന് കാണാതെ ഇയാളുടെ ഒരു മൊത്തം ഘടനയെ നമ്മൾ കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിനൊരു അപ്രോച്ച് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ഹോളിസ്റ്റിക് ഡെന്റിസ്ട്രി എന്ന് പറയുന്നത്.
1: നമുക്ക് അവസാനത്തെ കോളർ ഉണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പെട്ടെന്ന് ചോദിക്കണേ, നമ്മുടെ സമയം തീരാറായിട്ടുണ്ട്. പേര് സ്ഥലവും കൂടെ പറഞ്ഞു.
2: എനിക്കുള്ള പല്ല് മുൻവശത്ത് ഒരു 4-5 പല്ലുണ്ട്, ബാക്കി ഉള്ളു അകത്തുള്ള പല്ലുകള് കുറെ എണ്ണം എടുത്ത് കുറെ എണ്ണം ഒടിഞ്ഞു പോയി. അതിന്റെ ഇനി 4-5 കുത്തി നിപ്പുണ്ട്. ആ കുത്തി എങ്ങനെ നട്ടിരിക്കുന്നുണ്ട്, കുഴപ്പമല്ല ഉണ്ടോ?
0: 4-5 കുത്തി നിപ്പുണ്ട് അല്ലേ? കുറ്റികളെടുത്ത് കളയണം. കുറ്റികൾ എന്ന് പറയുമ്പോഴത്തേക്ക് റൂട്ട് സ്റ്റംബുകൾ എന്ന് പറയുന്നത് പഴുപ്പ് ഈ പറഞ്ഞ പോലെ ബാക്ടീരിയയുടെ ഒരു ആവാസ വ്യൂഹമാണ്. അപ്പം അതിരിക്കുന്നിടത്തോളം കാലം പിന്നെ ബാക്കിയുള്ള ഭാഗത്തോട്ടൊക്കെ ഈ ഇൻഫെക്ഷൻ അനുബാധ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ കുറ്റികളെ വെച്ച് നമുക്ക് ചവയ്ക്കാനും പറ്റുന്നില്ലല്ലോ. ഇപ്പൊ കുറ്റിപ്പല്ലികൾ എപ്പോഴും വായിൽ നിർത്താതെ എടുത്ത് കളയുന്നതാണ് ഏറ്റവും നല്ലത്.
2: എടുക്കാനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ട്, കാരണം കൊട്ടാരകര താലൂക്ക് ആശുപത്രി പോയിരുന്നു. എന്നിട്ടൊരു പല്ലെടുത്ത വഴിക്ക് അത് ഒടിഞ്ഞ കാണ്ട് പോയി. എന്നിട്ടൊരു 1.5 മണിക്കൂർ എടുത്ത് കുത്തി പൊടിച്ചെടുക്കാനായിട്ട്
0: അവസാനം എടുത്തായിരുന്നു. അത്
2: അപ്പോഴത്തേക്ക് എടുത്തെന്ന് തോന്നുന്നു. ഒന്നര കഴിഞ്ഞതിന് ശേഷം പിന്നെ അപ്പോഴത്തേക്ക് അതിന്റെ മരവിപ്പ് എല്ലാം മാറി വേദനയായി, സഹിക്കാൻ വയ്യാതായി. എങ്ങനെങ്കിലും ഞാൻ പിന്നെ ഇനി വീട്ടിൽ വന്ന്
0: പെട്ട് ചെയ്ത്
2: ആ അതുകൊണ്ട് എടുക്കാനുള്ള പേടി. അതിന് മുമ്പ് ആശുപത്രി ഡോക്ടർ ഉണ്ടായിരുന്നേ, ഇതുമെല്ലാം 3-4 പല്ലെടുത്തായിരുന്നു. എന്ന് വരുമ്പോ 5 മിനിറ്റിനകം മരവിപ്പിക്കാനുള്ള മരുന്ന് എടുത്തിട്ട് 10 മിനിറ്റ് ഇരുത്തിയേക്കും. അതിനുശേഷം 10 മിനിറ്റകം പല്ലെടുത്ത് നമുക്ക് വീട്ടിൽ പോകാറില്ല. അത് എത്തണ്ട പോയത്. പോയപ്പോ ഒരു ലേറ്റ് ഡോക്ടർ ആയിരുന്നു. അവരാദ്യം പല്ലുവേദന വേദനയായിട്ട് ഇരിക്കുമ്പോ എടുക്കാത്തില്ലെന്ന് പറഞ്ഞിട്ട് വേദനയ്ക്ക്
0: ഗുളികയുണ്ട്.
2: എന്റെ പേര് കുടിച്ച എന്റെ വീട് കുടിച്ചോടാണ്. കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയില പോയത്.
0: കൊട്ടാരക്കരയോ?
2: കൊട്ടാരക്കര താലൂക്ക് ആശുപത്രി.
0: അവിടെയാണ് 1.5 മണിക്കൂർ എടുത്തെന്ന് പറഞ്ഞ.
2: ആ 1.5 മണിക്കൂർ എടുത്ത്. ആദ്യം ഒരു നേഴ്സ് ആണോ അസിസ്റ്റന്റാണോ അറിയില്ല, അവരാ വന്ന് പല്ല് എടുത്തത്. എടുത്തപ്പോ പകുതി ആയപ്പം ഒന്നും ചെയ്യാൻ വയ്യാതെ പിന്നെ ഡോക്ടർ വിളിച്ചുണ്ട്.
0: നേഴ്സ് ഒന്നും പല്ലെടുക്കത്തില്ല, ഡോക്ടർ തന്നെ ആയിരിക്കും.
2: അല്ല ഡോക്ടർ അല്ല, എന്നാ അസിസ്റ്റന്റ് ഡോക്ടർമാരായിരിക്കും.
0: അന്നത്തെ പല്ലുവേ എല്ലാ പല്ലുകളും ചിലപ്പോ ഒരുപോലെ ആയിരിക്കണമെന്നില്ല. നമ്മുടെ ഇപ്പൊ മുൻനിരയിലെ പല്ലെടുക്കാൻ ചിലപ്പോ ഈസി ആയിരിക്കും, ചിലപ്പോ നന്നായിട്ട് പൊടിഞ്ഞിരിക്കുന്ന പല്ലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു 1.5 മണിക്കൂറോളം ചിലപ്പോ സമയം കൂടുതൽ എടുത്തുനിന്ന് വരാം. അപ്പൊ അത് വിചാരിച്ചോണ്ട് നമ്മള് ബാക്കി കുറ്റിപ്പല്ല് എടുക്കാതിരിക്കണ്ട.
2: അതുകൊണ്ട്
0: അപ്പൊ അതിരിക്കുന്നിടത്തോളം വീണ്ടും കുറച്ചുകൂടി ഒടിഞ്ഞു കഴിഞ്ഞാലേ പിന്നെ കുറച്ചുകൂടി സമയം എടുത്ത് കീറിയൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. നമ്മുടെ കുറ്റി അല്ലാതെ എത്ര പല്ലുണ്ട് സാറിന്റെ വായില്?
2: വായിലിന് ഫ്രണ്ടിലൊരു 4-5
0: ഉള്ളൂ.
2: അതില് 2 പല്ല് പശുവിന്റെ കൊമ്പ് കൊണ്ടിട്ട് അങ്ങ് കുരി അങ്ങ് ഇളവിയായിരുന്നു. ഇളവി

0: വിഷുവിന്റെ കൊമ്പ് ഉണ്ടോ?
1: ആ താടിക്ക് ചെറിയനും ചേർത്തുകൊണ്ട് അങ്ങനെ രണ്ടു വല്ലങ്ങി ഇളവിട്ട ചെറിയ ആട്ടായിട്ടിരിക്കുക. അതെടുത്ത് കളയണ്ടല്ലേ.
0: ഇപ്പൊ എത്ര വയസ്സുണ്ട് സാറിന്?
1: 78 വയസ്സായി.
0: 78 വയസ്സായി. ഷുഗർ ഉണ്ടോ?
1: ഇല്ല, ഷുഗറും പ്രശ്നമൊന്നുമില്ല.
0: ഒന്നുമില്ല.
1: ശ്വാസം മുട്ടും ജലസവും മാത്രമേ ഉള്ളൂ.
0: എന്തായാലും അത് ആ കുറ്റി അവിടെ ഇരുന്നിട്ട് നമുക്ക് വലിയ പ്രയോജനം ഇല്ല, എടുത്തു കളയുന്നതാണ് നല്ലത്.
1: കുറ്റി എടുക്കണമെങ്കിൽ ഒരുപാട് പാത പല കുറേ ദിവസത്തേക്ക് പോയെങ്കിലും ഒക്കെ തോന്നുന്നു.
0: ഓക്കെ,
2: ശരി, വിളിച്ചതിന് നന്ദി. സാറേ, നമ്മളിപ്പോൾ ദന്താരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. പൊതുവിൽ ദന്താരോഗ്യം സംരക്ഷിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രാക്ടീസസ് എന്തൊക്കെയാണ് കുട്ടികളായാലും മുതിർന്നവരായാലും?
0: തീർച്ചയായിട്ടും ഒരു 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം പ്രധാനമായിട്ട്. നമുക്കൊരു ടേക്ക് ഹോം എസ് എന്നുള്ള രീതിയിൽ ഏറ്റവും പ്രധാനം നമ്മൾ ഈ പറഞ്ഞതുപോലെ ദിവസവും 2 നേരം ബ്രഷ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 2 നേരം എന്നുള്ളത് തന്നെ ഊന്നി പറയുന്നു, 2 നേരം ബ്രഷ് ചെയ്യുക. എപ്പോഴും രാവിലെ ബ്രഷ് ചെയ്യേണ്ടതല്ല, രാവിലെ ബ്രഷ് ചെയ്യുന്നതിനേക്കാൾ അത്യാവശ്യം രാത്രി ബ്രഷ് ചെയ്യുന്നതാണ്. കാരണം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് സലൈവയുടെ ഉമിനീരിൻ്റെ പ്രവർത്തനമൊക്കെ മന്ദീഭവിച്ച അവസ്ഥയിലായിരിക്കും. നമുക്ക് ഈ ഒരുപാട് ദന്തരോഗങ്ങൾ ഉണ്ടാകുന്നതും രാത്രിയിലാണ്. അപ്പോൾ രാത്രിയിൽ നന്നായിട്ട് നമ്മൾ ലാസ്റ്റത്തെ ഫുഡ് കൂടി കഴിച്ചിട്ട് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കിടക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. ആ രീതിയിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് തന്നെ ബ്രഷ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ശാസ്ത്രീയമായെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വളരെ പലപ്പോഴും മിസ് ഔട്ടായി പോകുന്ന ഏരിയയാണ് അവസാനത്തെ പല്ലെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്ലെക്സിബിളായിട്ടുള്ള കഴുത്തുള്ള ടൂത്ത് ബ്രഷുകൾ സെലക്ട് ചെയ്യുക. സോഫ്റ്റ് അല്ലെങ്കിൽ മീഡിയം ബ്രിസിലുകളുള്ള ടൂത്ത് ബ്രഷുകൾ സെലക്ട് ചെയ്യുക. കഴിവതും ഒരുപാട് കളർഫുള്ളായിട്ടുള്ളതല്ലാതെ ക്രീം രൂപത്തിലുള്ള ടൂത്ത് പേസ്റ്റുകൾ സെലക്ട് ചെയ്യുക. ആ ടൂത്ത് പേസ്റ്റിൽ ഒരുപാട് കെമിക്കൽസ് ഉണ്ട് ഇപ്പോഴത്തെ ടൂത്ത് പേസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിൽ SLS എന്ന് പറയുന്ന വളരെ പ്രശ്നമുള്ളൊരു സാധനമാണ്. സോഡിയം ലോറയിൽ സൾഫേറ്റ് നമ്മുടെ ഡിറ്റർജൻറ്റിലൊക്കെ ഉള്ള സാധനമാണ്,
2: പതപ്പിക്കുന്ന
0: സാധനങ്ങൾ. പത കുറഞ്ഞിട്ടുള്ള SLS ഫ്രീ ആയിട്ടുള്ള, പാരാബൻസ് ഫ്രീ ആയിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ SLS കുറഞ്ഞിട്ടുള്ള, SLS കുറഞ്ഞതല്ല, SLS ഇല്ലാത്ത തരത്തിലുള്ള, പാരാബൻ ഇല്ലാത്ത തരത്തിലുള്ള ടൂത്ത് പേസ്റ്റുകൾ സെലക്ട് ചെയ്യുക. നമുക്ക് നാനോ ഹൈഡ്രോക്സി അപ്പറ്റേറ്റും ഒരു പരിധിവരെ ഫ്ലൂറൈഡും ഉള്ള ടൂത്ത് പേസ്റ്റുകൾ നല്ലതാണ്. പക്ഷേ നമുക്ക് ഈ പറഞ്ഞാൽ ഒരുപാട് ഇതിൻ്റെ ഒരു ഹൈ കണ്ടൻറ്റ് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ആയിട്ടുള്ള ഡ്രോബാക്സും ഉണ്ട്. അപ്പോൾ കഴിവതും 1-2 മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പോയിട്ട് ബാക്കിയൊക്കെ കെമിക്കൽസ് അവോയ്ഡ് ചെയ്തിട്ടുള്ള ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ മൗത്ത് വാഷുകളുടെ ഗണ്യമായിട്ടുള്ള ഉപയോഗം വന്നിട്ടുണ്ട്. അത് പലപ്പോഴും മൗത്ത് വാഷുകൾ ആവശ്യം തന്നെ ഇല്ല. അപ്പോൾ മൗത്ത് വാഷുകൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇൻ കേസ് നമ്മൾ യൂസ് ചെയ്താൽ തന്നെ ആൽക്കഹോൾ കണ്ടൻറ്റ് കംപ്ലീറ്റ്ലി ഇല്ലാത്ത, ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള മൗത്ത് വാഷ് വേണം യൂസ് ചെയ്യാനായിട്ട്. ഈ മൗത്ത് വാഷുകൾ യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി പറയാനുണ്ട്. പലപ്പോഴും നമ്മുടെ BP വരെ കൂടാനായിട്ട് ഈ മൗത്ത് വാഷുകൾ കാരണമാവും. ഒരാൾ 6 മാസം സ്ഥിരമായിട്ടൊരു മൗത്ത് വാഷ് യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അയാളുടെ BP കൂടും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വായിലുള്ള നല്ല ബാക്ടീരിയ ഉണ്ട് നമ്മുടെ വായിൽ. ഈ മൗത്ത് വാഷ് നേരത്തെ പറഞ്ഞൊരു സെലക്റ്റീവായിട്ടല്ല ആക്ട് ചെയ്യുന്നത്. അപ്പം നല്ല ബാക്ടീരിയ കൂടെ കൊന്നുകളായി. അപ്പം നല്ല ബാക്ടീരിയാണ് നൈട്രേറ്റ്സ് വായിലുണ്ടാക്കുന്നത്. നൈട്രേറ്റ്സാണ് BP കുറയ്ക്കാൻ സഹായിക്കുന്നത്. അപ്പോൾ നല്ല ബാക്ടീരിയ സ്ഥിരമായിട്ട് ഈ മൗത്ത് വാഷ് കാരണം നശിച്ചു കഴിഞ്ഞാൽ ഒരാളിൻ്റെ BP ക്രമാതീതമായിട്ട് കൂടാനും കാരണമാവും. അപ്പം മൗത്ത് വാഷുകൾ യൂസ് ചെയ്യുന്നത് റെസ്ട്രിക്ട് ചെയ്യുക. ടങ് ക്ലീനർ യൂസ് ചെയ്യുമ്പോൾ സ്റ്റീൽ ടങ് ക്ലീനർ ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കോപ്പർ ടങ് ക്ലീനേഴ്സ് യൂസ് ചെയ്യുക. അതൊരു നല്ലൊരു പ്രവണതയാണ്. കോപ്പർ ടങ് ക്ലീനേഴ്സ് അവൈലബിൾ ആണ്. ചെമ്പിലുള്ള ടങ് ക്ലീനേഴ്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടൂത്ത് ബ്രഷിൻ്റെ തന്നെ ബ്രിസിൽസ് നമുക്ക് യൂസ് ചെയ്യാം. ടൂത്ത് പിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പല്ലിൻ്റെ ഇടയിൽ കുത്തുന്ന ശീലം ഒഴിവാക്കുക. പല്ലിൻ്റെ ഇടയിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വാട്ടർ ഫ്ലോസർ എന്ന് പറഞ്ഞിട്ട് വെള്ളത്തിൻ്റെ ഒരു ജെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കതിനെ ക്ലീൻ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ അവസാനത്തെ ടിപ്പായിട്ട് പറഞ്ഞാൽ 6 മാസത്തിലൊരിക്കലും ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് ഒന്ന് ചെക്കപ്പ് ചെയ്യുക. റുട്ടീൻ ചെക്കപ്പ് ചെയ്യുന്നത് ശീലമാക്കുക. നേരത്തെ പറഞ്ഞ പോലെ വെളുത്തതോ ചുവന്നതോ ആയിട്ടുള്ള പാടുകളോ അല്ലെങ്കിൽ 3 ആഴ്ചയിൽ കൂടുതൽ ഉണങ്ങാൻ നിൽക്കുന്ന മുറിവുകളോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് മടി വിചാരിക്കാതെ ഡെന്റിസ്റ്റിനെ കാണിച്ചൊന്ന് പരിശോധിപ്പിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക.
2: അപ്പോൾ ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെയും ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് മണ്ണന്തല ഗവൺമെൻറ് അർബൻ മൾട്ടി സ്പെഷ്യാലിറ്റി ഡെൻറ്റൽ ക്ലിനിക്കിലെ പീരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ GR മണികണ്ഠനാണ്. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും പരിപാടിയിലോട്ട് വിളിച്ച ശ്രോതാക്കളോട് വളരെ ലളിതമായി മറുപടി നൽകിയ ഡോക്ടർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
0: നമസ്കാരം.
3: नमस्कार. आकाशवाणी समाचार के साथ मैं लवलीन निगम. प्रधानमंत्री नरेंद्र मोदी आज भारत के सबसे लंबे समय तक सेवा करने वाले निर्वाचित प्रधानमंत्री बन गए हैं। श्री मोदी ने 26 मई 2014 को प्रधानमंत्री पद की शपथ ली थी। प्रधानमंत्री मोदी का निरंतर कार्यकाल अब 4

0: കടവല്ലൂർ ഗോപാലകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
5: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ.
6: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20
2: പ്രയോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. തുടർച്ചയായി 4,399 ദിവസം പ്രധാനമന്ത്രി പദത്തിൽ.

പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകനും നടനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഭാരതി രാജ ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 3 ദിവസത്തേക്ക് അവധി നൽകി. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാൽപന്ത് കളിയുടെ ആർപ്പുവിളികൾക്ക് കാതോർത്ത് ആരാധകർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്കോഫ്. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന ചരിത്ര റെക്കോർഡ് ഇനി നരേന്ദ്രമോദിക്ക് സ്വന്തം. പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 May 26 ശ്രീ മോദി ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള

0: 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 May 26 ശ്രീ മോദി ആദ്യമായി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. വിവിധ ലോക നേതാക്കളും ആശംസകൾ അറിയിച്ചു. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകനും നടനുമായ ഭാരതി രാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലിരിക്കെ ചെന്നൈയിലായിരുന്നു അന്ത്യം. സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിയിട്ടുള്ള ഭാരതി രാജയെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. തമിഴ്നാട് മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് ചെന്നൈയിലെ വസതിയിലെത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൌജന്യ യാത്ര ഈ മാസം 15 മുതൽ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി V. D. സതീശൻ. തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം.
1: പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം June 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്.
0: അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി O. J. ജനീഷ് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർവഹിച്ചു. നീതിക്കായുള്ള പുരാരേഖകൾ, അവകാശങ്ങൾ, ഓർമ്മ, ഭാവി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സാമൂഹിക വികാസത്തിന്റെ ഭാഗമായി എഴുത്തുകളുടെയും രേഖകളുടെയും ശേഖരണവും സംരക്ഷണവും ഉറപ്പാക്കുന്നതിനാണ് ദിനാചരണം. VBG റാംജി പദ്ധതി നടപ്പാക്കുന്നതിനായി സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി കേന്ദ്ര സർക്കാർ 95,692 കോടി രൂപയുടെ ഇടക്കാല ബജറ്റ് വിഹിതം പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 മുതൽ പുതിയ നിയമം പ്രാബല്യത്തിൽ വരും. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഗ്രാമവികസന മന്ത്രിമാരുമായി നടത്തിയ വെർച്വൽ യോഗത്തിനു ശേഷം കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ബജറ്റ് വിഹിതത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തിയത്. പുതിയ നിയമം നടപ്പാക്കുന്നതിന് മുന്നോടിയായി ആവശ്യമായ തയ്യാറെടുപ്പുകൾ നടത്താൻ സർക്കാർ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സംസ്ഥാനത്തിന്റെ വിഹിതവും കുറച്ചിട്ടില്ലെന്നും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ബജറ്റ് 40% വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഗ്രാമീണ വികസനം ത്വരിതപ്പെടുത്തുകയും തൊഴിലാളികൾക്ക് തടസ്സമില്ലാതെ തൊഴിൽ നൽകുകയും ചെയ്യുക എന്നതാണ് VBG റാംജിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് CNG ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക വിതരണം വ്യാപിപ്പിക്കുകയാണെന്നും LPGയിൽ നിന്ന് PNG കണക്ഷനുകളിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമ ക്ഷാമം സംബന്ധിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ കർശന നടപടി സ്വീകരിച്ചതായും ശ്രീ ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തിന്റെ യുവശക്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. വികസിത ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിലും രാജ്യത്തിന്റെ ഭാവി വിവിധ മേഖലകളിൽ രൂപപ്പെടുത്തുന്നതിലും കേന്ദ്ര ബിന്ദുവാണ് രാജ്യത്തെ യുവജനങ്ങൾ. തൊഴിലും സ്വാശ്രയത്വവും വർദ്ധിപ്പിക്കുന്നതിനായി 12 കോടിയിലധികം പുതിയ സംരംഭകർക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജന വായ്പകൾ ലഭ്യമാക്കി. പ്ലസ് വൺ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താനും ഓപ്ഷനുകളിൽ മാറ്റം വരുത്താനുമുള്ള അവസരം ഇന്ന് വൈകിട്ട് 5 മണിവരെ. ഈ മാസം 15 മുഖ്യഘട്ടത്തിലെ ആദ്യ അലോട്ട്മെന്റ്. സ്പോർട്സ് ക്വാട്ട പ്രവേശനത്തിന് ഇന്നു മുതൽ 18 വരെ ഏകജാലക പോർട്ടൽ വഴി അപേക്ഷിക്കാം. വയനാട് കോളിയാടി സ്കൂളിലെ ഒരു കുട്ടിക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3. ആരോഗ്യമന്ത്രി K. മുരളീധരൻ സ്കൂൾ സന്ദർശിച്ചു. സ്കൂളിലെ കിണറിലെ വെള്ളത്തിന്റെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. അതേസമയം രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഹൈ റിസ്ക് കോൺടാക്റ്റുള്ള 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നു മുതൽ 3 ദിവസത്തേക്ക് അവധി നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പാലക്കാട് മലമ്പുഴ ഡാമിൽ കുളിക്കാനിറങ്ങി കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മലപ്പുറം തിരൂർ പരിയാപുരം സ്വദേശി ഷെമിലാണ് മരിച്ചത്. പാലക്കാട് ഇരട്ടയാലിലെ സ്വകാര്യ കോളേജിലെ ഫാർമസി അവസാന വർഷ വിദ്യാർത്ഥിയാണ്. തിരുവനന്തപുരം ജില്ലയിലെ കടൽ തീരങ്ങളിൽ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ വീണ്ടും കരയ്ക്കടിയുന്നു. കഴിഞ്ഞ വർഷം അപകടത്തിൽപ്പെട്ട MSC Elsa 3 എന്ന കപ്പലിൽ നിന്ന് കടലിൽ ഒഴുകിപ്പരുന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളാണ് കരയ്ക്കടിയുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം, കോവളം, അഞ്ചുതെങ്ങ്, വർക്കല ഭാഗങ്ങളിലാണ് കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് മാലിന്യം വലിയ

0: തോതിൽ കരക്കടിയുന്നതായി കണ്ടെത്തിയത്. സമുദ്രപരിസ്ഥിതിക്ക് കടുത്ത ഭീഷണിയുയർത്തുന്നതാണ് പ്ലാസ്റ്റിക് പെല്ലറ്റ്. ഒരു വർഷം മുൻപ് കടലിൽ കലർന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളിലെ തരികളിലെ വലിപ്പത്തിലും നിറത്തിലും ഇപ്പോൾ പ്രകടമായ മാറ്റം വന്നിട്ടുണ്ടെന്ന് ഫ്രണ്ട്സ് ഓഫ് മറൈൻ ലൈഫ് എന്ന സംഘടന വ്യക്തമാക്കി. ഇത് സമുദ്ര ആവാസ വ്യവസ്ഥയെയും മത്സ്യബന്ധനത്തിനെയും ഗുരുതരമായി ബാധിക്കുമെന്നാണ് സമുദ്ര ഗവേഷകർ പറയുന്നത്.
1: തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് നടൻ സലീം കുമാർ അനുസ്മരണം നടന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. ജീവിതത്തിലുടനീളം ഉജ്ജ്വലമായ കഥാപാത്രങ്ങളെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച വ്യക്തിയാണ് സലീം കുമാർ എന്ന് അദ്ദേഹം അനുസ്മരിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കത്തിന് നാളെ കൊടിയേറും. ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് പന്തുരുളാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ഇത്തവണത്തെ ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങളാണ് സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്നത്. ഒരു റിപ്പോർട്ട്.
2: ലോകം ഒരു പന്തായി ചുരുങ്ങുമ്പോൾ ഫുട്ബോൾ ഈ ഭൂമിയോളം വലുതാകുന്നു. ആവശ്യം വലതലുന്ന പുൽമൈതാനങ്ങളിൽ തീ പടർത്തുന്ന കാലുകൾക്കായി ആർപ്പുവിളിക്കാൻ കടൽ പോലെ ആർത്തിരുമ്പുന്ന ഗാലറികളിൽ തലമുറകൾ തയ്യാറെടുക്കുന്നു. പല കോടി മനം കവരാൻ, ഒരു 100 കളം പിടിക്കാൻ, ഒരേ ഒരു കപ്പടിക്കാൻ കരളുറച്ച് ചുവടുവെച്ച് അവരെത്തുന്നു. മെസ്സി എന്ന മിശിഹയോ ഒരേ ഒരു CR7 പ്രിയപ്പെട്ട നെയ്മറോ ആരാകും കിരീടം ചൂടുക. കീലിയൻ എംബാപ്പയുടെയും ലാമിൻ യമാലിന്റെയും ഗോളുകൾക്കായി ലോകമിത വലവിരിച്ച് കാത്തിരിക്കുന്നു. ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക്, ഒരേ ഒരു പന്തിന് പിന്നാലെ ലോകം പായുന്നു. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ആരംഭിക്കുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായ കലാപരിപാടികൾ 3 രാജ്യങ്ങളിലുമായി നടക്കും. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ഓസ്റ്റെക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ആകെ 12 ഗ്രൂപ്പുകൾ, 104 കളികൾ. July 19 ന്യൂയോർക്കിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിലാണ് കലാശ പോരാട്ടം. രാജ്യതിരുകൾ ഭേദിച്ച് മാനവികതയുടെ ജീവവായു നിറച്ച ഒരൊറ്റ പന്ത് ഏഷ്യയും യൂറോപ്പും കടന്ന് ആഫ്രിക്കയിലേക്കും ലാറ്റിൻ അമേരിക്കയിലേക്കും പായുമ്പോൾ നമുക്കിനി പോരാട്ടങ്ങളുടെ വസന്തകാലം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പിനെ വരവേറ്റ് തലസ്ഥാനത്ത് സംഘടിപ്പിച്ച ഫുട്ബോൾ ആരാധകരുടെ സംഗമം ആവേശമായി. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ ഒരുക്കിയ പരിപാടിയുടെ ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. കേരളത്തിലെ കായിക പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസൺ August 20 മുതൽ September 5 വരെ തിരുവനന്തപുരത്ത് നടക്കും. July 1 നടക്കുന്ന താരലേലത്തിന്റെ വിവരങ്ങളും KCA പുറത്തുവിട്ടു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 362 പോയിന്റ് ഉയർന്ന് 74,287 നിഫ്റ്റി 97 പോയിന്റ് നേട്ടത്തിൽ 23,354 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 3,160 ര�പ താഴ്ന്ന് 1,09,160 രൂപയും ഗ്രാമിന് 13,645 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന, ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. തുടർച്ചയായി 4,399 ദിവസം പ്രധാനമന്ത്രി പദത്തിൽ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകനും നടനും പത്മശ്രീ പുരസ്കാര ജേതാവുമായ ഭാരതി രാജ ചെന്നൈയിൽ അന്തരിച്ചു. സംസ്ഥാനത്ത് KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര ഈ മാസം 15 ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിൽ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ എണ്ണം 3 12 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് 3 ദിവസത്തേക്ക് അവധി നൽകി. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കാൽപന്ത് കളിയുടെ ആർപ്പുവിളികൾക്ക് കാതോർത്ത് ആരാധകർ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
3: ആകാശവാണി.
4: പ്രസവാനന്തര ആരോഗ്യം ഹോമിയോപ്പതിയിലൂടെ. നേമം ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മെറ്റീരിയ മെഡിക്കൽ വിഭാഗം റീഡർ ഡോക്ടർ ഉഷ KM സംസാരിക്കുന്നു.
5: സ്ത്രീജന്മത്തെ ഉദാത്തമാക്കുന്ന പ്രകൃതിയുടെ പ്രക്രിയയാണ് ഗർഭധാരണവും തുടർന്നുള്ള പ്രസവവും. വംശാവലി നിലനിർത്തുന്ന ഈ പ്രക്രിയ സാധാരണഗതിയിൽ തികച്ചും സ്വാഭാവികവും ഗർഭകാലത്ത് അമ്മയുടെയോ ഗർഭസ്ഥ ശിശുവിൻ്റെയോ പ്രസവാനന്തരം അമ്മയുടെയോ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാത്തതുമാണ്. സങ്കീർണങ്ങളായ നിർമ്മാണ പ്രവർത്തനങ്ങളും ചയാപചയ പ്രവർത്തനങ്ങളും കൃത്യമായും സൂക്ഷ്മമായും നടക്കുന്നതിലൂടെയാണ് ഒരു സാധാരണ ഗർഭകാലവും പ്രസവവും പൂർത്തീകരിക്കപ്പെടുന്നത്. മഹത്തരമായ ഈ പ്രക്രിയ ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുത്ത് പൂർത്തിയാക്കുന്ന സ്ത്രീ സമൂഹത്തിൻ്റെ ശാരീരിക, മാനസിക, വൈകാരിക ആരോഗ്യം ഉറപ്പുവരുത്തുവാൻ പൗരബോധമുള്ള ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. ഈ രംഗത്ത് ഹോമിയോപ്പതിയുടെ പങ്ക് എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഗർഭിണിയാകുമ്പോഴുള്ള ആരോഗ്യ പ്രശ്നങ്ങളായ അനിയന്ത്രിതമായ ഛർദി, ഓക്കാനം, വിശപ്പില്ലായ്മ, രുചിക്കുറവ്, വിവിധങ്ങളായ അണുബാധ.

ബാധകൾ, അലർജി രോഗങ്ങൾ, ആസ്തമ എന്നിവയ്ക്കു പുറമെ ഗർഭകാലത്തുള്ള പോഷണ ആകിരണ സ്വാംശീകരണ കുറവുകൾ കൊണ്ടുണ്ടാകുന്ന വിവിധ ഡെഫിഷ്യൻസി ഡിസീസസ്, ഫോൾസ് ലേബർ പെയിൻ, ബ്രീച്ച് പ്രസന്റേഷൻസ് ഇവയ്ക്കുള്ള പരിഹാരത്തിനും അമിത രക്തസ്രാവം, ഡിലെയ്ഡ് ലേബർ ഇവ ഒഴിവാക്കി സുലളിതമായ സുഖപ്രസവം ഉറപ്പുവരുത്തുന്നതിനും ഗർഭാവസ്ഥയുടെ അവസാന ദിനങ്ങളിൽ ഹോമിയോപ്പതിയെ ആശ്രയിക്കുന്നവർ കൂടിക്കൂടി വരുന്നുണ്ട്. പ്രസവശേഷമുള്ള സമയത്തെ പ്രധാനമായും 3 ഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. അക്യൂട്ട് ഫേസ്, പ്രസവത്തെ തുടർന്നുള്ള 24 മണിക്കൂർ അക്യൂട്ട് ഫേസ് എന്ന ഗണത്തിൽപ്പെടുന്നു. സബക്യൂട്ട് ഫേസ്, 24 മണിക്കൂറിന് ശേഷം 2 മുതൽ 6 വരെയുള്ള ആഴ്ചകളാണ് ഈ ഗണത്തിൽപ്പെടുന്നത്. ലേറ്റ് ഫേസ്, 6 ആഴ്ചകൾ മുതൽ 6 മാസങ്ങൾ വരെ. പ്രസവാനന്തര കാലത്താണ് ഏറ്റവും കൂടുതൽ മാതൃശിശു മരണങ്ങൾ ഉണ്ടാകുന്നതെന്ന് WHO വ്യക്തമാക്കിയിട്ടുണ്ട്. അക്യൂട്ട് ഫേസിൽ സാധാരണയായി കാണപ്പെടുന്നത് യോനി ഭാഗത്തുള്ള നീർക്കെട്ടും വേദനയും മാംസപേശികൾക്കുണ്ടാകുന്ന ക്ഷതങ്ങളും വേദനയും രക്തസ്രാവത്തെ തുടർന്നുള്ള ക്ഷീണം, മലമൂത്ര വിസർജനങ്ങളിൽ വരുന്ന അനിയന്ത്രിതമായ അവസ്ഥ ഇവയാണ്. രോഗലക്ഷണങ്ങൾക്ക് അനുയോജ്യമായി ഹോമിയോ മരുന്നുകൾ തിരഞ്ഞെടുത്തുപയോഗിക്കുന്നത് വളരെ വേഗം ഫലം തരുന്നു. മറുപിള്ളയുടെ പുറംതള്ളൽ സുഗമമാക്കുന്നതിനുള്ള മരുന്നുകളും വിവിധ തരത്തിലുള്ള അണുബാധകൾ, നീർക്കെട്ടുകൾ ഇവ ഒഴിവാക്കുന്നതിനുള്ള മരുന്നുകളും ഈ ഘട്ടത്തിൽ ആവശ്യാനുസരണം ഉപയോഗിക്കാം. സബക്യൂട്ട് ഫേസ്, 6 ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നിരവധി ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് പുറമെ അനേകം മാനസിക പ്രശ്നങ്ങളും അമ്മമാർ, പ്രത്യേകിച്ച് ആദ്യമായി അമ്മയാകുന്നവർ കാണിക്കാറുണ്ട്. രോഗിയുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ ബുദ്ധിമുട്ടുകൾ ഒന്നാകെ കണക്കിലെടുത്ത് രോഗിയെ ആകെ ചികിത്സിക്കുന്ന സമ്പ്രദായമാണ് ഹോമിയോപ്പതി എന്നിരിക്കെ ഹോമിയോ ചികിത്സ ഈ ഘട്ടത്തിന് എന്തുകൊണ്ടും അനുയോജ്യമാണ്. നവജാത ശിശുവിൻ്റെ പോഷണം ഈ ഘട്ടത്തിൽ പ്രധാനമായും മുലപ്പാൽ മാത്രമാണെന്നുള്ളതുകൊണ്ട് പാർശ്വഫലങ്ങൾ തീരെയില്ലാത്ത ഹോമിയോ ചികിത്സയെ സാമാന്യ ജനങ്ങൾ ഈ ഘട്ടത്തിലെ അസുഖങ്ങൾക്ക് കൂടുതലായി ആശ്രയിക്കുന്നു. അക്യൂട്ട് ഫേസിൽ കാണുന്ന പല രോഗങ്ങളും ഈ ഘട്ടത്തിലും തുടരുന്നതാണ്. അതുകൂടാതെ സ്തനങ്ങളിൽ പാൽ കെട്ടിക്കിടന്നുണ്ടാകുന്ന നീർക്കെട്ട്, ആബ്സസ് ഇവയ്ക്കും മുലക്കണ്ണുകൾക്കുണ്ടാകുന്ന വേദന, വിള്ളൽ എന്നിവയ്ക്കും വളരെ ഫലപ്രദമായ ഹോമിയോ ചികിത്സ ലഭ്യമാണ്. ലേപനങ്ങൾക്കു പകരം കഴിക്കാനുള്ള മരുന്നുകളായതുകൊണ്ട് മുലയൂട്ടലും തടസ്സമില്ലാതെ തുടരുവാൻ ഹോമിയോ ചികിത്സ സഹായിക്കുന്നു. മുലപ്പാലിൻ്റെ അളവ് കൂട്ടാനും അടിയന്തര ഘട്ടങ്ങളിൽ മുലപ്പാലിൻ്റെ ഉൽപ്പാദനം നിർത്താനും സഹായിക്കുന്ന മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. പ്രസവാനന്തരം തുടങ്ങുന്നതോ തുടരുന്നതോ ആയ ദഹന സംബന്ധമായ തകരാറുകളായ രുചിക്കുറവ്, ഓക്കാനം, ഛർദി, നെഞ്ചരിച്ചിൽ, പുളിച്ചു തികട്ടൽ, ദഹനക്കുറവ്, മലബന്ധം, വയറിളക്കം തുടങ്ങിയവ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തെ ഒന്നുപോലെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഏറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഉറക്കക്കുറവ്, അതുമൂലമുള്ള ക്ഷീണം, അർശസ്, വെരിക്കോസ് വെയിൻ, പലതരം ശ്വാസകോശ രോഗങ്ങൾ, അലർജികൾ ഇവയൊക്കെ മുലപ്പാലിൻ്റെ ഉൽപ്പാദനത്തെയോ ഗുണനിലവാരത്തെയോ ബാധിക്കാത്ത തരത്തിൽ ചികിത്സിച്ച് ഭേദപ്പെടുത്തുവാൻ ഹോമിയോപ്പതി മരുന്നുകൾക്ക് സാധിക്കും. പ്രസവത്തെ തുടർന്നുള്ള രക്തസ്രാവം ആദ്യ ദിനങ്ങളിൽ സ്വാഭാവികമാണെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ അമിതമായ രക്തസ്രാവം, അതായത് 1 മണിക്കൂറിൽ 1 സാനിറ്ററി നാപ്കിനിൽ കൂടുതലായി ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ വൈദ്യസഹായം തേടേണ്ടതാണ്. ഈ രക്തസ്രാവവും വെള്ളപ്പൊക്കം മുതലായ മറ്റ് ഡിസ്ചാർജുകളും ഫലപ്രദമായി നിയന്ത്രിക്കാൻ ഹോമിയോ മരുന്നുകൾ സഹായിക്കുന്നു. നട്ടെല്ലിൻ്റെ കശേരുക്കൾക്കോ മാംസപേശികൾക്കോ തകരാറനുഭവിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന നടുവേദനയ്ക്ക് ഹോമിയോ മരുന്നുകൾക്കൊപ്പം ശരിയായ ബോഡി പോസ്റ്റേഴ്സിനെ പറ്റിയുള്ള ബോധവൽക്കരണവും വ്യായാമ മുറകളും മുലയൂട്ടുന്ന അമ്മമാർക്ക് അത്യാവശ്യമായ അധിക പോഷണങ്ങളും ഉറപ്പുവരുത്തുന്നതിലൂടെ ശാശ്വതമായ രോഗമുക്തി ലഭിക്കുന്നു. മൂത്രാശയ അണുബാധകൾക്ക് പുറമെ 13% അമ്മമാരെ ബാധിക്കുന്ന യൂറിത്രൽ സ്പിങ്ക്ഡർ തകരാറുകൾക്കും 19% അമ്മമാരിൽ കണ്ടുവരുന്ന എയ്നൽ സ്പിങ്ക്ഡർ കോംപ്ലിക്കേഷൻസിനും ആശ്വാസം കണ്ടെത്താൻ ശരിയായ ഹോമിയോ മരുന്നുകളുടെ കൃത്യമായ ഉപയോഗത്തിലൂടെ സാധിക്കുന്നു. ശാരീരിക പ്രശ്നങ്ങൾക്ക് പുറമെ സബക്യൂട്ട് ഫേസിൽ കണ്ടുവരുന്ന പ്രധാന മാനസിക ആരോഗ്യ തകരാറുകളാണ് പോസ്റ്റ്പാർട്ടം ബ്ലൂസ് അഥവാ ബേബി ബ്ലൂസ്, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്നിവ. രോഗിയുടെ ശാരീരിക മാനസിക ലക്ഷണങ്ങൾ തനത് രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി ഹോമിയോപ്പതി അടിസ്ഥാന തത്വങ്ങളെ അധിഷ്ഠിതമാക്കി തിരഞ്ഞെടുക്കുന്ന മരുന്നുകളുടെ ഉപയോഗത്തോടൊപ്പം കൗൺസിലിംഗ്, യോഗ,
കുടുംബാംഗങ്ങളുടെ മോറൽ

0: സപ്പോർട്ട് എന്നിവയുടെ സഹായവും സ്വീകരിക്കുന്നത് രോഗമുക്തി എളുപ്പത്തിലാക്കാൻ സഹായിക്കുന്നു. 6 ആഴ്ചകൾക്ക് ശേഷം 6 മാസം വരെയുള്ള കാലഘട്ടമാണ് ലേറ്റ് ഫേസ് എന്നറിയപ്പെടുന്നത്. തൊട്ടു മുൻപുള്ള കാലഘട്ടത്തിലെ തുടർച്ചയായോ പുതിയ അസുഖങ്ങളായോ ഈ ഘട്ടത്തിൽ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാം. ഗർഭധാരണത്തെ തുടർന്നുണ്ടാകുന്ന രക്താതിമർദ്ദം, പ്രമേഹം, തൈറോയിഡ് രോഗങ്ങൾ, ഇവ പ്രസവശേഷം സ്വാഭാവികമായി തന്നെ സുഖപ്പെടുന്നവയാണെങ്കിലും കുറച്ചു പേരിലെങ്കിലും ഇവ തുടർന്നു നിൽക്കുന്നത് കാണുന്നുണ്ട്. ജീവിതശൈലീ രോഗങ്ങളുടെ ഗണത്തിൽപ്പെട്ട ഈ അസുഖങ്ങൾക്ക് താരതമ്യേന നീണ്ടകാലത്തെ ചികിത്സ ആവശ്യമാണെങ്കിലും രോഗമുക്തി നൽകാൻ സാധിക്കുമെന്നതിനാലും പാർശ്വഫലങ്ങൾ ഇല്ല എന്നുള്ളതിനാലും വലിയൊരു വിഭാഗം ജനങ്ങൾ ഹോമിയോപ്പതി മരുന്നുകളെ ആശ്രയിക്കുന്നുണ്ട്. ലേറ്റ് ഫേസിൽ കണ്ടുവരുന്ന ആർത്തവ ക്രമക്കേടുകൾ, ആർത്തവത്തോടനുബന്ധിച്ചുണ്ടാകുന്ന വേദനകൾ, അനിയന്ത്രിതമായ രക്തസ്രാവം, അണ്ഡാശയങ്ങളിലും ഗർഭാശയത്തിലുമുണ്ടാകുന്ന മുഴകൾ, പെൽവിക് അഡ്ഹഷൻസ്, ഇവയും ഹോമിയോപ്പതിയിലൂടെ ആശ്വാസം കണ്ടെത്തുന്ന അസുഖ അവസ്ഥകളാണ്. പോസ്റ്റ്പാർട്ടം ഫേസിൽ 35% അധികം സ്ത്രീകളും പരാതിപ്പെടുന്ന മറ്റൊരു കണ്ടീഷനാണ് ഡിസ്പാരൂണിയ അഥവാ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന. യോനിഭാഗത്തുള്ള പേശികൾക്കുണ്ടാകുന്ന മുറിവുകൾ, ക്ഷതങ്ങൾ, പെൽവിക് ഓർഗൻസിനുണ്ടാകുന്ന മറ്റ് അസുഖങ്ങൾ, ഇവ മൂലം ഇത് സംഭവിക്കാം. 6 മുതൽ 15% വരെ സ്ത്രീകളിൽ ടോക്കോഫോബിയ അഥവാ ഫിയർ ഓഫ് ചൈൽഡ് ബർത്ത്, പ്രസവിക്കാനുള്ള ഭയം. 11% സ്ത്രീകളെ ബാധിക്കുന്ന സെക്കൻഡറി സ്റ്റെറിലിറ്റി അഥവാ രണ്ടാമത് ഗർഭധാരണത്തിനുള്ള കഴിവില്ലായ്മ. ഇവയ്ക്കെല്ലാം അനുയോജ്യമായ ഹോമിയോ മരുന്നുകൾ ലഭ്യമാണെന്ന് അറിയുന്നവർ ഒരുപക്ഷെ എണ്ണത്തിൽ കുറവായിരിക്കും. ഇതിനൊക്കെ പുറമെ പ്രസവാനന്തരം മിക്ക അമ്മമാരെയും അലട്ടുന്ന വിവിധതരം സൗന്ദര്യ പ്രശ്നങ്ങൾ, ത്വക്ക് രോഗങ്ങൾ, മുഖക്കുരു, മുടികൊഴിച്ചിൽ, അമിതവണ്ണം, വായിലും മോണയിലും ഉണ്ടാകുന്ന അസുഖങ്ങൾ, തൊലിപ്പുറത്തുണ്ടാകുന്ന നിറവ്യത്യാസങ്ങൾ, ചുളിവുകൾ, അരിമ്പാറകൾ, കൊളാസ്മ, ഇവയ്ക്കെല്ലാം ഫലപ്രദമായ മരുന്നുകൾ ഹോമിയോപ്പതിയിലുണ്ട്. അമ്മയുടെയും കുഞ്ഞിൻ്റെയും മാത്രമല്ല കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെ ആകമാനവും ആരോഗ്യ സംരക്ഷണത്തിന് ഹോമിയോപ്പതി മരുന്നുകളുടെ പങ്ക് ഇതിനോടകം വ്യക്തമായല്ലോ. ഈ ശാസ്ത്രശാഖയുടെ നേട്ടങ്ങളെല്ലാം പരമാവധി പ്രയോജനപ്പെടുത്തി പാർശ്വഫലങ്ങളില്ലാത്ത സുരക്ഷിതമായ ആരോഗ്യം നമുക്ക് ഏവർക്കും, പ്രത്യേകിച്ച് പ്രസവാനന്തരം സ്ത്രീകൾക്ക് ഉറപ്പുവരുത്താം.
1: പ്രസവാനന്തരാരോഗ്യം ഹോമിയോപ്പതിയിലൂടെ. നേമം ശ്രീ വിദ്യാധിരാജ ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിലെ മെറ്റീരിയ മെഡിക്കൽ വിഭാഗം റീഡർ ഡോക്ടർ ഉഷ കെ എൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ആകാശവാണി.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ് അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാന

0: പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി ശ്രീ നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ അദ്ദേഹം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. 2014 May 26 നരേന്ദ്രമോദി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. തുടർന്ന് 2019, 2024 പൊതുതിരഞ്ഞെടുപ്പുകളിൽ വിജയം നേടി. അദ്ദേഹം തുടർച്ചയായ 3-ാം തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തി. 140 കോടിയിലധികം ജനസംഖ്യയുള്ള വൈവിധ്യങ്ങൾ നിറഞ്ഞ രാജ്യത്തെ ജനങ്ങൾ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഫലമാണ് ഈ നേട്ടം. ആഗോളതലത്തിൽ ഏറ്റവും ജനപ്രീതിയുള്ള ജനാധിപത്യ നേതാവായി അന്താരാഷ്ട്ര സർവേകൾ നിരന്തരം തിരഞ്ഞെടുക്കുന്ന നരേന്ദ്രമോദിയെ 30-ലധികം രാജ്യങ്ങളാണ് പരമോന്നത സിവിലിയൻ ബഹുമതി നൽകി ആദരിച്ചത്. ലോകത്തെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയായി ഇന്ത്യയ്ക്ക് മാറാൻ കഴിഞ്ഞതും 25 കോടിയിലേറെ ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കൈപിടിച്ചുയർത്തിയതും അടിസ്ഥാന സൌകര്യ മേഖലയിൽ വൻതോതിൽ വികസനം കൈവരിച്ചതും മോദി സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു. ചരിത്ര നേട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് ലോക നേതാക്കൾ. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങളുടെ അചഞ്ചലമായ വിശ്വാസമാണ് ഇതിലൂടെ പ്രകടമാക്കുന്നതെന്ന് ശ്രീലങ്കൻ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകെ പറഞ്ഞു. ലോക നേതാക്കൾക്ക് മാതൃകയായ വ്യക്തിത്വമാണ് ശ്രീ നരേന്ദ്രമോദിയെന്ന് പാപ്പുവന്യൂഗിനി പ്രധാനമന്ത്രി ജെയിംസ് മരാപെ വീഡിയോ സന്ദേശത്തിൽ വിശേഷിപ്പിച്ചു.
1: Hello and greetings from Papua New Guinea to my friend Prime Minister Modi. Congratulations on reaching a historic milestone, the longest continuous Prime Minister of the great country of India. You have now surpassed the record as the longest serving Prime Minister of India. India remains a friend of Papua New Guinea. You personally have come here. I give respect to you as a senior leader of the Global South, and I am happy that you have now a whole record as the longest serving Prime Minister of India.
0: അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഇക്കാലയളവിൽ നിർണായക ശബ്ദമായി മാറിയെന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ പ്രധാനമന്ത്രി കമലാ പ്രസാദ് ബിസേസർ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും കേന്ദ്രമന്ത്രിമാരായ അമിത് ഷാ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, നിർമ്മലാ സീതാരാമൻ, ശിവരാജ് സിംഗ് ചൌഹാൻ തുടങ്ങിയവരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്നു. ഈ ചരിത്രപരമായ നേട്ടം ദേശീയ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യയുടെ അഭിമാനവും സാംസ്കാരിക ഉപജീവനവും വീണ്ടെടുത്ത കാലയളവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12-വർഷ ഭരണകാലമെന്ന് ശ്രീ അമിത് ഷാ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ജനങ്ങൾക്ക് നരേന്ദ്രമോദിയുടെ നേതൃത്വശേഷിയിലുള്ള വിശ്വാസമാണ് ഈ നേട്ടത്തിൽ പ്രതിഫലിക്കുന്നതെന്ന് ശ്രീ ജയശങ്കർ പറഞ്ഞു. ധീരമായ പരിഷ്കാരങ്ങൾക്കാണ് രാജ്യം ഇക്കാലയളവിൽ സാക്ഷ്യം വഹിച്ചതെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ അഭിപ്രായപ്പെട്ടു. രാജ്നാഥ് സിംഗ്, ഭൂപേന്ദർ യാദവ്, ജിതേന്ദ്രസിംഗ് ഉൾപ്പെടെ കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിക്ക് ആശംസ അർപ്പിച്ചു. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ KSRTCക്കുണ്ടാകുന്ന വരുമാന നഷ്ടം സർക്കാർ നികത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ആദ്യ മന്ത്രിസഭായോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് June 15 മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTC അതിന്റെ വരുമാന കുറവ് വരും. ആ പണം സർക്കാർ KSRTC നൽകും.
0: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചെന്നൈയിലെ വസതിയിലായിരുന്നു അന്ത്യം. 1976-77 16 വയതിനില്ലേ എന്ന ചിത്രത്തിലൂടെയാണ് ഭാരതിരാജ സംവിധാന രംഗത്തേക്കെത്തുന്നത്. സിഗപ്പു റോജാക്കൾ, നിഴൽകൾ, അലേകൾ ഒഴിവതില്ലേ മുതൽ മര്യാദ തുടങ്ങി നിരവധി ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തു. 6 തവണ വീതം ദേശീയ പുരസ്കാരവും തമിഴ്നാട് ചലച്ചിത്ര പുരസ്കാരവും നേടിയ ഭാരതിരാജയെ 2004 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. സാധാരണ മനുഷ്യരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ജീവിതത്തെ അപ്രപാളികളിൽ പകർത്തിയ അദ്ദേഹം തെന്നിന്ത്യൻ സിനിമയിലെ ആദരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്നു.

0: തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് ചെന്നൈയിലെ വസതിയിലെത്തി ഭാരതിരാജയ്ക്ക് അന്ത്യാഞ്ജലികൾ അർപ്പിച്ചു. ചലച്ചിത്ര മേഖലയിലെയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെയും നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. രാജ്യത്ത് സി എൻ ജി ക്ഷാമമില്ലെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. പൈപ്പ് വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വ്യാപിപ്പിക്കുകയാണെന്നും എൽ പി ജി കണക്ഷനുകൾ പി എൻ ജി കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കൃത്രിമക്ഷാമം സൃഷ്ടിച്ചും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ചും നിലവിലെ ആഗോള സാഹചര്യം മുതലെടുക്കാൻ നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ സർക്കാർ കർശന നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ശ്രീ ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി.
1: ഗ്ലോബൽ സിറ്റുവേഷൻ കാ ഫായ്ദ ഉടാകെ കുഛ് ലോഗോ നെ ആർട്ടിഫിഷ്യൽ ഷോർട്ടേജസ് കർനെ കി കോശിഷ് കി ഹൈ ഏകദം ഹംനെ ഉസ്പേ ക്രാക്ക് ഡൗൺ കർ ദിയ കോയി കമി നീ ഹൈ നാ സി എൻ ജി കി കമി ഹൈ നാ പൈപ്പ് ഗ്യാസ് ജോ ലോഗോ കെ ഘരോ മേ ജാ രഹേ ഇൻഫാക്ട് എൽ പി ജി കെ ഹം കൺവേർട്ട് കർ രഹേ ഹൈ ഇൻടു പി എൻ ജി കണക്ഷൻ.
0: പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഇറാന്റെ ദക്ഷിണ തീരം ലക്ഷ്യമിട്ട് അമേരിക്കൻ സേന ഇന്ന് ആക്രമണം നടത്തി. ഒമാൻ തീരത്ത് യു എസ് സൈന്യത്തിന്റെ അപ്പാച്ചെ ഹെലികോപ്റ്ററിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതിന് മറുപടിയായാണ് യു എസ് നീക്കം. ഇതിനു പിന്നാലെ ബഹ്റിനിലെ അമേരിക്കൻ അഞ്ചാം കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയതായി ഇറാൻ അറിയിച്ചു. മേഖലയിൽ ആക്രമണ നീക്കങ്ങൾ ആവർത്തിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്ക തുടരുകയാണ്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. മെക്സിക്കോയിലെ ചരിത്രപ്രസിദ്ധമായ എസ്റ്റാഡിയോ ആസ്റ്റക്ക സ്റ്റേഡിയത്തിൽ രാത്രി 12:30 ആരംഭിക്കുന്ന ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. മറ്റന്നാൾ രാവിലെ 7:30 നടക്കുന്ന ഗ്രൂപ്പ് എയിലെ രണ്ടാം മത്സരത്തിൽ ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും ഏറ്റുമുട്ടും. 12 ഗ്രൂപ്പുകളിലായി 104 മത്സരങ്ങൾക്കാണ് ഫിഫ ലോകകപ്പ് സാക്ഷ്യം വഹിക്കുക. ജൂലൈ 19 ന്യൂയോർക്കിലെ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിലാണ് കലാശപ്പോരാട്ടം. കേരളത്തിൽ വടക്കൻ ജില്ലകളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം മുതൽ കാസർഗോഡ് വരെ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് ആശംസ നേർന്ന് ലോക നേതാക്കൾ. രാജ്യത്തിന്റെ വികസന യാത്രയിലെ പരിവർത്തന യുഗത്തിന്റെ പ്രതിഫലനമാണ് പ്രധാനമന്ത്രിയുടെ ചരിത്ര നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. അഭിനന്ദനങ്ങൾ അറിയിച്ച് കേന്ദ്രമന്ത്രിമാർ. കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രശസ്ത തമിഴ് സിനിമാ സംവിധായകൻ ഭാരതിരാജ അന്തരിച്ചു. ആദരാഞ്ജലികൾ അർപ്പിച്ച് തെന്നിന്ത്യൻ സിനിമാ ലോകം. പശ്ചിമേഷ്യൻ മേഖലയെ വീണ്ടും സംഘർഷത്തിലാക്കി ആക്രമണങ്ങൾ ആവർത്തിച്ച് ഇറാനും അമേരിക്കയും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആവേശലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
2: സമയം 1:00. ആകാശവാണി തൃശൂർ. പ്രിയഗീതം. പ്രിയഗീതത്തിൽ ഇന്നാദ്യം വിനോദിനി അച്യുതന്റെ ഇഷ്ടഗാനം. ചിത്രം ഒഴിവുകാലം. കെ ജയകുമാറിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം. യേശുദാസും ജാനകിയും പാടിയത്.

0: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
1: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
3: ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS വിശ്വനാഥന്റെ സംഗീതം, പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം ദിവ്യദർശനം. ഗാനത്തിനായി കാത്തിരിക്കുന്നു പാലക്കാട് മാരായമംഗലത്ത് നിന്നും ചന്ദ്രിക.

0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ, ഗാനസ്മൃതി, ചൊവ്വ വ്യാഴൻ ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഒറ്റമിത്രം ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ.
1: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
2: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
5: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള 1 മാസത്തെ എക്സാം പ്രാക്ടീസും.
6: പ്രിയ ഗീതത്തിൽ ഇനി പട്ടാമ്പി കൊടുമുണ്ടയിൽ നിന്നും സേതുമാധവൻ ആവശ്യപ്പെട്ട ഗാനം. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾ, ദേവരാജന്റെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം സത്രത്തിൽ ഒരു രാത്രി.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ പണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
0: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: എസ് ജാനകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആലോലം, രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം ഇളയരാജ. ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു പരക്കാട് കുന്നത്തങ്ങാടിയിൽ നിന്നും പുഷ്പായനി.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
3: യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം പരിണയം. ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു രാജി മരത്തംകോട് നിന്നും.

0: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: പ്രിയഗീതത്തിൽ ഇനി ലതിക കുറ്റുമുഖിന്റെ ഇഷ്ടഗാനം. ചിത്രം വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും. യൂസഫലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം, യേശുദാസ് പാടിയത്.

0: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: കൈതപ്രത്തിന്റെ വരികൾ, ജോൺസന്റെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം

ഗാനരചന വയലാർ, സംഗീതം ദേവരാജൻ, യേശുദാസ് പാടിയത്. ചിത്രം ചുക്ക്. ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു പട്ടാമ്പി കരിമ്പുള്ളിയിൽ നിന്നും രാജൻ, അജിത, ഷീബ, അനീത്, റൻസി, അനൂപ്, ആരുഷ് എന്നിവർ. ഗാനമിതാ.

പ്രിയ ഗീതത്തിലിനി പി ജയചന്ദ്രനും മാധുരിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അച്ചാണി, പി ഭാസ്കരന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഉഷ കേശവപ്പടി ഒല്ലൂരിൽ നിന്നും.

മാള അന്നമനടയിൽ നിന്നും രജി മനോജ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം സിംഹാസനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MS വിശ്വനാഥന്റെ സംഗീതം, യേശുദാസും വാണി ജയറാമും പാടിയതാണ്.

ചിത്രം മാമാങ്കം. പി ഭാസ്കറിന്റെ വരികൾ, കെ രാഘവന്റെ സംഗീതം, യേശുദാസും വാണി ജയറാമും പാടിയത്. ഗാനത്തിനായി കാത്തിരിക്കുന്നു പുഷ്പ മോഹനൻ പഴഞ്ഞിയിൽ നിന്നും.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ദേവരാജന്റെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം ഹൃദയം ഒരു ക്ഷേത്രം. ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു വാടാനപ്പള്ളിയിൽ നിന്നും പ്രതാപൻ പൊയ്യാറ.

ഇന്നത്തെ പ്രിയഗീതത്തിൽ അവസാനമായി വയലാർ എഴുതി ദൈവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനം. ചിത്രം രാജഹംസം. ഗാനത്തിനായി കാത്തിരിക്കുന്നു കളരിക്കൽ നന്ദാത്മജൻ, പുതുപ്പള്ളി തിരൂരിൽ നിന്നും.

0: Italian Space Agency President Teodoro Valente said in a statement that Parmitano's selection as pilot for Artemis 3 confirms and enhances the role and capabilities of the European and Italian space systems in human exploration of the universe. With Payal Sharma's report, Jigyasa Pandey for Akashvani News.
1: Facebook's parent company Meta today announced that it will establish its first AI-enabled data center in India. As part of the agreement, Meta and Reliance Industries will build a data center with 168 megawatt capacity at Jamnagar in Gujarat, which Meta will lease with options to scale. The government has refuted several social media posts falsely claiming that the Reserve Bank of India or RBI will withdraw paper currency notes and replace them with the plastic currency notes from the 30th of this month. Fact-check unit of the Press Information Bureau has termed the claim as fake. PIB clarified that according to the RBI, there are no plans to withdraw paper currency notes or replace them with plastic currency notes by the end of this month. The India Meteorological Department or IMD has said that Delhi NCR is expected to experience significant weather changes over the next 3 days, with thunderstorms, dust storms and rainfall likely to bring much needed relief from the scorching temperatures. Arunachal Pradesh, Assam, Meghalaya, Sikkim, coastal Karnataka and sub-Himalayan West Bengal are likely to witness heavy to very heavy rainfall at isolated places during the day. Benchmark domestic equity indices were trading around 0.6% up in the afternoon session today. The Sensex rose 568 points to 74,487, while the Nifty added 136 points to 23,378 when reports last came in. And now, before we end the bulletin, the headlines once again. Prime Minister Narendra Modi sets record as India's longest-serving elected Prime Minister. Cabinet passes a resolution applauding the historical achievement. Union Cabinet clears development projects worth more than 4,700 crore rupees, including extension of Ahmedabad Metro and government office and residential complexes in Amravati. NDA to meet in New Delhi to celebrate Prime Minister's achievements and completion of 12 years of government. Iran carries out attacks against U.S. bases in Jordan and other targets in Gulf. U.S. responds with strikes on Iranian targets. At least 13 people, including 11 children, killed in Pakistani airstrikes in Afghanistan. And Met Department predicts significant weather changes in Delhi NCR region in next 3 days, likely to bring relief from scorching heat. And with that, we end the midday news.
2: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 42nd. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് കണ്ണൻ നായർ, അനീഷ് നായർ. സംവിധാനം പി എ ബിജു.
3: എത്ര വിചിത്രമാണ് കുറ്റവും ശിക്ഷയുമെന്ന ഈ നാടകത്തിലെ കഥാപാത്രങ്ങളുടെ സ്വഭാവമെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. എന്നാൽ നമ്മിൽ ഓരോരുത്തരുടെയും രഹസ്യ ജീവിതത്തിൻ്റെ വിചിത്രത തന്നെയാണ് പലപ്പോഴും നമ്മുടെ കാപട്യങ്ങളാണ് ഇതിൽ ചിത്രീകരിക്കപ്പെടുന്നത് എന്ന തിരിച്ചറിവിലേക്കാണ് ഡോസ്റ്റോവ്സ്കി നമ്മെ ക്ഷണിക്കുന്നത്. കപടതകളുടെ മുഖം മൂടി വലിച്ചു കീറുന്ന രംഗങ്ങളിലേക്ക് ഇനി നമ്മൾ, അല്ല ഇനിയും നമ്മൾ പ്രവേശിക്കുകയാണ്. അസാധാരണ മനുഷ്യനെന്ന മേലങ്കി അണിഞ്ഞുകൊണ്ട് റസ്കോൾനിക്കോവ് രണ്ടുപേരെ കൊല്ലുന്നു. പാവപ്പെട്ടൊരു പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നിക്കോവിൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാനെത്തുന്ന ലൂഷൻ എന്ന ലുബ്ധൻ പണമൊത്തിരി ചെലവാക്കിയെന്നാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ പുരുഷ സമത്വത്തിനു വേണ്ടി പ്രസ്ഥാനം നടത്തുന്ന ആൻഡ്രി മുൻപ് ജോലി നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത മർമലഡോവിൻ്റെ ഭാര്യ കാതറീനിയെ തല്ലിയ കക്ഷിയാണ്. ആൻഡ്രിയോടൊപ്പമാണ് ഇപ്പോൾ ലൂഷനും താമസിക്കുന്നത്. ന്യായീകരണങ്ങളുടെ പുറംതൊലി പൊളിച്ചു കളഞ്ഞാൽ മാത്രം അവർ തമ്മിലുള്ള സംഭാഷണത്തിൻ്റെ ഉള്ളറിയാം.

0: ഈ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ ഞാൻ വന്ന ശേഷം ആൻഡ്രി നിങ്ങളോടൊപ്പം ഞാൻ താമസിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണെന്നറിയാമോ?
1: അതൊക്കെ പോട്ടെ, പോയ കാര്യം എന്തായി? നിശ്ചയിച്ച് ഉറപ്പിച്ചോ ലൂഷൻ?
0: ഇല്ല, അടുക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. ഓ, പലവിധ തടസ്സങ്ങൾ. പിന്നെ അവളുടെ സഹോദരന് തീരെ താല്പര്യമില്ല. എന്നാലും എനിക്കങ്ങ് വിട്ടുകളയാൻ വയ്യ.
1: ലൂഷൻ, നിങ്ങൾ അവർക്ക് വേണ്ടി തന്നെയാണല്ലോ വാശി പിടിക്കുന്നത്.
0: എങ്ങനെ വിട്ടുകളയും?
1: ഇഷ്ടമില്ലാത്ത വിവാഹം വാശിയിൽ എങ്ങനെയും നടത്തുമെന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമല്ല. അത് വിട്ടുകള.
0: ആൻഡ്രി, നിങ്ങൾ പറയുന്നത്
1: മാന്യന്മാർക്ക് ചേർന്ന ഏർപ്പാടല്ലെന്ന്.
0: ഓഹോ, അപ്പോൾ ഞാൻ ചെലവാക്കിയ തുകയോ?
1: നിങ്ങൾ എന്ത് ചെലവാക്കി? പിശുക്കൻ, നിങ്ങൾ പണം ചെലവാക്കി പോലും. അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തൊരു മാന്യൻ.
0: ആ വിധവയുടെ വീട്ടിൽ എന്തോ വിരുന്ന് നടക്കുന്നുണ്ട് ഇല്ലേ?
1: എന്താ ആ കാര്യം നിങ്ങൾക്കറിയില്ലേ? നിങ്ങളെയും ഇന്നലെ വന്ന് വിളിച്ചതല്ലേ അതിൽ പങ്കെടുക്കാൻ?
0: ഓ, അവരുടെ ദാരിദ്ര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ റസ്കോൾനിക്കോവ് കൊടുത്ത പണം മുഴുവൻ ഈ വിരുന്നിന് ചെലവഴിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇവിടേക്ക് വരുന്ന വഴി അവരുടെ വീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു. വീഞ്ഞും മറ്റുമായി ഗംഭീര ഒരുക്കങ്ങൾ. ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടുമുണ്ട്. ആ, എന്നെയും ക്ഷണിച്ചിട്ടുണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തോ, ഞാൻ ഓർക്കുന്നില്ല. എന്നെ ഇനി ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ പോകുന്നില്ല.
1: നിങ്ങളോട് അവർ സംസാരിച്ചതല്ലേ?
0: ഇന്നലെ കണ്ടു, സംസാരിച്ചു. അത് ശരിയാണ്, ഒരു സർക്കാർ ഗുമസ്തന്റെ അഗതിയായ വിധവ എന്ന നിലയിൽ അവർക്ക് താൽക്കാലികമായി സഹായധനം എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യതയെക്കുറിച്ചാണ് സംസാരിച്ചത്. എന്നാലാവുന്നത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റെ പേരിലാണ് അവർ ക്ഷണിച്ചത്. ഒരു ഔദാര്യം.
1: എന്തായാലും ഞാനും പോകുന്നില്ല.
0: ആ, നിങ്ങളുടെ വിഷമം എനിക്ക് മനസ്സിലാവും. ഒരിക്കൽ അവരെ തല്ലിയതുകൊണ്ട് ഇപ്പോൾ അവിടെ പോയി അവരുടെ സൽക്കാരം സ്വീകരിക്കാൻ നിങ്ങൾ മടിച്ചു നിൽക്കുന്നതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി.
1: ആ, ആര് തല്ലി? ആരെക്കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്?
0: ആ, ഒരു മാസം മുമ്പ് നിങ്ങൾ ആ കാതറിനെ തല്ലിയില്ലേ? അത് മറന്നുപോയോ? അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ നിങ്ങളുടെ ആദർശങ്ങൾ, അബലകളായ സ്ത്രീകളെക്കുറിച്ചുള്ള ആദർശങ്ങൾ.
1: ആഹാ, ഇതെല്ലാം അപകീർത്തികരങ്ങളായ പ്രസ്താവങ്ങളാണ്. വിഡ്ഢിത്തം. അതിനെക്കുറിച്ചൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.
0: നിങ്ങളൊരു സ്ത്രീപക്ഷവാദിയാണ്, എന്നാൽ ചെയ്യുന്നതെല്ലാം സ്ത്രീവിരുദ്ധവും. നിങ്ങൾ അവരെ തല്ലിയില്ലേ?
1: അങ്ങനെ ആയിരുന്നില്ല സംഗതികൾ. നിങ്ങൾക്ക് തെറ്റായ വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. ആത്മരക്ഷാർത്ഥം മാത്രമാ ഞാനപ്പോ പ്രവർത്തിച്ചത്.
0: ഓഹോ, നിങ്ങളവരെ കയ്യേറ്റം ചെയ്തോ? ന്യായീകരണം ഒന്നും കണ്ടുപിടിക്കണ്ട.
1: ബലപ്രയോഗത്തോടെ എനിക്ക് യോജിപ്പില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാതെ എന്റെ അടുത്തേക്ക് ഓടി വന്ന് ശാരീരികമായി അവരെ ആക്രമിക്കുകയായിരുന്നു. എന്നെ ആക്രമിക്കാനേ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? എന്നെ ഇഷ്ടം പോലെ ദ്രോഹിച്ചോട്ടെ എന്ന് കരുതി മിണ്ടാതിരിക്കണമായിരുന്നോ? ഞാൻ അവരെ പിടിച്ചു തള്ളി.
0: നിങ്ങൾ അങ്ങനെ ചെയ്തല്ലോ, അവരെ പിടിച്ചു തള്ളിയല്ലോ. കൊള്ളാം നിങ്ങളുടെ സ്ത്രീവാദം. നിങ്ങളുടെ തള്ളലിൽ അവർ മലർന്നടിച്ചു വീണു, നിലവിളിച്ചു, ശരിയല്ലേ?
1: അതെ, സ്ത്രീകൾ എല്ലാ രീതിയിലും പുരുഷന്മാർക്ക് തുല്യരാവണം.
0: കൊള്ളാം നിങ്ങളുടെ ആദർശം.
1: സ്ത്രീകൾ ശാരീരിക ശക്തിയിൽ പോലും പുരുഷന്മാർക്ക് തുല്യരായിരിക്കണം. അപ്പോ പരസ്പരം പോരാടുകയില്ല. ഭാവി സമൂഹത്തിന് പോരാട്ടം വിഭാവനം ചെയ്യാനേ പറ്റില്ല. ഇപ്പോ ഉണ്ടെങ്കിലും ഭാവിയിൽ ഉണ്ടാവില്ല.
0: നിങ്ങളുടെ നിലപാടിൽ എനിക്ക് യോജിപ്പില്ല.
1: എന്തുകൊണ്ടില്ല?
0: പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്.
1: ഞാനുള്ളത് തുറന്നു പറയുന്നു. മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെരുമാറാൻ എനിക്കാവില്ല.
0: അവർ ക്ഷണിച്ചതല്ലേ, പോകാതിരിക്കുന്നത് എന്തുകൊണ്ട്?
1: നിങ്ങൾ പോകുന്നില്ലല്ലോ. ഞാൻ ക്ഷണിച്ചവരെ അപമാനിക്കുകയല്ല.
0: ഓ, അതിന് നിങ്ങൾക്ക് ന്യായീകരണങ്ങളുണ്ട്, കണ്ടില്ലേ?
1: തീർച്ചയായും അപമാനിക്കലല്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. എന്നാ അതിൽ നല്ല ഉദ്ദേശത്തോടെയാണ് ചെയ്യുക. പരിഷ്കരണ പ്രവർത്തനത്തിലാണ് എനിക്ക് താല്പര്യം, ആചാരങ്ങളിലല്ല.
0: നിങ്ങളുടെ ന്യായം കൊള്ളാം.
1: പരിഷ്കാരത്തിന്റെ വിത്ത് വിതയ്ക്കണം, അല്ലെങ്കിൽ ഒരാശയം. ആ വിത്തിൽ നിന്ന് എന്തെങ്കിലും മുളച്ചു വരും. ഞാൻ എങ്ങനെ അപ്പോ അവരെ അപമാനിക്കും?
0: എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ദേ, ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുകയാണ്. ആൻഡ്രി, നിങ്ങൾ ഇനി ഒരു ഉദാഹരണം പറയും.

0: നിങ്ങളെ എനിക്ക് നന്നായി അറിയാം.
1: ലൂഷൻ, നിങ്ങൾ തെറേബിയവ എന്നൊരു സ്ത്രീയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
0: ഇല്ല. കണ്ടോ കണ്ടോ കണ്ടോ കണ്ടോ, കഥ വന്നല്ലോ. ആ തെറേബിയവ എന്ത് ചെയ്തെന്നാ നിങ്ങൾ പറഞ്ഞു വരുന്നത്?
1: സ്വതന്ത്ര വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് അവൾ മാതാപിതാക്കൾക്ക് കത്തെഴുതി. അവരുടെ ദാമ്പത്യ ജീവിതം 7 വർഷത്തോളം നീണ്ടുനിന്നു. പിന്നെ ഭർത്താവിനെയും 2 കുട്ടികളെയും ഉപേക്ഷിച്ച് പോയി.
0: ഞാൻ വിചാരിച്ചതുപോലെ തന്നെ. എന്നിട്ട് ഭർത്താവ്?
1: അവള് ഭർത്താവിനെഴുതി, നിങ്ങളോടൊപ്പം സന്തുഷ്ടിയായി കഴിയാൻ എനിക്കാവില്ലെന്ന്. സാമൂഹിക ഘടനയെക്കുറിച്ചുള്ള പല സംഗതികളും മറച്ചുവെച്ച് നിങ്ങൾ എന്നെ വഞ്ചിക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളോട് ക്ഷമിക്കാനാവില്ലെന്ന്.
0: ആ, ഇനി കഥ മനസ്സിലാവും. അടുത്ത വിവാഹം കഴിക്കുന്നു, അതും കളയുന്നു, പിന്നെ 3-ാമത്തേത്.
1: ഇനി എത്ര വിവാഹം ആയിക്കൊള്ളട്ടെ, എന്ത് വ്യത്യാസമുള്ളത്? അതെല്ലാം 2-ാം വിവാഹം മാത്രമാണ്. എന്റെ അച്ഛനമ്മമാർ മരിച്ചതിന്റെ ദുഃഖം മനസ്സിലാവുന്നത് ഇപ്പോഴാ. എങ്കിലും അവർ ജീവിച്ചിരുന്നെങ്കിൽ എന്തുമാത്രം എതിർത്തേനെ. നിഷേധമാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള പാത. എന്റെ ചിന്താഗതി പിടികിട്ടുന്നുണ്ടല്ലോ.
0: നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ആ, ഇന്നലെ മരിച്ച വ്യക്തിയുടെ നിഷ്കളങ്കയായ മകളെ നിങ്ങൾക്കറിയാമോ? സോണിയ. ആളുകൾ അവളെപ്പറ്റി പറയുന്നതിൽ വാസ്തവം വല്ലതുമുണ്ടോ?
1: എനിക്കെങ്ങനെ പറയാൻ കഴിയും. എന്റെ അഭിപ്രായത്തിൽ സമൂഹത്തിലെ സ്ത്രീകളുടെ സാധാരണ അവസ്ഥ അതാണ്.
0: നിങ്ങളും അവളെ പഴിക്കുന്നതിൽ മുന്നിലുണ്ടായിരുന്നു.
1: ഞാനോ? സോണിയെ ഞാൻ പഴിക്കുകയോ? നിർബന്ധപൂർവം അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം. എന്തായാലും അവൾ ചെയ്യുന്നത് ശരിയാണ്. അവൾ കഷ്ടപ്പെട്ട് ജീവിക്കുന്നു, കുടുംബം നോക്കുന്നു. ശരീരമാണ് അവളുടെ മൂലധനം. അത് സ്വന്തം ഇഷ്ടാനുസരണം വിൽക്കാൻ അവൾക്ക് പൂർണ്ണ അവകാശമുണ്ട്.
0: ഓഹോ, സാമൂഹിക വ്യവസ്ഥയ്ക്ക് നേരെയുള്ള പ്രതിഷേധം അല്ലേ? സോണിയ ചെയ്യുന്നത് നിങ്ങൾ ന്യായീകരിക്കുകയാണോ?
1: അതെ, ഞാൻ അവളെ ബഹുമാനിക്കുന്നു. എനിക്ക് സോണിയെ കാണുന്നത് തന്നെ ആഹ്ലാദമാ.
0: എന്നിട്ടാണോ ഈ കെട്ടിടത്തിൽ നിന്നും അവളെ പുറത്താക്കിയത്?
1: അങ്ങനെയൊന്നും ആയിരുന്നില്ല. കാര്യങ്ങൾ കാദറിനെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിച്ചതാണ്. ഞാനൊരിക്കലും സോണിയെ പ്രേമിക്കാൻ പോയിട്ടില്ല. ഞാനവളെ ഉദ്ധരിക്കാൻ ശ്രമിക്കുകയായിരുന്നു, അവളുടെ മനസ്സിൽ പ്രതിഷേധത്തിന്റെ ശബ്ദമുയർത്താൻ. അവളുടെ പ്രതിഷേധം, അത് മാത്രമായിരുന്നു ലക്ഷ്യം. സോണിയയ്ക്ക് എന്തായാലും ഇവിടെ കഴിയാൻ ആവില്ലായിരുന്നു. അവൾക്ക് സ്വയം തോന്നി, അങ്ങനെയാ അവൾ താമസം മാറ്റിയത്.
0: നിങ്ങളുടെ സംഘടനയിൽ ചേരാൻ അവളോട് ആവശ്യപ്പെട്ടിരുന്നു?
1: ഞങ്ങളുടെ സംഘടനയ്ക്ക് പ്രത്യേക അംഗത്വമൊന്നുമില്ല. സമൂല മാറ്റം ആഗ്രഹിക്കുന്നവർക്കൊപ്പം അതിൽ ചേരാം. ഇവിടെ വിഡ്ഢിത്തമായി തോന്നുന്നത് അവിടെ വിവേകമായി കണക്കാക്കപ്പെടുന്നു. അവളും ഞങ്ങളോടൊപ്പം ഉണ്ട്.
0: ഇപ്പോ നിങ്ങൾ സോണിയയ്ക്ക് വേണ്ടി വാദിക്കുകയാണോ?
1: സോണിയെ ഞാൻ കൂടുതൽ വളർത്തി വികസിപ്പിച്ചെടുക്കും. ഞാൻ കണ്ടിട്ടുള്ളവരിൽ ഏറ്റവും സുന്ദരമായ സ്വഭാവം അവളുടേത്. അല്ല, അത് പറഞ്ഞപ്പോ എന്താ നിങ്ങളുടെ മുഖത്തൊരു പരിഹാസം? ലൂഷൻ, നിങ്ങൾ അനവസരത്തിൽ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. നിങ്ങളത് മനസ്സിലാക്കുന്നില്ല, പരിഹസിക്കുകയാണോ?
0: അവളുടെ നിഷ്കളങ്കമായ സ്വഭാവത്തെ നിങ്ങൾ ശരിക്കും മുതലെടുക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടോ?
1: അല്ല, അങ്ങനെയൊന്നും അല്ല. കാര്യങ്ങളെല്ലാം നേരെ മറിച്ചാണ്.
0: ഓ, നേരെ മറിച്ച്! വിചിത്രമായിരിക്കുന്നു. അതും പറയുന്നത് നിങ്ങൾ. ആൻഡ്രി, കേൾക്കാൻ സുഖമുണ്ട്.
1: നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ എന്തിനു മറച്ചു വെക്കുന്നു? വാസ്തവത്തിൽ അവൾ വിശുദ്ധയാണ്, നിഷ്കളങ്കയാണ്. എനിക്ക് പലപ്പോഴും അതിശയം തോന്നാറുണ്ട്.
0: ഈ വിശുദ്ധിയും നിഷ്കളങ്കതയും എല്ലാം മണ്ടത്തരം. നിങ്ങളവളെ വളർത്തിയെടുക്കും പോലും.
1: വളർത്തിയെടുക്കുക എന്ന വാക്കിന്റെ അർത്ഥം എത്ര പ്രാകൃത മനസ്സോടെയാ നിങ്ങൾ ധരിച്ചു വച്ചിരിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഞങ്ങൾ കഠിനമായി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. എന്നാ നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രം, സ്ത്രീകൾ പുരുഷന്റെ അടിമകളാണെന്ന ചിന്ത.

കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ലൂഷിൻ, കണ്ണൻ നായർ, ആൻഡ്രി, അനീഷ് നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 42-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
1: അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.
2: ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
3: സ്വരസാഗരത്തിൽ ഇപ്പോൾ മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. സി രാജേന്ദ്രൻ വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം. ആദ്യം ജഗൻമോഹിനി രാഗത്തിൽ പാഹിതരക്ഷു എന്നാരംഭിക്കുന്നു ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ സ്വാതി തിരുനാൾ കൃതികൾ. സി രാജേന്ദ്രൻ വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം. കച്ചേരി തുടരുന്നു. പൂർണ്ണചന്ദ്രിക രാഗത്തിലുള്ള രാമചന്ദ്രപാഹി എന്നാരംഭിക്കുന്നു രൂപകതാളം.

0: സ്വരസാഗരത്തിൽ ഇതുവരെ കേട്ടത് മാവേലിക്കര പി സുബ്രഹ്മണ്യം പാടിയ കൃതികൾ. സി രാജേന്ദ്രൻ വയലിൻ, പാലക്കാട് ടി ആർ രാജാമണി മൃദംഗം. സ്വരസാഗരം സമാപിച്ചു.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
6: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
5: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
6: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ആകാശവാണി തൃശൂർ, കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള തീരത്ത് കാറ്റിന്റെ വേഗം പരമാവധി മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇപ്പോൾ സമയം 3:00. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.3 MHz പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ, ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം യേശുദാസും ജാനകിയും പാടിയത്. ചിത്രം ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ. വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം.

എസ് പി ബാലസുബ്രഹ്മണ്യം, എസ് പി ശൈലജ എന്നിവർ പാടിയത്. ചിത്രം സാഗരസംഗമം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം.

രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം ഉതിരും നിൻ ചൊടികൾ. രാജീവ്

ായി പ്രണയപദം ഞാൻ പാടുന്നു, ഹൃദയമായി നീ കേൾക്കാനായി പ്രണയപദം ഞാൻ പാടുന്നു. ഒരു സ്വരമായി ഒരു ലയമായി അരികിൽ വരാൻ അനുമതി നീ അരുളൂ. രാജീവം വിടരും നിൻമിഴികൾ, കാശ്മീരം പുതിരും

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു. ഇപ്പോൾ സമയം 4 മണി. ആകാശവാണി തൃശൂർ, തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. മുതൽ മര്യാദൈ, മൺവാസനൈ എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.
1: പൂങ്കാത്ത് തിരുമ്പുമ.

ஏ குருவி குருவி குருவி, ஏ குருவி, சிட்டுக்குருவி.

FM 101.1 മെഗാഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഭൂമിക എന്ന ചിത്രത്തിൽ PK ഗോപിയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി യേശുദാസും ചിത്രയും സംഘവും ആലപിച്ചത്.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം. മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: അടുത്തതായി രണ്ടാം ഭാവം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ചിന്താവിഷ്ടയായ ശ്യാമള എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ജോൺസൺ ഈണം പകർന്ന് യേശുദാസ് പാടിയത്.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: സമയം 5 മണി.
2: ഹേ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹേ ആയേ ആപ് സുൻതെ ഹേ ഹിന്ദി പാഠ്. ശിക്ഷക് ഹേ ഭാസ്കരൻ കെ നീലേശ്വർ. ഛാത്രായേ ഹേ പാർവതി ഓർ ശിവങ്കരി.
3: നമസ്തേ ബച്ചോ.
4: നമസ്തേ അധ്യാപക ജി.
3: ഗലീലിയോ പാഠത്തിന്റെ കുറച്ചു ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി ഭാഗം പഠേങ്കെ അച്ഛ മൈ പഠുങ്ക സുനിയെ. പിതാലേ ഡാണ്ടാത്തോ ഉസ്നേ ബോലെ പെൻസേ കഹാം ആപ് ഹി തോ കഹത്തേക്ക് സച്ച് കഹനെ അവർ സച്ച് നിഭാനേ മേ കഭി ഭഗവാൻ സേ ബി നഹി ഡർനാ ചാഹിയേ. മുജേ വൈജ്ഞാനിക് ബന്നേക്ക മൻഹേ തോ മൈ വിജ്ഞാൻ ക്യോം നാ പട്ടും ക്യാ ആപ് ഭഗവാൻ സേ ബി ബഡേ ഹേ. ശിവങ്കരി പട്ടിയേ യേ ബാ.
4: पिता ने टांडा तो उसने भोलेपन से कहा, आप ही तो कहते थे कि सच कहने और सच निभाने में कभी भगवान से भी नहीं डरना चाहिए. मुझे वैज्ञानिक बनने का मन है तो मैं विज्ञान क्यों न पढूं? क्या आप भगवान से भी बड़े हैं?
3: इसका मलयालम परिभाषा देखेंगे. अच्छन वळक्क പറഞ്ഞപ്പോൾ അവൻ നിഷ്കളങ്കമായി പറഞ്ഞു, സത്യം പറയുന്നതിലും സത്യം പാലിക്കുന്നതിലും ദൈവത്തെ പോലും ഭയക്കരുതെന്ന് അങ്ങല്ലേ പറഞ്ഞിരുന്നത്? എനിക്ക് ശാസ്ത്രജ്ഞനാകാനാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് ശാസ്ത്രം പഠിച്ചുകൂടെ? അങ്ങ് ദൈവത്തെക്കാൾ വലിയവനാണോ? ഈസ് ബാഗ്ക കുച്ച് കഠിന ശബ്ദമൊക്കെ അർത്ഥ ദേക്കെങ്കെ. ഭോലേപ്പൻ, ഭോലേപ്പൻ കമത്തൽബിക്കാ ഹേ
5: ഇന്നസെൻസ്,
3: ഇന്നസെൻസ്. സച്ച് നിഭാന,
4: സത്യം പാലിക്കുക,
3: സത്യം പാലിക്കുക, സത്യക്ക അനുസരൻ കർണ. ബന്നേക്കമൻ, ബന്നേക്ക് ഇച്ഛ. അവ്യാകല പോയിന്റ്. ഇസ് പർ പിത നാരാ സോനയ്ക്ക് ബജായ് കുശുയേ അവർ കഹാ മൈ തുംസെ യഹി സുന്ന ചാത്താത്ത അവർ ഇസ് ഭാവനക്കോ അമേശ ബനായ രഖ്ന തബി തും സച്ചേ വൈജ്ഞാനി ബൻ പാവങ്കെ. ഗലീലിയോനെ പിതാക്കി ബാത്കോ അമേശ യാദ് രഖ. പട്ടിയെ പാർവതി.
6: ഇസ് പർ പിത നാരാസ് ഹോനെ കെ ബജായ് ഖുഷ് ഹുയേ ഓർ കഹാ മേം തുംസെ യഹി സുന്ന ചാത്താത ഓർ ഇസ് ഭാവനക്കോ ഹമേശ ബനായ രഖ്ന തബി തും സച്ചേ വൈജ്ഞാനിക് ബൻ പാവോങ്കെ ഗലീലിയോനെ പിതാ കി ബാത് കോ ഹമേശ യാദ് രഖ.
3: ശിവങ്കരി പട്ടിയ.
4: ഇസ് പർ പിത നാരാസ് ഹോനെ കെ ബജായ് ഖുഷ് ഹുയേ ഓർ കഹാ മേ തുംസേ യഹി സുന്ന ചാഹ്താ ഥാ ഓർ ഇസ് ഭാവന കോ ഹമേശ ബനായ രഖ്ന തബി തും സച്ചേ വൈജ്ഞാനിക് ബൻ പാവോഗെ ഗലീലിയോനെ പിതാ കി ബാത് കോ ഹമേശ യാദ് രഖ.
3: മലയാളം പരിഭാഷ. ഇത് കേട്ട് അച്ഛൻ ദേഷ്യപ്പെടുന്നതിന് പകരം സന്തോഷത്തോടെ പറഞ്ഞു, എനിക്ക് നിന്നിൽ നിന്ന് ഇതായിരുന്നു കേൾക്കേണ്ടിയിരുന്നത്. ഈ മനോഭാവം എപ്പോഴും നിലനിർത്തണം, അപ്പോൾ മാത്രമേ നീ ഒരു യഥാർത്ഥ ശാസ്ത്രജ്ഞനാകൂ. ഗലീലിയോ അച്ഛൻ്റെ വാക്കുകൾ എപ്പോഴും ഓർമ്മിച്ചു. കുച്ചക്കാട്ടിൻ ശബ്ദം കേർത്ത് നാരാജോന കമത്തലപ്പിക്കാഹേ. നാരാജോന ദേഷ്യപ്പെടുക. കീ ബജായ്, കീ ബജായ് കെ ബദലെ പകരം. ഭാവന
5: നിലപാട്,
3: നിലപാട്. അച്ഛ ഇൻ പ്രശ്നമൊക്കെ ഉത്തർ ദക്കെങ്കെ. ഗലീലിയൊക്കെ കിസ് ജവാബ് സേ ഉസ്കെ പിത നാരാ സോനയ്ക്ക് ബജായ് കുശുയേ. ശിവങ്കരി പട്ടിയ. ജബ് ഗലീലിയോനെ അപ്പിനെ പിതാസെ കഹ ആപ് ഹി തോ കഹത്തേക്ക് സച്ച് കഹിനെ അവർ സച്ച് നിഭാനെ മേ കഭി ഭഗവാൻ സേ ബി നഹി ഡർന ചെയ്യേ. മുജേ വൈജ്ഞാനി ബന്നേക്ക മൻഹേത്തോ മൈ വിജ്ഞാൻ ക്യോ ന പട്ടും ക്യാ ആപ് ഭഗവാൻ സേ ബി ബഡേ ഹേ യേ സുൻകർ പിത കുശുയേ. ബതായേ.
4: ജബ് ഗലീലിയോനെ പിതാ സേ കഹ ആപ് തോ കഹത്തെ ഥേ കി സച്ച് കഹനെ ഓർ സച്ച് നിഭാനെ മേ കഭി ഭഗവാൻ സേ ഭീ നഹി ഡർന ചാഹിയേ. മുജേ വൈജ്ഞാനിക് ബന്നെ കാ മൻ ഹേ തോ മേ വിജ്ഞാൻ ക്യോ ന പഠൂ ക്യാ ആപ് ഭഗവാൻ സേ ഭീ ബഡേ ഹേ യേ സുൻകർ പിത ഖുശ് ഹുയേ.
3: യേ സുൻകർ പിത ഖുശ് ഹുയേ. ബഹുത് അച്ഛ. പാർവതി സംജാ.
5: ഹാ ജി.
3: ടീക്ക് നെക്സ്റ്റ് പോയിന്റ് മൈ പഠൂംഗാ.

0: മുൻ ദിനോ ധർമ്മക്ക ബഡ ജോർത്ഥ ഇറ്റലിയൊക്കെ ഇസായി ദേശത്ത ഹർ ബച്ചേക്കോ സ്കൂൾ മേ ഭി പ്രവചൻ സുന്നെ പഠിത്തേത്തെ ഐസാഹിയൊക്കെ പ്രവചൻ കെ ബീച്ച് ഗലീലിയോക്കി നജർ ഝൂൽത്തെ ഹുയേ ഫാനുസ് പർ പടി ഏ ഉസിക്കോ ടക് ടക്കി ലഗായെ ദേക്കിനെ ലഗ ശിവങ്കരി പട്ടിയെ
1: ഉൻ ദിനോ ധർമ്മ ക ബഡ ജോർധ ഇറ്റലി ഏക് ഇസായി ദേശ് ഥ ഹർ ബച്ചേക്കോ സ്കൂൾ മേ ഭി പ്രവചൻ സുന്നെ പഠത്തെ ഥെ ऐसे ही एक प्रवचन के बीच गलीलियो की नज़र झूलते हुए फानूस पर पड़ी वो उसी को टकटकी लगाए देखने लगा
0: सुनिए इधर सुनिए हर बच्चे को स्कूल में भी प्रवचन सुनने पड़ते थे ऐसे ही एक प्रवचन के बीच गलीलियो की नज़र झूलते हुए फानूस पर पड़ी वह उसकी टकटकी लगाए देखने लगा ठीक है
2: हाजी
0: അതായത് അക്കാലത്തെ മതത്തിന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു ഇറ്റലി ഒരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നു എല്ലാ കുട്ടികൾക്കും സ്കൂളിൽ പ്രഭാഷണങ്ങൾ കേൾക്കേണ്ടി വന്നിരുന്നു അങ്ങനെയൊരു പ്രഭാഷണത്തിനിടെ ഗലീലിയോയുടെ കണ്ണ് തൂങ്ങിക്കിടക്കുന്ന ഒരു വലിയ വിളക്കിൽ പതിഞ്ഞു അവൻ അതിനെ ഉറ്റുനോക്കാൻ തുടങ്ങി ഇസായി ദേശ്
1: ക്രിസ്ത്യൻ രാജ്യം
0: ക്രിസ്ത്യൻ കൺട്രി പ്രവചൻ പാർവതീപതായിയേ പ്രവചൻ കമത്തല പ്രഭാഷണം മതപ്രഭാഷണം എന്നൊക്കെ കേട്ടിട്ടില്ലേ പുരോഹിതന്മാരെ മതപ്രഭാഷണം നടത്തുന്നു ഐസ പ്രവചൻ പ്രഭാഷൻ ധാർമ്മിക് ഭാഷൻ ഫാനൂസ് കമത്തലം പോലെ
1: ലാൻറ്റേൺ വിളക്ക്
0: ലാൻറ്റേൺ ഝൂൽന കമത്തലം
1: ആടുക
0: ടു സിംഗ് ഝൂൽന ടക് ടക്കി ലഗാന സ്ഥിർ റൂപ് സെ ദേഖ്ന ടീക്ക് അബ് ഇൻ പ്രശ്നോക്കെ ഉത്തർ ദേഖേംഗേ പ്രവചൻ കെ ദൗരാൻ ഗലീലിയോക്കി നസർ കിസ് പർ പടി ഔസ്നെ ക്യാ ഗൗർ കിയ പ്രഭാഷണ സമയത്ത് ഗലീലിയോയുടെ നോട്ടം എന്തിലാണ് പതിഞ്ഞത് അവൻ എന്താണ് ശ്രദ്ധിച്ചത് ബദായിയ ശിവങ്കരി
1: പ്രവചൻ കെ ദൗരാൻ ഗലീലിയോക്കെ നസർ ഝൂൽത്തെ ഹുവെ ഫാനൂസ് പർ പടി ഉസ്നെ ഗൗർ കിയ കി ഫാനൂസ് ചാഹേ ജിത്നി ദൂർ തക് ഝൂലെ ഏക് സേ ദൂസരെ കിനാരെ തക് ആനേ ജാനേ മേ ഉസേ ഹമേശ ബരാബർ സമയ ലഗ്താ ഹേ
0: അഗല പോയിന്റ് മൈ പഠൂംഗാ कुछ देर तक देखने के बाद उसे लगा कि फानूस ज्यादा दूर तक झूले या कम दूर तक एक से दूसरे किनारे तक आने जाने में उसे बराबर समय लगता है पढ़िए
1: कुछ देर तक देखने के बाद उसे लगा कि फानूस ज्यादा दूर तक झूले या कम दूर तक एक से दूसरे किनारे तक आने जाने में उसे बराबर समय लगता है
0: ठीक है उतना तक കുറച്ചു നേരം നോക്കിയപ്പോൾ വിളക്ക് വളരെ അകലത്തേക്ക് ആടിയാലും കുറഞ്ഞ അകലത്തേക്ക് ആടിയാലും ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് എത്താൻ ഒരേ സമയം എടുക്കുന്നു എന്ന് അവന് തോന്നി ആർക്കാ തോന്നിയത് ഗലീലിയോക്കോ ഐസലക കിനാര കിനാര കമത്തലപ്പിക്കാഹേ
1: അറ്റം
0: ബരാബർ
1: സമാൻ
0: ഇൻ പ്രശ്നമൊക്കെ ഉത്തർ ദേക്കേങ്കെ അകല പോയിന്റ് ഉൻ ദിനോ ഘടീത്തോ ഹോത്തി നെഹീത്തി അച്ചാനക് ഉസെ യാദ് ആയാക്കി പിച്ചലെ ദിനോ ബുഖാർമേ ഉസ്കി നബ്സ് തേസ് ചലനെ ലഗീത്തി ഉസ്നെ സോച്ചാക്കി കുദരത് സെ ബഡ കാരിഗർ കോൻ ഹോഗ അബ് തോ വ ഠീക് ഓ ചുക്കാ ഹെ അബ് ഉസ്കി നബ്സ് ജരൂർ സാമാന്യ ഗതി സെ ചൽ രഹി ഹോഗി ഉസ്കാ ഇസ്തേമാൽ ഘടീക രൂപേ കിയ ജാ സക്താ ഹെ ഉസ്നെ പായാക്കി ഉസ്ക നദീജ സഹി ഥ അപ്നി ഇൻ ഖോജ് പർ വ ബഹുത് കുശ് ഹുവാ ശിവങ്കരി പഠിയെ
1: उन दिनों घड़ी तो होती नहीं थी अचानक उसे याद आया कि पिछले दिनों बुखार में उसकी नब्ज तेज चलने रही थी उन दिनों घड़ी तो होती नहीं थी अचानक उसे याद आया कि पिछले दिनों बुखार में उसकी नब्ज तेज चलने लगी थी उसने सोचा कि कुदरत से बड़ा कारीगर कौन होगा अब तो वो ठीक हो चुका है अब उस की नब्स जरूर सामान्य गति से चल रही होगी उसका इस्तेमाल खड़ी के रूप में किया जा सकता है उसने पाया कि उसका नतीजा सही था अपनी इस खोज पर वो बहुत खुश हुआ
0: ठीक है അക്കാലത്ത് ക്ലോക്കുകൾ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പനിയായിരുന്നപ്പോൾ തന്റെ നാഡിമിടിപ്പ് വേഗത്തിലായിരുന്നു എന്ന് പെട്ടെന്ന് അവന് ഓർമ്മ വന്നു പ്രകൃതിയേക്കാൾ വലിയ ശില്പി ആരുണ്ടെന്ന് അവൻ ചിന്തിച്ചു ഇപ്പോൾ അവൻ സുഖം പ്രാപിച്ചിരിക്കുന്നു ഇപ്പോൾ അവൻ്റെ നാഡിമിടിപ്പ് സാധാരണ നിലയിലായിരിക്കും അത് ക്ലോക്കായി ഉപയോഗിക്കാം എന്ന് അവൻ ചിന്തിച്ചു അവൻ്റെ നിഗമനം ശരിയാണെന്ന് അവൻ കണ്ടെത്തി ഈ കണ്ടെത്തലിൽ അവൻ വളരെ സന്തോഷവാനായി

0: ആകാശവാണി തൃശൂർ. സമയം 5 മണി കഴിഞ്ഞ് 11:08.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.

അറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. അറിയിപ്പ് കഴിഞ്ഞു.

0: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
1: അക്ഷര കേരളം.
0: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.

0: കൊങ്കിണി ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. പുല്ലൂറ്റ് KKTM സർക്കാർ കോളേജിൽ ബോട്ടണി വിഷയത്തിൽ താൽക്കാലിക അതിഥി അധ്യാപകരുടെ ഒഴിവുണ്ട്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഗസ്റ്റ് അധ്യാപക പാനലിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ വയസ്സ്, യോഗ്യത, പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 12 രാവിലെ 10:30 കോളേജിൽ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 0480-2802213. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0480-2802213. തൃശൂർ ജില്ലയിൽ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ സർജറി യൂണിറ്റിലെ നിലവിലെ ഒഴിവുകളിലേക്ക് വെറ്ററിനറി സർജൻമാരെ താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. പരമാവധി 89 ദിവസത്തേക്കായിരിക്കും നിയമനം. MVSC ബിരുദവും KSVC രജിസ്ട്രേഷനുമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. മേൽപ്പറഞ്ഞ യോഗ്യതയുള്ളവരുടെ അഭാവത്തിൽ BVSC ബിരുദവും KSVC രജിസ്ട്രേഷനും ഉള്ളവരെയോ WVS ട്രെയിനിംഗ് ലഭിച്ച വെറ്റിനറി കൌൺസിൽ രജിസ്ട്രേഷനുള്ള ബിരുദധാരികളെയോ പരിഗണിക്കും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വേതനം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട അസൽ രേഖകളും പകർപ്പുകളും സഹിതം ഈ മാസം 12 രാവിലെ 10:30 തൃശൂർ പറവട്ടാനിയിലുള്ള ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ: 0487-2361216. ജില്ലയിലെ മൃഗസംരക്ഷണ വകുപ്പിന് കീഴിലുള്ള വിവിധ ബ്ലോക്കുകളിലെ മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകളിലും രാത്രികാല അത്യാഹിത മൃഗചികിത്സാ പദ്ധതിയിലും വെറ്ററിനറി സർജൻമാരെ താൽക്കാലികമായി കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. നിലവിലുള്ള ഒഴിവുകളിലേക്കും ജൂണിൽ ഉണ്ടാകാനിടയുള്ള ഒഴിവുകളിലേക്കുമാണ് നിയമനം നടത്തുന്നത്. പരമാവധി 89 ദിവസത്തേക്കായിരിക്കും നിയമനം. മൊബൈൽ വെറ്ററിനറി യൂണിറ്റുകളിൽ വൈകിട്ട് 4 മുതൽ രാത്രി 12 വരെയും രാത്രികാല കർഷകരുടെ വീട്ടുപടിക്കലുള്ള അത്യാഹിത മൃഗചികിത്സാ പദ്ധതിയിൽ വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെയുമാണ് സേവനം നൽകേണ്ടത്. വെറ്ററിനറി സയൻസിൽ ബിരുദവും കേരള വെറ്ററിനറി കൌൺസിൽ രജിസ്ട്രേഷനും ഉള്ളവർക്ക് അപേക്ഷിക്കാം. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള വേതനം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന ബന്ധപ്പെട്ട അസൽ രേഖകൾ സഹിതം ഈ മാസം 12 രാവിലെ 11 തൃശൂർ പറവട്ടാനിയിലുള്ള ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിൽ നടക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിന് ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ: 0487-2361216. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0487-2361216. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജി തവനൂരിൽ ഇറിഗേഷൻ ആൻഡ് ഡ്രെയിനേജ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് 1 വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിനായി ഈ മാസം 12 രാവിലെ 10 വാക്കിംഗ് ഇന്റർവ്യൂ നടത്തുന്നു. മാസശമ്പളം 44,100 രൂപ. വിശദവിവരങ്ങൾ അറിയുന്നതിന് KAU.IN അല്ലെങ്കിൽ KCAET.KAU.IN എന്നിവ സന്ദർശിക്കുക. ഫോൺ നമ്പർ 0494268-6214. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 0494268-6214. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ.

0: ഹെൽത്ത്.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെഫ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
5: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
8: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
7: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.

0: മുത്തശ്ശ ഏത് പ്ലാന്റ് ആണ്?
1: ടാഞ്ചറീൻ. നല്ല മധുരം ഉണ്ടാകും. പൊട്ടിക്കല്ലേ. ഫ്രീ ഫോറിൻ ട്രിപ്പ്, ക്ലിക്ക് ഓൺ ദ ലിങ്ക്. ഇപ്പോ ചെയ്യാം.
0: മുത്തശ്ശ നിൽക്ക്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യല്ലേ.
1: എന്തേ
0: ഇത്? SMS സ്കാം ആണ്. ക്ലിക്ക് ചെയ്താൽ മുത്തശ്ശന്റെ ബാങ്ക് ഡീറ്റെയിൽസ് കൈക്കലാക്കും.
1: ഓ താങ്ക്സ് ഗപ്പു, രക്ഷപ്പെടുത്തി. ഇതാ നിന്റെ മിടുക്കിനുള്ള ഗിഫ്റ്റ്.
2: RBI പറയുന്നു, സ്മാർട്ട് ആകൂ, കൂളാകൂ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
5: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
4: പ്രയോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.

കേന്ദ്രസർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. കാർഷിക മേഖലയിൽ കർഷകർക്കായി കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ. അനിൽകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 7:50 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിത്രീകരണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. PM മാൻധൻ യോജന. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ പ്രത്യേക പരിപാടി മാറി ചിന്തിക്കാം. 9:30 ഡോക്ടർ രതീഷ് PR സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം EP രമേഷ് വയലിൻ. KMS മണി മൃദംഗം. PV നാരായണൻ ഘടം. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷ് വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് സുഭദ്ര സതീശൻ. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷ് വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാത വന്ദനം. വിഷ്ണു സഹസ്രനാമം MS സുഭലക്ഷ്മി ആലപിച്ചത്. 6:35 ഐവിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്ന ഷോപ്പി MG റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 ഒരു രാഗം പലഭാവം, ആശയം ആവിഷ്കാരം ഡോക്ടർ KJയകൃഷ്ണൻ. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം. 7:40 സമകാലികം വാർത്താ ഡയറി, തയ്യാറാക്കിയത് കൃഷ്ണകുമാർ ആമലത്ത്, റിപ്പോർട്ടർ കേരള കൗമുദി തൃശൂർ. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ, ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 4:45 6:40 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 സംഗീത കച്ചേരി. കെ സുനിൽ വയലിനിൽ വായിച്ച കൃതികൾ. ശങ്കർ വിനായക് മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ഭഗവതി പാട്ട്, തൃപ്പാളൂർ കൃഷ്ണദാസൻ സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, സ്ത്രീകളിലെ മൂഡ് സ്വിങ്സിന്റെ കാരണങ്ങളും പരിഹാര മാർഗങ്ങളും ഡോക്ടർ അരുൺ ബി നായർ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനസല്ല ലാഭം, ലൈവ് ഫോൺ ഔട്ട് ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം, ദസ്തയവസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നാടകത്തിന്റെ ശബ്ദരൂപം 43-ാം ഭാഗം. നാടക രൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം PA ബിജു. 2:30 സ്വരസാഗരം, TV ശങ്കരനാരായണൻ പാടിയ കൃതികൾ. TKV രാമാനുജാചാര്യലു വയലിൻ, B ഹരികുമാർ മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടക ഗാനങ്ങൾ. ദേശവിളക്ക് എന്ന നാടകത്തിൽ സംഗീത കെസ്റ്റർ എന്നിവരും ഭൂതം കാത്ത പൊന്ന് എന്ന നാടകത്തിൽ ചിൽ പ്രകാശ് പാടിയതും കേൾക്കാം. 8:00 നേർമൊഴി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥകളി പദങ്ങൾ. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ൽ ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഗസൽ പങ്കജുദാസ് പാടിയത്. 11:02 ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. പച്ചക്കറികളിലെ മഴക്കാല രോഗ നിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജീന എ മറുപടി നൽകുന്നു. ഉച്ചതിരിഞ്ഞ് 3:00 അഷ്ടപതി അനന്തലക്ഷ്മി സുബ്രഹ്മണ്യവും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. നിശ്ചിത വരുമാനം വീട്ടിലിരുന്ന് തന്നെ വീട്ടമ്മമാർക്ക് നേടാനാവുന്ന ഒരു മേഖലയാണ് ഓർക്കിഡ് കൃഷി. ഇന്ന് തൃശൂർ ജില്ലയിൽ ഫ്ലോറിയ ഓർക്കിഡ്സ് എന്ന പേരിൽ അതിവിപുലമായി ഓർക്കിഡ് കൃഷി നടത്തിവരുന്ന ശ്രീമതി ഫ്ലോറി സേവിയറിനെ പരിചയപ്പെടാം. ദീർഘനാളത്തെ ഈ രംഗത്തെ അറിവും അനുഭവ പാഠവും ഇന്ന് ശ്രീമതി ഫ്ലോറി സേവിയറിന് മികച്ച സംരംഭകയാകാൻ സാധിച്ചു. ശ്രീമതി ഫ്ലോറി സേവിയറിന്റെ ഓർക്കിഡ് കൃഷി വിശേഷങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം.
3: നമസ്കാരം. എന്തുകൊണ്ടാണ് ഈ ഓർക്കിഡ് കൃഷി രംഗത്തേക്ക് കടന്നു വന്നത്?
4: ചെടികളോട് നല്ല താല്പര്യമായിരുന്നു. അപ്പോൾ വീട് തമ്പാണ്ട സമയത്ത് നമ്മൾ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു, വലിയ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു. ആന്തൂരിയാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ആന്തൂരിയംസ് നമുക്ക് അങ്ങോട്ട് അങ്ങോട്ട് സക്സസ് ആയില്ല ഇവിടെ. പിന്നെ ഓർക്കിഡ്സ് വെച്ച് തുടങ്ങിയപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് വന്നു തുടങ്ങിയപ്പോൾ പിന്നെ അത് കൃഷിഭവൻ വഴി നമ്മൾ വിപുലീകരിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് ഇവിടുന്ന്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഒരു 3-4 കൊല്ലം നമ്മളങ്ങനെ വളർത്തി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഇമ്പോർട്ടിങ്ങിലേക്ക് വന്നത് നമ്മൾ. പിന്നെ ഇമ്പോർട്ട് ചെയ്ത് തുടങ്ങി 2012 ആ സമയത്താണ് നമ്മൾ ഇമ്പോർട്ടിങ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് പിന്നെ ഇമ്പോർട്ടിങ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ്സ് ഇറക്കി ക്വാറന്റൈൻ വെച്ച് നമ്മൾ അതാത് ആൾക്കാർക്ക് ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കുക ചെയ്യുക, ഹോൾസെയിലായിട്ട്. മെയിനായിട്ട്
3: വീടും പരിസരവും നോക്കിയാൽ മുഴുവൻ ഓർക്കിഡാണ്. വിവിധ തരം ഓർക്കിഡുകളുണ്ട് ഇവിടെ. ഏതൊക്കെ ഇനം ഓർക്കിഡുകളാണ് നമുക്കിവിടെ ഇപ്പോൾ ഉള്ളത്?
4: ഇവിടെ ഇപ്പോൾ ഓർക്കിഡ്സിലുള്ള മിക്ക വെറൈറ്റീസും നമ്മുടെ കയ്യിലുണ്ട്. ഡെൻഡ്രോബി ആയാലും കാറ്റ്ലിയ, മുക്കാറ, വാൻഡ, ബൾബ് ഫേലം, ഓൺസീഡിയംസ്, കുറേ സ്പെഷ്യൽ വെറൈറ്റീസ് കുറേ വരുന്നുണ്ട്. അങ്ങനത്തെ കുറേ ഐറ്റംസ് നമുക്ക് ഇപ്പോൾ വെറൈറ്റീസ് നോക്കണമെങ്കിൽ ആയിരങ്ങളല്ല, അതിനേക്കാളും കൂടുതൽ വെറൈറ്റീസ് ഇവിടെ വന്നു പോയിട്ടുണ്ട് ശരിക്കും നമുക്കിവിടെ.
3: ഇതിൽ പ്രധാനമായിട്ടും ഏതിനത്തിനാണ് ആവശ്യക്കാരേറെ ഉള്ളത്?
4: ആവശ്യക്കാരേറെ ഉള്ളത് ഫസ്റ്റ് വരുന്നത് ഡെൻഡ്രോബിയാണ്, പിന്നെ മുക്കാറ, വാൻഡ, ഓൺസീഡിയം, കാറ്റ്ലിയ. അതാണ് മെയിനായിട്ട് നമുക്ക് പോണ സാധനം. ബൾബ് ഫിലിംസൊക്കെ ഇൻട്രസ്റ്റുള്ളവർ മാത്രം എടുക്കുന്നത്, ബാക്കിയുള്ള ഐറ്റംസൊക്കെ. വെറൈറ്റീസ് കുറേ വരുന്നുണ്ട്, പക്ഷേ അതൊക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര ക്രേസാണ്, അങ്ങനത്തെ സാധനങ്ങൾ മാത്രം അവർ മാത്രം എടുക്കുള്ളൂ. പക്ഷേ ഡെൻഡ്രോബിയംസാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്ലവറിങ് പോണത്.
3: ഇതിൻ്റെ ഈ പരിചരണ രീതികളെന്ന് പറയുമ്പോൾ നമ്മളിതിൻ്റെ ഈ വളപ്രയോഗം, പാകമായ തൈകൾ പറിച്ച് പുതിയത് ഉൽപ്പാദിപ്പിക്കുക, അങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങൾ വളരെ ചിട്ടയായി ചെയ്യേണ്ടതുണ്ട് ഈ ഓർക്കിഡിന്. അത്തരം കാര്യങ്ങളൊന്ന് പറയാമോ?
4: ഓർക്കിഡ്സിന് മെയിനായിട്ട് ചകിരിയും കരിയും ഓട്ടുമുറിയാണ് നമ്മൾ ഉപയോഗിക്കുക. അതിൽ നമുക്ക് ഡെൻഡ്രോബിയത്തിന് വരുമ്പോൾ നമ്മൾ ചകിരി അതിൻ്റെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കും, ബാക്കി മൊത്തം കരിയാണ് നമ്മൾ ഉപയോഗിക്കുക. കാരണം ഒച്ചിൻ്റെ ശല്യം കാരണം നമ്മൾ പരമാവധി ചകിരി വേണ്ടാന്ന് വെക്കും. പക്ഷെ ചകിരി ഇല്ലെങ്കിൽ വേനലിൽ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, കാരണം തീരെ വെള്ളം നിൽക്കാണ്ട് വരും. അപ്പോൾ നമുക്ക് ചകിരി എന്തായാലും കുറച്ച് വെച്ചേ തീരൂ, അത് ഇല്ലാണ്ട് പറ്റില്ല. പിന്നെ വെളിച്ചം, വെളിച്ചം ഒരു വലിയൊരു ഘടകമാണ്. ഇതിൻ്റെ എല്ലാ ഓർക്കിഡ്സിനും വെളിച്ചം വേണം. അതിൽ ഫെലനോപ്സിസ് മാത്രമാണ് വെയിൽ വേണ്ടാത്തത്. വെയിൽ വേണ്ട, പക്ഷേ അതിന് വെളിച്ചം വേണം, അല്ലെങ്കിൽ അത് ഫ്ലവർ ചെയ്യില്ല. അതും ബാക്കി എല്ലാത്തിനും അത്യാവശ്യം വെയിൽ വേണം, പക്ഷേ ഷെയ്ഡ് വേണം, ഷെയ്ഡ് നെറ്റ് കൊടുക്കും വേണം. പിന്നെ വെള്ളവും കാര്യങ്ങളും. പിന്നെ വാൻഡയ്ക്ക് നമ്മൾ നനയ്ക്കുന്നത് 2-3 പ്രാവശ്യം ദിവസത്തിൽ നനയ്ക്കേണ്ടി വരും. മൊക്കാറയ്ക്ക് 2 നേരം നനയ്ക്കേണ്ടി വരും. കാരണം മൊക്കാറയും ടെറേറ്റി വാൻഡിയൊക്കെ നമ്മൾ വെയിലത്ത് വെക്കുന്ന ഐറ്റംസ്, അത് നമുക്ക് വെയിലത്ത് വെച്ചാലാണ് അത് ഫ്ലവർ ചെയ്യുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ അതേമാതിരി 2 നേരം നന കൊടുക്കണം. ആഴ്ചയിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ ഞങ്ങൾ വളം കൊടുക്കും. പിന്നെ ഫ്ലവറിങ് വന്നു കഴിഞ്ഞാൽ ഫ്ലവർ പോവാണ്ടിരിക്കാനുള്ള പെസ്റ്റിസൈഡും അതും നമ്മൾ കൊടുക്കും. കാരണം അല്ലെങ്കിൽ പൂ ചില പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു വീഴും. പിന്നെ ജൈവവളങ്ങൾ നമുക്ക് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കൊടുക്കാം, അതിന് മറ്റേ തടസ്സങ്ങളൊന്നുമില്ല. നമുക്ക് വെള്ളത്തിൻ്റെ കൂടെ എന്ത് വേണമെങ്കിലും കൊടുക്കാം.
3: ഓർക്കിഡ് കൃഷിക്ക് ഭീഷണിയായി നിൽക്കുന്ന എന്തെങ്കിലും കീടങ്ങളുണ്ടോ?
4: ഏറ്റവും പ്രശ്നം ഒച്ച്. ഇനിയിപ്പോൾ മഴ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശല്യം അവർ. അത് നമ്മൾ പറക്കി കളയുക ചെയ്യുന്നത് മരുന്ന് ഇടാറില്ല ഞങ്ങളൊന്നും.

0: പക്ഷെ കുറേ പേര് പെല്ലറ്റ്സ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ വീട്ടിലായ കാലം നമ്മളത് ഉപയോഗിക്കാൻ ഞങ്ങൾ പരമാവധി പറക്കി കളയുക. പിന്നെ മറ്റേ ഇപ്പോൾ പ്രാണികൾ വരേണ്ടത് ഈ മുട്ട് കരിച്ചൽ, മുട്ട് ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. അതുമാത്രമാണ് പ്രശ്നമായത്. അതിന് നമ്മൾ അതിൻ്റെ മരുന്നുകൾ അടിച്ചു കൊഴിയുമ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ലാണ്ട് നിൽക്കുന്നുണ്ട്.
1: ഈ ഓർക്കിഡ് എത്ര സ്ഥലത്താണ് സെറ്റ് ചെയ്തിരിക്കുന്നത്?
0: ഇപ്പം ഇവിടെ ഇരിക്കുന്നത് നമുക്കൊരു 42 സെൻറ്റ് സ്ഥലം ഉണ്ടാവും. അതിൽ 3 പോളി ഹൗസ് ഉണ്ട്. പിന്നെ ടെറസിൻ്റെ മുകളിൽ, വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ മൊത്തം അത് വരും. പിന്നെ നമുക്ക് വേറൊരു ഏരിയയിൽ 30 സെൻറ്റ് സ്ഥലം ഫുള്ളായിട്ട് വലിയ ക്വാറന്റൈനാണ് അത്. അവിടെയാണ് നമ്മൾ പ്ലാന്റ്സ് കൊണ്ടുവന്നിട്ട് മറ്റേ ഫ്ലവറിങ് ആക്കണത്. ഫ്ലവർ ആക്കിയിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്.
1: റെയർ ആയിട്ടുള്ള വെറൈറ്റികൾ ഇവിടെ കാണുന്നുണ്ട്. നമ്മളിത് എവിടെ നിന്നാണ് കളക്ട് ചെയ്തത് ഇത്രയും?
0: നമ്മൾ കളക്ട് ചെയ്യുന്നത് മെയിനായിട്ട് തായ്ലാൻഡും തൈവാനാണ്. തായ്ലൻഡിൽ നിന്നാണ് നമ്മൾ അധികം എടുക്കുന്നത്. പക്ഷേ തൈവാനിൽ നിന്ന് നമ്മൾ ഇടയ്ക്ക് ഫെലനോപ്സിസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ തൈവാനിൽ നിന്ന്, അവിടെ നിന്നും വരുന്നുണ്ട്. എല്ലാ ഡെൻഡ്രോബി ബാൻഡ് അതിൻ്റെ ഒക്കെ വെറൈറ്റീസ് അവിടെ നിന്നും വരുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്നും കളക്ട് ചെയ്യും. പിന്നെ തായ്ലൻഡിൽ നിന്നാണ് മെയിനായിട്ട് കളക്ഷൻ.
1: ഇപ്പോൾ ഈ ഫ്ലവർ ചെയ്ത ഓർക്കിഡുകൾ വിപണനത്തിൻ്റെ കാര്യം നോക്കിയാൽ ഇതിന് ആവശ്യക്കാർ ധാരാളം ഉണ്ടോ?
0: ആവശ്യക്കാർ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ആൾക്കാർ പ്ലാന്റ്സ് ഇപ്പോൾ എടുക്കുന്നുണ്ട്. പണ്ടത്തെ മാതിരിയല്ല. പക്ഷെ കുറേ പേർക്ക് ഇത് മേടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പരിചരണം കുറേ പേർക്ക് പ്രശ്നമാണ്. കാരണം കുറേ പേർക്ക് മേടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്ലവർ ഉണ്ടാവണില്ല എന്നുള്ളൊരു കംപ്ലയിൻറ്റ് ഭയങ്കരമായിട്ടുണ്ട്. പക്ഷെ അവർ ശരിക്കും അതിന് വളം കൊടുക്കാണ്ടാണ് അത് വരുന്നത്. പക്ഷെ വളം കൊടുക്കുന്നവർ ആർക്കും അങ്ങനെ പ്രശ്നം വരുന്നില്ല. ശരിക്കും നോക്കുന്നവർക്കൊന്നും അങ്ങനെ പ്രശ്നങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. കാരണം എല്ലാവർക്കും ഫ്ലവർ വരുന്നുണ്ട്.
1: നമ്മളിത് ഇങ്ങനെ ഫ്ലവർ ആയിട്ടാണോ കൊടുക്കുന്നത് അതോ ചെടിയായിട്ടാണോ കൊടുക്കുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ വിപണനം?
0: സീഡ്ലിങ്സ് ആയിട്ട് കൊടുക്കും, ഫ്ലവറായിട്ട് കൊടുക്കും, ഫ്ലവർ ഇല്ലാണ്ടും കൊടുക്കും.
1: ഓർക്കിഡിൻ്റെ ഫ്ലവർ എത്ര നാൾ വരെ കേടുകൂടാതെ അത് നിൽക്കും?
0: ഡെൻഡ്രോബിയം നമ്മൾ നോക്കണേ 2 മാസം സുഖമായിട്ട് നിൽക്കും, ഫെലനോപ്സിസ് നിൽക്കും. പിന്നെ കാറ്റ്ലിയ നമുക്കൊരു 15-20 ദിവസം കിട്ടുള്ളൂ. ഓൺസീഡി നമുക്കൊരു മാസം 1.5 മാസം ഏകദേശം കിട്ടും. വാൻഡിങ് കിട്ടും, മൊക്കാറിയും കിട്ടും. അതിൽ കാറ്റ്ലിയ മാത്രമാണ് 3 ദിവസം കുറവുള്ളൂ. പക്ഷേ ഏറ്റവും ഭംഗിയുള്ള പൂവ് കാറ്റ്ലിയാണ്. ചില വെറൈറ്റീസിന് മണ്ണുണ്ടാവും. ഡെൻഡ്രോബിയത്തിലും മണ്ണുള്ളതുണ്ട്, കാറ്റ്ലിയസിലുണ്ട്, വാൻഡയിലുണ്ട്, ഫെലനോപ്സിസ്, എല്ലാത്തിലും മണ്ണുള്ള വെറൈറ്റീസും ഉണ്ട്.
1: എത്ര രൂപ മുതൽ എത്ര രൂപ വരെ വരുന്ന വെറൈറ്റികൾ ഇവിടെ ഉണ്ട്?
0: ഇപ്പോൾ ഇവിടെ നോക്കണമെങ്കിൽ സീഡ്ലിങ്സ് സ്റ്റാർട്ടിങ് 100 രൂപയാണ് വരുന്നത്. പിന്നെ ഒരു 15,000 രൂപ വരെ ഉള്ള സാധനം ഇവിടെ ഓൾറെഡി ഇപ്പുണ്ട്.
1: അതിനൊക്കെ ആവശ്യക്കാരുണ്ടോ അത്രയും വിലയുള്ളത്?
0: ഇപ്പോൾ നമ്മൾ ഈ 15,000 രൂപയുടെ 1 എണ്ണം വിറ്റു, 1 എണ്ണപ്പം ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ കയ്യിൽ. ഇതിനെപ്പറ്റി നല്ല വിവരമുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ. അവർക്ക് പ്രശ്നമില്ല, അവർക്ക് വില എത്ര പറഞ്ഞാലും പ്രശ്നമില്ല. അവർക്ക് പ്ലാന്റ് നന്നായിരിക്കണം, നന്നായി വളർത്തി നമ്മുടെ ഇവിടെ വന്ന് ഇപ്പോൾ അത് ക്വാറന്റൈൻ കഴിഞ്ഞ് അപ്പം തന്നെ കൊടുക്കണതല്ല. ഇപ്പോൾ ആ പ്ലാന്റൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് 8 കൊല്ലം 10 കൊല്ലത്തെ പ്ലാന്റുകളാണ്. നമുക്ക് അധികം സെയിൽ വരുന്നത് നമ്മൾ ഹോൾസെയിലാണ്. അപ്പോൾ നമ്മൾ യൂട്യൂബിലും മറ്റേ ഗൂഗിളിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കിയിട്ടാണ് മിക്ക ആൾക്കാരും നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. ഹോൾസെയിൽ വേണ്ടവരൊക്കെ നമ്മൾ ഇവിടെ ഇവിടേക്ക് ഡയറക്റ്റ് ആയിട്ട് വരും. പിന്നെ റീറ്റെയിലുകാരും ഇപ്പോൾ ഓൾറെഡി അതൊക്കെ നോക്കി ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ഒരു പ്രശ്നമില്ല.
1: നമുക്ക് ഇതിൽ നിന്നുള്ള വരുമാനം എങ്ങനെയാണ്? സാമ്പത്തികമായിട്ട് നല്ല നേട്ടം കിട്ടുന്നുണ്ടോ?
0: സാമ്പത്തികമായിട്ട് നേട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ലാഭം. ശരിക്കും പറഞ്ഞാൽ 10,000 പ്ലാന്റ്സ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഒരു 10-3000 പ്ലാന്റ് നമ്മുടെ കയ്യിൽ വിടും. ആ ലാഭം നമ്മുടെ ശരിക്കും അവിടെ ഇരിക്കുകയാണ്. അത് പിന്നെ അത് പിന്നെ വിട്ടു പോയിട്ട് വേണം. ചില സമയത്ത് ചില എക്സിബിഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ മൊത്തം കൊണ്ടുപോയിട്ടിട്ട് നമ്മൾ വിൽക്കുക ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് അതിലാണ് നമുക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് വരിക. പിന്നെ നമുക്ക് ചെറിയ ചെറിയ മാർജിനുകൾ എന്തായാലും നമുക്ക് വരും. അപ്പോൾ അതനുസരിച്ച് അടുത്ത ലോഡിലേക്ക് ഇങ്ങനെ കയറി കയറി കയറി ഇങ്ങനെ പോവാണ്. സ്റ്റോക്ക് നോക്കണമെങ്കിൽ 10,000-15,000 പ്ലാന്റ് ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് ഇവിടെ. എല്ലാ വെറൈറ്റീസും കൂടി നോക്കണമെങ്കിൽ
1: എന്തായാലും പൊതുവേ നമുക്കിത് ലാഭകരം തന്നെയാണല്ലേ?
0: ലാഭകരമാണ്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ചിലർ നന്നായി നോക്കണ വീട്ടമ്മമാരുണ്ട്. ഒരു പ്ലാന്റ് കിട്ടിയാൽ അതിനെ തന്നെ നല്ലതാണെന്ന്. ചിലർ 10 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ 9 എണ്ണം നോക്കണവരുണ്ട്, 1 എണ്ണം പോയി. അപ്പോൾ ആ ഒരു ഇത് പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ചിലർ നന്നായി എല്ലാ പ്ലാന്റ്സും നോക്കി വളർത്തി കൊണ്ടുവന്നിട്ട് വിൽക്കുന്നവർക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും.
1: കൃഷിഭവന്റെ എന്തൊക്കെ സഹായങ്ങളാണ്, അവരുടെ ഒരു മേൽനോട്ടം നമ്മുടെ ഈ ഒരു ഓർക്കിഡ് കൃഷിക്കുണ്ടോ?
0: കൃഷിഭവനിൽ നിന്ന് നമുക്കിപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ, പ്ലാന്റ്സിനായാലും എന്തിനായാലും എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ വരണേ അവർ വന്നിട്ട് നമ്മൾ അസിസ്റ്റ് ചെയ്യാറുണ്ട്.
1: ഈ രംഗത്തേക്ക് പുതുതായിട്ട് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് നൽകാനുള്ള ഒരു ഉപദേശം എന്താണ്?
0: ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് മേടിക്കുക. പക്ഷെ പ്ലാന്റ്സ് മേടിച്ചത് നോക്കാനായിട്ടുള്ളൊരു മനസ്സ് വേണം. അല്ലാണ്ട് പൈസ മാത്രം ചിന്തിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ രക്ഷയില്ല. ഓർക്കിഡ്സ് ഭയങ്കര സ്ലോ ഗ്രോത്താണ്. അപ്പോൾ നമ്മൾ ക്ഷമയോടുകൂടി തന്നെ ഇരിക്കുന്നത് ഫ്ലവർ ചെയ്ത് കിട്ടണമെങ്കിൽ. നമുക്ക് വീട്ടമ്മമാരോട് പറയാനുള്ളത് ഇത്രയുള്ള, അത് നന്നായി വളർത്തി നല്ല ക്ഷമയോടുകൂടി വളർത്തി ചെയ്യുന്നവർക്കും ലാഭം ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. നല്ല ലാഭമുണ്ട്. നമ്മളങ്ങനെ വളർത്തി കൊടുക്കുമ്പോൾ നമ്മുടെ റേറ്റും വ്യത്യാസം വരും. നമുക്ക് നമ്മുടെ റേറ്റ് ഇടാം. കാരണം നമ്മൾ നമ്മളെ സ്വയം വളർത്തി കൊടുക്കണ സാധനമാണ്. അപ്പോൾ ഞങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ വരുന്ന റേറ്റല്ല ഞങ്ങൾ കൊടുക്കുന്ന റേറ്റ്. ഞങ്ങൾ ചട്ടിയിലൊരു സാധനം പോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ റേറ്റ് വ്യത്യാസം വരും. അപ്പോൾ വീട്ടമ്മമാർക്ക് ചെയ്യാവുന്നതുള്ളൂ. അത് അവർക്ക് അത്യാവശ്യം വരുമാനം കിട്ടുന്ന ഇത് തന്നെയാണ്. അവർക്ക് നല്ല രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ നല്ല പേര് എടുക്കണം. എന്നുവെച്ചാൽ ചിലരിത് കൊണ്ടുപോയി അപ്പം തന്നെ 2-3 ആക്കണ ആൾക്കാരുണ്ട്. അങ്ങനെ ഞാൻ ഒരിക്കലും അവരെ പ്രോത്സാഹിപ്പിക്കും. ഞാൻ ഒരിക്കലും ചെയ്യാറില്ല അങ്ങനെ. കാരണം എത്ര വലിയ പ്ലാന്റ് വന്നാലും ഞങ്ങൾ 2 ആക്കാറില്ല. ഞങ്ങളത് വലിയ പോട്ടിലേക്ക് വയ്ക്കുക ചെയ്യുക. പക്ഷേ ഇത് 3, 2, 3 ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ പകുതി പോവും. പിന്നെ പകുതി പിടിച്ച് കിട്ടിയാൽ തന്നെ അത് പിടിച്ച് വരണമെങ്കിൽ തന്നെ 2-3 കൊല്ലം പിടിക്കും ശരിക്കും വേര് പിടിച്ചൊരു ഫ്ലവറായി വരണമെങ്കിൽ. അതിനേക്കാളും നല്ലത് ആ വലിയ പ്ലാന്റ് തന്നെ നമ്മൾ നല്ലൊരു ചട്ടിയിലേക്ക് വെച്ച് വളർത്തുകയാണെങ്കിൽ അത് നല്ല റിസൾട്ട്.

0: നമുക്ക് കാണിക്കും. ശരി,
1: താങ്കളുടെ ഈ സ്ഥാപനത്തിന് ഹോർട്ടികൾച്ചർ മിഷൻ എന്തൊക്കെ സഹായങ്ങളാണ് നൽകിയത്?
0: നമുക്ക് പോളി ഹൗസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് സഹായം തന്നിട്ടുണ്ട്. പിന്നെ പ്ലാൻസ് എടുക്കാനായിട്ട് നമുക്ക് സഹായം തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഫുൾ സപ്പോർട്ട് അവരുടെ വക നമുക്ക് ഉണ്ടാവാറുണ്ട് സ്ഥിരമായിട്ട്. എപ്പോഴും പോളി ഹൗസ് നമുക്ക് രണ്ട് പ്രാവശ്യം ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു ഫാമും കൂടി ഉണ്ട്, അവിടേക്ക് നമുക്ക് അസിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട് അവരുടെ പോളി ഹൗസിന് തന്നെ.
1: താങ്കളുടെ ഈ കൃഷി വളരെ നന്നായി മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാറ്റുവേലയുടെ ശ്രോതാക്കൾക്ക് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി.
0: താങ്ക് യു.

തൃശൂരിലെ ശ്രീമതി ഫ്ലോറി സേവ്യറിനെ പോലെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് വന്നാൽ മികച്ച വിജയവും വരുമാനവും നേടാൻ സാധിക്കും എന്ന് തെളിയിച്ച നിരവധി സംരംഭകർ നമ്മുടെ നാട്ടിലുണ്ട്. പ്രായഭേദമന്യേ ഈ രംഗത്തേക്ക് ആർക്കും കടന്നുവരാം.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
0: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരൻ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. സ്പോൺസേഡ് പരിപാടി.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SISFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SISFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SISFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SISFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സപ്പ്, SISFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട് അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
0: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: 55 സെക്കൻഡ്.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് കോട്ടയം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ്. അവതരണം സുനീഷ് വിതുര. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കോട്ടയം ജില്ലയിലെ മീനച്ചൽ താലൂക്കിൽ മാണി സി കാപ്പൻ MLA അധ്യക്ഷതയിൽ യോഗം ചേർന്നു. മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ എല്ലാ വകുപ്പുകളും തദ്ദേശ സ്ഥാപനങ്ങളും കൂടുതൽ കരുതലോടെ പ്രവർത്തിക്കണമെന്ന് MLA പറഞ്ഞു. താലൂക്ക് തല ദുരന്ത നിവാരണ സമിതി യോഗത്തിന്റെ തീരുമാനങ്ങളുടെ പുരോഗതി യോഗം വിലയിരുത്തി. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടുന്നതിന് സജ്ജരായിരിക്കണമെന്ന് എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനായി താലൂക്ക് ഓഫീസിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനും അടഞ്ഞുകിടക്കുന്ന ഓടകളും കലിങ്കുകളും വൃത്തിയാക്കി വെള്ളമൊഴുക്ക് ഉറപ്പുവരുത്താനും പൊതുമരാമത്ത് വകുപ്പ് നിരത്ത് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടുന്നതിന് അനുമതി നൽകാൻ സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിനും നിർദ്ദേശം നൽകി. ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടായാൽ അവർക്കാവശ്യമായ ഭക്ഷണം, മരുന്ന്, വസ്ത്രം തുടങ്ങിയവ ഉറപ്പുവരുത്താനും ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. സ്കൂൾ കെട്ടിടങ്ങളുടെ സുരക്ഷ വിദ്യാഭ്യാസ വകുപ്പ് ഉറപ്പുവരുത്തണം എന്നും യോഗം നിർദ്ദേശിച്ചു. കോട്ടയം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണയുടെ നേതൃത്വത്തിലുള്ള സമിതി പരിശോധന പൂർത്തീകരിച്ചു. MC റോഡിൽ കാരിത്താസ് ജംഗ്ഷൻ, സംക്രാന്തി, കുമാരനല്ലൂർ, ചൂട്ടുവേലി, SH മൗണ്ട്, നാഗമ്പടം, തിരുവാതുക്കൽ, ഈരയിൽ കടവ് എന്നിവിടങ്ങളിൽ സന്ദർശനം നടത്തി. ചിങ്ങവരം മുതൽ പുളിമൂട് ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിലും കഞ്ഞിക്കുഴിയിലും June 4 പരിശോധനയുണ്ടായിരുന്നു. നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ June 1 ചേർന്ന യോഗത്തിലെ തീരുമാനപ്രകാരമാണ് ജില്ലാ പോലീസ് മേധാവി A ഷാഹുൽ ഹമീദും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരും ഉൾപ്പെട്ട സംഘത്തെ ഗതാഗതക്കുരുക്ക് കൂടുതലുള്ള സ്ഥലങ്ങളിൽ അടിയന്തരമായി ഏർപ്പെടുത്താവുന്ന പുനഃക്രമീകരണങ്ങളുടെ സാധ്യത പരിശോധിക്കുന്നതിനായി നിയോഗിച്ചത്. പരിശോധനയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാഥമിക റിപ്പോർട്ട് ഉടൻ തയ്യാറാക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കോട്ടയം പാമ്പാടി എക്സൈസ് ഓഫീസിന്റെയും വിമുക്തി മിഷന്റെയും ആഭിമുഖ്യത്തിൽ ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ മിനി മാരത്തൺ സംഘടിപ്പിച്ചു. ലഹരിയുടെയും പുകയില ഉപയോഗത്തിന്റെയും ദൂഷ്യഫലങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. ചാണ്ടിയുമ്മൻ MLA മിനി മാരത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. 130 പേർ പങ്കെടുത്ത മിനി മാരത്തണിൽ പാമ്പാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CJ ഐസക്, വിമുക്തി AEC MK പ്രസാദ്, കോട്ടയം CI KR കൃഷ്ണകുമാർ, വിമുക്തി കോർഡിനേറ്റർ KS അനീഷ എന്നിവർ പങ്കെടുത്തു. കോട്ടയം ജില്ലയിലെ അർച്ചന വിമൻസ് വെൽഫെയർ സൊസൈറ്റി ഏറ്റുമാനൂർ റീജിയൻ പരിസ്ഥിതി ദിനം ആചരിച്ചു. ജലവിഭവ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് ആയൂർ ജാക് പ്ലാവിൻ ദൈ ഡയറക്ടർക്ക് നൽകി പരിസ്ഥിതി ദിനം ഉദ്ഘാടനം ചെയ്തു. സെൻട്രൽ ഓഫീസിൽ നടന്ന പരിപാടിയിൽ അർച്ചന വിമൻസ് സെന്റർ ഡയറക്ടർ മിസ് ത്രേസിയമ്മ മാത്യു അധ്യക്ഷത വഹിച്ചു. 250 ആയൂർ ജാക് പ്ലാവിൻ ദൈകൾ വിതരണം ചെയ്തു. യൂണിറ്റ് ഓഫീസർമാർ, ആർജ് ഹെഡ് അംഗങ്ങൾ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. 150 കമ്മ്യൂണിറ്റി ആക്ഷൻ ഗ്രൂപ്പ് അംഗങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങളോടൊപ്പം സ്വയം തൊഴിൽ സംരംഭകത്വ സാധ്യതകൾക്കും വഴിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതികളുടെ ഉദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിച്ചു. കോട്ടയം അതിരൂപത മെത്രാപ്പൊലീത്ത മാർ മാത്യു മൂലക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അടിസ്ഥാന സൗകര്യ വികസനം സ്വയം തൊഴിൽ സംരംഭകത്വ പ്രവർത്തനങ്ങളിലൂടെ സാധാരണക്കാരായ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുവാനും വരുമാന സാധ്യതകൾക്ക് വഴിയൊരുക്കുവാനും കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. സമ്മേളനത്തോടനുബന്ധിച്ച് നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിക്ക് വേണ്ടി മാർ മാത്യു മൂലക്കാട്ട് പൊന്നാടയും പൂച്ചെണ്ടും നൽകി ആദരിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം. പുനഃപ്രക്ഷേപണം ഇപ്പോൾ കേൾക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് കവിയുടെ പ്രശസ്ത കവിതയാണ് "ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നത് എന്നോർമ്മയിൽ" എന്ന വരികളിൽ ആരംഭിക്കുന്നത്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി: ഏത് കവിയുടെ പ്രശസ്ത കവിതയാണ് "ഇന്നു ഞാൻ നാളെ നീ, ഇന്നു ഞാൻ നാളെ നീ, ഇന്നും പ്രതിധ്വനിക്കുന്നത് എന്നോർമ്മയിൽ" എന്ന വരികളിൽ ആരംഭിക്കുന്നത്? ഉത്തരം ജി ശങ്കരക്കുറുപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് മലയാളത്തിൻ്റെ ജി ശങ്കരക്കുറുപ്പിനാണ്. വിശ്വദർശനം, ഓടക്കുഴൽ, സൂര്യകാന്തി തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കൃതികളാണ്. ചിന്താവിഷയം: വാർദ്ധക്യം നഷ്ടപ്പെട്ട യൗവനമല്ല, മറിച്ച് അവസരത്തിൻ്റെയും ശക്തിയുടെയും ഒരു പുതിയ ഘട്ടമാണ്. ബെറ്റി ഫ്രീഡൻ. ചിന്താവിഷയം ഒരിക്കൽ കൂടി: വാർദ്ധക്യം നഷ്ടപ്പെട്ട യൗവനമല്ല, മറിച്ച് അവസരത്തിൻ്റെയും ശക്തിയുടെയും ഒരു പുതിയ ഘട്ടമാണ്. ബെറ്റി ഫ്രീഡൻ. ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിച്ചു.

0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
1: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.
2: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

ഇന്ന് 6:50 വയലും വീടും. കാർഷിക മേഖലയിൽ കർഷകർക്കായി കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ. അനിൽകുമാറുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി കേൾക്കാം. ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ. ആകാശവാണി തൃശൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിന് നാളെ കിക്ക് ഓഫ്. ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. വാർത്തകൾ വിശദമായി. ഇന്ത്യയിൽ തിരഞ്ഞെടുപ്പിലൂടെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രി എന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പാവപ്പെട്ടവരുടെയും പാർശ്വവൽകൃത വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ പ്രമേയം നന്ദി രേഖപ്പെടുത്തുന്നു. നിരവധി പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിച്ചാണ് ശ്രീ മോദി ഈ ചരിത്ര നേട്ടം കൈവരിച്ചതെന്ന് മന്ത്രിസഭായോഗത്തിലെ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: ജോ ബഹുത് ഹി സാധാരൺ പരിവാർ സേ ആയേ ഓർ ജിനോനെ അപ്നേ കാര്യ സേ അപ്നേ വിചാർ സേ ഓർ അപ്നേ നേതൃത്വ കേ സാക്ഷി രൂപ സേ ജിസ് തരഹ സേ ദേശ് കോ ആഗേ കിയാ ഉൻകോ 140 കരോഡ് ദേശവാസിയോ നേ ഉൻ പർ വിശ്വാസ് ജതായാ ഓർ ഏക ഐസാ കീർത്തിമാൻ ബനായാ ജോ കി ഭാരത് കേ ലോക്താന്ത്രിക് പൈമാനേ പേ ഏക് ബഹുത് ബഡാ കീർത്തിമാൻ.
0: പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4,399 ദിവസം പൂർത്തിയാക്കിയ ശ്രീ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇന്ന് മറികടന്നത്. ചരിത്ര നേട്ടത്തിൽ അദ്ദേഹത്തെ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, കേന്ദ്രമന്ത്രിമാർ എന്നിവർക്ക് പുറമെ ലോക നേതാക്കളും അഭിനന്ദിച്ചു. NDA നേതാക്കൾ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രത്യേക യോഗം ചേർന്ന് ശ്രീ മോദിക്ക് ആശംസകൾ നേർന്നു. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ മാധ്യമങ്ങളോട് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. ശമ്പളത്തിനും പെൻഷനുമായി നൽകുന്ന 1,500 കോടി രൂപയ്ക്ക് പുറമെയായിരിക്കും ഈ തുക നൽകുന്നത്. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. 5, 7, 8, 9, 11 വയസ്സുള്ള പെൺകുട്ടികൾക്കാണ് രോഗബാധ. ഇതോടെ വയനാട്ടിൽ ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 8 ആയി. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: 7-ാം തീയതി പരിശോധന കഴിച്ച സാമ്പിളുകളുടെ ഫലമാണ് ഇപ്പോൾ പോസിറ്റീവായത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 8 ആയി. നിലവിൽ 58 പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 14 പേർ ബത്തേരി താലൂക്ക് ആശുപത്രിയിലും 44 പേർ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. 473 പേർക്കാണ് ഇതുവരെ രോഗലക്ഷണങ്ങൾ പ്രകടമായത്. ഇവരിൽ 470 പേരും സ്കൂൾ വിദ്യാർത്ഥികളാണ്. രോഗബാധ സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. രോഗലക്ഷണമുള്ള കുട്ടികളുടെ സഹോദരങ്ങൾ പഠിക്കുന്ന മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ജാഗ്രത തുടരുകയാണ്. രോഗവ്യാപനം തടയുന്നതിന്റെ ഭാഗമായി ബത്തേരി താലൂക്കിലെ 12 സ്കൂളുകൾക്ക് 3 ദിവസത്തേക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്.
0: ഷിഗല്ല വ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് 2 ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് തലകുളത്തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന 10 സ്കൂളുകളിൽ ഭക്ഷ്യസുരക്ഷാ അധികൃതർ സന്ദർശനം നടത്തി. സ്കൂളുകളിൽ നിന്ന് കുടിവെള്ള സാമ്പിൾ ശേഖരിച്ച് പരിശോധനയ്ക്കായി അയച്ചു. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ

സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സ്രവ സാമ്പിളുകൾ PCR പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. രാവിലെ 10:15 ആനയുടെ ആക്രമണമുണ്ടായത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. രാജുവിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം, കുടുംബത്തിലൊരാൾക്ക് സർക്കാർ ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIM നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കാനും MLA ഉഷാ

0: അടിയന്തിരമായി രൂപീകരിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി അനുഭവപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. മേഖലയെക്കുറിച്ച് അറിവുള്ള ഗോത്രവിഭാഗക്കാർ, വനംവകുപ്പിൽ നിന്നും വിരമിച്ച വിദഗ്ധർ, പരിചയസമ്പന്നരായ തദ്ദേശവാസികൾ, സാങ്കേതിക പരിജ്ഞാനമുള്ളവർ തുടങ്ങിയവർ സ്പെഷ്യൽ റിസർവ് ഫോഴ്സിൽ ഉൾപ്പെടും. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറേക്കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. 2 ആഴ്ചയ്ക്കുള്ളിൽ 6 പേരുടെ ജീവനാണ് സംസ്ഥാനത്ത് നഷ്ടപ്പെട്ടതെന്നും ആക്രമണങ്ങളിൽ ജീവൻ പൊലിഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. 2-ാമത്തെ ജഡ്ജിയും പിന്മാറിയതോടെ ഹർജി ഇനി മറ്റൊരു ബെഞ്ചായിരിക്കും പരിഗണിക്കുക. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന്. ഇളനീരാട്ടത്തിന് ശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും നടന്നു. സന്ധ്യയ്ക്ക് നടക്കുന്ന പൂജയ്ക്കൊപ്പം പാലമൃത അഭിഷേകവും കളഭാഭിഷേകവും നടക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോകമെമ്പാടും ജനകോടികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കൊടിയേറും. 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്കയും മെക്സിക്കോയും കാനഡയും സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
2: 48 ടീമുകൾ 39 ദിവസങ്ങളിലായി 104 മത്സരങ്ങൾ. അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി 16 നഗരങ്ങൾ ലോക ഫുട്ബോൾ യുദ്ധത്തിന് സാക്ഷിയാവും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുകയാണ്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുമ്പോൾ ലോകമെമ്പാടുമുള്ള കാൽപന്ത് ആരാധകർ ശ്വാസമടക്കി പിടിക്കും. ഇനിയുള്ള 40 ദിനങ്ങൾ അവരുടെ ഊണും ഉറക്കവും കാൽപന്തിന്റെ ഭൂമിയിലാവും. ഇഷ്ട ടീമുകളുടെയും പ്രിയതാരത്തിന്റെയും ആഹ്ലാദവും കണ്ണീരും ഭൂഗോളത്തിന്റെ ഏതെങ്കിലും കോണിലിരുന്ന് അവർ ഹൃദയത്തിലേക്ക് ചേർക്കും. അമേരിക്കയിൽ കിരീടം നിലനിർത്തും അർജന്റീനയ്ക്കാകുമോ? പുതിയ ജേതാക്കൾ ബ്രസീലോ, ഫ്രാൻസോ, ജർമ്മനിയോ, സ്പെയിനോ, ഇംഗ്ലണ്ടോ? റൊണാൾഡോയുടെ പോർച്ചുഗൽ കറുത്ത കുതിരകളാകുമോ? അതോ ഇവരൊന്നുമല്ലാതെ ലോകകപ്പിന് പുതിയൊരു അവകാശം വരുമോ? കാത്തിരിക്കാം. ജൂലൈ 19 ന്യൂജേഴ്സിയിലെ കലാശ പോരാട്ടം വരെ.
0: ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. വെളിച്ചെണ്ണ, തേയില, പായസം മിക്സ് തുടങ്ങി 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകളായിരിക്കും സപ്ലൈകോ സോക്കർ 11 ജൂൺ 15 മുതൽ നൽകുക. സപ്ലൈകോ വിൽപ്പനശാലകളിലെ നിലവിൽ ലഭ്യമായ വിലക്കുറവിന് പുറമേയായിരിക്കും ഇത്. ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തിനൊപ്പം വിദ്യാർത്ഥികളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണം ശക്തിപ്പെടുത്താൻ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കൂളുകളിൽ നിന്നും 1 മില്യൺ തൂഫാൻ ഗോളുകൾ പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന പ്രധാനമന്ത്രിയെന്ന ചരിത്ര നേട്ടം സ്വന്തമാക്കിയ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് കേന്ദ്രമന്ത്രിസഭ പ്രമേയം പാസാക്കി. പ്രധാനമന്ത്രിക്ക് ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ഉൾപ്പെടെ പ്രമുഖർ. KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. വയനാട്ടിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗവ്യാപനം നിലവിൽ നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ 1 മരണം. പ്രതിഷേധം ശക്തമാക്കി നാട്ടുകാർ. കാട്ടാന ആക്രമണം തടയാൻ സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് രൂപീകരിക്കുമെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് നാളെ കിക്ക് ഓഫ്. ആഘോഷ ലഹരിയിൽ ഫുട്ബോൾ ആരാധകർ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25. ആകാശവാണി വാർത്താ വീക്ഷണം. ഭൂമിയുടെ നിലനിൽപ്പിന് സമുദ്ര ആവാസ വ്യവസ്ഥ സംരക്ഷിക്കപ്പെടണം. തയ്യാറാക്കിയത് CV ശ്രീജിത്ത്, മാധ്യമ പ്രവർത്തകൻ. അവതരണം സുവർണ. ജീവൻ നിലനിർത്തുന്ന എല്ലാ ജലവ്യവസ്ഥകളും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന ഓർമ്മപ്പെടുത്തലോടെ ഈ വർഷത്തെ ലോക സമുദ്രദിനം ജൂൺ 8 സമുചിതമായി ആഘോഷിക്കപ്പെട്ടു. സമുദ്രങ്ങളുടെ മഹത്വത്തെയും

നൽകുന്ന സാമ്പത്തിക പാരിസ്ഥിതിക സേവനങ്ങളെയും ആദരിക്കുന്ന വാർഷിക ആഘോഷമാണ് ലോക സമുദ്ര ദിനം. സമുദ്രങ്ങളുടെയും അവ ഉൾക്കൊള്ളുന്ന ആവാസ വ്യവസ്ഥയുടെയും ദുരവസ്ഥയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും ജൂൺ 8 ലോക സമുദ്ര ദിനമായി ആഘോഷിക്കുകയാണ്. 1992 റിയോ ഡി ജനീറോയിൽ നടന്ന ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി വികസന സമ്മേളനത്തിൽ പങ്കെടുത്ത കനേഡിയൻ പ്രതിനിധി സംഘമാണ് സമുദ്രങ്ങളെ ആദരിക്കുന്നതിനായി ഒരു ദിനം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ചത്. പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം 1998 യുനെസ്കോയുടെ ഇന്റർ ഗവൺമെന്റൽ സമുദ്രശാസ്ത്ര കമ്മീഷൻ ഔദ്യോഗിക അന്താരാഷ്ട്ര ആഘോഷത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. തുടർന്ന് വിവിധ പരിസ്ഥിതി സംഘടനകൾ, അംഗരാജ്യങ്ങൾ, ഗവേഷകർ എന്നിവരുടെ നിരന്തരമായ ചർച്ചകൾക്കും ഇടപെടലുകൾക്കും ശേഷം 2008 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ലോക സമുദ്ര ദിനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയായിരുന്നു. സമുദ്രങ്ങളും സമുദ്ര ആവാസ വ്യവസ്ഥയും നേരിടുന്ന കടുത്ത വെല്ലുവിളികൾ ഉയർത്തിക്കാട്ടിയുള്ള സന്ദേശമാണ് ഇക്കഴിഞ്ഞ ലോക സമുദ്ര ദിനാചരണത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ നൽകിയത്. വിശാലമായ സമുദ്രങ്ങളിലെ മാത്രമല്ല എല്ലാ ജലവ്യവസ്ഥകളുടെയും സ്ഥിര ആരോഗ്യത്തിനുള്ള ആഹ്വാനം കൂടിയാണ് ഇത്തവണത്തെ ലോക സമുദ്രദിന പ്രമേയം. മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് അനിവാര്യമാണ് സമുദ്ര സാന്നിധ്യം. കാലാവസ്ഥാ നിയന്ത്രണം, ഹരിതഗൃഹവാതകമായ കാർബൺ ഡയോക്സൈഡിനെ ആഗിരണം ചെയ്യൽ, മത്സ്യസമ്പത്തുൾപ്പെടെയുള്ള സമുദ്ര വിഭവങ്ങൾ തുടങ്ങിയവ സമുദ്രങ്ങളുടെ സംഭാവനയാണ്. ഭൂമിക്കാവശ്യമായ ഓക്സിജന്റെ 50% ഉൽപ്പാദിപ്പിക്കുന്നത് സമുദ്രമാണ്. മനുഷ്യർ ഉൽപ്പാദിപ്പിക്കുന്ന കാർബൺ ഡയോക്സൈഡിന്റെ 30% സമുദ്രങ്ങളാണ് ആഗിരണം ചെയ്യുന്നത്. ആഗോള താപനത്തിന്റെ പ്രത്യാഘാതങ്ങളെ പ്രതിരോധിക്കാൻ ഇതുമൂലം സാധിക്കുന്നു. ഭൂമിയിലെ 70% ഭക്ഷണം, മരുന്ന്, മറ്റു ജീവിതോപാധികൾ എന്നിവയുടെ സ്രോതസ്സും കടൽ തന്നെയാണ്. ആഗോള വ്യാപാര നീക്കത്തിന്റെ 90% കടൽ വഴിയാണ്. വിനോദസഞ്ചാര മേഖലയുടെ നട്ടെല്ലും വരുമാനത്തിന്റെ സിംഹഭാഗവും കടലും കടലോരവും കേന്ദ്രീകരിച്ചുള്ളതാണ്. സമുദ്രം സമ്പദ്വ്യവസ്ഥയുടെ താക്കോലാണെന്നത് അതിശയകരമല്ല. 2030 സമുദ്രാധിഷ്ഠിത വ്യവസായങ്ങളിൽ 40 ദശലക്ഷം ആളുകൾ ജോലി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂമിയുടെ ജൈവ വൈവിധ്യത്തിന്റെ ഭൂരിഭാഗവും സമുദ്രങ്ങളുടെ സംഭാവനയാണ്. കടൽ മാത്രമല്ല, നദികളും തടാകങ്ങളും നീർച്ചാലുകളും ഉൾപ്പെടുന്നതാണ് സമുദ്ര ആവാസ വ്യവസ്ഥ. കരയിലെ ജലവിനിയോഗം എങ്ങനെ എന്നതിൽ തുടങ്ങുകയാണ് സമുദ്ര സംരക്ഷണത്തിന്റെ പ്രഥമ ഘട്ടം. ലോക ജനസംഖ്യയുടെ 40% കടൽ തീരങ്ങളുടെ 100 കിലോമീറ്റർ ചുറ്റളവിലാണ് കഴിയുന്നത്. അതുകൊണ്ടുതന്നെ നദിയും കായലും കടലും സംരക്ഷിക്കപ്പെടേണ്ടത് മാനവരാശിയുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ്. ശാസ്ത്രീയവും പൊതുജന പങ്കാളിത്തത്തോടെയും നടപ്പിലാക്കുന്ന ജലമാനേജ്മെന്റ് ശ്രമങ്ങൾ സമുദ്രങ്ങളുടെ ആരോഗ്യത്തിൽ ഗുണപരമായ സ്വാധീനം ചെലുത്തും. ജീവനുള്ളതും ഇല്ലാത്തതുമായ വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം സമുദ്രം വ്യാപാര ഇടനാഴിയായി മാറിയത്, സമുദ്രത്തിന്റെ അടിത്തട്ടിലെ ധാതുസമ്പത്ത്, പുതിയ അവസരങ്ങൾ എന്നിവയുടെ പേരിലാണ് സമുദ്രത്തെ വെട്ടിപ്പിടിക്കാനും കൈപ്പിടിയിലൊതുക്കാനുമുള്ള നീക്കം ശക്തമായത്. വിവിധ രാജ്യങ്ങൾക്കിടയിലുണ്ടായ സമ്മർദ്ദങ്ങളും ഇടപെടലുകളും സംഘർഷത്തിലേക്ക് വഴിമാറിയതോടെ ഐക്യരാഷ്ട്രസഭ സമുദ്ര നിയമ ഉടമ്പടിക്ക് രൂപം നൽകി. സമുദ്ര അതിർത്തി നിർണയം, സമുദ്രമേഖലകളുടെ അവകാശങ്ങളും കടമകളും, സമുദ്ര പരിസ്ഥിതി സംരക്ഷണം, ശാസ്ത്ര ഗവേഷണം, സമുദ്ര സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം, തർക്ക പരിഹാരം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് 1982 ഐക്യരാഷ്ട്രസഭ സമുദ്ര നിയമ ഉടമ്പടി അംഗീകരിച്ചു. പിന്നീട് പലപ്പോഴായി സമുദ്ര സംരക്ഷണം, കടൽ ഗതാഗതം, കടൽക്കൊള്ള തടയൽ, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒട്ടനവധി നിയമങ്ങളും ചട്ടങ്ങളും രൂപീകരിക്കുകയും സമുദ്ര പരിപാലനം പ്രഥമ പരിഗണനാ വിഷയമാക്കി ഉയർത്തുകയും ചെയ്തു. അംഗരാജ്യങ്ങൾക്കിടയിൽ 2 പതിറ്റാണ്ട് നീണ്ട ചർച്ചകൾക്ക് ശേഷം 2026 സമുദ്ര സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ കരാർ പ്രാബല്യത്തിൽ വന്നു. ഇത് അന്താരാഷ്ട്ര സമുദ്ര നിയന്ത്രണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപകാല മുന്നേറ്റങ്ങളിലൊന്നാണ്. സമുദ്ര വിഭവങ്ങൾ, സംരക്ഷിത പ്രദേശങ്ങൾ, പാരിസ്ഥിതിക ആഘാത വിലയിരുത്തലുകൾ എന്നിവയെക്കുറിച്ചുള്ള പുതിയ നിയമങ്ങൾ വഴി സമുദ്ര ജൈവ വൈവിധ്യം വിട്ടുവീഴ്ചയില്ലാതെ സംരക്ഷിക്കുക എന്നതാണ് പുതിയ കരാറിന്റെ ലക്ഷ്യം. സമുദ്രശാസ്ത്രം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യകരവും കൂടുതൽ സുസ്ഥിരവുമായ ഒരു സമുദ്രത്തെ പരിപാലിക്കുന്നതിനുമായി ഐക്യരാഷ്ട്രസഭ 2021 മുതൽ 2030 വരെ സമുദ്രശാസ്ത്ര ദശാബ്ദമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമുദ്രശാസ്ത്രത്തിലെ പുരോഗതി പങ്കിടുന്നതിനും വിവിധ രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉറപ്പാക്കാനും ഭാവി സമുദ്ര പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്തുന്നതിനുമായി ആഗോള നേതാക്കളും വിദഗ്ധരും ഒത്തുചേരുന്ന സമുദ്ര ദശക സമ്മേളനം അടുത്ത വർഷം ചേരാനിരിക്കുകയാണ്. മലിനീകരണം കുറയ്ക്കുന്ന
കുറയ്ക്കുന്നതിനും ജലത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കാലാവസ്ഥാ വ്യതി

വ്യതിയാനത്തിനെതിരെ ജലസംവിധാനങ്ങളുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വിവിധ പദ്ധതികളാണ് ഐക്യരാഷ്ട്രസഭയും ഇന്ത്യ ഉൾപ്പെടെയുള്ള അംഗരാജ്യങ്ങളും നടപ്പിലാക്കുന്നത്. കടലും നദികളും തടാകങ്ങളും നീർച്ചാലുകളും ഉൾപ്പെടെ വിശാലമായ സമുദ്ര ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം ലക്ഷ്യമിട്ടുള്ള സുസ്ഥിര ജല മാനേജ്മെന്റ് രീതികളും പദ്ധതികളും ഇന്ന് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നുണ്ട്. അനിയന്ത്രിതമായ വിഭവ ചൂഷണം, മലിനീകരണം, അമിതമായ ചരക്ക് ഗതാഗതം, സമുദ്രോപരിതല താപവ്യതിയാനം, കയ്യേറ്റം എന്നിവ ലോകത്തിലെ എല്ലാ സമുദ്ര മേഖലകളും നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയാണ്. നിലവിൽ മത്സ്യസമ്പത്തിന്റെ മൂന്നിലൊന്നിൽ കൂടുതൽ അമിതമായി ചൂഷണം ചെയ്യപ്പെടുകയാണ്. മലിനീകരണമാണ് സമുദ്രമേഖല നേരിടുന്ന മറ്റൊരു കൊടിയ വിപത്ത്. കടലിലെത്തുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ സമുദ്രജീവികളുടെ നാശത്തിനാണ് വഴിയൊരുക്കുന്നത്. നിരന്തരമായി ഒഴുക്കിവിടുന്ന രാസമാലിന്യങ്ങൾ കാരണം മത്സ്യങ്ങൾ ചത്തൊടുങ്ങുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് ഇതര ഖരദ്രവ മാലിന്യങ്ങൾ ഇതിന് പുറമെയാണ്. മലിനീകരണം കാരണം 90% വലിയ മത്സ്യങ്ങളുടെയും വംശനാശം സംഭവിച്ചു. ഇതോടൊപ്പം 50% പവിഴപ്പുറ്റുകളും ഇല്ലാതായി. അന്തരീക്ഷത്തിൽ ഹരിതഗൃഹവാതകമായ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് ക്രമാതീതമായി ഉയരുകയും ഇതുകാരണം സമുദ്രത്തിൽ ലയിച്ചു ചേരുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് അപകടകരമാം വിധം വർദ്ധിച്ചതായും ഐക്യരാഷ്ട്രസഭയുടെ ഗവേഷണ വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. സമുദ്രത്തിൽ വലിയ തോതിൽ കാർബൺ ഡയോക്സൈഡ് ലയിക്കുന്നത് വഴി കടലിന്റെ അമ്ലത ഉയരുന്നു. ഇത് സമുദ്രജീവികളുടെ നാശത്തിനാണ് വഴിയൊരുക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം കാരണം ആർട്ടിക്, അന്റാർട്ടിക്, ഹിമാലയൻ മേഖലകളിലെ മഞ്ഞുരുകൾ സമുദ്ര ജലവിധാനത്തെ ഉയർത്തുകയാണ്. അടുത്ത നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തോടെ സമുദ്ര ജലവിധാനം 1 മീറ്റർ വരെ ഉയരുമെന്നാണ് ശാസ്ത്രലോകം മുന്നറിയിപ്പ് നൽകുന്നത്. ഇന്ത്യൻ സമുദ്രമേഖല ഒരേ സമയം രാജ്യത്തിന്റെ വിഭവ പ്രതിരോധ സാമൂഹ്യ മേഖലയുടെ കരുത്തായി നിലകൊള്ളുമ്പോൾ തന്നെ പാരിസ്ഥിതിക, സുരക്ഷാ, നിയമവിരുദ്ധ ഭീഷണികൾക്കും കാരണമാകുന്നുവെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ആഗോളതാപനം കാരണം സമീപകാലത്ത് സമുദ്രനിരപ്പ് ഉയരുന്നത് വഴി തീരമേഖലയുടെ ശോഷണത്തിനും വെള്ളപ്പൊക്കത്തിനും കടലേറ്റത്തിനും കാരണമാകുന്നു. കാലാവസ്ഥാ വ്യതിയാനം നിമിത്തം കൊടും ചൂടും ചുഴലിക്കാറ്റുകളും പതിവായി മാറുകയാണ്. സമുദ്രോപരിതലത്തിലെ ചൂട് ക്രമാതീതമായി ഉയരുന്നത് കാരണം തീരമേഖലയിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഏകദേശം 500 കിലോമീറ്ററോളം തീരപ്രദേശമുള്ള കേരളവും നിരവധി സമുദ്ര സംബന്ധമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. കടൽക്ഷോഭവും തിരമാലകളുടെ ശക്തിയും കാരണം തീരപ്രദേശങ്ങൾ ക്രമേണ നഷ്ടപ്പെടുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അറബിക്കടലിൽ വർദ്ധിച്ചുവരുന്ന ചുഴലിക്കാറ്റുകൾ കടൽക്ഷോഭം രൂക്ഷമാക്കുന്നു. ഇതാവട്ടെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം ദുരിതപൂർണമാക്കുകയും അവരുടെ ജീവനും സ്വത്തുക്കളും നഷ്ടപ്പെടാനും ഇടയാക്കുന്നു. തീരമേഖലയിലെ തണ്ണീർത്തടങ്ങൾ, കണ്ടൽക്കാടുകൾ, മണൽത്തിട്ടകൾ, കായലുകൾ, അഴിമുഖങ്ങൾ എന്നിവയെല്ലാം വലിയ തോതിലുള്ള അപജയം നേരിടുകയാണ്. കടൽ മലിനമാകുന്നതോടെ സമുദ്രജീവികളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാവും. ഇത് ആ ജീവജാലങ്ങളെ മാത്രമല്ല അവയെ ആശ്രയിച്ച് കഴിയുന്ന അനേക ലക്ഷം മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങളെയും തകർക്കും. കടൽ നിരന്തരം മലിനമാക്കപ്പെടുന്നതോടെ കടൽ സൗന്ദര്യം ആസ്വദിക്കാൻ തീരമേഖലയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ വരവ് കുറയും. ഇത് തീരമേഖലയുടെ സാമൂഹ്യ ജീവിതത്തെയും ടൂറിസം വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കും. കടൽ തങ്ങളുടെ മാത്രമല്ല വരാനിരിക്കുന്ന തലമുറയുടെ കൂടി അവകാശമാണെന്ന ബോധത്തോടെ പെരുമാറാനുള്ള സാമൂഹ്യ ബോധം സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. ഭൂമിയുടെ നിലനിൽപ്പിന് അനിവാര്യവും മനുഷ്യന് അനുഗ്രഹവുമായ പ്രകൃതിയാണ് സമുദ്രമെന്ന് കരുതി അതിന്മേലുള്ള അനിയന്ത്രിതമായ കടന്നുകയറ്റം കർശനമായി വിലക്കിയെങ്കിൽ മാത്രമേ മനുഷ്യരാശിക്ക് ഭീഷണിയില്ലാത്ത സുസ്ഥിര വളർച്ച കൈവരിക്കാൻ കഴിയുകയുള്ളൂ. മനുഷ്യന്റെ വിവേചനരഹിതമായ പ്രവർത്തനങ്ങളും ആഗോള താപനവും ഗുരുതരമായ കാലാവസ്ഥാ വ്യതിയാനവും അതിരൂക്ഷമായ മലിനീകരണവും മഹാസാഗരങ്ങളുടെ ആവാസ വ്യവസ്ഥയെ അപകടത്തിലാക്കുന്നത് ലാഘവത്തോടെ കാണേണ്ട വിഷയമല്ല. മറിച്ച് അടിസ്ഥാനപരമായി മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമായി കണ്ടുള്ള സമീപനവും പരിഗണനയും പരിഹാര മാർഗങ്ങളുമാണ് സ്വീകരിക്കപ്പെടേണ്ടത്. അതിനുള്ള പ്രചോദനമായി സമുദ്രദിന ചിന്തകൾ മാറട്ടെ. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: ആകാശവാണി ഇപ്പോൾ കേൾക്കാം.
1: വയനും വേടും
2: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,

0: നന്നായി ചിന്തിച്ചു മാത്രം പറഞ്ഞ വാക്കുകളും നന്നായി ആലോചിച്ചെടുത്ത തീരുമാനങ്ങളും സമയത്തിന്റെ പരീക്ഷ കടന്നാലും നമ്മെ വേദനിപ്പിക്കില്ല. ആവേശത്തിലെടുത്ത ചുവടുകൾ ക്ഷണിക സന്തോഷം തരാം, പക്ഷേ വിവേകപൂർവം സ്വീകരിച്ച വഴികളാണ് ദീർഘകാല ആശ്വാസം തരുന്നത്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോകാം. കേന്ദ്ര സർക്കാരിന്റെ കാർഷിക പദ്ധതികളെക്കുറിച്ചുള്ള അഭിമുഖം, ഗാനം, നിങ്ങൾക്കറിയാമോ, രാഷ്ട്രീയ ഗോകുൽ മിഷൻ, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, എന്താണ് PGPR മിശ്രിതം 1? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. 12 വർഷം പൂർത്തിയാക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതിനകം ധാരാളം കാർഷിക സൗഹൃദ പദ്ധതികൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി കഴിഞ്ഞു. ഫസൽ ബീമാ യോജന, PM സമ്മാൻ നിധി, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് തുടങ്ങിയ പദ്ധതികളിലൂടെ ധാരാളം കർഷകർക്ക് സേവനങ്ങളും സഹായങ്ങളും നൽകിക്കഴിഞ്ഞു. നിരവധി കർഷകർ ഇപ്പോഴും ഇത്തരം പദ്ധതികളുടെ ഗുണഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പമുള്ള ശ്രീ അനിൽ തോട്ടങ്കര ഇതുപോലുള്ള സേവനങ്ങൾ ലഭിച്ച ഒരു കർഷകനാണ്. അദ്ദേഹം കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം പദ്ധതികൾ കർഷകർക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നു എന്നും ഇത്തരം പദ്ധതികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും പറയുന്നു. ഷിബു ജോർജാണ് ശ്രീ അനിൽ തോട്ടങ്കരയുമായി സംസാരിക്കുന്നത്.
1: അനിൽകുമാർ ജി, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: താങ്കളുടെ കാഴ്ചപ്പാടിൽ കേന്ദ്ര സർക്കാരിന്റെ നിരവധി പദ്ധതികളുണ്ടല്ലോ, ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ കർഷകർക്ക് ലാഭകരമാവുന്നത്? താങ്കളൊരു കർഷകനുമാണ്, കർഷക വേദി എന്ന് പറഞ്ഞൊരു നിങ്ങളുടെ ഒരു സ്ഥാപനമാണ്, അതിന്റെ ചെയർമാനും കൂടെ ആണ്.
2: ഈ 12 വർഷങ്ങൾ ഭാരതത്തിൽ അങ്ങോളം അങ്ങോളമുള്ള കർഷകർക്ക് ഒരു ആത്മവിശ്വാസം പകരുന്ന, പ്രതീക്ഷ നൽകുന്ന 12 വർഷങ്ങളാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധങ്ങളായ പദ്ധതികൾ, പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫസൽ ബീമാ യോജനയാണ്. ഒരു കർഷകൻ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും നോട്ടിഫൈ ചെയ്ത് പറയാനുള്ളത് ഫസൽ ബീമാ യോജനയാണ്. അത് വന്നതിന് ശേഷം കർഷകന് നഷ്ടമുണ്ടായാൽ, കൃഷി നഷ്ടമുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും തിരിച്ചു കിട്ടും, നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാമെന്നൊരു ആത്മവിശ്വാസം വന്ന ഒരു 12 വർഷമാണ് കഴിഞ്ഞു പോയത്.
1: അപ്പോൾ അത് ഫസൽ ബീമാ യോജന എന്തായാലും കർഷകന്റെ ജീവിതത്തിൽ ഒരു നല്ലൊരു ഇടപെടലായിരുന്നു.
2: അതെ, കേരളത്തിലെ കർഷകരെ സംബന്ധിച്ച് കേരള സർക്കാരിന്റെ സാധാരണയുള്ള ഇൻഷുറൻസ് പദ്ധതികൾ, അതിപ്പോൾ നെൽകൃഷിയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നെൽകൃഷിയുടെ കാലാവധി പറഞ്ഞിരിക്കുന്നത് 120 ദിവസങ്ങളാണ്. ഈ 120 ദിവസങ്ങളിൽ നമ്മൾ 45 ദിവസം പൂർത്തിയായ നെൽച്ചെടിയെ മാത്രമേ ഇൻഷുർ ചെയ്യാൻ പറ്റത്തുള്ളൂ. രണ്ടാമത്തത് 120 ദിവസത്തിനുള്ളിൽ വരുന്ന നാശനഷ്ടങ്ങൾക്ക് മാത്രമേ നഷ്ടപരിഹാരം ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഫസൽ ബീമാ യോജനയിൽ അങ്ങനെയല്ല. നമ്മൾ വിത്ത് തയ്യാറാക്കുന്ന സമയം മുതൽ വിളവെടുത്തതിനും അതിൻ്റെ സ്റ്റോറേജിലുണ്ടാകുന്ന നഷ്ടത്തിനു വരെ അർഹമായ ഗണ്യമായ രീതിയിൽ നഷ്ടപരിഹാരം, അതായത് നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു 3x കർഷകൻ ഏതാണ്ട് ഉൽപ്പാദന ചെലവിൻ്റെ അത്രയും തന്നെ നഷ്ടം പരിഹാരം ലഭിക്കുന്ന ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ സംവിധാനങ്ങൾ, ഉദ്യോഗസ്ഥ സംവിധാനങ്ങൾ കർഷകരുമായിട്ട് സഹകരിക്കുകയാണെങ്കിൽ അത് വളരെ ആശ്വാസകരമായ ഒരു പദ്ധതിയാണ്. പിന്നെ കർഷകനെ സ്വന്തം കാലിൽ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് ഈ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനികളും ഓർഗനൈസേഷനുകളും. അത് കർഷകരെ പ്രാദേശികമായിട്ട് സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ഉൽപ്പന്നങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യുവാനും, അതോടൊപ്പം തന്നെ പുതിയ കാർഷിക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ FPO മുഖേന ഇൻ്റർസ്റ്റേറ്റായിട്ട് ട്രേഡ് നടത്തുവാനും, തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ, വില കൂടിയ സംസ്ഥാനങ്ങളിൽ കൊണ്ട് വിറ്റഴിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം കർഷകനുണ്ടാകുന്നുണ്ട്.
1: ഒരു 10,000 FPO ടാർഗറ്റ് വെച്ചിരുന്നത്,
2: അത് നമ്മുടെ കേരളത്തിലും കുറച്ചധികം FPO ഞാൻ അതിലെ ഒരു FPO ഡയറക്ടർ കൂടിയാണ്. നമ്മളുടെ ഒരു വിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർഷകരെ അവരുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടായതിന് ശേഷം ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഈ കർഷക സംഘടനകൾ, അതായത് ഈ കർഷക കൂട്ടായ്മകൾ തന്നെ സ്റ്റാളുകളെടുത്ത് പ്രാദേശിക വിപണി കണ്ടെത്തുന്നതോടൊപ്പം തന്നെ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കർഷകനെ കൂടുതൽ ലാഭകരമായ ഒരു നിലയിലേക്ക് എത്തിച്ചേർക്കുക എന്നുള്ളതാണ്.
1: അപ്പോൾ താങ്കളുടെ FPO ഏത് മേഖലയിലാണ്?
2: നമ്മൾ ഫോർഡർ FPO ആണെങ്കിലും പ്രധാനമായിട്ടും കുട്ടനാട് കേന്ദ്രീകരിച്ച് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കുട്ടനാട്ടിലെ നെല്ല് സംഭരിക്കുകയും അത് വളരെ നാച്ചുറലായ രീതിയിൽ ഗുണഭോക്താക്കൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. നെല്ല് അരിയാക്കി തവിടോടു കൂടിയുള്ള അരിയുടെ വെറൈറ്റികൾ നാട്ടുകാർക്ക് എത്തിച്ചു കൊടുക്കുക ശുദ്ധമായ രീതിയിൽ, മറ്റ് പോളിഷിങ് അതുപോലെയുള്ള പ്രൊഫഷണൽ ഈ മില്ലുകളൊന്നും ചെയ്യുന്ന അജിമ്മികളൊന്നും തന്നെ ചെയ്യാതെ ശുദ്ധമായ നെല്ലരി അല്ലെങ്കിൽ കുട്ടനാടൻ അരി കഴിക്കുവാൻ കേരളീയർക്ക് അല്ലെങ്കിൽ പുറത്തുള്ള ഒരു ഗുണഭോക്താവിന് കഴിയണം, അതിനുള്ള സാധ്യതകൾ നമ്മൾ തേടുകയാണ്. അത് നമ്മൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്.
1: പിന്നെ ഈ മിനിമം സപ്പോർട്ട് പ്രൈസ് MSP, അതും ഒരു നല്ല

0: ഒരു സപ്പോർട്ട്.
1: MSP വന്നതിനും അതുപോലെ തന്നെ ഓരോ കാലഘട്ടം അനുസരിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് DA കൂട്ടുന്നത് പോലെ തന്നെ അതിന് ആനുപാതികമായിട്ട് തന്നെ കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് താങ്ങുവില പ്രഖ്യാപിച്ചുകൊണ്ട് അത് കാലാനുഗതമായിട്ട് വർദ്ധിപ്പിക്കുവാനും കൂടി കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ അത് എത്രത്തോളം നടപ്പാകുന്നുണ്ട്, കേരളത്തിൻ്റെ ഒരു ഉൽപ്പാദന ചെലവും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് മൂന്നിരട്ടിയോളം കൂടുതലുള്ളതുകൊണ്ട് കേരളത്തിലെ കർഷകന് അത് വലിയ പ്രയോജനമെന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ്. പണ്ട് പ്രൈവറ്റ് പാർട്ടിക്കൊക്കെ നമുക്ക് സ്വകാര്യ മില്ലുകൾക്ക് നെല്ല് കൊടുത്തതിന് ശേഷം കടം കിട്ടില്ലായിരുന്നു എന്നൊരു അവസ്ഥ, വില തന്നെ നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥയിലേക്ക് വരുന്ന, അതിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഒരു ആത്മവിശ്വാസം ഉൽപ്പന്നത്തിന് കേന്ദ്ര സർക്കാരിൻ്റെ താങ്ങുവിലെങ്കിലും ലഭിക്കുമല്ലോ എന്നുള്ളൊരു ആത്മവിശ്വാസം ഈ 12 വർഷം കൊണ്ട് കർഷകർക്ക് വന്നു.
0: MSPക്ക് താങ്കൾ സൂചിപ്പിച്ച മാതിരി തന്നെ നമ്മുടെ സംസ്ഥാനത്തെ സാഹചര്യം അനുസരിച്ച് വേണമെങ്കിൽ കുറച്ച് മാറ്റവും കൂടെ വരുത്തിയാൽ.
1: അത് എനിക്ക് തോന്നുന്നത് കാർഷിക പദ്ധതികൾ വിവിധങ്ങളായിട്ടുള്ള കർഷകൻ്റെ നില തന്നെ മാറ്റുന്ന രീതിയിൽ, കർഷകൻ്റെ ഒരു ജീവിത നിലവാരത്തെ 10 മടങ്ങ് വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ഒരുപാട് വന്നിട്ടുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ ഒരു പമ്പിങ് ചെയ്യുവാനോ അല്ലെങ്കിൽ കൊണ്ടുവന്ന് കർഷകരിലേക്ക് എത്തിക്കുവാനുള്ള ഒരു സംവിധാനം, അതിൽ നമ്മുടെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ പരാജയമാണ് എന്ന് വളരെ ദുഃഖത്തോടു കൂടി പറയേണ്ടിയിരിക്കുന്നു.
0: പിന്നെ PM സമ്മാൻ നിധി, അതും നല്ലൊരു എക്കണോമിക് സപ്പോർട്ട് ഒരു കർഷകന് കൊടുക്കാൻ വേണ്ടി.
1: അത് കർഷകനെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷിയുടെ വരുമാനം എന്ന് പറയുന്നത് അവൻ്റെ വിളവെടുത്ത് ഉൽപ്പന്നം വിറ്റതിന് ശേഷം മാത്രമാണ്. ആ സമയത്ത് സാധാരണ ഒരു പനിയുണ്ടായാൽ നെൽകൃഷകനാണെങ്കിലും മറ്റേതൊരു കർഷകനാണെങ്കിലും അവൻ്റെ വിത്ത് വിതച്ച് അതിൻ്റെ വിള പരിപാലന സമയം അങ്ങോട്ട് പണം ചിലവാക്കേണ്ടതാണ്. സ്വർണം പണയം വെച്ച് ബാങ്ക് ലോൺ എടുത്ത് ചെയ്യുമ്പോൾ സ്വകാര്യ ആവശ്യങ്ങൾ, അവൻ്റെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ആശുപത്രിയിൽ പോയി മരുന്ന് വാങ്ങണം, അല്ലെങ്കിൽ നാട്ടുമ്പുറത്തുകാരനായ ഒരു കൃഷിക്കാരന് അവൻ്റെ നാട്ടുമ്പുറത്തുള്ള ചായക്കടയിൽ പോയി ദിവസവും ഒരു ചായ കാലിച്ചായ കുടിക്കണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയ പോക്കറ്റ് മണി, അങ്ങനെ കർഷകനെ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ഈ കാര്യങ്ങൾ അവൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഒരു സഹായം തന്നെയാണ് കിസാൻ സമ്മാൻ നിധിയിലൂടെ.
0: പേര് സൂചിപ്പിക്കുന്ന സമ്മാൻ നിധി തന്നെയാണ്. മൂന്ന് ഘട്ടമായിട്ട്
1: കിട്ടുന്നുണ്ട്. 1000 രൂപയാണ് അത്. കർഷകർക്ക്, യഥാർത്ഥ കർഷകർക്ക് പ്രതീക്ഷയുണ്ട്. അത് തുക കൂട്ടും, അതിൻ്റെ ഗഡുക്കളുടെ എണ്ണം കൂട്ടും എന്നൊക്കെ ഒരു പ്രതീക്ഷ കൂടിയുണ്ട്.
0: പിന്നെ നിങ്ങളുടെ കുട്ടനാടൻ പ്രദേശത്ത് നിന്നാണ് താങ്കൾ വന്നിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഈ നെൽകൃഷി ചെയ്ത് കഴിഞ്ഞിട്ട് നെല്ല് വിൽക്കാൻ വേണ്ടിയുള്ള പ്രശ്നങ്ങൾ കർഷകർ നേരിടുന്നുണ്ട്. പിന്നെ ഈ നാം അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് ത്രൂ ഔട്ട് പാൻ ഇന്ത്യ മാർക്കറ്റിംഗ് ഫെസിലിറ്റിയൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നില്ലല്ലേ?
1: അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനുകൾ അത് ശക്തമായിട്ട് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തി കഴിഞ്ഞാൽ കുട്ടനാട്ടിലെ പ്രശ്നങ്ങൾ, ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നില്ല, നെൽകൃഷി മാത്രമല്ല നാളികേരത്തിൻ്റെ ആണെങ്കിലും മറ്റ് പഴവർഗ്ഗങ്ങളുടെ ആണെങ്കിലും യഥാർത്ഥ വില കർഷകന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് കർഷകന് ലാഭകരമായ രീതിയിൽ, കർഷകന് കൂടുതൽ വില കിട്ടത്തക്ക രീതിയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലൂടെ കിട്ടാൻ, അത് സ്വയം കർഷകനെ തന്നെ പ്രാപ്തരാക്കുക. കുട്ടനാട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ FPO നേരിടുന്നത്, നമ്മളിപ്പം അതിനെക്കുറിച്ചൊരു പഠനം നടത്തുമ്പോൾ കുട്ടനാട്ടിൽ ഈ നെല്ല് സംഭരിക്കുന്നതിനും കാലാവസ്ഥ അനുയോജിതമായിട്ട് നെല്ല് അതിൻ്റെ ഈർപ്പം കുറച്ചുകൊണ്ട് അത് ദീർഘനാൾ സ്റ്റോർ ചെയ്ത് വെക്കത്തക്ക രീതിയിലേക്കൊരു സംവിധാനങ്ങൾ വേണം. അപ്പോൾ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി ഇങ്ങനെയുള്ള സ്റ്റോറേജ് സംവിധാനങ്ങളൊക്കെ കൊടുക്കുന്നതിന് കർഷകർക്ക് വേണ്ടിയിട്ട് ലോണും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രശ്നം നേരിടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്യോഗസ്ഥർ ഇതുമായിട്ട് സഹകരിക്കാതെയോ അല്ലെങ്കിൽ കൃഷിക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ, ഇത് പ്രയോജനകരമല്ലാത്ത രീതിയിലേക്ക് ഈ പദ്ധതികളിൽ ഒരു ലാപ്സായി പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൂടി പരിഗണിക്കണം.
0: അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് നല്ലൊരു സ്കീം തന്നെയാണ്. നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി കുറഞ്ഞ പലിശയ്ക്ക് കിട്ടാറുണ്ട്, സബ്സിഡിയും കൂടെ ഉണ്ട്. താങ്കൾക്കും ഒരു FPO ഉണ്ടല്ലോ, നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ ഈ ഫണ്ടിനൊക്കെ വേണ്ടി?
1: നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡേൺ റൈസ് മില്ല് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണ്. ഇത് 2 കോടി രൂപ വരെ യാതൊരു കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ കർഷകർ സംഘടനകൾക്ക് അല്ലെങ്കിൽ കർഷക ഗ്രൂപ്പുകൾക്ക് കൊടുക്കുന്നതാണ്. പക്ഷേ ആ കർഷക ഗ്രൂപ്പ് എങ്ങനെ പ്രവർത്തിക്കണം, അതിന് വേണ്ടൊരു സപ്പോർട്ട് നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വേണം. കർഷകരെ അതിനൊരു പ്രാപ്തരാക്കണം, അതിനൊരു ആത്മവിശ്വാസം. ഇപ്പോൾ 2 കോടി രൂപയൊക്കെ ഒരു ലോൺ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞ ഒരു ചെറിയ കർഷക ഗ്രൂപ്പിന്, കേരളത്തിലെ ഒരു നിർവചനം കർഷകരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂപരിഷ്കരണ നിയമത്തിന് ശേഷം കർഷകൻ എന്ന് പറയുന്ന 5 ഏക്കർ കൂടുതൽ നിലം പാടില്ല, അല്ലെങ്കിൽ കൃഷിഭൂമി പാടില്ല. അങ്ങനെയുള്ള ഒരു മൈക്രോ ലെവൽ കർഷകന് 2 കോടി രൂപയെക്കുറിച്ച് ഒരു ഗ്യാരണ്ടി എടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരല്പം പ്രശ്നമുള്ള കാര്യമാണ്. അപ്പോഴേ അവിടെയാണ് ഈ FPOകളുടെ ഇമ്പോർട്ടൻസ് നമുക്ക് കാണാൻ കഴിയും സാധിക്കുന്നത്. FPOകൾ ഇങ്ങനെയുള്ള ചെറിയ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കതിനുള്ള ആത്മവിശ്വാസവും ഒരു ബാക്ക് സപ്പോർട്ടും നൽകുന്ന തുടങ്ങിയിട്ടുണ്ട്.
0: പിന്നെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് ഇപ്പം അധികമായിട്ട് തന്നെ നാച്ചുറൽ ഫാമിംഗ്, ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
1: അതെ, നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മളതിലേക്ക് തിരിഞ്ഞ് പോകണം. അതിപ്പം കർഷകരുടെ മാത്രം വിഷയമല്ല, ജീവജാലങ്ങളുടെ എല്ലാം നിലനിൽപ്പിനപ്പോഴത്തെ കൃഷി രീതികൾ മാറ്റേണ്ടതും അതിനെക്കുറിച്ച് മാറി ചിന്തിക്കേണ്ടതും അത്യാവശ്യമാണ്. അത് കേന്ദ്ര ഗവൺമെൻറ് സത്യം പറഞ്ഞാൽ കർഷകരെ അത് പാപ്പ

0: ാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പദ്ധതികൾ നടപ്പാക്കിയത് തന്നെ കൃഷി എന്ന് മാത്രമല്ല ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിനു കൂടി കണക്കാക്കിക്കൊണ്ടാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള പദ്ധതികൾ വരുമ്പോൾ നെൽകൃഷി പോലെയുള്ള കൃഷികൾ നഷ്ടമാണെന്ന് കേരളത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൃഷി നഷ്ടമാണെങ്കിൽ ഒരുപാട് ചെറുധാന്യങ്ങളും അതുപോലെയുള്ള നാച്ചുറൽ ഫാമിങ്ങിലും വേറെ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്ന രീതിയിലേക്കുള്ള പദ്ധതികൾ അതിനുള്ള സാമ്പത്തിക 50 ലക്ഷം രൂപ വരെയൊക്കെയുള്ള സാമ്പത്തിക സഹായങ്ങൾ ഗവൺമെൻറ് നൽകുമ്പോൾ കർഷകൻ തീർച്ചയായിട്ടും അങ്ങനെ മാറി ചിന്തിക്കാൻ പ്രാപ്തനാകുന്നുണ്ട്.
1: പിന്നെ കൃഷി വിജ്ഞാൻ കേന്ദ്ര അല്ലെങ്കിൽ നമ്മുടെ മറ്റേ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അത് ഡയറക്റ്റ് ഫാമേഴ്സിലോട്ട് എത്തണം. ഇതിനുവേണ്ടിയും നിരവധി സ്കീംസ് ഉണ്ട്, എത്തുന്നുണ്ട്.
0: കേന്ദ്ര സർക്കാർ എത്ര ഉദ്ദേശശുദ്ധിയോടുകൂടി ഏതെല്ലാം പദ്ധതികൾ നടപ്പാക്കുന്നത് അതിനെയൊക്കെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി കാണുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതി, അതിപ്പോൾ ആര് ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും ആ ഒരു സംവിധാനം മാറണം. മാറിക്കൊണ്ട് ഒരു ഇതിനോടൊരു പ്രതിബദ്ധതയുള്ള ഒരു സമൂഹം അല്ലെങ്കിൽ അതിന് താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തിക്കൊണ്ട് കാർഷിക രംഗത്തിലേക്ക് കൃഷി വിജ്ഞാന രംഗത്തിലേക്ക് അതിൻ്റെ സാങ്കേതിക വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് കൃഷിയിൽ താല്പര്യമുള്ള കർഷകരുടെ മക്കളെയും മറ്റുള്ളവരെയും കണ്ടെത്തി കൃഷി ഉദ്യോഗസ്ഥരും കൃഷി ഓഫീസർമാരുമായിട്ടും അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് അടക്കമുള്ള കാര്യങ്ങൾ അവരെ പരിശീലിപ്പിച്ച് നൂതന സംവിധാനങ്ങൾ നമ്മുടെ കൃഷി മേഖലയിൽ എത്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് മേഖലയിലും AI മേഖലയിലും ഉണ്ടായിരിക്കുന്ന ഒരു കുതിച്ചുചാട്ടം അത് കൃഷിക്ക് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അത് നമ്മുടെ കേന്ദ്ര സർക്കാർ അതിന് വളരെയധികം മുന്നോട്ട് പോയിരിക്കുകയാണ് ഈ പദ്ധതികൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡ്രോൺ ദീദി പോലെയുള്ള പദ്ധതികൾ
1: അത്
0: നമ്മുടെ സാധാരണ സ്ത്രീകളെ പോലും ഡ്രോൺ ഉപയോഗിച്ച് കൃഷി ചെയ്യുവാൻ കൽപ്പുള്ളവരാക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ FPOയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് തുടങ്ങിയതിന് ശേഷമാണ് ഒരു കർഷകൻ എന്ന നിലയിൽ ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഇപ്പോൾ കൃഷി സിഞ്ചായി യോജന നബാർഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഊർജ്ജ സംരക്ഷണ മേഖലയിൽ അത് കൃഷിക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വൈദ്യുതി ചിലവാക്കേണ്ടി വരുന്നത് കേരളത്തിൽ. അപ്പം നമ്മളുടെ പരമ്പരാഗത ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് വ്യത്യസ്തമായ സോളാർ പോലെയുള്ള അതുപോലെ തന്നെ വെർട്ടിക്കൽ ആക്സിയൽ ഫ്ലോ പമ്പും ഊർജ്ജ സംരക്ഷണത്തിനുള്ള മാർഗ്ഗങ്ങൾ നടപ്പാക്കുന്നതിന് നബാർഡിൻ്റെ പദ്ധതികൾ ഒരുപാട് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പാടശേഖര സമിതികളുമായിട്ട് സഹകരിച്ച് കിട്ടുന്നുമുണ്ട്. കാർഷിക മേഖലയുടെ പ്രയോറിറ്റിയും അതിൻ്റെ പ്രകൃതിയുടെ അനുസരിച്ചുള്ള അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പാടശേഖരങ്ങളൊക്കെ ഏത് വേണം, വെള്ളം കിട്ടാത്ത പാടശേഖരങ്ങളൊക്കെ ഏത് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പദ്ധതികളെ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് കേരളത്തിൽ നടപ്പാക്കാൻ ഒരു സംവിധാനം വേണം. അല്ലാതെ പാലക്കാട്ടെ കർഷകന് കൊടുക്കുന്ന അതേ ആനുകൂല്യം കുട്ടനാട്ടിലെ കർഷകന് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിനൊക്കെ പ്രാദേശികമായിട്ടുള്ള അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കാർഷിക മേഖലയുടെ ഒരു സ്വഭാവം അനുസരിച്ചുള്ള പദ്ധതികളിലെ വ്യതിയാനങ്ങൾ വരുത്തി നടപ്പിലാക്കുവാനുള്ള സംവിധാനങ്ങൾ വേണം. ധാരാളം എന്നെ പോലെയുള്ള വിമുക്ത ഭടന്മാർ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനോട് നമുക്ക് പറയാനുള്ള ഒരു ആവശ്യമാണ്. ഞങ്ങൾക്ക് കാർ എടുക്കാൻ CST വഴി ആനുകൂല്യമുണ്ട്, വിലയിളവ് കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു കാർഷിക യന്ത്രം എടുക്കാൻ ഒരു വിമുക്ത ഭടന്, ഒരു ട്രാക്ടർ എടുക്കാനോ ഒരു കൊയ്ത്തി യന്ത്രം എടുക്കാനോ വിമുക്ത ഭടന് പ്രത്യേക പരിഗണനകളൊന്നും തന്നെയില്ല. അപ്പോൾ ഈ കാർ എടുക്കുന്ന അല്ലെങ്കിൽ മറ്റ് മോട്ടോർ സൈക്കിൾ എടുക്കുന്ന മറ്റ് വില കൂടിയ കൺസ്യൂമർ ഐറ്റംസ് എടുക്കുന്ന ഒരു ആനുകൂല്യത്തിലേക്ക് CST വഴിയുള്ള കൊയ്ത്തി യന്ത്രവും ട്രാക്ടറും ഒക്കെ കാർഷിക മേഖലയിൽ
1: പ്രവർത്തിക്കാൻ
0: തയ്യാറായിട്ടുള്ള വിമുക്തഭടന്മാർക്ക് ലഭ്യമാക്കണം.
1: അനിൽകുമാർജി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: കേന്ദ്ര സർക്കാരിന്റെ കാർഷിക സൗഹൃദ പദ്ധതികളെ കുറിച്ച് ശ്രീ അനിൽ തോട്ടങ്കരയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ശ്രീ അനിൽ തോട്ടങ്കരയുടെ ഫോൺ നമ്പർ പറയാം. 7619953666 7

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: എരിക്ക് എരിക്കിന്റെ വിത്ത് വഴിയും കമ്പ് നട്ടും പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. ഇവ കേരളത്തിലെ പറമ്പുകളിലും വഴിയരികിലും സാധാരണ കാണപ്പെടുന്നു. എരുക്കിന്റെ വേര്, വേരിന്മേലുള്ള തൊലി, കറ, ഇല, പൂവ് എന്നിവ പ്രധാനമായും ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ്. ത്വക്ക് രോഗം, ഛർദി, രുചിയില്ലായ്മ തുടങ്ങിയ അസുഖങ്ങൾക്ക് എരിക്ക് ഉപയോഗിച്ചു വരുന്നു. കൂടാതെ പല അസുഖങ്ങൾക്കുമായി നിർമ്മിക്കുന്ന ആയുർവേദ ഔഷധങ്ങളിൽ എരുക്കിന്റെ ഔഷധയോഗ്യമായ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു. വിയർപ്പിനെ ഉണ്ടാക്കുന്ന ഔഷധം എന്നാണ് ചരക സംഹിതയിൽ എരുക്കിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്.
2: രാഷ്ട്രീയ ഗോകുൽ മിഷൻ ഇന്ത്യയുടെ കാർഷിക ഗ്രാമീണ സമ്പദ്വ്യവസ്ഥയിൽ മൃഗസംരക്ഷണത്തിന്, പ്രത്യേകിച്ച് പശുപരിപാലനത്തിന് അത്യന്തം പ്രധാന പങ്കുണ്ട്.

0: പശുപാലന മേഖലയുടെ വികസനവും ദേശീയ പശുജാതികളുടെ സംരക്ഷണവും ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതിയാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ അഥവാ RGM. ഈ മിഷന്റെ മുഖ്യ ലക്ഷ്യം തനത് ഇനങ്ങളെ സംരക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ്. ഇന്ത്യയിൽ കാണപ്പെടുന്ന തദ്ദേശീയ പശു ഇനങ്ങൾ കാലാവസ്ഥാ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവും രോഗപ്രതിരോധ ശേഷിയും കൂടുതലുള്ളവയാണ്. ഇവയുടെ ജനറ്റിക് ഗുണനിലവാരം മെച്ചപ്പെടുത്തിയും സംരക്ഷിച്ചും പശുപരിപാലന മേഖലയെ കൂടുതൽ ലാഭകരമാക്കാനാണ് രാഷ്ട്രീയ ഗോകുൽ മിഷൻ ശ്രമിക്കുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഗോകുൽ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നു. ഇവിടങ്ങളിൽ ശാസ്ത്രീയമായ വളർത്തൽ രീതികളും മെച്ചപ്പെട്ട പരിപാലനവും പരിശീലനവും നൽകുന്നു. കൂടാതെ കൃത്രിമ ഗർഭധാരണം, എംബ്രിയോ ട്രാൻസ്ഫർ സാങ്കേതികവിദ്യ, പശു ഇനങ്ങളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയ ആധുനിക രീതികൾ പദ്ധതിയുടെ ഭാഗമാണ്. ഇതിലൂടെ പാലുൽപാദനം വർദ്ധിപ്പിക്കാനും പശുക്കളുടെ ആരോഗ്യനില മെച്ചപ്പെടുത്താനും കഴിയും. രാഷ്ട്രീയ ഗോകുൽ മിഷൻ വഴി ക്ഷീര കർഷകരുടെ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. മികച്ച ഗുണനിലവാരമുള്ള പശുക്കൾ ലഭ്യമാക്കുന്നതിലൂടെ പാലുൽപാദനം വർദ്ധിക്കുകയും സ്ഥിരമായ വരുമാനം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ചെറുകിട കർഷകർക്കും വനിതകൾക്കും ഈ പദ്ധതി വലിയ ആശ്വാസമാണ്. രാഷ്ട്രീയ ഗോകുൽ മിഷൻ പശു ഇനങ്ങളുടെ സംരക്ഷണം മാത്രമല്ല ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്ന ഒരു ദീർഘദർശനമാണ്. പശുപാലനം കൂടുതൽ ശാസ്ത്രീയവും ലാഭകരവുമായ മേഖലയായി മാറുന്നതിലൂടെ കർഷകരുടെ ജീവിത നിലവാരമുയർത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
2: നെല്ലിന്റെ വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൽ, ഇലപ്പുള്ളി രോഗങ്ങൾ തുടങ്ങിയവ ഉണ്ടാവുന്നതിനെ പ്രതിരോധിക്കാം. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. പച്ചക്കറികൾ നടാനുള്ള സമയമാണിത്. കുഴികളെടുത്ത് സെന്റിന് 2.5 കിലോ കുമ്മായമിട്ട് 1 ആഴ്ച കഴിഞ്ഞ് പച്ചിലയും കാലിവളവും ചേർക്കണം. ഉദ്ദേശം 3 ആഴ്ച കഴിഞ്ഞ് തൈകൾ നടാം. മഴക്കാലത്ത് ഉയർന്ന വാരങ്ങളിലോ കൂനകളിലോ വേണം വിത്തിടേണ്ടതും തൈ നടേണ്ടതും. മുളക്, വഴുതന, പച്ചച്ചീര, വെണ്ട തുടങ്ങിയ വിളകൾ വർഷകാലത്ത് നടാൻ യോജിച്ചവയാണ്. അടുക്കളത്തോട്ടത്തിൽ ജൈവവളങ്ങൾക്ക് മുൻഗണന നൽകണം. സെന്റിന് 100 കിലോഗ്രാം എന്ന തോതിൽ ജൈവവളം വേണ്ടിവരും. കാലിവളം, കമ്പോസ്റ്റ്, മണ്ണിര കമ്പോസ്റ്റ്, എല്ലുപൊടി, പച്ചില, ചാരം, വിവിധ തരം പിണ്ണാക്കുകൾ തുടങ്ങിയവ ഉപയോഗിക്കാം. ജൈവവളങ്ങളോടൊപ്പം രാസവളങ്ങളും നൽകാം. സെന്റൊന്നിന് 1 കിലോഗ്രാം യൂറിയ, 1.25 കിലോഗ്രാം മസൂറിഫോസ്, 500 ഗ്രാം പൊട്ടാഷ് ഇവ പല തവണകളായി ചേർത്ത് കൊടുക്കാം. നേർവളങ്ങൾക്കു പകരം പച്ചക്കറി വിളകൾക്കായുള്ള മിശ്രിതവും ചേർക്കാം. നൈട്രജൻ വളങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നത് രോഗകീടങ്ങൾക്ക് വഴിയൊരുക്കും. ഇടവപ്പാതി തുടങ്ങുന്നതോടെ ഉയർന്ന തവാരണകൾ ഉണ്ടാക്കി വിത്ത് തേങ്ങകൾ പാകാം. വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ നീർവാർച്ച സൗകര്യം ഉറപ്പുവരുത്തണം. തെങ്ങിലെ കൂമ്പ് ചീയൽ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് സാഷെ 2 ഗ്രാം 1 പാക്കറ്റിൽ 3 എണ്ണം ഒരു തെങ്ങിന്റെ കൂമ്പിനു ചുറ്റും വയ്ക്കുക. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതുമാറ്റിയ ശേഷം കുമ്മായം സെന്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് 1 ആഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണസ്, 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കുരുമുളകിലെ ദ്രുതവാട്ട രോഗത്തിന് മുൻകരുതലായി 2 കിലോ ട്രൈക്കോഡെർമ, 90

0: കിലോ ചാണകപ്പൊടിയും 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തി ആവശ്യത്തിന് ഈർപ്പം നിലനിൽക്കത്തക്കവണ്ണം ചാക്ക് കൊണ്ടോ ന്യൂസ് പേപ്പർ കൊണ്ടോ മൂടി 2 ആഴ്ചത്തേക്ക് വയ്ക്കുക. 4 മുതൽ 5 ദിവസത്തിനിടയിൽ ഒന്ന് ഇളക്കിക്കൊടുക്കണം. ഈ മിശ്രിതത്തിൽ നിന്ന് 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. 1 മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. കമുകിൻ തൈകൾ ഈ മാസത്തിലും നടാം. നല്ല തൈ തിരഞ്ഞെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇലകൾ കൂടുതലുള്ളതും അധികം പൊക്കമില്ലാത്തതുമായ തൈകൾ തിരഞ്ഞെടുക്കണം. മംഗള, സുമംഗള, ശ്രീമംഗള, മോഹിത് നഗർ എന്നിവ ഉൽപ്പാദനശേഷി കൂടിയ ഇനങ്ങളാണ്. കുമിൾ രോഗത്തിനെതിരെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം പശ ചേർത്ത് തളിച്ചുകൊടുക്കണം. തോട്ടത്തിലെ നീർവാർച്ച മെച്ചപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ്. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി രോഗം ബാധിച്ച ഇലകൾ വെട്ടിമാറ്റി നശിപ്പിച്ച ശേഷം 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ ചേർത്ത് ഇലയുടെ 2 വശത്തും വീഴത്തക്കവണ്ണം തളിച്ചുകൊടുക്കണം. അല്ലെങ്കിൽ സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നത് ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് PGPR മിശ്രിതം 1? ഉത്തരം, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം എന്നിവയടങ്ങിയ ജൈവവളം ചേർന്ന ഒരു മിശ്രിതമാണ് PGPR മിശ്രിതം 1.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 6950014 എന്ന മേൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: വയലും വീടും സമാപിക്കുന്നു.
1: ആകാശവാണി തൃശൂർ, സമയം 7 മണി കഴിഞ്ഞ് 18:59. പ്രത്യേക അറിയിപ്പ്, മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഈ മാസം 12 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. ഇനി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം ശ്രദ്ധിക്കാം. ഇന്നു മുതൽ ഈ മാസം 12 വരെ സൊമാലിയൻ തീരം, ഒമാൻ തീരം, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെയും ശക്തമായ കാറ്റിന് സാധ്യത. തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി പ്രദേശം, ശ്രീലങ്കൻ തീരം, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യ കിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡ്ഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ, അതായത് 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ, ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ

0: ബന്ധപ്പെടുക. ഇനി പറയുന്ന നമ്പറുകളിൽ 22-ാം തീയതിക്ക് മുമ്പായി ബന്ധപ്പെടുക. പരിശീലന ഫീസ് 1100 രൂപ. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം: 8547070773. മറ്റു നമ്പർ 0487237773. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം: 8547070773, ഒരു നമ്പർ കൂടി 0487237773. കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 8281200673. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി: 8281200673. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1 ന് 500 രൂപ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പ ജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ MTech റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് admission.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അവസാന തീയതി ഈ മാസം 20 വരെയാണ്. ഫോൺ നമ്പർ 0494268624. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന കൂൺ കൃഷി എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 27-ന് ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർ ഇ ലേണിംഗ് /REG.PHP എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം, അല്ലെങ്കിൽ CELKAU.IN എന്ന വെബ്സൈറ്റിൽ ബന്ധപ്പെടുക. ജൂലൈ 7-ന് ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസത്തെ ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 9 സെഷനുകളായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ സ്മാർട്ട് ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 27 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0487234385666. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവിക

0: സേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ച നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഈ ചരിത്ര നേട്ടമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭരണം, സമ്പദ്വ്യവസ്ഥ, സാമൂഹിക മാറ്റം എന്നിവയിൽ കാതലായ പുരോഗതി ഉണ്ടായതായും ക്ഷേമ പദ്ധതികൾ വികസനത്തെ താഴെത്തട്ടിലെത്തിച്ചതായും രാഷ്ട്രപതി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രിസഭ ഇന്ന് പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു. ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ മന്ത്രിസഭാംഗങ്ങൾ എഴുന്നേറ്റുനിന്ന് കൈയടിച്ചാണ് പ്രധാനമന്ത്രി മോദിക്ക് ആദരവ് പ്രകടിപ്പിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 12 വർഷത്തെ ഭരണ നേട്ടങ്ങളെ പ്രമുഖ വ്യവസായ നേതാക്കൾ അഭിനന്ദിച്ചു. കഴിഞ്ഞ 12 വർഷം രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാക്കിയതായി ഫിക്കി പ്രസിഡന്റ് അനന്ത് ഗോയങ്ക പറഞ്ഞു. ശക്തമായ ഭരണവും പരിഷ്കാരങ്ങളും നിക്ഷേപകരുടെ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും ഉയർത്തിയതായി CII ഡയറക്ടർ ജനറൽ ചന്ദ്രജിത്ത് ബാനർജി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണമുള്ള നേതൃത്വം രാജ്യത്തിന്റെ ബിസിനസ് അന്തരീക്ഷം മാറ്റിമറിച്ചതായി അസോച്ചം സെക്രട്ടറി ജനറൽ സൌരഭ് സന്യാലും കൂട്ടിച്ചേർത്തു. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047 എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. പ്രായം, പ്രദേശം, ലിംഗം, സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം എന്നിവ പരിഗണിക്കാതെ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിലും വികസനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിനായുള്ള വിവിധ മേഖലകൾ സംബന്ധിച്ച് കൌൺസിൽ യോഗം ചർച്ച ചെയ്യും. അഹമ്മദാബാദ് മെട്രോ വിപുലീകരണത്തിന് 2169 കോടി രൂപ അനുവദിക്കാൻ ഇന്ന് ചേർന്ന കേന്ദ്രമന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. 5 സ്റ്റേഷനുകളുള്ള 6 കിലോമീറ്റർ നീളമുള്ള മെട്രോ ഇടനാഴി ഇതിൽ ഉൾപ്പെടുന്നു. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിൽ കേന്ദ്ര സർക്കാർ ഓഫീസ് സമുച്ചയത്തിനും കേന്ദ്ര സർക്കാർ റെസിഡൻഷ്യൽ സമുച്ചയത്തിനും മന്ത്രിസഭ അംഗീകാരം നൽകിയതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: आज कैबिनेट में 3 फैसले लिए गए. एक फैसला अहमदाबाद में मेट्रो के विस्तार का है और 2 फैसले अमरावती जो कि आंध्र प्रदेश का नया कैपिटल निर्मित हो रहा है, बन रहा है, डेवलप हो रहा है, उसके 2 फैसले लिए गए. अहमदाबाद मेट्रो का फेज 2A कोटेश्वर रोड से एयरपोर्ट का कॉरिडोर आज अप्रूव हुआ है कैबिनेट में.
0: രാജ്യത്തെ കാർഷിക കയറ്റുമതിയിൽ കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ റെക്കോർഡ് വർധനയെന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉജ്ജ്വൽ കുമാർ ഘോഷ്. ദക്ഷിണേന്ത്യൻ കാർഷിക കയറ്റുമതി മേഖലയിലെ വിവിധ പങ്കാളികളുമായി കൊച്ചിയിൽ നടന്ന സംവാദ പരിപാടിക്ക് ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക കയറ്റുമതി 2014-15 സാമ്പത്തിക വർഷത്തിലെ 32.08 ബില്യൺ US ഡോളറിൽ നിന്ന് 2025-26 സാമ്പത്തിക വർഷത്തിൽ 52.55 ബില്യൺ ഡോളറിലെത്തിയതായി അദ്ദേഹം പറഞ്ഞു. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശീയ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗിന്റെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവച്ചത്. എതിരാളികളുടെ സാറ്റലൈറ്റ് സിഗ്നലുകൾ ഉൾപ്പെടെ തടസ്സപ്പെടുത്താൻ കഴിവുള്ള ഈ സംവിധാനം നാവികസേനയുടെ കപ്പലുകളിൽ സ്ഥാപിക്കുന്നതോടെ സേനയുടെ പ്രതിരോധശേഷി കൂടുതൽ ശക്തിപ്പെടുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. പ്രിയദർശിനി എന്ന പേരിലായിരിക്കും പദ്ധതി അറിയപ്പെടുകയെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാനിലെ യു എസ് താവളത്തിന് നേരെയും ഗൾഫിലെ മറ്റ് 21 ഇടങ്ങൾക്ക് നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. ഹോർമൂസ് കടലിടുക്കിലെ ഖേഷം ദ്വീപിനും തുറമുഖ നഗരമായ സിരിക്കിനും നേരെ ആക്രമണം ഉണ്ടായതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ജോർദാൻ സായുധസേന

0: അൽ അസ്രഖിന് നേരെയുണ്ടായ 5 മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി അറിയിച്ചു. സിവിൽ സർവീസ് എന്നത് കേവലം ഒരു തൊഴിൽ മാത്രമല്ല, രാജ്യത്തോടുള്ള ത്യാഗവും പ്രതിബദ്ധതയുമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പാർലമെന്റ് സന്ദർശിച്ച 2024 IAS ഓഫീസ് ട്രെയിനിമാരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. പരിശീലന കാലഘട്ടം മികച്ച രീതിയിൽ ഉപയോഗിച്ചാൽ ഭാവിയിൽ അത് രാഷ്ട്രസേവനത്തിന് വലിയ തോതിൽ ഗുണം ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു.
1: आपके आजीवन समर्पण की प्रतिबद्धता है. प्रशिक्षण जीवन की सबसे महत्वपूर्ण समय होता है और प्रशिक्षण जितना प्रभावी होता है उतनी नींव मजबूत होगी तो इमारत भी मजबूत होगी.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിലാദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ വനിതാ സിംഗിൾസിൽ ഇന്ത്യയുടെ പി വി സിന്ധുവും തൻവി ശർമ്മയും 2 റൌണ്ടിൽ കടന്നു. 1 റൌണ്ട് മത്സരത്തിൽ പെറുവിന്റെ ഇനസ് കാസ്റ്റിലോയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഒളിമ്പിക് ജേതാവായ സിന്ധുവിന്റെ മുന്നേറ്റം. ബൾഗേറിയയിലെ സോഫിയയിലുള്ള ദേശീയ ചരിത്ര മ്യൂസിയം സന്ദർശിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ബൾഗേറിയൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. നാളെ ഫിൻലാൻഡ് സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി കുൽത്താരൻ സംഭാഷണത്തിന്റെ 14th പതിപ്പിൽ പങ്കെടുക്കും. ഫിൻലാൻഡ് വിദേശകാര്യമന്ത്രിയുമായും ശ്രീ ജയശങ്കർ ചർച്ച നടത്തും. ടെക്സ്റ്റൈൽസ് മേഖലയിലുള്ള പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതിയുടെ 3 ഘട്ടത്തിൽ 22 പുതിയ അപേക്ഷകർക്ക് കൂടി അംഗീകാരം നൽകിയതായി കേന്ദ്ര സർക്കാർ. 3 ഘട്ടത്തിൽ 96 കമ്പനികളെയാണ് തിരഞ്ഞെടുത്തതെന്നും ഇതിലൂടെ 12,822 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും 58,000 കോടിയിലധികം രൂപയുടെ വിറ്റുവരവുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും വലിയ പരിവർത്തന പരിഷ്കാരങ്ങളിലൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രി ജിതേന്ദ്രസിംഗ്. മോദി സർക്കാരിന്റെ 12 വർഷത്തെ ഭരണത്തിന്റെ ഏറ്റവും മികച്ച അടയാളങ്ങളിലൊന്നാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ നടന്ന ദി വീക്ക് എഡ്യൂക്കേഷൻ കോൺക്ലേവ് 2026 അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്ത് CNGക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. വീടുകളിലേക്ക് പൈപ്പ് ലൈൻ വഴിയുള്ള പ്രകൃതിവാതക വിതരണം സർക്കാർ വിപുലീകരിക്കുകയാണ്. LPG കണക്ഷനുകൾ PNG കണക്ഷനുകളാക്കി മാറ്റാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിൽ ആദ്യത്തെ നിർമ്മിത ബുദ്ധി അധിഷ്ഠിത ഡാറ്റ സെന്റർ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ. കരാറിന്റെ ഭാഗമായി മെറ്റയും റിലയൻസ് ഇൻഡസ്ട്രീസും ഗുജറാത്തിലെ ജാംനഗറിൽ 168 മെഗാവാട്ട് ശേഷിയുള്ള ഡാറ്റ സെന്റർ സ്ഥാപിക്കും. ഇന്ത്യയുടെ വലിയ ഉപയോക്തൃ അടിത്തറയും അതിവേഗം വളരുന്ന ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയും നിക്ഷേപത്തിന് അനുയോജ്യമായ സ്ഥലമാക്കി രാജ്യത്തെ മാറ്റിയതായി മെറ്റ പ്രസ്താവനയിൽ പറഞ്ഞു. പാക് അധിനിവേത കശ്മീരിലെ മുസാഫർബാദിൽ ടേക്ക് ഓഫിനിടെ പാകിസ്ഥാൻ സേനയുടെ ഹെലികോപ്റ്റർ തകർന്നു. MI-17 ഹെലികോപ്റ്ററാണ് തകർന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകട കാരണം വ്യക്തമല്ല. പാക് അധിനിവേശ കശ്മീരിലെ സമാധാനപരമായ പ്രതിഷേധങ്ങൾക്ക് നേരെയുള്ള പാകിസ്ഥാന്റെ അക്രമാസക്തമായ അടിച്ചമർത്തലുകളെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ ശക്തമായി അപലപിച്ചു. ഇന്റർനെറ്റ് വിച്ഛേദിക്കൽ, കൂട്ട അറസ്റ്റുകൾ, മാരകമായ ബലപ്രയോഗം എന്നിവയിലൂടെ പ്രദേശത്ത് ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണ് നടക്കുന്നതെന്ന് സംഘടനകൾ ചൂണ്ടിക്കാട്ടി. കഴിഞ്ഞ ദിവസങ്ങളിൽ പാക് സുരക്ഷാസേന നടത്തിയ വെടിവയ്പ്പിൽ ഒരു സ്ത്രീ ഉൾപ്പെടെ 25-ലധികം പേർ കൊല്ലപ്പെട്ടതായി ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ ആരോപിച്ചു. തുടർച്ചയായി ദീർഘകാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിസഭയും. പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിതി ആയോഗിന്റെ 11th ഭരണസമിതി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. രാജ്യത്തെ കാർഷിക കയറ്റുമതി 52.55 ബില്യൺ ഡോളറിലെത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടെ വൻ മുന്നേറ്റമെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ നാവികസേനയ്ക്ക് കരുത്തായി ഉപഗ്രഹ ജാമറുകൾ. 449 കോടി രൂപയുടെ കരാറിൽ പ്രതിരോധ മന്ത്രാലയം ഒപ്പുവച്ചു. ഹോർമോസ് കടലിടുക്കിലെ സംഘർഷം രൂക്ഷം. US താവളങ്ങൾക്ക് നേരെ ഇറാന്റെ വ്യോമാക്രമണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: തൊഴിലാളി മണ്ഡലം.
3: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് സ്റ്റാർട്ടപ്പുകളുടെ വർക്ക് കൾച്ചറിനെക്കുറിച്ച് അംബു വിജയനുമായി സെവിൽ ജിഹാൻ നടത്തുന്ന അഭിമുഖം.
4: എല്ലാ പ്രിയപ്പെട്ടവർക്കും തൊഴിലാളി മണ്ഡലത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഒരുപാട് കേൾക്കുന്ന ഒരു വാക്കാണ് സ്റ്റാർട്ടപ്പ്. നമുക്കറിയാം ഇന്ത്യയിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പിൻ്റെ വളർച്ച

0: എന്ന് പറയുന്നത് അതൊരു ബാക്കിയുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആണ് സ്റ്റാർട്ടപ്പ്. ഡെയിലി നമ്മൾ ന്യൂസിലും എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ എന്താണ് സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന അതിഥി ആരോഗ്യ മേഖലയിലെ ഒരു സ്റ്റാർട്ടപ്പിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് നമ്മുടെ അമ്പു വിജയൻ. നമസ്കാരം.
1: നമസ്കാരം.
0: ആദ്യം തന്നെ നമ്മൾ ഒരുപാട് ന്യൂസുകളിലും അല്ലെങ്കിൽ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് സ്റ്റാർട്ടപ്പ്. സ്റ്റാർട്ടപ്പ് കൾച്ചർ അല്ലെങ്കിൽ സാധാരണ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പോലെ ആയിരിക്കില്ലല്ലോ പുതിയൊരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ബേസ് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പിലുള്ള ജോലിയുടെ രീതി, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്.
1: സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നോർമൽ ജോലികളും വളരെ വ്യത്യസ്തമായ രീതിയിലാണ്

0: സ്റ്റാർട്ടപ്പ് കൾച്ചർ അല്ലെങ്കിൽ സാധാരണ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന പോലെ ആയിരിക്കില്ലല്ലോ പുതിയൊരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ ബേസ് ചെയ്ത ഒരു സ്റ്റാർട്ടപ്പിലുള്ള ജോലിയുടെ രീതി, അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരാം നിങ്ങൾക്ക്.
1: സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് നോർമൽ ജോലികളും വളരെ വ്യത്യസ്തമായ രീതിയിലാണ് സ്റ്റാർട്ടപ്പ് കൾച്ചർ. അതായത് ഇന്നൊരാൾക്ക് ഇന്നൊരു ജോലി എന്ന രീതിയിലല്ല. ഒരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഒരു വലിയ പ്രോജക്റ്റിന്റെ തുടക്കമാണ് സ്റ്റാർട്ടപ്പ്. ഒരു ഐഡിയ, ആ ഐഡിയ എന്ന് ഒരു കമ്പനി ഉണ്ടാക്കിയെടുക്കുക. അപ്പം അതിൻ്റെ പ്രാഥമിക ചർച്ചകളും ട്രയൽ ആൻഡ് എറർ എന്ന് പറയും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കി അതിൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി അത് ഡോക്യുമെൻ്റ് ചെയ്ത് പ്രോസസ്സെല്ലാം ക്ലിയർ ആക്കി ഒരു ഒന്ന് രണ്ട് വർഷത്തെ ഒരു പ്രയത്നം ഉണ്ട്. അതിന് ഒരു കമ്പനിയാക്കി ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവന്ന് ഫണ്ടെല്ലാം വരുത്തി ഒരു കമ്പനിയാക്കി മാറ്റിയെടുക്കാം. ഇതിൻ്റെ പോലെ റിസർച്ചും എല്ലാം ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടപ്പിൽ ഞാൻ ആക്ച്വലി നോർമൽ കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഡെസിഗ്നേറ്റഡ് നമുക്കൊരു പണി തന്നിട്ടുണ്ട്,
0: അത്
1: മാത്രം ചെയ്താണ്. അതിനൊരുപാട് ആൾക്കാരുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ അത് മാത്രം എല്ലാ ദിവസവും 9 to 5 വരെ ഞാൻ അത് മാത്രം ചെയ്താൽ മതി. അത് റിസൾട്ട് എൻ്റെ സീനിയറിന് കൊടുക്കുന്നു, ബാക്കി ഞാൻ അങ്ങോട്ട് തിരിഞ്ഞോക്കേണ്ട കാര്യമേയുള്ളു. ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങ് നടത്തും. പക്ഷേ സ്റ്റാർട്ടപ്പിൽ അങ്ങനെയല്ല, 10 പേര് കാണും. ആ 10 പേരായിരിക്കും ഈ കമ്പനി മുന്നോട്ട് പോകുന്നതിൻ്റെ എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യണം. ഞാൻ ഈ സ്റ്റാർട്ടപ്പിലോട്ട് വരുന്നത് ഒരു അക്കൗണ്ടബിലിറ്റി മാനേജർ എന്ന് പറയും. അതായത് ആ കമ്പനിയിലുള്ള ക്ലയൻസിൻ്റെ കാര്യങ്ങൾ നോക്കുക, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എത്തിക്കുക, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകും നോക്കുക. ഇത്ര ഉണ്ടായിരുന്നല്ലോ എൻ്റെ പണി. അപ്പം ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ കുറച്ച് സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് ഞാനൊരു ജോലി ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോഴാണ് ഞാൻ സ്റ്റാർട്ടപ്പിലോട്ട് കയറുന്നത്. അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയ ഇല്ലായിരുന്നു.
0: സ്വന്തമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് സ്റ്റാർട്ടപ്പ് ആയിരുന്നു.
1: അത് ഒരു സ്റ്റാർട്ടപ്പ്, ചെറിയൊരു സ്റ്റാർട്ടപ്പ് ആയിരുന്നു ആക്ച്വലി.
0: അത് എന്താണെന്നും കൂടി ഒന്ന് പറയാം.
1: ഞാൻ PhD-ക്കുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കോവിഡ് സമയത്ത് ക്ലാസ്സിൽ വരണ്ട എന്നൊരു കൾച്ചർ വന്നപ്പോൾ അത് ഓൺലൈനായിട്ട് മാറി. പിന്നെ എനിക്ക് അതിനകത്ത് അധികം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ എനിക്ക് ഒരുപാട് സമയമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ സുഹൃത്ത് വഴിയാണ് ഈ സ്റ്റാർട്ടപ്പിനെ പറ്റി ഞാൻ അറിയുന്നത്. അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഞാൻ അതിലോട്ട് കയറുന്നത്. വന്ന് കയറിയപ്പോൾ എനിക്ക് നല്ല ഷോക്കായിരുന്നു. കാരണം പറഞ്ഞത് ഇത്ര സിമ്പിളായിട്ടൊരു പണിയാണെങ്കിലും ഞാൻ അറിഞ്ഞില്ല ഞാനും കുറച്ചുപേരും കൂടെ ഇതിനകത്തുള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മൾ കുറച്ചുപേരേ ഉള്ളൂ. ഇതിനകത്ത് പ്രോസസ്സുകളൊന്നും വ്യക്തമായിട്ട് വന്നിട്ടില്ല. ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞത് ഇത് ചെയ്യുന്നുള്ളതല്ല, ഇതിന് വ്യക്തമായിട്ടൊരു ചിട്ട കൊണ്ടുവരാൻ എന്നുള്ളതാണ്, ക്ലാരിറ്റി കൊണ്ടുവരാൻ. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ പ്രോഡക്റ്റിൽ വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ ഞങ്ങളുടെ കമ്പനി ഹാർട്ട് ഹെൽത്ത്, ഹൃദയ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ അതിനൊരു സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് എന്തെങ്കിലും പ്രശ്നം വരുന്നെങ്കിൽ അത് സോൾവ് എളുപ്പമാണ്, അത് മാറ്റിക്കൊടുത്താൽ മതി, അത് ഓക്കെ. അല്ലാതെ ഈ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് അത് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം ഒരു ക്ലയൻറ്റിനെ എത്തിക്കുക, ആ എത്തിക്കുന്നതിൽ എന്തെങ്കിലും നമ്മൾ ക്ലയൻറ്റിനോട് ചോദിക്കാണ്ട് നമ്മൾ സ്വന്തമായിട്ടൊരു തീരുമാനം അറിയാണ്ടെടുത്ത് അങ്ങ് ചെയ്യുകയാണെങ്കിൽ അത് ക്ലയൻറ്റിനെ എത്തിക്കഴിഞ്ഞിട്ട് അതിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പ്രോഡക്റ്റിൻ്റെ പ്രശ്നമല്ല, അത് ഞങ്ങളുടെ സൈഡിൽ നിന്നൊരു പ്രശ്നം. ഇത് നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ അറിയുള്ളൂ അയ്യോ ഇതൊരു പ്രശ്നമാണ്, ഇതിനി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊരു പ്രോഡക്റ്റ് ഡോക്യുമെൻറ്റേഷനിലൊരു ഭാഗമായിട്ട് അത് എൻറർ. പിന്നെ നമ്മൾ അടുത്ത തവണ ചെയ്യുമ്പോൾ ഇതെല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ പോലെ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, ആവശ്യമുള്ള ഇൻഫർമേഷനെല്ലാം വാങ്ങിയതിന് ശേഷമാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ ആദ്യം ചെയ്ത ഈ പൈസ അതെല്ലാം നഷ്ടമാണ്, നമ്മൾ വീണ്ടും അത് ചെയ്തു. പക്ഷേ അടുത്ത വട്ടം തൊട്ട് ഇത് ഉണ്ടാവും, ഈ പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ പ്രോസസ്സ് നമ്മൾ ഒരുപാട് ആൾക്ക് ക്ലയൻസിനോട് നമ്മളിത് ഈ ഒരു പ്രോസസ്സ് കടന്നു പോയാൽ ഇത് ക്ലിയർ ആവും. അപ്പോൾ 2 വർഷം കഴിയുന്നിട്ട് ഇതൊരു വ്യക്തമായിട്ടൊരു
0: എല്ലാം പഠിച്ച് ഒരു കാര്യം,
1: ആ പ്രോസസ്സ് കഴിയുമ്പോൾ പിന്നെ വരുന്ന ആൾക്ക് ഇത് മാത്രം ചെയ്താൽ വേറൊന്നും അറിയണ്ട. പിന്നെ ഞാൻ കയറിയത് ഈ ഒരു ക്ലയൻറ്റിൻ്റെ കാര്യങ്ങൾ നോക്കാനാണെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പം ആ കമ്പനി തന്നെയുള്ള മറ്റ് കാര്യങ്ങൾ കൂടി ചെയ്യേണ്ട ഒരു ചാൻസ് കിട്ടി. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ ചെയ്യുന്ന പണിയെക്കാട്ട് കൂടുതൽ പണി വരുന്നുണ്ട്, പ്രശ്നം വന്നു. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളായിരുന്നു. കാരണം ഞാൻ ബേസിക്കലി ഒരു ബയോടെക്നോളജി PG കഴിഞ്ഞ ഒരാളാണ്, അതിനകത്ത് ബയോഇൻഫോർമാറ്റിക്സ് ആയിരുന്നു. അപ്പോൾ കുറച്ച് ഡാറ്റ അനാലിസിസ് ഒക്കെ എനിക്ക് ഇഷ്ടമായിരുന്നു ചെയ്യാൻ. അപ്പോൾ എൻ്റെ കമ്പനിക്കകത്തുള്ള ഡാറ്റ അനാലിസിസ് ഞാൻ ആ വിങ് കാണുന്നുണ്ട്, ഞാൻ അതിനകത്തൊരു ഭാഗമല്ല. പക്ഷേ ഇപ്പോൾ അതൊക്കെ ഞാൻ ചോദിച്ചു, ഇതിനകത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തു നോക്കാം, എനിക്ക് ആ പ്ലാറ്റ്ഫോമും തന്നു, ഒരു അവസരം തന്നു, ഇനി ഈ ഒരു വർക്ക് ചെയ്ത് കാണിക്കും. അപ്പോൾ ഞാൻ പതുക്കെ ചെയ്തു തുടങ്ങി. ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റും എന്നവർക്ക് മനസ്സിലായപ്പോൾ എനിക്കത് പൂർണ്ണമായി എനിക്ക് ആ ഒരു വിങ് നോക്കാൻ തോന്നും. അപ്പോൾ അവിടെയായിരുന്നു എനിക്ക് ആദ്യമായിട്ട് ഓക്കെ, ഒരു സ്റ്റാർട്ടപ്പിൽ കയറുമ്പോൾ മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു കാര്യം, പക്ഷേ നമുക്ക് ഇഷ്ടമുള്ള മേഖല ഏതാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ചാൻസും കൂടെ ഉണ്ട്. ബേസിക്കലി പറഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാ റോളിലും നീർന്നിട്ടുണ്ട്. പ്രോഡക്റ്റിലായിരുന്നാലും ക്വാളിറ്റി കൺട്രോളിലായിരുന്നാലും കസ്റ്റമറിൻ്റെ ആയിരുന്നാലും സെയിൽസിലായിരുന്നാലും എല്ലാം.
0: സാധാരണ ഒരു ട്രഡീഷണൽ ലെവലിലുള്ള ഒരു കമ്പനിയാണെങ്കിൽ ഇങ്ങനെ
1: ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്, ഇതിലെല്ലാം നമ്മൾ കൈവയ്ക്കുമെങ്കിലും ഒന്നിലും ചിലപ്പോൾ നല്ലൊരു എക്സ്പെർട്ടീസ് വരില്ല. എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും, പക്ഷെ ഒന്നിലും ഒരു ഇതിൽ ഞാൻ എക്സ്പെർട്ടാണെന്ന് പറയാൻ പറ്റില്ല. അത് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം എനിക്ക് ഇഷ്ടപ്പെടുകയാണ് മനസ്സിലാക്കിയ ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് എക്സ്പെർട്ട് ആവാം. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ ഉണ്ട്, എനിക്ക് ഭാഗ്യത്തിനത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റാത്തവരുണ്ട്. കാരണം കമ്പനിയുടെ ആവശ്യങ്ങൾ അനുസരിച്ച് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട മേഖല തന്നെ നിൽക്കണമെന്ന് പറ്റില്ല. പക്ഷേ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും മാറി മാറി

0: നോക്കേണ്ടി വരാം. അത് ചിലപ്പോൾ പറ്റിയെന്ന് വരാം, എനിക്കത് പറ്റി ഭാഗ്യം, അങ്ങനൊരു അഡ്വാൻറ്റേജ് ഉണ്ടായി. അപ്പോൾ ഈ ഒരു മേഖലയിൽ നിന്ന് എനിക്കിത് നന്നായിട്ട് ചെയ്യാൻ പറ്റി. പക്ഷേ ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടെ നിന്ന് മാറേണ്ടി വന്നു. കാരണം സ്വാഭാവികമായിട്ടും റെസ്പോൺസിബിലിറ്റീസ് കൂടുമ്പോൾ ആ ഒരു മേഖല നമുക്ക് താഴെ വരുന്ന പുതിയ ആൾക്കാർക്ക് മാറ്റിയിട്ട് അതൊന്ന് മേൽനോട്ടം വഹിക്കുക, കാര്യങ്ങളൊക്കെ ആണെന്ന് നോക്കുക, അടുത്ത കാര്യങ്ങളോട്ട് നമുക്ക് കയറി പോകണം. അപ്പം ഇതാണ് ബേസിക്കലി ഒരു സ്റ്റാർട്ടപ്പിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്.
1: സ്റ്റാർട്ടപ്പിനെ പറ്റി വിശദമായിട്ട് ഇപ്പോൾ നമുക്ക് പറഞ്ഞു തന്നു. സ്റ്റാർട്ടപ്പിലെ ഒരു സാധാരണ ദിവസം എങ്ങനെയാണ്, അതിനെ കുറിച്ചൊന്ന് പറയാം.
0: എല്ലാ സ്റ്റാർട്ടപ്പിലും പല പല രീതിയിലാണ്. ഇപ്പൊ എന്റെ കമ്പനി ഒരു ബഡ്ഡിങ് സ്റ്റാർട്ടപ്പാണ്, അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം എനിക്ക് നോക്കേണ്ടി വരും. എന്നാൽ എൻ്റെ ഒരു വർക്ക് ആക്ച്വലി രാവിലെ ഒരു 8:30 തുടങ്ങും. രാവിലെ 8:30 എന്ന് എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ 9:30 കോളിന് വേണ്ടിയുള്ള, അതായത് ആ കോൾ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡപ്പ് എന്ന് പറയും. അതായത് ഇപ്പോൾ കസ്റ്റമർ എക്സ്പീരിയൻസ് സൈഡിൽ നിന്നുള്ള എല്ലാവരും ആ കോളിൽ വരും. അന്നന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ, പെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ പല ക്ലയൻസിൻ്റെ, അതിൻ്റെ ഫോളോ അപ്പ്, അതിൻ്റെ റെസൊല്യൂഷൻ ഉണ്ടായോ ഇല്ലേ, ഇതെല്ലാം ഞങ്ങൾ ട്രാക്ക് ചെയ്യും. അപ്പം ഇതിന് കമ്പനിക്കകത്ത് പല പല സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ജീര എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം, ടിക്കറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഒരു ഇഷ്യൂന് ഒരു ടിക്കറ്റ് ഉണ്ടാവും, അത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആ ടിക്കറ്റിനകത്തുണ്ടാവും. അപ്പോൾ ഇതെല്ലാം എല്ലാ ദിവസവും രാവിലെ 9:00 ഞങ്ങൾ നോക്കും. ഞങ്ങളുടെ ടീം ഫുള്ള് കാണും, ഓരോരുത്തരടുത്തും ചോദിക്കാം, അപ്ഡേറ്റ്സ് എല്ലാം ചോദിക്കും. അപ്പോൾ ഇവർക്ക് എല്ലാവരും ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് ഉറപ്പ് വരുത്തും. അതായത് ക്ലയൻസിനോട് സംസാരിക്കുക, അതെല്ലാം ഓർക്കുണ്ട്. അതിൻ്റെ മുകളിൽ ഇവരെന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ആ കോളിൽ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. ചെയ്യാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളുടെ അപ്ഡേറ്റ്സ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലോ കൂടുതൽ അറിയേണ്ട കാര്യങ്ങളുണ്ടെങ്കിലോ അത് ഡിസ്കസ് ചെയ്യാം. ഇതൊരു 15 മിനിറ്റ് തൊട്ട് 1.5 മണിക്കൂർ തൊട്ടുള്ള പെട്ടെന്ന് ക്യൂ കോൾ ആയിരിക്കും. ഇത് ഫസ്റ്റ് എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ എൻ്റെ കീഴിലുള്ള എല്ലാ സ്റ്റാഫിനും അടുത്തുള്ള എൻ്റെ സ്റ്റാൻഡപ്പ് ആണ്. ഈ സ്റ്റാൻഡപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ 2-3 ഡിപ്പാർട്ട്മെന്റിലെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാൻഡപ്പിൽ ഞാൻ കയറേണ്ടി വരും. അപ്പോൾ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് നടക്കുന്ന കാര്യങ്ങൾ ആ ഡിപ്പാർട്ട്മെന്റ് നടക്കുന്ന കാര്യങ്ങളും ലിങ്ക്ഡ് ആയിരിക്കും. അപ്പോൾ ഈ പ്രോഡക്റ്റുകാർക്ക് അറിയണം എന്തൊക്കെ ഇഷ്യൂ ഇവിടെ നടക്കുന്നുണ്ടെന്ന്. ഞങ്ങളുടെ സെൻസർ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അവരറിയണം, അവർക്കതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളു. അപ്പം ചില കാര്യങ്ങൾ അവരായിരിക്കും ശരിയാക്കേണ്ടത്. ടെക്നിക്കൽ ഇപ്പം ഡീബഗ് ചെയ്യുന്നത് കാര്യം പ്രോഡക്റ്റ് അവർ ടെക്നിക്കൽ സൈഡ്, അവർ സോഫ്റ്റ്വെയർ വഴി ശരിയാക്കണം. അപ്പോൾ അതെന്തായെന്നുള്ളത് ഞാൻ നോക്കി ഇപ്പുറത്തെ എൻ്റെ ടീമിൽ അറിയിച്ച് പോകണം. കോർഡിനേഷൻ വേണം. ഇതെല്ലാം ആക്ച്വലി സ്ലാക്ക് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് പരസ്പരം എന്താണ് സംഭവിക്കുന്നത് എല്ലാവരും കാണാം. എന്നിരുന്നാലും ഇതെല്ലാവരും അടുത്ത് പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് പോകുന്നുണ്ടെന്നുള്ളത് കാര്യം ഞാൻ ഉറപ്പുവരുത്തും. അപ്പോൾ ഇതിന് പല പല ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റാൻഡപ്പിൽ ഞാൻ കയറണം. ഇത് രാവിലത്തെ റൊട്ടീനാണ്, ഒരു 11 മണി വരെ പല പല ഡിപ്പാർട്ട്മെൻറ്റ് കോളുകളും ഡിസ്കഷൻസും കാണും. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലും എൻ്റെ കാര്യമാണെങ്കിൽ എനിക്ക് ഇതിനകത്തൊരു ചെറിയ റിസർച്ച് ഭാഗം കൂടെ ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ കാര്യമായിരിക്കും അടുത്ത് ഞാൻ നോക്കുക. അവർ വർക്ക് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ടോ, പ്രപ്പോസൽസും കാര്യങ്ങളെല്ലാം. അത് നമ്മളൊരു സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഇതിന് പല ഗ്രാൻഡ് പല സൈഡിൽ നിന്ന് പൈസ വരും, പല റിസർച്ച് ഗ്രാൻഡുകൾ വരും, ഇതെല്ലാം ഇതിനകത്ത് വരും. ഇതിൻ്റെ ഒരു കോർഡിനേഷനും ഞാൻ നോക്കണം. അപ്പോൾ ഇത് നടക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞൊരു വൈകുന്നേരം ആകുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ക്യൂ കോൾ ഉണ്ടാവും. ഒരു ദിവസം വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു 4:30-5 മണിയാകുമ്പോൾ വർക്കെല്ലാം ചെയ്ത് കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പ് വരുത്തും. ഈ ഇപ്പോൾ സ്റ്റാർട്ടപ്പ് ആയതുകൊണ്ടും ഇതിപ്പോൾ ഇന്ത്യക്ക് പുറത്തുള്ള ക്ലയൻസൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില ക്ലയൻസിന് കോളൊക്കെ ചിലപ്പോൾ 7:30-8 മണി, ചിലപ്പോൾ രാത്രിയൊക്കെയാവും. ഈ US ക്ലയൻസൊക്കെയാണെങ്കിൽ രാത്രിയാവും. അപ്പോൾ അതും കൂടെ കോർഡിനേറ്റ് ചെയ്യണം. അപ്പോൾ അതൊരു കാര്യമാണ്. രാവിലെ വർക്ക് ചെയ്യുന്നവർ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഈ രാത്രിയത്തെ കോൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സമയം അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തവർക്ക് ഹാൻഡിൽ ചെയ്യാൻ കൂടും. ചിലപ്പോൾ നേരത്തെ അവരെ വിടും, രാവിലെ ലേറ്റ് ആയിട്ട് തുടങ്ങിയാൽ മതി. അപ്പോൾ ഈ വരുന്ന കോൾ അനുസരിച്ച് നമ്മൾ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണം. US ക്ലയൻസ് ആണെങ്കിൽ ചിലപ്പോൾ രാത്രി 10:30-11 ആവും കോൾ വരാം. ഇതെല്ലാം ഒന്ന് ഹാൻഡിൽ ചെയ്ത് കറക്റ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഒരു ഡെയിലി ഒരു റുട്ടീനിൻ്റെ ഇതാ.
1: പിന്നെ ഇപ്പോൾ പറഞ്ഞു ഗ്രാൻഡുകൾ അല്ലെങ്കിൽ ഫണ്ടിങ്, അത് എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പിൽ?
0: സ്റ്റാർട്ടപ്പിന് ഫണ്ടിങ് പല രീതിയിൽ വരും. ഇപ്പോൾ മെയിനായിട്ട് നമുക്കുള്ളത് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് പറയുമ്പോൾ ഈ കമ്പനിയുടെ പ്രോജക്റ്റ് കേട്ട് ഇതിൽ വിശ്വസിച്ച് ഇപ്പോൾ ലാഭമൊന്നും പ്രതീക്ഷിക്കാണ്ട് നല്ലൊരു ഫണ്ട് ഈ ഒരു കമ്പനി വളർത്താൻ വേണ്ടി ചിലവഴിക്കുന്നത്. ഇവരായിരിക്കും മേജറായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ്. അതല്ലാതെ പിന്നെ ചെറിയ ചെറിയ ഫണ്ട് ഗ്രൂപ്പായിട്ടൊക്കെ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യും. ഇതിനകത്ത് കമ്പനിക്കകത്തുള്ളവർക്ക് തന്നെ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയും പറ്റും. പിന്നെ ഈ ചില സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്ന സ്റ്റേറ്റിൽ ആ ഗവൺമെന്റിന്റെ ഒരുപാട്
1: പ്രോഗ്രാം,
0: ഇപ്പോൾ ബാംഗ്ലൂർക്ക് ആണെങ്കിൽ അതിന് ഒരുപാടുണ്ട്, സ്റ്റാർട്ടപ്പ്സിന് ഒരുപാട് പ്രോഗ്രാം ഉണ്ട്. കേരളത്തിലുണ്ട്, ഹൈദരാബാദിലൊക്കെ ഉണ്ട്. അത് ഒരു സൈഡിലുണ്ടാവും. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് റിസർച്ച് ഗ്രാൻഡുകളുണ്ട്. ഇപ്പം നമ്മുടെ ഈ നടക്കുന്ന സ്റ്റാർട്ടപ്പിൽ എന്തെങ്കിലും റിസർച്ച് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ നമ്മൾ ഈ പ്രപ്പോസൽ കൊടുത്ത് അവരുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കി ആ രീതിയിലും ഗ്രാൻസ് വരും. ഇതെല്ലാം യൂസ് ചെയ്യണതിന് റൂൾസ് ഉണ്ട്. റിസർച്ച് കാര്യങ്ങൾക്ക് മാത്രമായിരിക്കും അവരുടെ ശമ്പളം, അവർക്ക് വേണ്ട എക്യുപ്മെന്റ്സ്, അവരുടെ സമയത്തിൻ്റെ എല്ലാം, മറ്റേത് വർക്കിന് വേണ്ടിയുള്ളത് മാത്രം. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ആക്ച്വലി ഗ്രാൻഡ് വരുന്നുണ്ട്. ഞാൻ മിക്കവാറും ഹാൻഡിൽ ചെയ്യുന്ന റിസർച്ച് ഗ്രാൻഡുകളാണ്.
1: ഇപ്പോൾ നമ്മുടെ സാധാരണ ഒരു കമ്പനിയിൽ ആക്ച്വലി നമുക്ക് പുതിയതായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ തോന്നിയാൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആശയങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കുറവാണല്ലോ കമ്പാരിറ്റീവ്ലി. അപ്പോൾ സ്റ്റാർട്ടപ്പിൽ എങ്ങനെയാണ് ഇത്? അങ്ങനെയുള്ള അവസരങ്ങളുണ്ടോ നമുക്ക്?
0: ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട് സ്റ്റാർട്ടപ്പിൽ. ആക്ച്വലി ഇതിനു വേണ്ടി ഒരു ബ്രെയിൻ സ്റ്റോമിങ് സെഷൻ തന്നെ ഉണ്ട്. ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഒരു ടൗൺ ഹാൾ പോലത്തെ

0: മീറ്റിംഗ് ഉണ്ടാവും, സ്റ്റാർട്ടപ്പിലെ എല്ലാവരും കൂടെ ചേർന്ന് എല്ലാ അപ്ഡേറ്റ്സ് ഒക്കെ തരുന്ന മീറ്റിംഗ് ഉണ്ടാവും. അതിൻ്റെ അവസാനം ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻ ഉണ്ടാവും. എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം, അവരവർക്ക് ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് പറയാം, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കാനുള്ള അവസരവും തരും. അതാണ് ഏറ്റവും വലിയ കാര്യം. എന്തും ട്രൈ ചെയ്ത് നോക്കാം, ട്രൈ ചെയ്ത് അതിൻ്റെ റിസൾട്ട് പ്രോപ്പറായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് കാണിക്കണം. അത് വർക്കൗട്ട് ആവുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കും. ഞാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ടീമിലുള്ളത് ഈ പറഞ്ഞ ഇഷ്യൂസ് സോൾവ് ചെയ്യുന്നതിൽ തന്നെ,
1: അതിന് എന്തെങ്കിലും ഉദാഹരണമായിട്ടൊന്ന് പറയാൻ പറ്റുമോ?
0: ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പിൽ എല്ലാവരും വളരെ ഓപ്പൺ ആണ്. ഡയറക്ടർ വേണമെങ്കിൽ സിഇഒയോട് വരുമ്പോലെ നമുക്ക് പെട്ടെന്ന് വിളിച്ച് സംസാരിക്കാം, അത്രയ്ക്ക് ഓപ്പൺ ആയിട്ടുള്ള കമ്പനിയാണ്. അതുകൊണ്ട് ഈ അഭിപ്രായങ്ങൾ പറയാനും അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെ അല്ലാത്ത കമ്പനികളിലുണ്ട്, അങ്ങനെ അല്ലാത്ത കമ്പനി വർക്ക് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ നമുക്കൊരു കാര്യം പറയാനോ, പറഞ്ഞാൽ അത് ആ മീറ്റിംഗ് വെച്ച് തന്നെ നമ്മളെ ഇനി ഇങ്ങനെ ആവർത്തിക്കരുന്നുള്ള രീതിയിൽ സംസാരം വരുന്ന രീതിയിൽ വളരെ ഉള്ള സ്റ്റാർട്ടപ്പുകളുണ്ട്. അതായത് അവർ ഒരു പ്രോപ്പർ കമ്പനി വർക്ക് ചെയ്യുമ്പോൾ തന്നെ വർക്ക് ചെയ്യുന്ന സ്റ്റാർട്ടപ്പുകളുണ്ട്, അവർക്കങ്ങനെ താല്പര്യമില്ല, അവർക്കൊരു ഒരു വിഷൻ ഉണ്ട്, അത് വെച്ച് മാത്രം പോകും, വേറെ ഒന്നും അവർക്ക് വേണ്ട. അങ്ങനെ ഒരു കമ്പനി എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ആദ്യമേ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ കമ്പനി വന്നപ്പോൾ എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് വളരെ ഫ്രണ്ട്ലിയാണ് എല്ലാവരും. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ ഇരിപ്പുണ്ടെങ്കിലും ഇവരെല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു, ഓപ്പൺ ആയിട്ട് ആരോടത്തിൽ സംസാരിക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഓത്രി എന്നൊരു കോളുണ്ട്, എല്ലാവരും വൺ ഓൺ വൺ കോൾ എന്ന് പറയും. ഇപ്പോൾ ഒരു കമ്പനിയിൽ നിന്നും ആദ്യമായിട്ട് വരാൻ നേരത്ത് ഒഫീഷ്യൽ കാളുകൾ ഒരുപാടുണ്ടെങ്കിലും ഈ ഒരു ഓത്രി കോൾ എല്ലാവരും, ഇപ്പം സിഇഒ ആയിരുന്നാലും എൻ്റെ സീനിയർ ആയിരുന്നാലും എല്ലാം ഈ കോൾ എല്ലാ ആഴ്ച ഒരെണ്ണം ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരെണ്ണം ഉണ്ടാവും. ആ കോളിൽ ഒഫീഷ്യൽ കാര്യങ്ങളായിരിക്കില്ല സംസാരിക്കാം. നോർമലായിട്ട് നമുക്ക് കമ്പനിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അവർക്ക് എങ്ങനെ എന്നെ സഹായിക്കാൻ പറ്റും, എൻ്റെ സമയം കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടോ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, ഈ പറഞ്ഞ പോലെ എനിക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടോ, പുതിയതായിട്ട് ഇംപ്ലിമെൻറ്റ് എന്തെങ്കിലും ചെയ്ത് നോക്കാൻ താല്പര്യങ്ങളുണ്ടോ. ഇപ്പം ഞാൻ പറഞ്ഞ കണക്ക് എൻ്റെ ഈ ഡാറ്റ അനാലിസിസ് ഇത് തന്നെ ഒരു ഓത്രയിൽ ഞാൻ അവതരിപ്പിച്ചതാണ്, എനിക്കിത് ചെയ്തു നോക്കണം, അത് അപ്പം തന്നെ അവർ ചെയ്തു തരികയും ചെയ്തു. അങ്ങനെ ഒരു കോളുണ്ട്, ഇത് വേറെ കമ്പനിയിൽ എനിക്കില്ലായിരുന്നു. ഈ കോളിലാണ് എനിക്ക് ആക്ച്വലി എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റും, എല്ലാവരുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം നമുക്കൊരു മീറ്റിങ്ങിന് എല്ലാവരുമായിട്ട് ചെന്ന് കയറാൻ നേരത്ത് നമ്മൾ ഈ കമ്പനിയിൽ ഒരു ചെറിയ സ്ഥാനത്താണ്, അങ്ങനെ ഒരു ഡിഫറൻഷിയേഷൻ ഇല്ല, എല്ലാവരും ഒരേപോലെയാണ്.
1: അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ടീം എന്നുള്ള ഒരു ഫീലിംഗ് വരും അല്ലേ.
0: എനിക്ക് വളരെ കൗതുകകരമായി തോന്നിയത് നമ്മൾ എല്ലാവരും പേരാണ് വിളിക്കുന്നത്, ആരെയും സാറെന്നോ മാഡമെന്നോ ആദ്യമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യക്തമായിട്ട്. അപ്പൊ ആദ്യം എനിക്കത് ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഒരു റിസർച്ച് ഫീൽഡിൽ നിന്ന് വരുമ്പോൾ എല്ലാവരെയും സാറെന്നും മാഡമെന്നൊക്കെ അതിസംബോധന ചെയ്തിട്ട് വരുമ്പോൾ പെട്ടെന്ന് എന്നെക്കാൾ നല്ല പ്രായവ്യത്യാസമുള്ള ആൾക്കാർ പേര് വിളിക്കാൻ നേരത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയെങ്കിലും പിന്നീട് എനിക്ക് മനസ്സിലായി, ഇപ്പൊ നമുക്കൊരു അഭിപ്രായ വ്യത്യാസം വന്നാലും പേര് വിളിച്ച് കാര്യം പറയുമ്പോൾ
1: കുറച്ചുകൂടി
0: ഫ്രീഡം ഉണ്ട് നമുക്ക്. ഓക്കെ, ഇപ്പൊ സാർ എന്ന് പറഞ്ഞ് പറയുമ്പോൾ നമുക്കൊരു ഒരു ഭയമുണ്ട് എപ്പോഴുള്ളിൽ വരാം. അപ്പൊ പേര് വിളിച്ച് കാര്യം പറയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് പറയാം. അപ്പൊ അവർക്ക് തിരിച്ച് അത് റിപ്ലൈ തരുമ്പോഴും ഇതിനകത്തൊരു എനിക്ക് അറിയാവുന്ന ചേട്ടന്മാർ തന്നെയായിരിക്കും ഇതിനകത്തിരിക്കുന്നത്. അപ്പം തൊട്ട് വെളിയിറങ്ങുമ്പോൾ ഞാൻ ചേട്ടൻ വിളിക്കുമെങ്കിലും ഒരു മീറ്റിങ്ങിലെ പ്രൊഫഷണൽ ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ പേര് വിളിച്ചതിൻ്റെ കാര്യം പറയും. അത് ഒരു വലിയൊരു കൾച്ചറൽ ഷോക്കായിരുന്നു എനിക്ക്. പക്ഷേ പിന്നെ എനിക്ക് എൻ്റെ കാര്യം മനസ്സിലായി, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും സംസാരിക്കാൻ നേരത്ത്.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് സ്റ്റാർട്ടപ്പുകളുടെ വർക്ക് കൾച്ചറിനെ കുറിച്ച് അംബു വിജയനുമായി സെവിൽജിഖാൻ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം. ഈ പരിപാടിയുടെ അവസാന ഭാഗം അടുത്ത ബുധനാഴ്ച രാത്രി 7:35 തൊഴിലാളി മണ്ഡലത്തിൽ കേൾക്കാം. നിർവഹണ സഹായം സുനിത ആനന്ദ്. വിവിധ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്വാഗതം. താൽപ്പര്യമുള്ളവർ 8281-42-03-05 എന്ന നമ്പറിലേക്ക് തങ്ങളുടെ മേഖല ഏതാണെന്ന് വ്യക്തമാക്കിയ ശേഷം മെസ്സേജ് അയയ്ക്കുക. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281-42-03-05.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.
4: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം കിലുക്കം എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതി, എസ് പി വെങ്കിടേഷ് ഈണം പകർന്ന്, എം ജി ശ്രീകുമാർ പാടിയത്.

അടുത്തതായി സോപാനം എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയത്. വരികൾ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം SP വെങ്കടേഷ്.

0: ആകാശവാണി തൃശൂർ. സമയം 8 മണി കഴിഞ്ഞ് 4:41.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: ആകാശവാണി തൃശൂർ.

ചലച്ചിത്രഗാനങ്ങളിൽ അവസാനമായി ആയിരപ്പറ എന്ന ചിത്രത്തിൽ കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം നൽകി യേശുദാസും അരുന്ധതിയും പാടിയത്.

0: ചലച്ചിത്രഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ. പദ്ധതികൾ ജനനന്മയ്ക്ക്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന.
1: ഇന്ത്യയുടെ കാർഷിക മേഖല രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായി നിലകൊള്ളുന്നു. ഈ മേഖലയിലാണ് രാജ്യത്തെ തൊഴിലാളികളുടെ ഒരു പ്രധാന ഭാഗം ജോലി ചെയ്യുകയും ദേശീയ ഭക്ഷ്യസുരക്ഷയിൽ ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്യുന്നത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഈ നിർണായക വിടവ് പരിഹരിക്കാനും കർഷകർക്ക് അവരുടെ വാർദ്ധക്യകാലത്ത് ആവശ്യമായ സാമ്പത്തിക സുരക്ഷ നൽകാനും ലക്ഷ്യമിട്ടിട്ടുള്ള ഒരു സർക്കാർ സംരംഭമാണ്. ചെറുകിട നാമമാത്ര കർഷകർക്കുള്ള സാമൂഹിക സുരക്ഷയുടെ അനിവാര്യമായ ആവശ്യം തിരിച്ചറിഞ്ഞ് 2019 ഇന്ത്യ ഗവൺമെന്റ് PMKMY പദ്ധതി ആരംഭിച്ചു. യോഗ്യരായ കർഷകർക്ക് കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ നൽകാനാണ് ഈ സന്നദ്ധ സംഭാവന പെൻഷൻ പദ്ധതി ലക്ഷ്യമിടുന്നത്. ഭൂരേഖകൾ പ്രകാരം

0: ഹെക്ടർ വരെ കൃഷിയോഗ്യമായ ഭൂമിയുള്ള 18-40 ഇടയിൽ പ്രായമുള്ള ചെറുകിട നാമമാത്ര കർഷകരെയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. കർഷകനും സർക്കാരും പെൻഷൻ ഫണ്ടിലേക്ക് സംഭാവന ചെയ്യുന്ന ഒരു മാതൃകയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. പദ്ധതിയിലേക്കുള്ള കർഷകന്റെ തുടക്ക പ്രായം അനുസരിച്ച് പ്രതിമാസ സംഭാവന തുക വ്യത്യാസപ്പെടുന്നു. ഈ സഹസംഭാവന മാതൃക കർഷകർക്കിടയിൽ ഉടമസ്ഥ അവകാശ ബോധം വളർത്തുകയും പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. PMKMY യോഗ്യരായ കർഷകർക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. 3,000 രൂപയുടെ ഉറപ്പായ പ്രതിമാസ പെൻഷൻ അവരുടെ വാർദ്ധക്യത്തിൽ വളരെ ആവശ്യമായ വരുമാന സ്രോതസ് നൽകുന്നു. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും മാന്യമായ ജീവിത നിലവാരം നിലനിർത്തുന്നതിനും അവരെ സഹായിക്കുന്നു. ഈ സാമ്പത്തിക ഭദ്രത അവരുടെ കുട്ടികളെയോ മറ്റു കുടുംബാംഗങ്ങളെയോ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നു. വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കപ്പുറം പദ്ധതി കാർഷിക മേഖലയെ മൊത്തത്തിൽ ഗുണപരമായി ബാധിക്കുന്നു. വാർദ്ധക്യത്തിലെ സാമ്പത്തിക ആശങ്കകൾ ലഘൂകരിക്കുന്നതിലൂടെ കർഷകർക്ക് അവരുടെ തൊഴിൽ വർഷങ്ങളിൽ കാർഷിക രീതികളും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇത് അനുവദിക്കുന്നു. കൂടാതെ ചെറുകിട നാമമാത്ര കർഷകരെ ഘടനാപരമായ സാമ്പത്തിക വ്യവസ്ഥയുടെ പരിധിയിൽ കൊണ്ടുവന്ന് കാർഷിക മേഖലയുടെ ഔപചാരികവൽക്കരണത്തെ പദ്ധതി പ്രോത്സാഹിപ്പിക്കുന്നു. PMKMY അപാരമായ സാധ്യതകൾ ഉണ്ടെങ്കിലും സുസ്ഥിരമായ സ്വാധീനത്തിനായി ചില വെല്ലുവിളികൾ പരിഹരിക്കേണ്ടതുണ്ട്. ബോധവൽക്കരണവും വ്യാപനവും. യോഗ്യരായ കർഷകരിലേക്ക് പ്രത്യേകിച്ച് വിദൂര പ്രദേശങ്ങളിൽ പദ്ധതിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നത് നിർണായകമാണ്. വിപുലമായ എൻറോൾമെന്റ് ഉറപ്പാക്കുന്നതിന് ഫലപ്രദമായ ആശയവിനിമയ തന്ത്രങ്ങളും നിലവിലുള്ള കർഷക ശൃംഖലകൾ പ്രയോജനപ്പെടുത്തലും അത്യാവശ്യമാണ്. ദീർഘകാല സുസ്ഥിരത. പദ്ധതിയുടെ ദീർഘകാല സാമ്പത്തിക സുസ്ഥിരതയ്ക്ക് പെൻഷൻ ഫണ്ടിന്റെ കൃത്യമായ ആസൂത്രണവും മാനേജ്മെന്റും ആവശ്യമാണ്. അനൗപചാരികമായ ഭൂ ഉടമസ്ഥതയും പാട്ടവും. ഭൂമിക്കുമേൽ ഔപചാരികമായ ഉടമസ്ഥാവകാശ രേഖകൾ ഇല്ലാതെ ഗണ്യമായ എണ്ണം കർഷകർ കൃഷി ചെയ്യുന്നു. ഉൾപ്പെടുത്തൽ ഉറപ്പാക്കുന്നതിന് ഈ കർഷകരുടെ ആവശ്യങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിനായി പദ്ധതി പൊരുത്തപ്പെടുത്തേണ്ടതുണ്ട്. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണ് PMKMY അടയാളപ്പെടുത്തുന്നത്. നിലവിലുള്ള വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിലൂടെയും വിപുലമായ പങ്കാളിത്തം വളർത്തിയെടുക്കുന്നതിലൂടെയും കാർഷിക മേഖലയ്ക്കും അതിന്റെ ദശലക്ഷക്കണക്കിന് സംഭാവന ചെയ്യുന്നവർക്കും കൂടുതൽ സുരക്ഷിതവും സമൃദ്ധവുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിൽ ഈ പദ്ധതിക്ക് നിർണായക പങ്ക് വഹിക്കാനാവും. കൂടാതെ PMKMY മറ്റ് സാമൂഹിക സുരക്ഷാ പദ്ധതികളുമായി സംയോജിപ്പിക്കുന്നതിനുള്ള വഴികൾ പര്യവേക്ഷണം ചെയ്യുന്നത് കർഷകർക്ക് കൂടുതൽ സമഗ്രമായ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. ഇന്ത്യയിലെ ചെറുകിട നാമമാത്ര കർഷകരെ ശാക്തീകരിക്കുന്നതിനുള്ള കാഴ്ചപ്പാടാണ് പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന അവതരിപ്പിക്കുന്നത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയ്ക്കുള്ള അവരുടെ സുപ്രധാന സംഭാവനകളെ ഇത് അംഗീകരിക്കുകയും അവരുടെ വാർദ്ധക്യ വർഷങ്ങളിൽ അവർക്ക് അർഹമായ സാമ്പത്തിക സുരക്ഷ നൽകുകയും ചെയ്യുന്നു. ഫലപ്രദമായ നടപ്പാക്കൽ ഉറപ്പാക്കുകയും വെല്ലുവിളികളെ അഭിമുഖീകരിക്കുകയും വിപുലമായ പങ്കാളിത്തം വളർത്തുകയും ചെയ്യുന്നതിലൂടെ കർഷകരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനും കാർഷിക മേഖലയെ മൊത്തത്തിൽ ശക്തിപ്പെടുത്തുന്നതിനും പദ്ധതിക്ക് ഗണ്യമായ സംഭാവന നൽകാൻ കഴിയും.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: സമയം 8 മണി കഴിഞ്ഞ് 54 മിനിറ്റും 56 സെക്കൻഡും. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പാർവതി വിജയൻ. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രി എന്ന നേട്ടം കൈവരിച്ച നരേന്ദ്രമോദിയെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിനന്ദിച്ചു. ജനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസത്തിന്റെ തെളിവാണ് ഈ ചരിത്ര നേട്ടമെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്രമന്ത്രിസഭ ഇന്ന് പ്രമേയത്തിലൂടെ അഭിനന്ദിച്ചു. നാളെ ന്യൂഡൽഹിയിൽ നടക്കുന്ന നീതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. വികസിത ഭാരതം 2047-നായി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാനവ വികസനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ ഈ മാസം 15 മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. ഇതിലൂടെ ഉണ്ടാകുന്ന 800 കോടിയോളം രൂപയുടെ വാർഷിക വരുമാന നഷ്ടം KSRTCക്ക് സർക്കാർ നൽകും. വയനാട് ജില്ലയിൽ 5 കുട്ടികൾക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. ഇതോടെ വയനാട്ടിൽ ഷിഗെല്ല ബാധിച്ചവരുടെ എണ്ണം 8. ഷിഗെല്ല വ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. സമ്പർക്കത്തിലൂടെ രോഗം പടരുന്നതായി സംശയമുണ്ടെന്നും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട്

വോട്ട് രണ്ട് ദിവസത്തിനകം ലഭിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. വയനാട് കാട്ടിക്കുളത്ത് കാട്ടാന ആക്രമണത്തിൽ ഒരു മരണം. പുളിമൂടുകുന്ന് മിച്ചഭൂമിയിലെ രാജുവാണ് മരിച്ചത്. വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കുടുംബത്തിന് 14 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാനും അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ അനുവദിക്കാനും തീരുമാനമായി. കാട്ടാന ആക്രമണം തടയുന്നതിനായി 500 പേരടങ്ങുന്ന സ്പെഷ്യൽ റിസർവ് ഫോഴ്സ് അടിയന്തരമായി രൂപീകരിക്കാൻ മന്ത്രി ഷിബു ബേബി ജോൺ നിർദ്ദേശം നൽകി. കാട്ടാനകളുടെ സാന്നിധ്യം പതിവായി അനുഭവപ്പെടുന്ന ഹോട്ട്സ്പോട്ടുകളിൽ 5 പേർ വീതമുള്ള 100 ബാച്ചുകളായാണ് ഫോഴ്സ് രൂപീകരിക്കുന്നത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് കുറെ കൂടി ഉത്തരവാദിത്തപൂർണമായ സമീപനം സംസ്ഥാന സർക്കാരിന്റെ

0: ഇവരുടെ കുടുംബങ്ങൾക്ക് അടിയന്തര സഹായം എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ചരിത്രരേഖകളും സാംസ്കാരിക പൈതൃകങ്ങളും സംരക്ഷിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ഇതിന് സർക്കാർ പിന്തുണ നൽകുമെന്നും മന്ത്രി ഒ ജെ ജനീഷ്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് വാരാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് മെമ്മറി കാർഡ് ചോർന്നതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത സമർപ്പിച്ച ഹർജി പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പിന്മാറി. ജസ്റ്റിസ് ജോബിൻ സെബാസ്റ്റ്യനും കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിന്മാറിയിരുന്നു. കേരള പോലീസിന്റെ സൈബർ സുരക്ഷാ കോൺഫറൻസിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മൾട്ടി സിറ്റി ഹാക്കത്തോൺ ഹാക്കപ്പ് 2026 ഔദ്യോഗിക വെബ്സൈറ്റ് പ്രകാശനവും രജിസ്ട്രേഷൻ നടപടികളുടെ ഉദ്ഘാടനവും നാളെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. സംസ്ഥാന പോലീസ് മേധാവി റവാഡ ആസാദ് ചന്ദ്രശേഖർ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ നാളെയും ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് ഇനി മണിക്കൂറുകൾ മാത്രം. ചരിത്രത്തിൽ ആദ്യമായി 48 ടീമുകൾ പങ്കെടുക്കുന്ന ടൂർണമെന്റിന് അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഇന്ത്യൻ സമയം നാളെ രാത്രി 10:30 ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുക. ആദ്യ പോരാട്ടത്തിൽ ആതിഥേയരായ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കും ഫുട്ബോൾ ആരാധകർക്കുമായി പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ച് സപ്ലൈകോ. 11 ശബരി ഉൽപ്പന്നങ്ങൾക്ക് ആകർഷകമായ വിലക്കിഴിവുകൾ ആയിരിക്കും സപ്ലൈകോ സോക്കർ 11 June 15 നൽകുക. കോഴിക്കോട് സ്വദേശിയെ നിപ്പ രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട്ടെ ഒരു സ്വകാര്യ ആശുപത്രിയിലാണ് രോഗിയെ പ്രവേശിപ്പിച്ചത്. ശ്രവം PCR പരിശോധനയ്ക്കായി അയച്ചു. രോഗസ്ഥിരീകരണം ഉണ്ടായിട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ 4 ആരാധനകളിൽ 3-ാമത്തേതായ രേവതി ആരാധന ഇന്ന് നടന്നു. ഇളനീരാട്ടത്തിന് ശേഷമുള്ള പ്രധാന ആരാധനാ നാളിൽ ഉച്ചയ്ക്ക് ആരാധനാ സദ്യയും പൊന്നിൻ ശീവേലിയും നടന്നു. രാജ്യത്തെ കാർഷിക കയറ്റുമതിയിൽ കഴിഞ്ഞ 12 റെക്കോർഡ് വർധനയെന്ന് കേന്ദ്ര വാണിജ്യ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഉജ്ജ്വൽ കുമാർ ഘോഷ്. ദക്ഷിണേന്ത്യൻ കാർഷിക കയറ്റുമതി മേഖലയിലെ വിവിധ പങ്കാളികളുമായി കൊച്ചിയിൽ നടന്ന സംവാദ പരിപാടിക്ക് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാക് അധിനിവേശ കശ്മീരിലെ മുസാഫറാബാദിൽ ടേക്ക് ഓഫിനിടെ പാകിസ്ഥാൻ സേനയുടെ ഹെലികോപ്റ്റർ തകർന്ന് MI-17 ഹെലികോപ്റ്ററാണ് തകർന്നത്. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന മുഴുവൻ പേരും കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട്. അപകട കാരണം വ്യക്തമല്ല. ഹോർമൂസ് കടലിടുക്കിന് ചുറ്റും അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി ജോർദാനിലെ US താവളത്തിന് നേരെയും ഗൾഫിലെ മറ്റ് 21 നേരെയും ആക്രമണം നടത്തിയതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്. അതേസമയം ആക്രമണം സ്ഥിരീകരിച്ച ജോർദാൻ സായുധ സേന അൽ അസറക്കിന് നേരെയുണ്ടായ 5 മിസൈൽ ആക്രമണങ്ങൾ പ്രതിരോധിച്ചതായി അറിയിച്ചു. ഇന്ത്യൻ നാവികസേനയ്ക്കായി 75% തദ്ദേശ കടങ്ങൾ ഉൾക്കൊള്ളുന്ന 20 അത്യാധുനിക ശേഷിയുള്ള ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ജാമറുകൾ വാങ്ങുന്നതിന് കരാറിൽ ഒപ്പുവച്ച് പ്രതിരോധ മന്ത്രാലയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. പാർലിക്കാട് കുമ്പളങ്ങാട് റോഡിൽ കലുങ്ക് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചതിനാൽ പാർലിക്കാട് മുതൽ കാഞ്ഞിരക്കോട് ജംഗ്ഷൻ വരെയുള്ള ഭാഗങ്ങളിൽ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വാഹനഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് വടക്കാഞ്ചേരി പൊതുമരാമത്ത് നിരത്തുകൾ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. IHRDയുടെ കീഴിൽ കണ്ണൂർ സർവകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള വിവിധ കോളേജുകളിൽ 2026-27 അധ്യയന വർഷത്തിൽ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ചീമേനി, മഞ്ചേശ്വരം, പട്ടുവം, പയ്യന്നൂർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന അപ്ലൈഡ് സയൻസ് കോളേജുകളിലേക്കാണ് പ്രവേശനം. കോളേജുകൾക്ക് നേരിട്ട് അഡ്മിഷൻ നടത്താവുന്ന 50% സീറ്റുകളിലേക്കാണ് ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചത്. അപേക്ഷ admissions.ihrd.ac.in എന്ന വെബ്സൈറ്റ് വഴി സമർപ്പിക്കണം. പൊതുവിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ഫീസ് 250 അധികമായി അപേക്ഷിക്കുന്ന ഓരോ കോളേജിനും 100 എന്ന ക്രമത്തിലും ഫീസ് അടയ്ക്കണം. SC/ST വിഭാഗത്തിന് രജിസ്ട്രേഷൻ ഫീസ് 100 അധികമായി അപേക്ഷിക്കുന്ന ഓരോ കോളേജിനും 50 ഫീസ്. അപേക്ഷ ഓൺലൈനായി SBI കളക്ട് മുഖേന ഫീസ് അടച്ച് സമർപ്പിക്കാം. ഓൺലൈനായി സമർപ്പിക്കുന്ന അപേക്ഷാ ഫോമിന്റെ പ്രിന്റ് ഔട്ട്, ആവശ്യമായ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, ഓൺലൈൻ പണമടച്ചതിനുള്ള തെളിവ് എന്നിവ പ്രവേശന സമയത്ത് താൽക്കാലികമായി തിരഞ്ഞെടുക്കപ്പെട്ട കോളേജിലെ പ്രിൻസിപ്പലിന് സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി IHRDയുടെ വെബ്സൈറ്റായ IHRD.ac.in സന്ദർശിക്കുക. സംസ്ഥാന സർക്കാർ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അഡീഷണൽ സ്കിൽ അക്യൂസേഷൻ

0: പ്രോഗ്രാം, അതായത് അസാപ്പ്, ലക്കിടിയിൽ നടത്തുന്ന ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് അഡ്വാൻസ് ട്രെയിനിങ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. തിയറി, പ്രായോഗിക പരിശീലനം, ഹാൻഡ് ഓൺ അനുഭവം എന്നിവ ഉൾക്കൊള്ളുന്നതാണ് ഈ കോഴ്സ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് ആരോഗ്യമേഖലയിലെ പ്രമുഖ സ്ഥാപനങ്ങളിൽ ജോലി ലഭ്യതയ്ക്കുള്ള സാധ്യതയും ഉറപ്പുണ്ട്. കോഴ്സിൽ ചേരുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത പ്ലസ് ടു പാസ്സാണ്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കാൻ 9495 9996667 അല്ലെങ്കിൽ 9895 9697998 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കോഴ്സിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഓൺലൈൻ ലിങ്ക് വഴി അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 12. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 9495 9996667 ഒരു നമ്പർ കൂടി 9895 9697998. കെൽട്രൻ നോളജ് സെന്ററിൽ വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, ലോജിസ്റ്റിക് ആൻഡ് വെയർഹൌസ് മാനേജ്മെന്റ് എന്നീ കോഴ്സുകളിലേക്കാണ് അവസരം. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനുമായി തൃശൂർ BSNL കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കെൽട്രോൺ പഠന കേന്ദ്രം നേരിട്ട് സന്ദർശിക്കുകയോ ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ വിളിച്ച് രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയോ ചെയ്യണം. ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഇനി പറയാം. 8086066644 ഒരു നമ്പർ കൂടി 0487 2429 0000 ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഒരിക്കൽ കൂടി 8086066644 ഒരു നമ്പർ കൂടി 0487 2429 0000 തിരുവനന്തപുരം ദേശീയ തൊഴിൽ സേവന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കായി സൌജന്യ കമ്പ്യൂട്ടർ പരിശീലന കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള NIELIT നടത്തുന്ന ഒരു വർഷത്തെ ഓ ലെവൽ കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്കാണ് പ്രവേശനം. നിബന്ധനകൾക്ക് വിധേയമായി തെരഞ്ഞെടുക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ സ്റ്റൈപ്പൻഡും ലഭിക്കും. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ പാലക്കാടുള്ള നോളജ് സെന്ററിലാണ് കോഴ്സ് നടത്തുന്നത്. 30 വയസ്സിൽ താഴെ പ്രായമുള്ള 3 ലക്ഷത്തിൽ താഴെ വാർഷിക വരുമാനമുള്ള പ്ലസ് ടു പാസ്സായവർക്ക് അപേക്ഷിക്കാം. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: ആകാശവാണി തൃശൂർ. ഇനി 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
3: നമസ്കാര, आकाशवाणी से समाचार संध्या के साथ मैं प्रियंका अरोड़ा. मुख्य समाचार. प्रधानमंत्री नरेंद्र मोदी ने 140 करोड़ भारतीयों की आकांक्षाएं निश्चित रूप से पूरी होने का आश्वासन दिया. कहा, विकसित भारत सभी देशवासियों का सपना होना चाहिए. राष्ट्रीय जनतांत्रिक गठबंधन ने श्री मोदी को लगातार देश के सबसे लंबे समय तक निर्वाचित प्रधानमंत्री बनने पर बधाई दी. केंद्रीय मंत्रिमंडल ने अहमदाबाद मेट्रो रेल परियोजना के दूसरे चरण को और आंध्र प्रदेश के अमरावती में ढांचागत परियोजनाओं को स्वीकृति दी. सरकार ने वस्त्रों के लिए PLI योजना के तीसरे चरण के अंतर्गत 96 कंपनियों को मंजूरी दी. इन कंपनियों ने लगभग 13,000 करोड़ रुपए के निवेश की प्रतिबद्धता व्यक्त की. रक्षा मंत्रालय संचालन सुरक्षा बढ़ाने के लिए नौसेना के जहाजों के लिए 20 आधुनिक जैमर खरीदेगा. और ऑस्ट्रेलियन ओपन बैडमिंटन में PV सिंधु और तन्वी शर्मा सिंगल्स के प्री क्वार्टर फाइनल में पहुंची. अब समाचार विस्तार से. प्रधानमंत्री नरेंद्र मोदी ने कहा है कि देश के 140 करोड़ नागरिकों की आकांक्षाएं अवश्य पूरी होंगी. उन्होंने कहा कि राष्ट्रीय जनतांत्रिक गठबंधन NDA ने हमेशा देश के भरोसे को मजबूत किया है. नई दिल्ली में एनडीए की बैठक में उन्होंने कहा कि कांग्रेस के विश्वासघात के बाद देश की जनता ने एनडीए सरकार पर भरोसा जताया है। उन्होंने कहा कि 2014 में आशा की जो किरण जगी थी वे आज नए आत्मविश्वास की किरण में बदल गई है। उन्होंने कहा कि पहली बार देश की जनता ने देखा है कि

0: ശിവൻ സാറേ, ലക്ഷ്മി ടീച്ചറേ, ദേ ഇതൊന്നും ശരിയാവത്തില്ല.
1: ആര് ചൂടാവാതെ കാര്യം പറ സാറേ.
0: കുട്ടികൾക്കേ നമ്മൾ എല്ലാ വർഷവും കൊടുക്കുന്നത് പോലെ പരിസ്ഥിതി മലിനീകരണമെന്നോ അല്ലെങ്കിൽ നഗരത്തിലെ ഗതാഗത കുരുക്കോ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും സാധാരണ പ്രോജക്റ്റുകൾ അങ്ങ് കൊടുത്താൽ മതി. അവർ ഇൻ്റർനെറ്റിലോ വിക്കിപീഡിയോ വല്ലതും നോക്കിയിട്ട് കോപ്പി അടിച്ചുകൊണ്ടെങ്കിൽ വരും. നമ്മൾ പേജ് മറിച്ച് നോക്കി മാർക്കിടും. അതല്ലേ കാലാകാലങ്ങളായിട്ട് നമ്മളിവിടെ ചെയ്തു വരുന്ന രീതി. ഇതിപ്പോൾ നിങ്ങളീ പറയുന്ന ഈ പുതിയ തരം പ്രോജക്റ്റ് രീതി എനിക്കൊട്ടും മനസ്സിലാകുന്നില്ല. നമ്മളുടെ പിള്ളേർക്കൊന്നും ഇത് തലയിൽ കയറുകയില്ല. എൻ്റെ പൊന്നു സാറുമാരെ, നമ്മളെന്തിനാ വെറുതെ പരീക്ഷണങ്ങൾക്ക് മുതിരുന്നത്?
2: ദാസൻ സാറെ ഒന്ന് കൂളാവ്. നമ്മളെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള കോപ്പി പേസ്റ്റ് രീതികളിൽ നിന്നൊക്കെ മാറണം. ആ മാറേണ്ട സമയമായി. ഈ 2026 നമ്മൾ കുട്ടികളെ ഇങ്ങനെ മൊത്തം മഗപ്പ് ചെയ്ത് പഠിക്കണം എന്ന് പറയല്ല വേണ്ടത്. അവരുടെ ഓരോ ദിവസത്തിലുള്ള ജീവിതത്തിലെ പ്രശ്നങ്ങളെ എങ്ങനെ സയൻറ്റിഫിക്കായിട്ട് സമീപിക്കണമെന്നും എങ്ങനെ അത് സോൾവ് ചെയ്യണമെന്നൊക്കെയാണ് അവരിന്ന് പഠിക്കേണ്ടത്. അതിനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഭീമന്മാരായ ആപ്പിളും ഗൂഗിളും ഒക്കെ അവരുടെ പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഡിസൈൻ തിങ്കിങ് എന്ന ഫ്രെയിം

0: മെമ്പർക്ക് നമ്മുടെ കുട്ടികൾക്ക് പ്രോജക്റ്റ് രീതിയായിട്ട് പരിചയപ്പെടുത്തണമെന്ന് പറഞ്ഞത്.
1: ഡിസൈൻ തിങ്കിങ്ങോ? ഇതൊക്കെ കേൾക്കാൻ നല്ല ഗമയൊക്കെ ഉണ്ട്, പക്ഷേ അത് വല്ല വലിയ എഞ്ചിനീയറിംഗ് കോളേജിലോ അല്ലെങ്കിൽ വൻകിട കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ഇരിക്കുന്നവർക്ക് ഉപയോഗിക്കാനുള്ള സാധനമല്ലേ ലക്ഷ്മി ടീച്ചറേ? നമ്മുടെ സാധാരണ ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലൊക്കെ കുട്ടികൾക്ക് ഇതൊക്കെ മനസ്സിലാവുമോ? അല്ല, എന്താണ് ഈ ഡിസൈൻ തിങ്കിങ് എന്ന് ലളിതമായിട്ടൊന്ന് പറഞ്ഞതാ, ആദ്യം അത് കേൾക്കട്ടെ.
2: സാർ, ഈ കേൾക്കുന്ന ബഹളമൊന്നും ഈ കാര്യത്തിനില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. ഡിസൈൻ തിങ്കിങ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്തോ വരയ്ക്കുന്നതോ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതൊക്കെയാണെന്ന് തോന്നും. പക്ഷെ അതൊന്നുമല്ല, ഇതും ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള, അതായത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു പ്രശ്ന പരിഹാര മാർഗമാണ്. അതായത് നമുക്കൊരു പ്രശ്നമുണ്ടായാൽ അതെന്താണ്, അതിൻ്റെ പിന്നിലെ കാരണങ്ങളെന്ന് നമ്മളിവിടെ ഏതെങ്കിലും ഓഫീസിലോ റൂമിലൊക്കെ ഇരുന്ന് ആലോചിക്കുന്നതിന് പകരം ഈ പ്രശ്നം ശരിക്കും അനുഭവിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് അവരുടെ കാഴ്ചപ്പാടിലൂടെ ചിന്തിക്കുക. ചുമ്മാ ചിന്തിച്ചാൽ പോരാ, ഈ ചിന്തയ്ക്ക് പല പല ഘട്ടങ്ങളുണ്ട്. അപ്പോൾ ഈ ഘട്ടങ്ങളിലൂടെ നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്താൽ ഏത് സങ്കീർണമായ പ്രശ്നത്തിനും നമുക്ക് പരിഹാരം കണ്ടെത്താമെന്നാണ് സങ്കല്പിക്കുന്നത്. ലോകത്തിലെ വലിയ സ്റ്റാർട്ടപ്പുകൾ മുതൽ നമ്മുടെ നാട്ടിലെ കേഡ് സ്കിൽ വരെ യുവതലമുറയിൽ വളർത്തിയെടുക്കാൻ നോക്കുന്ന ഒരു സ്കില്ലാണിത്.
1: ഇങ്ങനെ വെറുതെ സിദ്ധാന്തങ്ങളൊക്കെ പറയാതെ നമ്മുടെ ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ വെച്ചൊന്ന് പറഞ്ഞതാ.
0: അത് പറയാം. ഫസ്റ്റ് സ്റ്റെപ്പ്, അതായത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് എംപതൈസ്, സഹാനുഭൂതി പ്രകടിപ്പിക്കുക എന്നതാണ്. എന്നുവെച്ചാൽ നമ്മളൊരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇറങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ പ്രശ്നം അനുഭവിക്കുന്നവരുമായിട്ട് നേരിട്ട് സംസാരിക്കുക. അവരെ എങ്ങനെയാണ്, ഏത് മാനസികാവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നൊക്കെ നമ്മൾ അറിയുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ സ്കൂളിലെ ഉച്ചഭക്ഷണ വിതരണത്തിലെ താമസം പരിഹരിക്കണമെങ്കിൽ ഈ സ്റ്റാഫ് റൂമിലിരുന്ന് പുതിയ റൂൾസ് ഉണ്ടാക്കുകയാണോ വേണ്ടത്? നമ്മുടെ കുട്ടികളുടെയും പാചകക്കാരായ ചേച്ചിമാരുടെയൊക്കെ വരിയിൽ ചെന്ന് നിന്ന് അവരവിടെ ആ സമയത്ത് അവരെന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നതെന്ന് ചോദിച്ചറിയണം. അവരിലേക്ക് ഇറങ്ങി ചെന്നാലല്ലേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ.
2: കൃത്യം, ഇതാണ് ആദ്യം പറഞ്ഞ ഒന്നാമത്തെ ഘട്ടം. ഇതിനുശേഷം നമ്മൾ പ്രശ്നം എന്താണെന്ന് അവിടെ ചെന്ന് പഠിക്കാൻ തീരുമാനിച്ചു, അതായത് എംപതൈസ് ചെയ്യാൻ തീരുമാനിച്ചു. ഇനി നമ്മൾ ആ പ്രശ്നം എന്താണെന്ന് ശരിക്കും ഡിഫൈൻ ചെയ്യണം. അതായത് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നൊന്നായിരിക്കത്തില്ല യഥാർത്ഥ പ്രശ്നം. ഉദാഹരണത്തിന്, നമ്മുടെ ഉച്ചഭക്ഷണ വിതരണ സമയത്ത് ക്യൂ അനങ്ങുന്നില്ല എന്ന് പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് അച്ചടക്കമില്ല, അവിടുത്തെ വിതരണം ശരിയല്ല, ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ പ്രശ്നം എന്തോന്നാണ്? പ്ലേറ്റുകൾ കഴുകി വരാൻ കുട്ടികളെടുക്കുന്ന സമയമാണ് ഈ വരി നീളാനുള്ള കാരണം. ഇതുപോലെ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം തിരിച്ചറിയുന്നതാണ് ഈ ഡിഫൈൻ എന്ന് പറയുന്ന ഫേസ്, രണ്ടാമത്തെ ഘട്ടം. ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം പകുതി പരിഹരിച്ചു എന്നാണ്.
1: ആ, ഇത് കേൾക്കുമ്പോൾ കുറച്ച് യുക്തിയൊക്കെ ഉള്ളതായി തോന്നുന്നുണ്ട്. നമ്മളെപ്പോഴും അച്ചടക്കമില്ല എന്നൊക്കെ പറഞ്ഞ് കുട്ടികളെ വെറുതെ കുറ്റം പറയും, പക്ഷെ അതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം വേറെ ആയിരിക്കും. ശരി, പ്രശ്നം കൃത്യമായി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഘട്ടം എന്താണ്?
0: അതാണല്ലോ ഐഡിയേറ്റ്, അതായത് ഐഡിയാസ് രൂപീകരിക്കുക. ഇപ്പോൾ പ്രശ്നം മനസ്സിലായല്ലോ, അതിൻ്റെ കാരണവും മനസ്സിലായി. ഇനി അതിന് എന്തൊക്കെ പരിഹാരങ്ങൾ ചെയ്യാമെന്ന് ഗ്രൂപ്പായിട്ടിരുന്ന് ആലോചിക്കുന്ന ഒരു സമയമാണ് ഈ ഐഡിയേറ്റ് എന്ന് പറയുന്നത്.
1: ഓഹോ,
0: ഇവിടെ നമുക്ക് എന്താശയങ്ങളും തുറന്നു പറയാം, തെറ്റാവട്ടെ ശരിയാവട്ടെ. ഇപ്പൊ ആപ്പിളും ഗൂഗിളും ഒക്കെ ഈ ഘട്ടത്തിലാണ് ജീവനക്കാരെ ഒരുമിച്ചിരുത്തി ബ്രെയിൻ സ്റ്റോമിങ് ചെയ്യിക്കുന്നത്. നമ്മൾ ഈ മേശപ്പുറത്ത് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് പോലെ ഒരു കളർ സ്റ്റിക്ക് നോട്ടിൽ ഓരോരുത്തരുടെയും തലയിൽ ഉദിക്കുന്ന ഓരോ ഐഡിയാസ്, ഇതിന് പരിഹാരം കാണേണ്ട നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ഐഡിയാസ് എഴുതി ബോർഡിൽ അങ്ങ് ഒട്ടിക്കും. ഒരാളുടെ ചെറിയ ആശയത്തിൽ നിന്ന് മറ്റൊരാൾക്ക് അതിലും വലിയൊരു ഐഡിയ കിട്ടും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും AI ടൂളും ഒക്കെ വരുന്ന ഈ കാലത്തെ പുതിയ ഐഡിയകൾ കണ്ടെത്താൻ കുട്ടികൾ സ്വന്തം തല ഉപയോഗിക്കട്ടെ എന്റെ സാറേ.
2: സാറേ തീർന്നില്ല, ഇനിയുണ്ട് രണ്ട് ഘട്ടം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്ന ഘട്ടം, അതായത് ഒരു മാതൃക ഉണ്ടാക്കുക. അതായത് ഐഡിയാസ് ഒരുപാടായി കഴിഞ്ഞാൽ അതിൽ നിന്നും ഏറ്റവും പ്രായോഗികമായ ഒരെണ്ണം തിരഞ്ഞെടുക്കുക. വലിയ ചിലവൊന്നുമില്ലാതെ നമ്മുടെ ഈ ഐഡിയയുടെ താൽക്കാലിക

0: മാതൃക ഉണ്ടാക്കി നോക്കുക. ഈ പൈലറ്റ് പ്രോജക്റ്റ് എന്നൊക്കെ പറയും പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശ്നത്തിൽ, ഈ ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ സ്കൂള് മൊത്തം പുതിയ സിസ്റ്റത്തിലേക്ക് മാറ്റണ്ട. നമുക്ക് ആദ്യം ഒരു ക്ലാസ്സിലോ ഒരു വരിയിലോ മാത്രം ഒരു പുതിയ രീതി പരീക്ഷിക്കാൻ ചെറിയൊരു ക്രമീകരണം ഉണ്ടാക്കുന്നു. ഈ വലിയ വലിയ കമ്പനികൾ അവരുടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വിതരണം ചെയ്യുന്നതിന് മുമ്പ് ബീറ്റ വെർഷൻ എന്നൊരു കാര്യം ഉണ്ടാക്കുന്നു. അത് ഈ പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇതെല്ലായിടത്തും ഉണ്ട്. നമ്മൾ എന്ത് പുതിയ സംരംഭം തുടങ്ങുന്നതിന് മുമ്പും അതിൻ്റെ ചെറിയൊരു പൈലറ്റ് പരിപാടി ചെയ്യുക എന്നുള്ളത്, അതാണ് ഈ ഘട്ടം
1: അല്ല. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയ മാതൃക പരീക്ഷിക്കുമ്പോൾ അത് പരാജയപ്പെട്ടാലോ? നമ്മൾ ഈ പ്ലാൻ ചെയ്തതൊക്കെ വെറുതെ അങ്ങ് വേസ്റ്റായി പോകത്തില്ലേ ശിവൻ സാറേ? നമ്മൾ നാണം കെടില്ലേ?
0: എൻ്റെ പൊന്നു സാറേ, ആ ചിന്താഗതിയാണ് കുഴപ്പം. പരാജയപ്പെട്ടോട്ടെ, അതൊരു ടെസ്റ്റിംഗ് ആണ്. നമ്മൾ ഈ ഡിസൈൻ തിങ്കിൽ പറയുകയാണെങ്കിൽ ഇതിനെയാണ് ടെസ്റ്റ് ഘട്ടം. അതായത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പ്രോട്ടോടൈപ്പ് നമ്മൾ പരീക്ഷിച്ച് നോക്കുന്നു. ഇതിനെയാണ് ഈ ടെസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശരിക്കും നാട്ടിൽ നടക്കുമോ, നമുക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത് ചെറുതുണ്ടാക്കി ചെറുത് പൊട്ടിയാൽ അത്രയും നല്ലതാണല്ലോ. മോഡൽ കാര്യക്ഷമമല്ലെങ്കിൽ ടെസ്റ്റ് വളരെ നേരത്തെ തന്നെ പരാജയപ്പെടും. നല്ലതാണത്, നമ്മൾ കൂടുതൽ സമയവും പൈസയും വലിയ പ്രോജക്റ്റ് ഉണ്ടാക്കാനായിട്ട് ചിലവാക്കേണ്ടതില്ല.
1: ഇതൊക്കെ കേൾക്കാൻ നല്ല രസമൊക്കെ ഉണ്ട്. ഒരു തരത്തിൽ നോക്കിയാൽ വളരെ പ്രായോഗികമായ ഒരു കാര്യവുമാണ്. പക്ഷേ നമ്മുടെ സ്കൂളിലെ സാധാരണ പിള്ളേരുടെ പ്രോജക്റ്റിലെ ഇതൊക്കെ നമ്മൾ എങ്ങനെ കൊണ്ടുവരും? നമ്മുടെ നാട്ടിലൊരു പ്രശ്നമൊക്കെ വെച്ചിട്ട് ഇവർക്കിതൊക്കെ ചെയ്യാൻ പറ്റുമോ? അവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു വിഷയം പറ സാറേ.
2: അതിനാണ് സാറേ ഞങ്ങളൊരു വിഷയം കണ്ടെത്തിയിരിക്കുന്നത്. ഈ വർഷം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രോജക്റ്റ് വിഷയം എന്താണെന്നോ, നമ്മുടെ പഞ്ചായത്തിലെ മാലിന്യ സംസ്കരണ പ്രശ്നങ്ങളും അതിനുള്ള പ്രായോഗിക പരിഹാരങ്ങളും. നമുക്കറിയാലോ നമ്മുടെ ഈ അടുത്ത കാലത്ത് ബ്രഹ്മപുരത്തൊക്കെ ഉണ്ടായ മാലിന്യ പ്രശ്നങ്ങൾ. കുട്ടികൾ സാറ് പറഞ്ഞ പോലെ ആദ്യത്തെ ഈ പരിസ്ഥിതി മലിനീകരണം പോലെ വെറുതെ പുസ്തകം നോക്കി ഉപന്യാസം എഴുതുന്നതിന് പകരം ശരിക്കും നമ്മൾ ഈ പറഞ്ഞ 5 ഘട്ടങ്ങളിലൂടെ നേരിട്ട് കടന്നു പോകണം. അതായത് എംപതൈസ്, കുട്ടികൾ അവരുടെ വാർഡുകളിലെ വീടുകളിൽ പോയിട്ട് ആളുകളോടൊക്കെ സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ഈവൻ ഹരിതകർമ്മസേനയ്ക്ക് അവർ പ്ലാസ്റ്റിക്കൊക്കെ കൊടുക്കുമ്പോൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നു എന്ന് അറിയണം. പിന്നെ ഡിഫൈൻ, ഇനി ആളുകൾക്ക് താല്പര്യമില്ലാത്തതാണോ, ഈ വേസ്റ്റ് ശേഖരിക്കാനുള്ള വണ്ടി വരാത്തതാണോ, അതോ കമ്പോസ്റ്റൊക്കെ ചെയ്യാൻ സ്ഥലമില്ലാത്തതാണോ ഈ ആക്ച്വൽ പ്രശ്നമെന്ന് കൃത്യമായിട്ട് വേർതിരിച്ച് കണ്ടെത്തണം. അടുത്തത് എന്തായിരുന്നു? അതെ, കുട്ടികൾ ഗ്രൂപ്പായിട്ടിരുന്ന് ഇതിനെന്തൊക്കെ പരിഹാരങ്ങളും ചെയ്യാമെന്ന് അവർ ചർച്ച ചെയ്യട്ടെ. ചിലപ്പോൾ അതൊരു ചെറിയ മൊബൈൽ അലേർട്ട് സിസ്റ്റം ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഇത്രയും പോലും ചിലവില്ലാത്ത പുതിയൊരു കമ്പോസ്റ്റിംഗ് രീതി ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. പിന്നെ വരുന്നത് പ്രോട്ടോടൈപ്പ്. ഈ ഉപയോഗമൊന്നും ഇല്ലാത്ത പ്ലാസ്റ്റിക് കുപ്പികളോ കാർഡ്ബോർഡോ ഒക്കെ ചേർത്ത് അവർ ഡിസൈൻ ചെയ്യുന്ന ഒരു കമ്പോസ്റ്റ് ബിന്നിൻ്റെയോ വേസ്റ്റ് സെഗ്രിഗേഷൻ ബോക്സിൻ്റെയോ ഒക്കെ മാതൃക അവരുണ്ടാക്കും. എന്നിട്ട് ലാസ്റ്റ് സ്റ്റെപ്പ്, ടെസ്റ്റ്. ഈ ഉണ്ടാക്കിയ മോഡൽ അവർ സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലോ ഒക്കെ ഒരാഴ്ച വെച്ച് പ്രവർത്തിപ്പിച്ച് നോക്കട്ടെ. എന്നിട്ട് വീട്ടുകാരുടെ ഫീഡ്ബാക്ക്സും കളക്ട് ചെയ്യട്ടെ. അപ്പോൾ എന്തെങ്കിലും പോരായ്മയോ പ്രശ്നങ്ങളോ വന്നാൽ അത് മാറ്റാമല്ലോ.
1: ആ കൊള്ളാം, സമ്മതിച്ചിരിക്കുന്നു. ഇതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം. ഈ പിള്ളേർ വെറുതെ കാണാതെ പഠിച്ച് പരീക്ഷയൊക്കെ എഴുതുന്നതിന് പകരം നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് കാണാനും അതിന് യുക്തിസഹമായി പരിഹാരം കണ്ടെത്താനും ഒക്കെ പഠിക്കും. ഈ ഓരോരോ കമ്പനികൾ ലോകം കീഴടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴാണ് എനിക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായത്. അവരൊക്കെ ആളുകളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയാണ് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കും ഇതിലൂടെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയട്ടെ.
0: അതെ ദാസൻ സാറേ, നമ്മൾ ഈ ചെയ്യുന്ന പ്രോജക്റ്റുകളുടെ എല്ലാം ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ അവയർനെസ് ഉണ്ടാക്കുന്നതിന് കൂടെ നമ്മൾ ഈ ചെയ്യേണ്ട രീതികളെ പഠിക്കുക എന്നത് കൂടെയാണ്. അതായത് ഇപ്പം നമ്മൾ ഡിസൈൻ തിങ്കിങ്ങിനെ കുറിച്ച് പറഞ്ഞു. ഇത് വെറുമൊരു സിലബസ് പ്രോജക്റ്റ് മാത്രമല്ല, ഭാവിയിൽ ഒരു പ്രശ്നത്തിനെ സമീപിക്കുമ്പോൾ അതിനെ എങ്ങനെ ഘട്ടം ഘട്ടമായി ടാക്കിള് ചെയ്യാമെന്ന് കുട്ടികൾ പഠിക്കുകയാണ്, അവരെ ശീലിപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോജക്റ്റുകളുടെയും ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇതാണ്, അവരെ ചിന്തിക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ.
1: ആ എങ്കിൽ പിന്നെ ഇനി ഒട്ടും സമയം കളയണ്ട. ഈ പ്രോജക്റ്റിൻ്റെ ഗൈഡ് ലൈൻസ് നമുക്ക് ഇന്ന് തന്നെ ഒരുമിച്ചിരുന്ന് തയ്യാറാക്കാം. ഈ വർഷത്തെ സ്കൂൾ വാർഷികത്തിന് നമ്മുടെ കുട്ടികൾ വെറും ചാർട്ടുകൾ എഴുതിയ വിവരങ്ങൾ

0: ആയിരിക്കത്തില്ല പ്രദർശിപ്പിക്കുക. പകരം നമ്മുടെ നാടിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള അവരുടെ സ്വന്തം പ്രായോഗിക പരിഹാരങ്ങളായിരിക്കും. ലക്ഷ്മി ടീച്ചറേ, ആ പേപ്പർ ഇങ്ങോട്ട് എടുത്തോളൂ, നമുക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാം. നമ്മുടെ സ്കൂളിലെ കുട്ടികളാവട്ടെ നാളത്തെ മാറ്റത്തിൻ്റെ അമരക്കാർ.
1: മാറി ചിന്തിക്കാം. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, റൂബി ബാബു. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം ദിലീപ് എം കെ.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ, സമയം 9 മണി കഴിഞ്ഞ് 28 മിനിറ്റും 18 സെക്കൻഡും. അറിയിപ്പ്. കാലവർഷം കനക്കുന്ന പശ്ചാത്തലത്തിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും ജനവാസ മേഖലകളിൽ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുൻകരുതലുകൾ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. നിലവിലെ പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് 417.35 മീറ്ററാണ്. പെരിങ്ങൽകുത്ത് താരതമ്യേന ചെറിയ ഡാമായതിനാൽ പെട്ടെന്ന് നിറയാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് അമിതമായി വെള്ളം ഒഴുകിയാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുകയും ചെയ്യും. ഇത് കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിച്ച മാതൃകയിൽ ഇത്തവണയും പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് അതിന്റെ ക്രസ്റ്റ് ലെവലായ 419.40 മീറ്ററിൽ നിലനിർത്താൻ തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായ OJ ജനീഷ്, MLA മാർ എന്നിവർ കൂടി പങ്കെടുത്ത എക്സ്റ്റെൻഡഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മീറ്റിംഗിൽ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 419.40 മീറ്ററിൽ ഇന്നു മുതൽ ഗേറ്റുകൾ തുറന്നുവയ്ക്കും. ഷോളയാർ ഡാമിലെ ജലനിരപ്പും വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നും മറ്റു ഡാമുകളിൽ നിന്നുള്ള നീരൊഴുക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സസൂക്ഷ്മം നിരീക്ഷിക്കും. ഷോളയാർ ഡാം തുറക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ മുൻകൂർ അനുമതി തേടണം. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ജലനിരപ്പ് 419.40 മീറ്ററിൽ നിലനിർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഒഴുക്കേണ്ട ജലത്തിന്റെ അളവ് സഹിതം മുൻകൂട്ടി അനുമതി തേടണം. അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഖടം. ആദ്യം സാഗരശയന വിഭോ, രാഗം ഭാഗ്യശ്രീ. ആദിതാളം, രചന എം ഡി രാമനാഥൻ.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഡോക്ടർ രതീഷ് പി ആറിന്റെ സംഗീത കച്ചേരി. കിള്ളിക്കുറിശിമംഗലം ഇ പി രമേഷ് വയലിൻ, കെ എം എസ് മണി മൃദംഗം, പി വി നാരായണൻ ഘടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

ആകാശവാണി തൃശൂർ. സമയം 10 മണി കഴിഞ്ഞ് 25 മിനിറ്റും 14 സെക്കൻഡും. ഇപ്പോൾ ഒരു അറിയിപ്പ് ശ്രദ്ധിക്കാം. കാലവർഷം കനക്കുന്ന പശ്ചാത്തലത്തിൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനും ജനവാസ മേഖലകളിൽ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിനുമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ മുൻകരുതലുകൾ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. നിലവിൽ പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് 417.35 മീറ്ററാണ്. പെരിങ്ങൽകുത്ത് താരതമ്യേന ചെറിയ ഡാം ആയതിനാൽ പെട്ടെന്ന് നിറയാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് അമിതമായ വെള്ളം ഒഴുകിയാൽ ചാലക്കുടി പുഴയിലെ ജലനിരപ്പ് ഉയരുകയും സമീപ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുണ്ടാകുകയും ചെയ്യും. ഇത് കണക്കിലെടുത്ത് കഴിഞ്ഞ വർഷം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വെള്ളപ്പൊക്കം നിയന്ത്രിക്കാൻ സാധിച്ച മാതൃകയിൽ ഇത്തവണയും പെരിങ്ങൽകുത്ത് ഡാമിലെ ജലനിരപ്പ് അതിന്റെ ക്രസ്റ്റ് ലെവലായ 419.40 മീറ്ററിൽ നിലനിർത്താൻ തൃശൂർ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രിയായ ഒ ജെ ജനീഷ്, MLA എന്നിവർ കൂടി പങ്കെടുത്ത എക്സ്റ്റൻഡഡ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മീറ്റിംഗിൽ തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 419.40 മീറ്ററിൽ ഇന്നു മുതൽ ഗേറ്റുകൾ തുറന്നുവയ്ക്കും. ഷോളയാർ ഡാമിലെ ജലനിരപ്പും വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നും മറ്റു ഡാമുകളിൽ നിന്നുമുള്ള നീരൊഴുക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സസൂക്ഷ്മം നിരീക്ഷിക്കും. ഷോളയാർ ഡാം തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ മുൻകൂർ അനുമതി തേടണം. പെരിങ്ങൽകുത്ത് ഡാമിന്റെ ജലനിരപ്പ് 419.40 മീറ്ററിൽ നിലനിർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. വെള്ളം പുറത്തേക്ക് ഒഴുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഒഴുക്കേണ്ട ജലത്തിന്റെ അളവ് സഹിതം മുൻകൂട്ടി അനുമതി തേടണം. മറ്റു ഡാമുകളിൽ നിന്നുള്ള നീരൊഴുക്ക് ശക്തമാവുകയും പെരിങ്ങൽകുത്തിലെ ജലനിരപ്പ് നിശ്ചയിച്ചിട്ടുള്ള 419.40 മീറ്ററിൽ നിന്നും വ്യത്യാസപ്പെടുത്തേണ്ടി വരികയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യാനും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഡാമുകളിൽ നിന്ന് വെള്ളം ഒഴുക്കിവിടേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ ബന്ധപ്പെട്ടവരെയും പൊതുജനങ്ങളെയും വിവരങ്ങൾ മുൻകൂട്ടി അറിയിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചു. അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: അറിവിന്റെ അക്ഷയഖനി,
1: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
0: വിജ്ഞാനത്തിന്റെ വിജയവിധി,
1: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
0: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15
1: വിദ്യാഭ്യാസ രംഗം.
0: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
1: വിദ്യാഭ്യാസ രംഗം.

മറ്റൊരു അറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ ഈ മാസം 12 വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. സൊമാലിയൻ തീരം, ഒമാൻ തീരം, മധ്യപടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 65 കിലോമീറ്റർ വരെ ശക്തമായ കാറ്റിനും സാധ്യത. തമിഴ്നാട് തീരം, ഗൾഫ് ഓഫ് മാന്നാർ, കന്യാകുമാരി പ്രദേശം, ശ്രീലങ്കൻ തീരം, തെക്കൻ ബംഗാൾ ഉൾക്കടൽ, അതിനോട് ചേർന്ന മധ്യകിഴക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശ അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം കണ്ണൂർ എന്ന ചിത്രത്തിൽ കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസും ചിത്രയും പാടിയത്.

വരികൾ കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ. മാനസം എന്ന ചിത്രത്തിൽ പ്രദീപ് സോമസുന്ദരം പാടിയത്.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ഗമനം എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമല എഴുതി ഔസേപ്പച്ചൻ സംഗീതം നൽകി യേശുദാസ് ആലപിച്ചത്.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ, സുഭാഷിതം, അവതരിപ്പിക്കുന്നത് സുഭദ്ര സതീശൻ.
2: ജീവിതം ഏറ്റവും സുഖമായി മുന്നോട്ടു പോകുന്നുണ്ടോ? നാം ഓരോരുത്തരും സ്വയം ഈ ചോദ്യം ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം ഉണ്ടെന്നോ ഇല്ലെന്നോ ആവാം. പക്ഷേ അതിനായി നാം എന്തു ചെയ്യുന്നുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരങ്ങൾ പലതായിരിക്കും. എങ്ങനെയാണ് ജീവിതം സുഖദമാണെന്ന് അറിയുക? യാതൊരു പിരിമുറുക്കവുമില്ലാത്ത മനസ്സ്, ചിന്തകൾ, ധാരാളം ധനം, അസുഖമില്ലാതിരിക്കുന്ന അവസ്ഥ, ഇതൊക്കെയാണ് സുഖത്തിന് ആധാരം എന്നാണല്ലോ പൊതുവായ ധാരണ. ഇതൊക്കെയുള്ളവർ നമ്മുടെ ചുറ്റും ധാരാളമുണ്ടല്ലോ. എന്നിട്ടും അവരൊക്കെ ചിലപ്പോൾ നിരാശരാകുന്നതെന്തിന്? ആകുലതകൾ തീണ്ടിക്കറുക്കുന്ന മനസ്സാണ് സമാധാനമില്ലായ്മയ്ക്ക് കാരണം. കുടുംബം, സമൂഹം, തൊഴിലിടം എന്നിങ്ങനെ നാമൊക്കെ ഉൾപ്പെടുന്ന ജീവിതാന്തരീക്ഷത്തെ വിഭജിക്കാം. ചിലർക്ക് തൊഴിലിടം എന്നത് ഒഴിവായേക്കാം. എവിടെയാണെങ്കിലും നമുക്ക് നിരന്തരമായ പ്രശ്നങ്ങളുണ്ട്. നാം അവയെ അഭിമുഖീകരിച്ചേ പറ്റൂ. ശാന്തമായ മനസ്സ് ഒന്നുകൊണ്ടു മാത്രം എല്ലാത്തിനെയും നമുക്ക് വരുതിയിലാക്കാം. അതാണല്ലോ ഇല്ലാത്തതും കിട്ടാത്തതുമല്ലേ. ഒരൊറ്റ ചിന്തയാൽ നമുക്കാ വഴി തുറക്കാം. അതിലേ പോകണോ വേണ്ടയോ എന്നത് നമ്മുടെ ഇഷ്ടം. നാം നമുക്കുവേണ്ടി മാത്രമായി ദിനംതോറും അല്പസമയം മാറ്റിവെക്കുക മാത്രം മതി, ആ വഴി തെളിയും. മനസ്സിലാക്കുക, ഈ പറഞ്ഞതിനെ സ്വാർത്ഥത എന്നല്ല പറയുക. നമുക്കുള്ള ചെറിയ രോഗങ്ങളും മറ്റസ്വസ്ഥതകളുമൊന്നും കണക്കാക്കാതെ യന്ത്രം കണക്കെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒന്നുണ്ട്. നാം വഹിക്കുന്ന ചിന്തകൾ, കോപം, നിരാശ, പക, വെറുപ്പ്, അസഹ്യത, ഇതൊന്നും നമുക്കു വേണ്ടിയല്ല. ഇതിലൊന്നും തെരഞ്ഞാൽ നമ്മെ കണ്ടെത്താനും ആവില്ല. നമ്മെ ചുറ്റിപ്പറ്റിയുള്ള മറ്റാർക്കൊക്കെയോ വേണ്ടിയാണ് ഇവയൊക്കെയും. ചിലരെപ്പോഴും പ്രകോപിതരായിരിക്കും. അതവർ മറ്റുള്ളവരിലേക്കും പകരും. ഫലമോ? ഒറ്റപ്പെടൽ. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു ദിവസത്തിൽ നാം നമുക്കുവേണ്ടി മാത്രമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സമയം ചെലവിടുന്നുണ്ടോ? തിരക്കുകളിലും കടമകളിലും തിരക്കുകളിലും സ്വയം വിട്ടുകൊടുത്ത് ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് അങ്ങനെ നാളുകൾ തള്ളിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഗാഢമായ ബന്ധങ്ങളുണ്ട്. ആരോട്? ബന്ധുക്കളോട്, സുഹൃത്തുക്കളോട് അല്ലേ? അതല്ല വേണ്ടത്. ആത്മബന്ധം ആദ്യം ഉടലെടുക്കേണ്ടത് നമ്മോടു തന്നെയാണ്, നമ്മുടെ ഹൃദയത്തോട്. ഉള്ളുതുറന്ന് സ്വയം പറയാനും കേൾക്കാനും കഴിയണം. അങ്ങനെയൊരു പറച്ചിൽ അഥവാ കേൾക്കൽ പുറത്തുള്ളവർ അവരാരുമാവട്ടെ പൂർണമായും സാധ്യമാണോ? നാം സ്നേഹിക്കുന്നവരെ നാം വിശ്വസിക്കുന്നു. നമുക്ക് നമ്മെ വിശ്വാസമുണ്ടോ? നാം ആദ്യം വിശ്വസിക്കേണ്ടത്

0: നമ്മെ തന്നെയാണ്. ഹൃദയം പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം. സ്വയം സ്നേഹിക്കണം, കുറ്റപ്പെടുത്തണം, പശ്ചത്തപിക്കണം. സുഖദുഃഖങ്ങളെ ഇഴപിരിച്ച് വിശകലനം ചെയ്യണം. ശരിതെറ്റുകൾ വിലയിരുത്തണം. ഒരു ദിനം കൊഴിയുന്ന അവസാന മാത്രയിൽ ഒരു കണക്കെടുപ്പ് നടത്തണം. അപ്പോൾ നാം നമുക്കായി, നമ്മുടെ ഇഷ്ടത്തിനായി, മനസ്സിനായി എന്തെങ്കിലും ചെയ്തത് കൈകളിൽ മുറുകെ പിടിക്കണം. സദാ നാം നമുക്കൊപ്പം സഞ്ചരിക്കണം. ഉൾവിളി എന്നൊരു വാക്കുണ്ട്, എല്ലാ മനസ്സുകളിലും അതുണ്ട്. അകമേ അതങ്ങനെ ഉണർന്നിരിക്കും, കേൾക്കാൻ നാം കൂട്ടാക്കില്ല. മറ്റുള്ളവർക്കായി ജീവിക്കുകയാണ് നാം. അവരെന്തു വിചാരിക്കും എന്ന ചിന്തയാണ് ഓരോരുത്തർക്കും. ഇങ്ങനെ ചെയ്താൽ ഞാനെന്തു വിചാരിക്കും എന്ന് സ്വയം ചോദിക്കുന്ന അവസ്ഥയുണ്ടാകണം. അവിടെയാണ് ഒരു തനി മനുഷ്യജാതിയുടെ തിരുപ്പിറവി. നമ്മുടെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും തിരിച്ചറിയുക. അവയ്ക്കായി എന്നും ഒരിത്തിരി നേരം മാറ്റിവെക്കുക. അവ നമ്മെയും മറ്റുള്ളവരെയും തകർത്തുകളയാതെ സ്വയം നവീകരിച്ചുകൊണ്ടിരിക്കുക. ഒരു വട്ടം കൂടി പറയട്ടെ, ഇതിനു പേര് സ്വാർത്ഥത എന്നല്ല, ആത്മദർശനം എന്നാണ്.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് സുഭാഷിതം. അവതരിപ്പിച്ചത് സുഭദ്ര സതീശൻ.